ആകാശവാണി കവരത്തി മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1952 കിലോഹെർട്സിൽ പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം മുഹമ്മദ് സലീം മന്നായപുര. ഇന്ന് ശകവർഷം 1947, വൈശാഖം 27, മലയാള വർഷം 1201, ഇടവം 3.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ആദ്യം ഡോക്ടർ വെള്ളിമൺ നെൽസൺ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മഹൽ ഗാനം. 7:05 90 തികഞ്ഞ ആകാശവാണി. കവരത്തി ദ്വീപ് സ്വദേശി മിലാച്ചുടം അബ്ദുൾ റസാഖ് പങ്കെടുക്കുന്നു. 7:20 ദ്വീപ് വിശേഷം, സേവന വാർത്തകൾ, തൊഴിലവസര വാർത്തകൾ. 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടി. 7:45 യുവവേദി എന്ന പരിപാടിയിൽ ആദ്രോദ് ദ്വീപ് സ്വദേശി മുഹമ്മദ് യാസർ അറാഫത്ത് പങ്കെടുക്കുന്നു. 8:30 വേൾഡ് ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ സൊസൈറ്റി ഡേ, ഈ ദിവസത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടിയും, തുടർന്ന് വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്നീ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

കാലാവസ്ഥ അറിയിപ്പുകൾ. ലക്ഷദ്വീപിൽ ഇന്ന് ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ലക്ഷദ്വീപിൽ ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. വിവിധ ദ്വീപുകളിൽ രേഖപ്പെടുത്തിയ താപനില: കവരത്തി കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസ്. അഗത്തി കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. അമിനി കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. മിനിക്കോയി കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥാ അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി ഒരു ഭക്തിഗാനം കേൾക്കാം.

ഇനി അല്പസമയത്തിനുള്ളിൽ പ്രഭാതഭേരി, തിരുവനന്തപുരം റിലേ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടി 6:55 തുടർന്ന് കേൾക്കാം.

പ്രഭാത ഫേരി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പ്രഭാത ഫേരിയിലേക്ക് സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നാളെ രാവിലെ 10 മണിക്ക് വി.ഡി. സതീശൻ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. അടിസ്ഥാന വേതനം ആവശ്യപ്പെട്ട് നോയിഡയിൽ സമരം ചെയ്തവരെ ഭീകരവാദികളെ പോലെ കൈകാര്യം ചെയ്യരുതെന്ന് സുപ്രീംകോടതി. ഇടതാശയം പിന്തുടരുന്നതിന്റെ പേരിൽ ഒരാൾ ക്രിമിനൽ ആകില്ലെന്നും ജസ്റ്റിസുമാരായ ബി.വി. നാഗരത്ന, ഉജ്ജൽ ദുയാൽ എന്നിവരുടെ ബെഞ്ച് നിരീക്ഷിച്ചു. ബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയെ അവളുടെ താൽപര്യത്തിന് വിരുദ്ധമായി ആന്തരിക പരിശോധനയ്ക്ക് നിർബന്ധിക്കാൻ സാധിക്കില്ലെന്ന് ഡൽഹി ഹൈക്കോടതി. ജനസംഖ്യ കൂട്ടാൻ പദ്ധതിയുമായി ആന്ധ്രാപ്രദേശ്. 3-ാമതൊരു കുഞ്ഞു പിറന്നാൽ ആന്ധ്രാപ്രദേശ് സർക്കാർ 30,000 രൂപയും 4-ാമത്തെ കുട്ടിക്ക് 40,000 രൂപയും നൽകും. ജനസംഖ്യാ നിരക്കിലുണ്ടായ വൻ ഇടിവ് പരിഹരിക്കുന്നതിനാണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു ഈ സാമ്പത്തിക സഹായ പദ്ധതി പ്രഖ്യാപിച്ചത്. ഭീകര സംഘടനയായ ഐഎസിന്റെ ആഗോള നേതാക്കളിൽ രണ്ടാമനായ അനു ബിലാൽ അൽ മിനുക്കിയെ നൈജീരിയൻ സേനയുമായി ചേർന്ന് യുഎസ് സൈന്യം വധിച്ചെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ 29 റൺസിന് തോൽപ്പിച്ചു. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലെ മത്സരം ജയിച്ചതോടെ നൈറ്റ് റൈഡേഴ്സ് പ്ലേഓഫ് സാധ്യത സജീവമാക്കിയിട്ടുണ്ട്.

0: വാർത്താവലോകനം
1: തയ്യാറാക്കിയത് അഭിജിത്ത്.
2: മൂന്ന് BDS വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. കോതമംഗലം കുട്ടമ്പുഴ വടാട്ടുപാറ ഇടമലയാർ പുഴയിൽ പലവൻപടി കടവിൽ കുളിക്കാനിറങ്ങിയ മൂന്ന് ഡെന്തൽ കോളേജ് വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. തിരുവനന്തപുരം പൂവാർ പൊട്ടയിൽ വിഷ്ണുഭവനിൽ VB ഹരീഷ്, കോട്ടയം കൊടുങ്ങൂർ ചാമമ്പതാൽ പുതുപ്പറമ്പിൽ അതുൽരാജ്, ചങ്ങനാശ്ശേരി മുടുക്കുമൂട് പ്ലാമൂട്ടിൽ ബിയോൺ ബിജു എന്നിവരാണ് മരിച്ചത്. കോതമംഗലം തങ്കളം മാർ ബസേലിയോസ് ഡെന്തൽ കോളേജ് മൂന്നാം വർഷ വിദ്യാർത്ഥികളാണിവർ. മൂന്ന് പേർക്കും നീന്തൽ അറിയില്ലായിരുന്നു. ഹോസ്റ്റലിൽ നിന്ന് ഉച്ചയ്ക്ക് 12 9 വിദ്യാർത്ഥികൾ ബൈക്കുകളിൽ പലവൻപടിയിലേക്ക് പുറപ്പെട്ടത്. ഒഴുക്കിൽപ്പെട്ട് രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെ രണ്ടുപേരും ഒഴുക്കിൽ പെടുകയായിരുന്നു. സർക്കാർ സേവനം മുടങ്ങി. സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം സർക്കാരിന്റെ ഓൺലൈൻ സംവിധാനങ്ങളുടെ പ്രവർത്തനം തിങ്കളാഴ്ച രാവിലെ മുതൽ ഉച്ചവരെ തടസ്സപ്പെട്ടു. ട്രഷറിയിലെ ഇടപാടുകളും വിവിധ ഡിജിറ്റൽ സേവനങ്ങളും ഉച്ചവരെ മുടങ്ങി. എല്ലാ വകുപ്പുകളെയും ഇത് ബാധിച്ചു. സ്റ്റേറ്റ് ഡേറ്റാ സെന്ററിൽ സുരക്ഷാ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടത്താൻ സെർവർ ഡൌൺ ആക്കിയതാണ് തടസ്സത്തിന് കാരണം. അവധി ദിവസമായ ശനിയാഴ്ച അപ്ഡേഷന് ശ്രമിച്ചെങ്കിലും നടന്നില്ല. തിങ്കളാഴ്ച ഇതിന് വീണ്ടും ശ്രമിച്ചപ്പോഴാണ് ഓൺലൈൻ സംവിധാനങ്ങൾ പ്രവർത്തിക്കാതെ സേവനങ്ങൾ തടസ്സപ്പെട്ടത്. ഉച്ചയ്ക്ക് 2 പ്രശ്നം പരിഹരിച്ചു. മലപ്പുറത്ത് മിന്നലേറ്റ് 4 മരണം. മലപ്പുറം മങ്കടക്കടുത്ത് വെള്ളിലയിൽ മലമുകളിലെ കുരങ്ങൻചോല വ്യൂ പോയിന്റിൽ ഇടിമിന്നലേറ്റ് 4 യുവാക്കൾ മരിച്ചു. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കോഴിക്കോട്ട് പറമ്പ് നമ്പൂരിക്കാട് കഴുക്കാസിറ്റി മലയിൽ വെള്ളില സ്വദേശികളായ പുതുക്കുടി അലിയുടെ മകൻ റഹീസ്, കൂരിമണ്ണിൻ പുത്തൻ സൈദലവിയുടെ മകൻ ബഹാസ്, ആലിക്കാപ്പറമ്പിൽ അസീസിന്റെ മകൻ സിയാദ്, കറുത്താൻകുത്ത് നിസാറിന്റെ മകൻ ഫഗത് എന്നിവരാണ് മരിച്ചത്. റോഷൻ, ഇഷാഖ്, സൽമാനുവൽ ഫാരിസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. മരിച്ച റഹീസിന്റെ സഹോദരനാണ് സൽമാൻ ഫാരിസ്. മരിച്ച ഫഹദിന്റെ ഇരട്ട സഹോദരനാണ് റോഷൻ. എല്ലാവരും അപകടം നടന്ന പ്രദേശത്തിന് സമീപത്തുള്ള സുഹൃത്തുക്കളാണ്. ചൊവ്വാഴ്ച വൈകുന്നേരം 5:30 അപകടം. വൈകുന്നേരം കൂട്ടുകാർ കൂടി വ്യൂ പോയിന്റിലേക്ക് കയറിയെത്തിയപ്പോഴാണ് മിന്നലേറ്റത്. മങ്കട GVHSS ൽ നിന്ന് 10 ക്ലാസ് കഴിഞ്ഞ ഫലം കാത്തിരിക്കുകയായിരുന്നു സിയാദ്. റഹീസും ഇതേ സ്കൂളിൽ +2 ഫലം കാത്തിരിക്കുകയാണ്. അപകട വിവരം അറിയാനും രക്ഷാപ്രവർത്തനത്തിനും കുറച്ചു താമസം നേരിട്ടു. സാമൂഹിക പരിഷ്കരണത്തിന്റെ പേരിൽ മതസ്വാതന്ത്ര്യം ഹനിക്കാനാവില്ലെന്ന് സുപ്രീംകോടതി. സാമൂഹിക പരിഷ്കരണത്തിന്റെ പേരിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യം ഹനിക്കാനോ അതിലേക്ക് കടന്നു കയറാനോ സാധിക്കില്ലെന്ന് സുപ്രീംകോടതി. ശബരിമല ക്ഷേത്രത്തിലെ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട വിഷയം പരിശോധിക്കുന്ന ഭരണഘടനാ ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് BV നാഗരത്നയാണ് പരാമർശം നടത്തിയത്. വിഗ്രഹാരാധനയ്ക്കുള്ള അവകാശം ഹിന്ദുമതത്തിലെ അവശ്യഭാഗമാണെന്നും അതിൽ നിന്ന് പുറത്താക്കുന്നത് മതവിശ്വാസത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് തുല്യമാണെന്നും സംസ്ഥാന സർക്കാരിനുവേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ജയദീപ് ഗുപ്ത പറഞ്ഞു. ഇതിനോട് പ്രതികരിച്ചാണ് സാമൂഹിക പരിഷ്കാരത്തിന്റെ പേരിൽ മതസ്വാതന്ത്ര്യം ലംഘിക്കാനാകില്ലെന്ന് ജസ്റ്റിസ് നാഗരത്ന പറഞ്ഞത്. കേരള കലാമണ്ഡലം ഇനി പാഠപുസ്തക ചിട്ടയിലൂടെ. കേരളീയ കലകളുടെ മുഖ്യ പഠന

0: കേന്ദ്രമായ കേരള കലാമണ്ഡലം അച്ചടിച്ച അവതരണ പാഠങ്ങളുടെ പുസ്തക ചിട്ടയോടെ ആയിരിക്കും പുതിയ അധ്യയന വർഷത്തിൽ വിദ്യാരംഭം കുറിക്കുക. ആശാന്റെ മുഖഭാവ പകർച്ചയും വിരലുകളിൽ വിരിയുന്ന നടന മുദ്രകളും കണ്ടുമാത്രം പകർത്തുന്ന ഗുരുകുല പഠനത്തിന് ഇതോടെ തിരശ്ശീല വീഴും. ചരിത്രത്തിൽ ആദ്യമായി കലാവിദ്യാഭ്യാസത്തിനുള്ള പാഠപുസ്തകങ്ങൾ ഒരുക്കി സ്കൂൾ വിദ്യാർത്ഥികളെ വരവേൽക്കുകയാണ് കേരളത്തിന്റെ ഈ അഭിമാന കേന്ദ്രം. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ SCERTയുടെ സഹായത്തോടെ കലാമണ്ഡലത്തിലെ അധ്യാപക കൂട്ടം തയ്യാറാക്കിയതാണ് ഈ പുസ്തകങ്ങൾ. അഴീക്കോട് കേരളത്തിന്റെ ഗാന്ധിയെന്ന് മേധാപക്കർ. കേരളത്തിന്റെ ഗാന്ധിയാണ് ഡോക്ടർ സുകുമാർ അഴീക്കോടെന്ന് പരിസ്ഥിതി സാമൂഹിക പ്രവർത്തക മേധാപക്കർ. സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. ശരിയായ ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് ആക്ടിവിസ്റ്റ് ആയിരുന്നു അഴീക്കോടെന്നും അവർ പറഞ്ഞു. ആദിവാസികൾ ഉൾപ്പെടെയുള്ള കാടിന്റെയും ഭൂമിയുടെയും സംരക്ഷകരും അവകാശികളും രാജ്യത്ത് പലയിടത്തും കയ്യേറ്റത്തിന് ഇരകളാകുകയാണ്. വികസനത്തിന്റെ ഭാഗമായി പലയിടത്തും തുരങ്കപാതകൾ നിർമ്മിക്കുന്നുണ്ട്. പ്രകൃതിയെ പരിഗണിക്കാതെയുള്ള ടൂറിസവും വികസനവും ാണ് ഉത്തരാഖണ്ഡിൽ ദുരന്തങ്ങൾക്കിടയാക്കിയത്. ഇപ്പോൾ വയനാട്ടിൽ തുരങ്കപാത നിർമ്മിക്കുകയാണ്. ഉത്തരാഖണ്ഡിൽ സംഭവിച്ചത് തന്നെ ഇവിടെയും സംഭവിക്കും. മാധവ് ഗാഡ്ഗിൽ നൽകിയ മുന്നറിയിപ്പുകൾ അവഗണിച്ചതാണ് ഇവിടെയുണ്ടായ പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമെന്നും അവർ പറഞ്ഞു. CBSE 12 ക്ലാസ് 85.2% വിജയം. CBSE 12 ക്ലാസ് പരീക്ഷയിലെ വിജയ ശതമാനത്തിൽ രാജ്യത്ത് തിരുവനന്തപുരം മേഖല ഒന്നാമത്. കഴിഞ്ഞ വർഷം രണ്ടാം സ്ഥാനത്തായിരുന്ന തിരുവനന്തപുരം മേഖല 95.62% വിജയത്തോടെയാണ് ഒന്നാമതായത്. ചെന്നൈ മേഖല രണ്ടാമതും ബംഗളൂരു മൂന്നാമതുമാണ്. രാജ്യത്തെയും വിദേശ രാജ്യങ്ങളിലെയും CBSE സ്കൂളുകളിൽ നടന്ന പരീക്ഷയിൽ 85.2% ആണ് ഇക്കുറി വിജയം. കഴിഞ്ഞ വർഷം 88.39% VD സതീശൻ മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി പദവിയിലെത്തുന്ന 13-ാമത്തെ നേതാവാണ് VD സതീശൻ. 11 ദിവസത്തെ തർക്കങ്ങൾക്കും അനിശ്ചിതത്വത്തിനും ഒടുവിലാണ് മുഖ്യമന്ത്രിയെ കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം പ്രഖ്യാപിച്ചത്. കേരളത്തിലെ ഭൂരിപക്ഷം UDF പ്രവർത്തകരുടെയും ജനങ്ങളുടെയും ഘടക കക്ഷികളുടെയും മുറവിളി കേട്ടാണ് മുഖ്യമന്ത്രിയാകാൻ അവസാന നിമിഷം വരെ അവകാശവാദം ഉന്നയിച്ച AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെയും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും തള്ളി സതീശനിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയത്. നാഗർകോവിൽ തിരുവനന്തപുരം പാത ഇരട്ടിപ്പ് സെപ്റ്റംബറിൽ പൂർത്തിയാകും. നാഗർകോവിൽ തിരുവനന്തപുരം പാത ഇരട്ടിപ്പിക്കൽ സെപ്റ്റംബറിൽ പൂർത്തീകരിക്കുമെന്ന് ദക്ഷിണ റെയിൽവേ അറിയിച്ചു. ഇതോടെ ഈ റൂട്ടിലൂടെ കൂടുതൽ തീവണ്ടികൾക്ക് സർവീസ് നടത്താൻ കഴിയും. ഇതോടൊപ്പം നാഗർകോവിൽ തിരുവനന്തപുരം 3-ാം റെയിൽപാത നിർമ്മിക്കാനായി വിശദ സർവേക്കായി 98 കോടി രൂപയുടെ ടെൻഡർ വിളിച്ചിട്ടുണ്ട്. 71 കിലോമീറ്റർ നീളത്തിലുള്ള നാഗർകോവിൽ തിരുവനന്തപുരം പാതയിൽ ലിഡാർ, ഡ്രോൺ സർവേകൾ, ഏറ്റെടുക്കേണ്ട ഭൂമി, നിർമ്മിക്കേണ്ട പാലങ്ങൾ, ടനലുകൾ എന്നിവയെക്കുറിച്ച് സർവേ നടത്തും. ടെൻഡർ നടപടികൾ പൂർത്തിയായാൽ സർവേ ആരംഭിക്കും. നിലവിൽ 1,000 കോടി രൂപ ചെലവിൽ നാഗർകോവിൽ നിന്ന് തിരുവനന്തപുരം റൂട്ടിൽ പാത ഇരട്ടിപ്പ് പണി നടന്നു വരികയാണ്. നാഗർകോവിൽ മുതൽ ഇരണിയൽ വരെയുള്ള നിർമ്മാണം പൂർത്തിയായി. ഇരണിയലിനും തിരുവനന്തപുരത്തിനും ഇടയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുമുണ്ട്. ഇതിനിടയിൽ ചില ചെറു ടണലുകളും നിർമ്മിക്കാനുണ്ട്. SSLC 99.07% വിജയം. സംസ്ഥാനത്ത് SSLC പരീക്ഷയിൽ 99.07% വിജയം. റെഗുലർ വിഭാഗത്തിൽ പരീക്ഷ എഴുതിയ 414,290 വിദ്യാർത്ഥികളിൽ 410,456 പേർ ഉന്നത പഠനത്തിന് യോഗ്യത നേടി. 2025 99.5 ആയിരുന്നു വിജയം. സമ്പൂർണ്ണ A+ വലിയ കുറവുണ്ടായി. 30,514 വിദ്യാർത്ഥികളാണ് എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയത്. എന്നാൽ മുൻവർഷം 61,449 വിദ്യാർത്ഥികൾക്കായിരുന്നു A+. നീറ്റ് UG പുനഃപരീക്ഷ June 21. ചോദ്യചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് UG പരീക്ഷ June 21 നടത്തുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കേന്ദ്ര സർക്കാർ അനുമതിയോടെയാണ് തീയതി നിശ്ചയിച്ചത്. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് May 3 നടത്തിയ പരീക്ഷയാണ് റദ്ദാക്കിയത്. ഇതോടെ 22 ലക്ഷം വിദ്യാർത്ഥികളാണ് വീണ്ടും പരീക്ഷ എഴുതാൻ നിർബന്ധിതരാകുന്നത്. പുതിയ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് June 14 ലഭ്യമാകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. പരീക്ഷയിൽ 15 മിനിറ്റ് അധിക സമയം നൽകും. ഉച്ചയ്ക്ക് 2 മണിക്ക് തുടങ്ങുന്ന പരീക്ഷ 5:15 വരെ ഉണ്ടാകുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
1: വാർത്താവലോകനം തയ്യാറാക്കിയത് അഭിജിത്ത്. വാർത്താവലോകനം വീണ്ടും അടുത്ത ഞായറാഴ്ച ഇതേ സമയം.

അറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലുകളും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ രാവിലെ 11:05 മുതൽ 12 വരെ വിളിക്കുക. വിളിക്കേണ്ട ഫോൺ നമ്പരുകൾ 9495964321 അല്ലെങ്കിൽ 9495563321. മറ്റൊരു നമ്പർ കൂടി 9496596321. വിഷയം പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലുകളും. അറിയിപ്പ് കഴിഞ്ഞു.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: സമയം 6:00 43 മിനിറ്റ്. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: മൂന്ന് കോളേജിലെയും
2: ഡോണ്ട് വറി,
1: ഫീസ് നോക്ക്.
3: എന്തുണ്ട് വിശേഷം?
4: എന്തുപറ്റി?
2: ഫീസിന്റെ ടെൻഷൻ.
3: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
5: RBI പറയുന്നു,
6: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
7: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
8: പ്ലാറ്റ്ഫോം നമ്പർ 2
9: ചേച്ചിയല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാന്ന്.
10: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
9: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
10: കണ്ടില്ലേ
9: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
11: നോ സിഗ്നൽ.
9: ഇനി എന്ത് ചെയ്യും? ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
10: ഏയ് മണ്ടത്തരം നിർത്ത്.
9: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ. അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ. RBI പറയുന്നു,
6: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
12: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
0: ആകാശവാണി.
13: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ നാളെ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിന് ഗോഥൻബർഗിലെത്തും. വെള്ളിയുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം 6% നിന്ന് 15% ആയി ഉയർത്തി.

0: സിബിഎസ്ഇ 9ാം ക്ലാസ് മുതൽ വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കി നിർദ്ദേശം പുറപ്പെടുവിച്ചു. ആകാശവാണിയുടെ 90ാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സൈക്ലത്തോൺ അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ 10ന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്കാഗാന്ധി തുടങ്ങിയവർ ചടങ്ങിനെത്തും. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ഉൾപ്പെടെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അവസാനഘട്ടത്തിലാണ്. മന്ത്രിമാരുടെ കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. മന്ത്രിമാരുടെ പട്ടിക നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉച്ചയോടെ ഗവർണർക്ക് കൈമാറുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. 21ാം മന്ത്രിസഭയിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 മന്ത്രിമാരും പ്രധാന സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരും ഉണ്ടായേക്കുമെന്നാണ് സൂചന. കേരള കോൺഗ്രസിന് ഒരു മന്ത്രിസ്ഥാനവും ഡെപ്യൂട്ടി സ്പീക്കർ അല്ലെങ്കിൽ ചീഫ് വിപ്പ് സ്ഥാനവും ലഭിച്ചേക്കും. RSPക്ക് ഒരു മന്ത്രിസ്ഥാനവും നൽകും. ഏകാംഗ കക്ഷികളിൽ അനൂപ് ജേക്കബിനും മാണി സി കാപ്പനും ടേം വ്യവസ്ഥയിൽ 2.5 വർഷം വീതം മന്ത്രിപദം നൽകാനും കോൺഗ്രസ് തീരുമാനിച്ചതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. കോൺഗ്രസിൽ നിന്ന് രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, പി സി വിഷ്ണുനാഥ്, എ പി അനിൽകുമാർ, എം ലിജു, ബിന്ദു കൃഷ്ണ എന്നിവർ മന്ത്രിമാരായേക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. പി കെ കുഞ്ഞാലിക്കുട്ടി, എൻ ഷംസുദ്ദീൻ, പി കെ ബഷീർ, കെ എം ഷാജി, പാറക്കൽ അബ്ദുള്ള എന്നിവരാണ് മുസ്ലിം ലീഗിന്റെ സാധ്യതാ പട്ടികയിൽ. രാവിലെ ചേരുന്ന മുസ്ലിം ലീഗ് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായേക്കും.
0: സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നാളെ രാവിലെ 7 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സെൻട്രൽ സ്റ്റേഡിയത്തിലെ ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്ന MLAമാരുടെയും MPമാരുടെയും വാഹനങ്ങൾ സെക്രട്ടേറിയറ്റിനകത്ത് പാർക്ക് ചെയ്യണം. മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേക സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കണമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് നിർദ്ദേശിച്ചു. കോൺഗ്രസിലെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത് ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗുമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. കോൺഗ്രസ് എവിടെയുണ്ടെങ്കിലും അവിടെ അഴിമതിയുണ്ടെന്നും ചന്ദ്രശേഖർ സംസ്ഥാന നേതൃയോഗത്തിൽ പറഞ്ഞു. കേരളത്തിലെ യഥാർത്ഥ ജനകീയ പ്രതിപക്ഷമായി NDA പ്രവർത്തിക്കുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് തിരുവനന്തപുരത്ത് അറിയിച്ചു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് പാർട്ടിയുടെ ഉത്തരവാദിത്തമായി കാണുമെന്ന് സംസ്ഥാന നേതൃയോഗ തീരുമാനം അറിയിച്ച രമേശ് വ്യക്തമാക്കി. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കാൻ പുതിയ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് നേതൃയോഗം രാഷ്ട്രീയ പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിന് ഗോഥൻബർഗിലെത്തും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹരിത പരിവർത്തനം, നിർമ്മിത ബുദ്ധി, സാങ്കേതിക വിദ്യകൾ, സ്റ്റാർട്ടപ്പുകൾ, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥ തുടങ്ങിയ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായേക്കും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയനൊപ്പം യൂറോപ്യൻ ബിസിനസ് ലീഡേഴ്സ് ഫോറം, യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെയും ഇരു പ്രധാനമന്ത്രിമാരും അഭിസംബോധന ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിലെ മുഖ്യപ്രതിയെന്ന് സംശയിക്കുന്ന PV കുൽക്കർണിയെയും മറ്റൊരു പ്രതി മനീഷ വാഗ്മാരെയും ഡൽഹിയിലെ CBI പ്രത്യേക കോടതി 10 ദിവസത്തേക്ക് CBI കസ്റ്റഡിയിൽ വിട്ടു. കൂടുതൽ ചോദ്യം ചെയ്യലിനായി രണ്ടുപേരെയും ഡൽഹിക്ക് പുറത്തേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ടെന്ന് CBI അറിയിച്ചിരുന്നു. സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചന വിപുലമാണെന്നും കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്നും CBI കോടതിയിൽ വാദിച്ചു. വെള്ളിയുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം 6% നിന്ന് 15% ഉയർത്തി. സ്വതന്ത്ര ഇറക്കുമതി വിഭാഗത്തിൽ നിന്ന് വെള്ളിയെ നിയന്ത്രിത വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതോടെ വെള്ളി ഇറക്കുമതി ചെയ്യാൻ ഗവൺമെന്റ് ലൈസൻസ് ആവശ്യമാകും. സിൽവർ പ്ലേറ്റ് ചെയ്ത സ്വർണം, പ്ലാറ്റിനം എന്നിവയ്ക്കും നിയന്ത്രണം ബാധകമാണ്. ഉടൻ പ്രാബല്യത്തിൽ വരുന്ന വിധം വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് ജനറലാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. CBSE 9ാം ക്ലാസ് മുതൽ വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കി നിർദ്ദേശം പുറപ്പെടുവിച്ചു. ജൂലൈ 1ന് നിർദ്ദേശം പ്രാബല്യത്തിൽ വരും. 3 ഭാഷകളിൽ 2 ഇന്ത്യൻ മാതൃഭാഷകളായിരിക്കണമെന്നും ബോർഡ് നിർദ്ദേശത്തിൽ വ്യക്തമാക്കി. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെയും 2023 ദേശീയ കരിക്കുലം ഫ്രെയിംവർക്കിന്റെയും അടിസ്ഥാനത്തിലാണ് നടപടി. 10ാം ക്ലാസിൽ 3ാം ഭാഷയ്ക്ക് ബോർഡ് പരീക്ഷ ഉണ്ടാവില്ലെന്നും എല്ലാ വിലയിരുത്തലുകളും പൂർണ്ണമായും സ്കൂൾ അധിഷ്ഠിതമായിരിക്കുമെന്നും CBSE വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിനെപ്പറ്റി ഇന്ത്യൻ സേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടേത് എന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജവും അടിസ്ഥാനരഹിതവുമാണെന്ന് PIB വസ്തുതാന്വേഷണ യൂണിറ്റ് വ്യക്തമാക്കി. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ തയ്യാറാക്കിയ ഡീപ് ഫേക്ക് വീഡിയോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണെന്നും PIB അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട രാജധാനി എക്സ്പ്രസിന് രാജസ്ഥാനിൽ കോട്ടയ്ക്ക് സമീപം തീപിടിച്ചു.

0: പുലർച്ചെ 5 മണിയോടെയായിരുന്നു അപകടം. രണ്ട് കോച്ചുകൾക്കാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് സൂചന. ആളപായം ഇല്ലെന്ന് പ്രാഥമിക റിപ്പോർട്ടുകൾ പറയുന്നു. താമരശ്ശേരി ചുരത്തിന് വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ ഭാരവാഹനങ്ങളും മൾട്ടി ആക്സിൽ ലോറികളും വഴിതിരിച്ചുവിടുമെന്ന് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കോഴിക്കോട് നിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്തുനിന്ന് തിരിഞ്ഞ് ബാലുശ്ശേരി കുറ്റ്യാടി വഴി പോകണം. കൽപ്പറ്റയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വൈത്തിരി ടൌണിൽ നിന്ന് തിരിഞ്ഞ് പടിഞ്ഞാറത്തറ തരുവണ കുറ്റ്യാടി വഴിയും പോകേണ്ടതാണ്. ചുരത്തിലൂടെ പോകുന്ന മറ്റു വാഹനങ്ങൾ വേഗം കുറച്ചും സുരക്ഷിതമായും അതാത് സമയത്തെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പോകണമെന്നും അറിയിപ്പിൽ പറയുന്നു. ദേശീയപാതയിലെ മലപ്പുറം കൂരിയാട് തകർന്ന പാതയ്ക്ക് പകരം നിർമ്മിച്ച വയഡക്ട് ഇന്നലെ ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. ആറുവരിപ്പാത തകർന്ന് ഒരു വർഷം തികയാനിരിക്കെയാണ് വയഡക്ട് തുറന്നത്. ഇതോടെ മലപ്പുറം ജില്ലയിൽ രണ്ട് റീച്ചിലും ആറുവരിപ്പാത നിർമ്മാണം പൂർത്തിയായതായി ദേശീയപാത ലൈസൺ ഓഫീസർ പറഞ്ഞു. 380 മീറ്റർ നീളത്തിലാണ് പുതിയ വയഡക്ട് പാലം നിർമ്മിച്ചത്. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സൈക്ലത്തോണിന് അല്പസമയത്തിനകം തുടക്കമാകും. ആകാശവാണി ലേഖകൻ സ്മിതിയും പള്ളുരുത്തി.
1: രാജ്യത്തെ ആകാശവാണി നിലയങ്ങൾ ഒരു വർഷമായി നടത്തിവരുന്ന വിവിധ ആഘോഷ പരിപാടികളുടെ ഭാഗമായാണ് ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. 7:30 കവടിയാറിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സൈക്ലത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, പാളയം, ബേക്കറി ജംഗ്ഷൻ വഴി ആകാശവാണിയിലേക്കാണ് സൈക്ലത്തോൺ. ആകാശവാണി ജീവനക്കാരും പൊതുജനങ്ങളും അടക്കം 100 പേരാണ് സൈക്ലത്തോണിൽ പങ്കെടുക്കുന്നത്.
0: ഐപിഎൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ 29 runs തോൽപ്പിച്ചു. കൊൽക്കത്ത ഈദൻ ഗാർഡൻസിലെ മത്സരം ജയിച്ചതോടെ നൈറ്റ് റൈഡേഴ്സ് പ്ലേ ഓഫ് സാധ്യത സജീവമാക്കി. ഇന്ന് പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ധർമ്മശാലയിൽ വൈകിട്ട് 3:30 മത്സരം. രണ്ടാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ഡൽഹിയിൽ വൈകിട്ട് 7:30 മത്സരം. ISL ഫുട്ബോളിൽ ഡൽഹി സ്പോർട്സിംഗ് ക്ലബ്ബ് അവസാന ഹോം മാച്ചിൽ ഇന്ന് ഇന്റർകാശയെ നേരിടും. വൈകിട്ട് 5 ഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ബംഗാൾ ഉൾക്കടലിനു മുകളിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇന്ന് പത്തനംതിട്ട മുതൽ ഇടുക്കി വരെയും കോഴിക്കോട് മുതൽ കാസർകോട് വരെയും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. പ്രധാന ഹജ്ജ് കർമ്മങ്ങൾക്ക് ശേഷം നേരത്തെ മടങ്ങിവരാൻ സാധിക്കുന്ന തരത്തിൽ ഹ്രസ്വ ഹജ്ജ് പാക്കേജിന് ഇന്ന് തുടക്കമാകും. ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹ്രസ്വ പാക്കേജിലെ ആദ്യ വിമാനം കൊച്ചിയിൽ നിന്ന് ഉച്ചയ്ക്ക് 12:30 യാത്ര തിരിക്കും. June 5 തീർത്ഥാടകർ മടങ്ങിയെത്തും. വിമാന സർവീസ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കരിപ്പൂർ ഹജ്ജ് ക്യാമ്പിൽ നിന്ന് 108 തീർത്ഥാടകരുമായി അവസാന വിമാനം ഇന്ന് പുലർച്ചെ യാത്ര തിരിച്ചു. ഇതോടെ ക്യാമ്പിന് സമാപനമായി. ഇന്ന് ദുൽഹജ്ജ് മാസപ്പിറവി ദൃശ്യമാകുന്നവർ അറിയിക്കണമെന്ന് പാളയം ഇമാം VP സുഹൈബ് മൌലവി ആവശ്യപ്പെട്ടു. മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ ബലിപെരുന്നാൾ സംബന്ധിച്ച സംയുക്ത പ്രസ്താവന പുറപ്പെടുവിക്കുമെന്നും ഇമാം അറിയിച്ചു. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക വിവരങ്ങൾ വ്യക്തിപരമാണെന്ന കാരണത്താൽ മറുപടി നൽകാനാവില്ലെന്ന വിവരാവകാശ ഓഫീസർമാരുടെ നടപടി സ്വീകാര്യമല്ലെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അറിയിച്ചു. കമ്മീഷന്റെ മീനച്ചിൽ താലൂക്ക് സിറ്റിംഗിലാണ് കമ്മീഷന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചത്. കമ്മീഷന്റെ മീനച്ചിൽ താലൂക്ക് സിറ്റിംഗിൽ 18 ഹർജികൾ തീർപ്പാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് VD സതീശന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ നാളെ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിന് ഗോഥൻബർഗിലെത്തും. വെള്ളിയുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം 6% നിന്ന് 15% ഉയർത്തി. CBSE 9th class മുതൽ വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കി നിർദ്ദേശം പുറപ്പെടുവിച്ചു. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സൈക്ലത്തോൺ അല്പസമയത്തിനകം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

ഇന്നത്തെ പ്രധാന പരിപാടികൾ. ആദ്യം ഡോക്ടർ വെള്ളിമൺ നെൽസൺ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മഹൽ ഗാനം, 7:05 90 തികഞ്ഞ് ആകാശവാണി, കവരത്തിദ്വീപ് സ്വദേശി മേലാച്ചുടം അബ്ദുൾ റസാഖ് പങ്കെടുക്കുന്നു, 7:20 ദ്വീപ് വിശേഷം, സേവന വാർത്തകൾ, തൊഴിലവസര വാർത്തകൾ, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ട് ഫെട്ടി,

25 യുവവേദി എന്ന പരിപാടിയിൽ ആന്ധ്രോദ്വീപ് സ്വദേശി മുഹമ്മദ് യാസർ അറാഫത്ത് പങ്കെടുക്കുന്നു. 8:30 വേൾഡ് ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ സൊസൈറ്റി ഡേ, ഈ ദിവസത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടിയും തുടർന്ന് വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്നീ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: ആകാശവാണി കവരത്തി സുഭാഷിതം. ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ വെള്ളിമൺ നെൽസൺ.
1: ഏത് വിധത്തിൽ നോക്കിയാലും സംഘർഷഭരിതമായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എവിടെ നോക്കിയാലും അക്രമവും അഴിമതിയും അരാജകത്വവും നടമാടുന്നു. സ്വാർത്ഥരും ദുർമോഹികളുമായ മനുഷ്യർ പരസ്പരം മല്ലടിക്കുന്നതിനോടൊപ്പം പ്രകൃതിയെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. ആർത്തി കാണിക്കാതെ ജീവിക്കുകയാണെങ്കിൽ എല്ലാ ജീവജാലങ്ങൾക്കും സന്തോഷവും സമാധാനവുമായി ജീവിക്കാനുള്ള എല്ലാ ഭൗതിക വസ്തുക്കളും കൊണ്ട് സമ്പന്നമാണ് ഭൂമി. പ്രകൃതിദത്തമായ ഈ സമ്പദ്ഘടന ചൂഷണം ചെയ്യാനോ അട്ടിമറിക്കാനോ ഉള്ളതല്ല. പരിസ്ഥിതി സംരക്ഷണം പ്രകൃതി സംരക്ഷണം കൂടിയാണ്. എന്നാൽ ഇന്ന് പ്രകൃതി അനിയന്ത്രിതമായി ചൂഷണം ചെയ്യപ്പെടുന്നു. മനുഷ്യൻ ഭൂമിയുടെ സന്തുലിതാവസ്ഥ തകർക്കുന്നു. ഭൂമിയുടെ സംരക്ഷണ കവചങ്ങളായ ഓസോൺ പാളികൾ തകർക്കപ്പെടുന്നതുമൂലം കാലാവസ്ഥാ വ്യതിയാനവും പുതിയ പുതിയ രോഗങ്ങളും മനുഷ്യനെ കീഴടക്കുന്നു. വാസ്തവത്തിൽ പരിസ്ഥിതി സംരക്ഷണം അഹിംസാത്മക ദർശനം തന്നെയാണ്. പരിസ്ഥിതിയെ സ്നേഹിക്കുന്നവർ എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കുന്നു. അവർക്ക് അക്രമികളോ സ്വാർത്ഥരോ ആകാനാവില്ല. അവർ ജനസേവകരും സദാചാരബോധമുള്ളവരുമായിരിക്കും. തന്നെപ്പോലെ മറ്റുള്ള പ്രാണികളും ജീവിക്കട്ടെ എന്നവർ ആഗ്രഹിക്കും. അഹിംസയെന്ന് വച്ചാൽ സമസ്ത ചരാചാരങ്ങളെയും സ്നേഹിക്കുക എന്നതാണ് അർത്ഥമാക്കുന്നത്. അഹിംസ പരമോധർമ്മ എന്ന ആപ്തവാക്യം ഉദ്ബോധിപ്പിക്കുന്നത് അഹിംസയേക്കാൾ പരമമായ ധർമ്മം മറ്റൊന്നില്ലെന്നാണ്. കാലദേശങ്ങൾക്കും ജാതിവർഗവർണ വ്യവസ്ഥകൾക്കും അതീതമായി അഹിംസാ ദർശനങ്ങൾക്ക് ലോകത്തെവിടെയും പ്രസക്തിയേറുകയാണ്. കാരണം ഏതെല്ലാം ആധുനിക സുഖ സൗകര്യങ്ങൾ നേടാൻ കഴിഞ്ഞാലും അഹിംസയിലധിഷ്ഠിത ജീവിതമാണ് മനസ്സുഖം നൽകുന്നതെന്ന് ലോകം തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു ജീവിയെയും കൊല്ലരുതെന്ന മാനസിക അവസ്ഥയിൽ അഹിംസയുടെ അർത്ഥവ്യാപ്തി അവസാനിക്കുന്നില്ല. പ്രത്യക്ഷമായും പരോക്ഷമായും അഹിംസയുണ്ട്. ഏതെങ്കിലും വിധത്തിൽ നാം മറ്റു പ്രാണികളെ ഉപദ്രവിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്യുന്നത് ഹിംസയിൽപ്പെടുന്നതാണ്. അതിനാൽ അഹിംസാധിഷ്ഠിത ജീവിതം നയിക്കേണ്ടത് മനുഷ്യവർഗത്തിന്റെ പരമമായ കർത്തവ്യമാണ്. പരിപൂർണമായും അഹിംസ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിലും കഴിവതും നാം അക്രമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കാനും പഠിക്കണം. കാരണം അനന്തമായ സ്നേഹമാണ് അഹിംസ. മറ്റൊരു ജീവിക്കും ഉപദ്രവമുണ്ടാകുന്ന യാതൊന്നും ചെയ്യാതിരിക്കുക എന്ന ആദർശമാണ് അഹിംസ നൽകുന്നത്. സമസ്ത ചരാചരങ്ങളെയും സ്നേഹിക്കാൻ കഴിയുമ്പോൾ അഹിംസ അന്വർത്ഥമാകുന്നു. നാം പ്രവൃത്തി കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ആരെയും വേദനിപ്പിക്കാതിരിക്കുന്നതും അഹിംസയുടെ ഭാഗമാണ്. ആർഷ സംസ്കാരവും അഹിംസയും തമ്മിൽ അഭേദ്യ ബന്ധമാണുള്ളത്. 1000 യുദ്ധവിജയങ്ങളെക്കാൾ ഉത്തമം ആത്മീയ ജയമാണ് എന്ന ശ്രീബുദ്ധന്റെ ഉദ്ബോധനത്തിലും നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന യേശുക്രിസ്തുവിന്റെ തിരുവചനത്തിലും ദുർബല വിഭാഗങ്ങളുടെ അവകാശം നിഷേധിക്കുന്ന ഒരു ജനതയ്ക്കും ദൈവം വിശുദ്ധി നൽകുകയില്ല എന്ന മുഹമ്മദ് നബിയുടെ വാക്കുകളിലും അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരന് സുഖത്തിനായി വരേണം എന്ന ശ്രീനാരായണ ഗുരുവിന്റെ ഉദ്ബോധനത്തിലും നമുക്ക് അഹിംസാതത്വം ദർശിക്കാൻ കഴിയും. ആത്മീയ ശക്തിയുള്ളവർക്ക് മാരകായുധങ്ങൾ ആവശ്യമില്ല. കാരണം ഭീരുക്കളും ശത്രുഭയമുള്ളവരുമാണ് ആയുധങ്ങളെ ആശ്രയിക്കുന്നത്. അഹിംസയിൽ അധിഷ്ഠിത മനോഭാവമുള്ളവർക്ക് ആരെയും ഭയപ്പെടേണ്ടി വരുന്നില്ല. അതിനാൽ അവർക്ക് യാതൊരു മാരകായുധവും

0: വരുന്നില്ല. ലോകത്ത് നിരവധി പ്രത്യയശാസ്ത്രങ്ങൾ ഉണ്ടാവുകയും നശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒട്ടേറെ ദർശനങ്ങൾ അപ്രസക്തമാവുകയോ അപ്രത്യക്ഷമാവുകയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ സമാധാന ജീവിതത്തിന് എക്കാലവും ഉതകുന്നതായതുകൊണ്ടാണ് അഹിംസാത്മക ദർശനങ്ങൾ എന്നും നിലകൊള്ളുന്നത്.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ വെള്ളിമൺ നെൽസൺ.

0: ആകാശവാണി കവരത്തി. ഇപ്പോൾ 90 തികഞ്ഞ് ആകാശവാണി എന്ന പരിപാടി കേൾക്കാം.
1: ആകാശവാണി കവരത്തി. ആകാശവാണി 1936 ജൂൺ 8 ഭാരതത്തിന്റെ ശബ്ദമായി ആകാശവാണി പ്രക്ഷേപണം ആരംഭിച്ചത് ആ സുദിനത്തിലാണ്.
2: This is ആകാശവാണി.
0: ലോകത്തിലെ ഏറ്റവും വലിയ

0: റേഡിയോ പ്രക്ഷേപണ ശൃംഖലയായി വികസിച്ചു പിന്നീട് ആകാശവാണി.
1: ഹൃദയതാളമായി സ്വരഭേദമായി ആകാശവാണി ജനമനസ്സുകളിൽ ഇടം നേടിയിട്ട് 90 വർഷങ്ങൾ.
0: വിനോദമായി വിജ്ഞാനമായി വാർത്തകളായി സംഗീതമായി ശ്രവ്യവിരുന്നൊരുക്കുന്നു ആകാശവാണി.
1: കാതോടു കാതോരമെത്തുന്ന ഹൃദയസ്വരങ്ങൾ.
0: പ്രകൃതി ദുരന്ത വേളകളിൽ കാലാവസ്ഥാ വ്യതിയാന സമയത്ത് സാമൂഹ്യ പ്രതിബദ്ധതയോടെ കൈത്താങ്ങാകുന്ന ശ്രവ്യമാധ്യമം ആകാശവാണി.
1: പ്രക്ഷേപണത്തിന്റെ 90 വർഷങ്ങൾ പിന്നിടുന്ന ആകാശവാണി ഇന്നും ശ്രോതാക്കൾക്കൊപ്പം.
0: വിവിധ സംസ്ഥാനങ്ങൾ,
1: നിരവധി ഭാഷകൾ,
0: അനവധി പ്രാദേശിക ഭാഷകൾ,
1: ഒപ്പം ശ്രോതാക്കളുടെയും പ്രഭാഷകരുടെയും പ്രക്ഷേപകരുടെയും ഹൃദയബന്ധവും വളർന്നു.
2: ഈ അവസരത്തിൽ ആകാശവാണി കവരത്തി നിലയം ഒരുക്കുന്ന പ്രത്യേക പരിപാടി 90 തികഞ്ഞ് ആകാശവാണി.

0: തൊണ്ണൂറ് തികഞ്ഞ് ആകാശവാണി എന്ന പരിപാടിയിൽ ഇന്നത്തെ നമ്മുടെ അതിഥി കവരത്തി ദ്വീപിലെ മേലാച്ചോടം അബ്ദുൾ റസാഖ് എന്ന റസാഖ് അലിയാണ്. കവരത്തി ദ്വീപിൽ ദീർഘകാലം ഇംഗ്ലീഷ് അധ്യാപകനായും പൊതുപ്രവർത്തകനായും ആകാശവാണിയിൽ റേഡിയോ അവതാരകനായുമൊക്കെ സേവനം ചെയ്ത അദ്ദേഹം കഴിഞ്ഞ 9 വർഷമായി സൌദിയിലെ ജിദ്ദയിലാണ്. ഇന്നും ആകാശവാണിയുടെ പരിപാടികളും ആകാശവാണിയെക്കുറിച്ചുള്ള നല്ല ഓർമ്മകളും മനസ്സിൽ മായാതെ സൂക്ഷിക്കുന്ന അദ്ദേഹത്തിന്റെ റേഡിയോ സ്മരണകൾക്കായി നമുക്ക് കാതോർക്കാം.
1: നമസ്കാരം. അത്ഭുതങ്ങളുടെ മാതൃകപ്പെട്ടി 90 വയസ്സിലാണെന്ന സത്യം എന്നെ ഓർമ്മിപ്പിക്കുന്നത് അതിൽ 50 വർഷം അതിനോടൊപ്പം ഞാനും ജീവിച്ചു എന്നതാണ്. 1979 കവരത്തിയിലെ മസ്ജിദ് ഔലാദിന്റെ ചായ്പിലാണ് ഞാൻ ആദ്യമായിട്ട് റേഡിയോ കാണുന്നത്. അവിടെ എന്നും അസർ നമസ്കാരത്തിന് ശേഷം എന്റെ ബാപ്പയോടൊപ്പം അകത്തിയിലെ താളാക്കാട മൗലവി എന്ന് വിളിക്കപ്പെടുന്ന പണ്ഡിതൻ മുഹമ്മദ് ഗോയ തന്റെ തവിട്ടു നിറത്തിലുള്ള നാഷണൽ പാനസോണിക്കിന്റെ റേഡിയോയിലൂടെ വാർത്തകളും മറ്റു പരിപാടികളും കേട്ടിരിക്കുന്ന കാഴ്ച എന്റെ കൊച്ചു കണ്ണുകൾക്ക് ഒരു കൗതുക കാഴ്ചയായിരുന്നു. അന്ന് ഞാൻ അതിന്റെ ആന്റിനയും ട്യൂണിംഗ് നോബും വോളിയം ഡയലും ഒക്കെ കൗതുകത്തോടെ നോക്കി നിന്നിട്ടുണ്ട്, തൊട്ടു നോക്കിയിട്ടുണ്ട്. പിന്നീട് എന്റെ വാപ്പ വീട്ടിലേക്കായി ഒരു റേഡിയോ വാങ്ങിച്ചപ്പോൾ അതെന്റെ ജീവിതത്തിന്റെയും ഭാഗമായി മാറി. ബാപ്പയുടെ ചൂട് പറ്റിയിരുന്നു. ബാപ്പയുടെ ഇഷ്ടപരിപാടിയായിരുന്ന ഗാന്ധിമാർഗം കേൾക്കാൻ തുടങ്ങിയതോടുകൂടി റേഡിയോയുമായുള്ള ബന്ധം ദൃഢമായി. ഗാന്ധിമാർഗത്തിലെ മഹാത്മാഗാന്ധിക്ക് ഏറ്റവും പ്രിയമുള്ള വചനയായ

എന്നത് ഞാൻ കേട്ടു വളർന്നത് എന്റെ ബാപ്പയിലൂടെയായിരുന്നു. എങ്ങനെ നല്ല മനുഷ്യനാകാം എന്നതായിരുന്നു അത് ഞങ്ങളെ പഠിപ്പിച്ചത്. റേഡിയോയിലൂടെ എന്നും കേൾക്കുമായിരുന്ന വഴിവിളക്കും വയലും വീടും രഞ്ജിനിയും വാർത്തകളും ഇന്നും നല്ല ഓർമ്മകളാണ്. 1980കളിലെ മലയാള റേഡിയോ നാടകങ്ങൾ ഗൃഹാതുരത്വമുണർത്തുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആഴ്ചതോറും ഉണ്ടായിരുന്ന നാടകങ്ങൾ എന്റെ നിത്യജീവിതത്തിന്റെ ഭാഗമായിരുന്നു. എന്റെ ബാപ്പയുടെ വീടായ കുഞ്ഞിബിയോടയുടെ പടിഞ്ഞാറു വശത്തെ ഫറത്തിൽ മഗ്രിബിനും ഇഷാക്കുമിടയിൽ പെങ്ങൾമാരായ ബീതാത്തയുടെയും ജായ്ബിയുടെയും മടിയിൽ തലവെച്ച് ഞങ്ങൾ കുട്ടികൾ നാടകം കേട്ടിരിക്കും. മുടികളിൽ തഴുകുന്ന അവരുടെ കൈകളും മന്ദഹാസം പൂകുന്ന ചന്ദ്രനും മന്ദമാരുതന്റെ താരാട്ടും നാടക ദിനങ്ങളിലെ നല്ല ഓർമ്മകളാണ്. രാമൻകുട്ടി നായരുടെയും ഗോപിനാഥൻ നായരുടെയും മനോഹര ശബ്ദങ്ങൾ ഞങ്ങളെ എന്നും ഫറത്തിന് അടിമകളാക്കി. 1980കളിൽ കവരത്തി സമാജത്തിനും കുട്ടികളുടെ പാർക്കിനും ചേർന്ന് നിന്ന് ഒറ്റ മുറിയിലെ റേഡിയോയിൽ നിന്ന് പുറപ്പെടുന്ന വൈകുന്നേര പരിപാടികൾ കേൾക്കാൻ നാട്ടിലെ ഒരുപറ്റം ശ്രോതാക്കൾ ഒരുമിച്ച് കൂടാറുണ്ടായിരുന്നു. അന്നവർ പിരിഞ്ഞു പോയിരുന്നത് വാർത്തകൾക്ക് ശേഷമായിരുന്നു. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നായിയിടങ്ങയും മണ്ണുണ്ട് എന്ന ഗാനം എത്രത്തോളം ആസ്വാദകരുടെ കാതുകളിൽ വിശ്വാസ് എന്ന ഗാനഗന്ധർവൻ സ്വാധീനം ചെലുത്തി എന്നത്

ലക്ഷദ്വീപ് പരിപാടികൾ കേൾക്കാൻ കുടുംബക്കാരെല്ലാം തന്നെ ഒന്നിച്ചുകൂടുമായിരുന്നു. അതിലെ മാപ്പിളപ്പാട്ടുകളിലൂടെ പീർ മുഹമ്മദിനെയും എ വി മുഹമ്മദിനെയും ഉമർകുട്ടിയെയും വി എം കുട്ടിയെയും എൽ ആർ അഞ്ജലിയെയും സിബല്ല സദാനന്ദിനെയും മെഹബൂബിനെയും ഫസീലെയും സാജിദയെയും എല്ലാം കേൾക്കാനും അവരെ മനസ്സിലാക്കാനുമെല്ലാം അന്നത്തെ റേഡിയോ ഞങ്ങളെ ഒരുപാട് സഹായിച്ചിരുന്നു. ഒരിക്കൽ പത്താം ക്ലാസ്സിലേക്ക് പാസ്സായവർക്കുള്ള വിനോദയാത്രയിൽ അത്ഭുതത്തോടെ ആദരവോടെ നോക്കിക്കണ്ട് കോഴിക്കോട് ആകാശവാണി നിലയത്തിലേക്ക് കയറാനും അതിലെ സ്റ്റുഡിയോയിൽ നിന്നുകൊണ്ട് പുന്നാര ബാപ്പ ഉണരാത്തതെന്തേ, കിന്നാരൻ ചൊല്ലാൻ ഉണരാത്തതെന്തേ എന്ന് മുക്കം സാജിദയുടെ എന്റെ ഇഷ്ടഗാനം പാടാൻ അവസരം ലഭിച്ചത് എന്റെ റേഡിയോ അനുഭവങ്ങളിലെ മറക്കാത്ത ഓർമ്മകളാണ്. പ്രശസ്തരായിരുന്ന അന്നത്തെ അവതാരകരും അനൗൺസർമാരും ഓർമ്മകളിൽ ഇന്നും നിലനിൽക്കുന്നവരാണ്. ചന്ദ്രശേഖരൻ, ലീല മേനോൻ, ശശികുമാർ, രവീന്ദ്രൻ, ഗീതാനന്ദൻ, പണിക്കർ, സുധാകരൻ, ഇവരെല്ലാം എനിക്ക് വളരെ പ്രിയപ്പെട്ട ആകാശവാണിയിലെ സ്ഥിര നിറ സാന്നിധ്യമായിരുന്നു. പഴയ ഹിന്ദി ഗാനങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്ന എന്റെ ഇളാപ്പ അബ്ദുൽ ഖാദറിന്റെ ഇഷ്ടപരിപാടിയായിരുന്നു സിലോൺ റേഡിയോ പ്രക്ഷേപണം ചെയ്ത് അമീൻ സയാനി അവതരിപ്പിച്ച ബിനാക്ക ഗീത്മാല. അത് എന്റെ ഹൃദയങ്ങളിലും സ്ഥാനം പിടിച്ചിരുന്നു. അതിലൂടെ അനശ്വരഗായകരായ മുഹമ്മദ് റഫിയെയും കിഷോർ കുമാറിനെയും മുകേഷിനെയും ഒക്കെ അടുത്തറിയാൻ റേഡിയോ ഒരുപാട് സഹായിച്ചു. അന്നത്തെ കാലത്തെ റേഡിയോ കമന്ററികൾ ഞങ്ങളെ ആവേശഭരിതരാക്കിയിട്ടുണ്ട്. മത്സരങ്ങളുടെ ഓരോ നിമിഷവും തത്സമയം അറിയാൻ റേഡിയോ സെറ്റിന് മുന്നിൽ കാത്തിരുന്ന അനഘമായ നിമിഷങ്ങൾ. 1986 റേഡിയോ കമന്ററിയിലൂടെ ലോകകപ്പ് ഫുട്ബോൾ കേൾക്കാനായത് ഇന്നും ആവേശം പകരുന്ന അനുഭവമായിരുന്നു. ടി വി സൗകര്യങ്ങൾ കുറവായിരുന്ന അക്കാലത്ത് ആകാശവാണിയിലൂടെ കേട്ട കമന്ററികളായിരുന്നു ഞങ്ങൾ ഫുട്ബോൾ പ്രേമികളുടെ പ്രധാന ആശ്രയം. അർജന്റീനയും പശ്ചിമ ജർമ്മനിയും തമ്മിലുള്ള അന്നത്തെ ഫൈനൽ മത്സരം ഇന്നും കാതുകളിൽ മുഴങ്ങുന്നു. മറഡോണയുടെ മാന്ത്രിക പ്രകടനത്തെ കൺമുന്നിൽ കാണിച്ചു തന്ന കമന്ററികൾ. ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ മറഡോണയുടെ വിഖ്യാതമായ നൂറ്റാണ്ടിന്റെ ഗോൾ പിറന്നപ്പോൾ ആവേശം പകർന്നു തന്ന അന്നത്തെ റേഡിയോ കമന്ററി നല്ലൊരു അനുഭവമായിരുന്നു. ഇന്ന് റേഡിയോ ഒരു നൊസ്റ്റാൾജിയാണെങ്കിലും അത് നൽകിയ ആശ്വാസവും സങ്കല്പങ്ങളും എന്നെന്നും മായാത്തവയാണ്. അറിവിന്റെ വലിയൊരു സ്രോതസ്സായിരുന്നു അന്നത് എനിക്ക് മുന്നിൽ തുറന്നിട്ടത്. അതൊരു കാലഘട്ടത്തിന്റെ സംഗീതവും സംസ്കാരവും കൂടിയായിരുന്നു. എന്നോർമ്മിക്കുമ്പോൾ ആ ലോകത്തേക്കൊരു തിരിഞ്ഞു നടത്താൻ ആഗ്രഹിച്ചു പോകുന്നു. കാലത്തിന്റെ സുവർണ ഓർമ്മകളിൽ കാതോർത്തിരുന്ന കാലത്തെ ആഘോഷമാക്കുമ്പോൾ ആ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഞാനൊരു പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. അഭയദേവിന്റെ വരികൾക്ക് വി ദക്ഷിണമൂർത്തി സംഗീതം നൽകിയ ജീവിത നോക്ക എന്ന സിനിമയിലെ മെഹബൂബ് പാടി അനശ്വരമാക്കിയ എന്ന ഗാനം കേൾക്കാൻ ഒരുപാട് ആഗ്രഹിച്ചുകൊണ്ട് ജിദ്ദയിൽ നിന്ന് റസാഖ് അലി. നന്ദി, നമസ്കാരം.

0: തൊണ്ണൂറ് തികഞ്ഞ ആകാശവാണി എന്ന പരിപാടിയിൽ ഇതുവരെ സംസാരിച്ചത് കവരത്തി ദ്വീപിലെ മേലാച്ചോടം അബ്ദുൽ റസാഖ് എന്ന റസാഖ് അലിയാണ്. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് മുഹമ്മദ് നിഷാം പുതിയപള്ളി. നന്ദി, നമസ്കാരം.
1: പ്രക്ഷേപണത്തിന്റെ 9 ദശകങ്ങൾ 90 തികഞ്ഞ ആകാശവാണി. കണ്ണിന് കുളിർമയേകുന്ന വെള്ളമണലും നീലാകാശവും നോക്കത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന കടലും, ഇതാണ് നമ്മുടെ ദ്വീപ്. മലിനീകരണത്തിൽ നിന്നും നമ്മുടെ പരിസ്ഥിതിയെ എപ്രകാരം സംരക്ഷിക്കണം കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഹരിതചിന്തകൾ എന്ന പരിപാടിയിലൂടെ. ലക്ഷദ്വീപിലെ പരിസ്ഥിതി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പരിപാടി ഹരിതചിന്തകൾ എല്ലാ തിങ്കളാഴ്ചകളിലും രാവിലെ 7:45 വൈകുന്നേരം 5:30 കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിൽ ഹരിതചിന്തകൾ.

ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 വിവിധ ചികിത്സാ ശാഖകളിൽ നിന്നുള്ള വിദഗ്ധർ പങ്കെടുക്കുന്ന പ്രക്ഷേപണ പരമ്പര എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 ആരോഗ്യ വിചാരം ശ്രവിക്കാം ആരോഗ്യകാര്യങ്ങളിലെ നമ്മുടെ അറിവ്.

0: ലക്ഷദ്വീപ് വിശേഷം. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ നടക്കുന്ന സാമൂഹിക സാംസ്കാരിക വികസന പൊതുപരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇനി ആകാശവാണി കവരത്തിയുടെ ദ്വീപ് വിശേഷം എന്ന പംക്തിയിലൂടെ പ്രക്ഷേപണം ചെയ്യാം. വിവിധ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സാംസ്കാരിക കൂട്ടായ്മകൾ എന്നിവർ സംഘടിപ്പിക്കുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ആകാശവാണി കവരത്തി നിലയത്തിന്റെ വാട്സാപ്പ് നമ്പറായ 9496282383 എന്ന നമ്പറിലേക്ക് മുൻകൂട്ടി അയച്ചു തന്നാൽ പ്രസ്തുത വിവരങ്ങൾ ദ്വീപ് വിശേഷം എന്ന പംക്തിയിൽ ഓരോ പ്രഭാതത്തിലും കവരത്തി നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ദ്വീപ് വിശേഷങ്ങളിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിവരങ്ങൾ അയച്ചു തരേണ്ട നിലയത്തിലെ വാട്സാപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9496282383. ദ്വീപ് വിശേഷം.
1: ആകാശവാണി കവരത്തി. ഇപ്പോൾ ദ്വീപ് വിശേഷം, സേവന വാർത്തകൾ, തൊഴിലവസര വാർത്തകൾ എന്നിവ കേൾക്കാം.

അറിയിപ്പ്. കവരത്തി പി എം ശ്രീ കേന്ദ്രീയ വിദ്യാലയയിൽ വിവിധ ക്ലാസുകളിലായി ഇനി പറയുന്ന ഒഴിവുകൾ ഉണ്ടെന്ന് കേന്ദ്രീയ വിദ്യാലയ പ്രിൻസിപ്പാൾ അറിയിച്ചിരിക്കുന്നു. ഒഴിവുകൾ: ബാലവാടിക 3 26 ഒഴിവുകൾ, ക്ലാസ് 3 7 ഒഴിവുകൾ, ക്ലാസ് 5 15 ഒഴിവുകൾ, ക്ലാസ് 7 3 ഒഴിവുകൾ, ക്ലാസ് 8 3 ഒഴിവുകൾ, ക്ലാസ് 9 4 ഒഴിവുകൾ, ക്ലാസ് 10 13 ഒഴിവുകളുണ്ട്, ക്ലാസ് 11 27 ഒഴിവുകൾ, ക്ലാസ് 12 29 ഒഴിവുകൾ. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: എല്ലാ ദിവസവും രാവിലെ 7:35
1: പുനഃപ്രക്ഷേപണം തിങ്കൾ മുതൽ ശനി വരെ വൈകുന്നേരം 5:45.
0: മറക്കാതെ കേൾക്കുക ഫാട്ടു ഫെട്ടി. ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലെ വാർത്തകൾക്ക് ശേഷം കവരത്തി ആകാശവാണി നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാം.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡനിൽ. സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെ അഭിസംബോധന ചെയ്യും. രാജ്യത്തെ സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി ടാറ്റ ഇലക്ട്രോണിക്സ് പ്രമുഖ നെതർലൻഡ് കമ്പനിയായ ASML ധാരണാപത്രം ഒപ്പുവച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക്. മന്ത്രിമാരുടെ പട്ടിക ഇന്ന് ഗവർണർക്ക് കൈമാറും. നാളെ സത്യപ്രതിജ്ഞ. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിനോടനുബന്ധിച്ചുള്ള സൈക്ലത്തോൺ തിരുവനന്തപുരത്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ അല്പസമയത്തിനകം ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ

0: ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശിക്കും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ പ്രാബല്യത്തിൽ വന്ന ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ യൂറോപ്യൻ സന്ദർശനം തുടരുകയാണ്. ഒരു റിപ്പോർട്ട്.
1: സന്ദർശനവേളയിൽ സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. ഹരിത പരിവർത്തനം, നിർമ്മിത ബുദ്ധി, നൂതന സാങ്കേതിക വിദ്യകൾ, സ്റ്റാർട്ടപ്പുകൾ, ശക്തമായ വിതരണ ശൃംഖലകൾ, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥാ പ്രവർത്തനം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്തുന്നതിനായി ഇരു നേതാക്കളും ചർച്ച നടത്തും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെയർ ലെയനിനൊപ്പം പ്രമുഖ പാൻ യൂറോപ്യൻ ബിസിനസ് ലീഡേഴ്സ് ഫോറമായ യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെയും ഇരുവരും അഭിസംബോധന ചെയ്യും. സ്വീഡന്റെ വ്യവസായിക കേന്ദ്രമായ ഗോഥൻബർഗിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിലും നൂതന ആശയങ്ങളിലും മുന്നേറ്റത്തിന് കാരണമാകുമെന്ന് സ്വീഡനിലെ ഇന്ത്യൻ അംബാസിഡർ അനുരാഗ് ഭൂഷൺ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെതർലൻഡ്സ് സന്ദർശനത്തിന്റെ രണ്ടാം ദിവസമായ ഇന്നലെ ഡച്ച് രാജകുടുംബവുമായി കൂടിക്കാഴ്ച നടത്തി. ചോള കാലഘട്ടത്തിലെ ചെമ്പ് ഫലകങ്ങൾ ഔദ്യോഗികമായി ഇന്ത്യയ്ക്ക് തിരികെ നൽകുന്ന ചടങ്ങിന് പ്രധാനമന്ത്രി മോദിയും നെതർലൻഡ്സ് പ്രധാനമന്ത്രിയും സാക്ഷ്യം വഹിച്ചു. കേവലമൊരു പുരാവസ്തു എന്നതിലുപരി ഇന്ത്യയുടെ പൈതൃകത്തിന്റെയും സംസ്കാരത്തിന്റെയും വിലമതിക്കാനാവാത്ത പ്രതീകമായ ഫലകങ്ങൾ തിരിച്ചെത്തുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വൈകാരിക മുഹൂർത്തമായാണ് വിലയിരുത്തപ്പെടുന്നത്. രാജ്യത്തെ സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി ടാറ്റ ഇലക്ട്രോണിക്സ് പ്രമുഖ നെതർലൻഡ് കമ്പനിയായ ASML ധാരണാപത്രം ഒപ്പുവച്ചു. ഇതുപ്രകാരം ഗുജറാത്തിലെ ധോലേരയിലുള്ള ടാറ്റ ഇലക്ട്രോണിക്സിൽ സെമി കണ്ടക്ടർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് ASML പിന്തുണ നൽകും. ഊർജ്ജം, തുറമുഖങ്ങൾ, ആരോഗ്യം, കൃഷി, വ്യാപാരം, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിലെ പ്രമുഖ ഡച്ച് കമ്പനികളുടെ CEOമാരുമായി ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തി. തന്ത്രപ്രധാനമായ മേഖലകൾ കൈവരിച്ച 17 സുപ്രധാന നേട്ടങ്ങളോടെയാണ് ഈ സന്ദർശനം സമാപിച്ചത്. ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുമായി ബന്ധപ്പെട്ട സംയുക്ത പാർലമെന്ററി സമിതി ബംഗളൂരുവിൽ അവലോകന യോഗം ചേർന്നു. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, മുൻ മുഖ്യമന്ത്രി വീരപ്പ മൊയ്ലി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ യോഗത്തിൽ അവതരിപ്പിച്ചതായി കമ്മിറ്റി ചെയർമാൻ PP ചൌധരി മാധ്യമങ്ങളോട് പറഞ്ഞു. വിവിധ സംസ്ഥാനങ്ങൾ സന്ദർശിക്കുമ്പോൾ ബില്ലിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും എതിർപ്പുകളും ശുപാർശകളും JPC ശേഖരിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല ഉടമ്പടി തർക്കത്തിൽ ആർബിട്രേഷൻ കോടതി പുറപ്പെടുവിച്ച പുതിയ വിധിന്യായം ഇന്ത്യ തള്ളി. നിയമവിരുദ്ധമായി രൂപീകരിച്ച പ്രസ്തുത കോടതിയെ ഇന്ത്യ അംഗീകരിക്കുന്നില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. സിന്ധു നദീജല ഉടമ്പടി മരവിപ്പിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിന് മാറ്റമില്ലെന്ന് ശ്രീ ജയ്സ്വാൾ അറിയിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നാണ് ഇന്ത്യ കരാർ മരവിപ്പിച്ചത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചക്കേസിലെ പ്രതികളായ PV കുൽക്കർണിയെയും മനീഷ വാഗ്മറയെയും ഡൽഹി കോടതി 10 ദിവസത്തെ CBI കസ്റ്റഡിയിൽ വിട്ടു. കൂടുതൽ അന്വേഷണത്തിനായി ഇരുവരെയും രാജ്യതലസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകേണ്ടതുണ്ടെന്നും ഗൂഢാലോചന അന്വേഷിക്കേണ്ടതുണ്ടെന്നും CBI കോടതിയെ അറിയിച്ചു. നീറ്റ് UG പരീക്ഷ പേപ്പർ തയ്യാറാക്കുന്നതിൽ പങ്കാളിയായ PV കുൽക്കർണിക്ക് 2026 ചോദ്യപേപ്പറുകൾ ലഭ്യമായിരുന്നതായും CBI വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90th വാർഷികത്തോടനുബന്ധിച്ചുള്ള സൈക്ലത്തോണിന് അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: രാജ്യത്തെ ആകാശവാണി നിലയങ്ങൾ ഒരു വർഷമായി നടത്തിവരുന്ന വിവിധ ആഘോഷ പരിപാടികളുടെ ഭാഗമായാണ് ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. കവടിയാറിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സൈക്ലത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, പാളയം, ബേക്കറി ജംഗ്ഷൻ വഴി ആകാശവാണിയിലേക്കാണ് സൈക്ലത്തോൺ. ആകാശവാണി ജീവനക്കാരും പൊതുജനങ്ങളും അടക്കം 100 പേരാണ് സൈക്ലത്തോണിൽ പങ്കെടുക്കുന്നത്.
0: കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക്. 21-അംഗ മന്ത്രിസഭയിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രിയടക്കം 12 ലഭിക്കുമെന്നാണ് സൂചന. മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് ഇന്ന് കൈമാറും. മന്ത്രിമാരെ സംബന്ധിച്ച ചർച്ചകൾ ഇന്നലെ രാത്രി വൈകിയും തുടർന്നു. നാളെ 10 ശ്രീ VD സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. നിയുക്ത മുഖ്യമന്ത്രിയും KPCC അധ്യക്ഷനുമാണ് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. സെന്റർ സ്റ്റേഡിയത്തിൽ തിങ്കളാഴ്ച നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങുമായി

0: ബന്ധപ്പെട്ട് നാളെ രാവിലെ 7 മണി മുതൽ നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി. ഈ മാസം 20 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വെള്ളിയാഴ്ച തിരുവനന്തപുരത്തുനിന്ന് പുറപ്പെട്ട രാജധാനി എക്സ്പ്രസിന് തീപിടിച്ചു. രാജസ്ഥാനിലെ കോട്ടയ്ക്ക് സമീപമാണ് ട്രെയിനിന് തീപിടിച്ചത്. പുലർച്ചെ 5 മണിയോടെയായിരുന്നു സംഭവം. ആളപായമില്ല. വിലയേറിയ ലോഹങ്ങൾക്ക് ഉയർന്ന കസ്റ്റംസ് തീരുവ ചുമത്തി ദിവസങ്ങൾക്കുള്ളിൽ വെള്ളിക്കും ഇറക്കുമതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. സ്വർണവും പ്ലാറ്റിനവും പൂശിയ വെള്ളി ഉൾപ്പെടെയുള്ള ലോഹങ്ങളുടെ ഇറക്കുമതി നയം പരിഷ്കരിച്ചതായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് വിജ്ഞാപനത്തിൽ പറഞ്ഞു. വിലയേറിയ ലോഹങ്ങളുടെ ഇറക്കുമതി തീരുവ 6% നിന്ന് 15% സർക്കാർ ഉയർത്തിയിരുന്നു. രാജ്യത്തുടനീളം സംയോജിത കൃഷി പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ അനിവാര്യത ഊന്നിപ്പറഞ്ഞ് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കൃഷി ഉൽപാദനക്ഷമവും ചെലവ് കുറഞ്ഞതും ലാഭകരവുമായി മാറണമെന്ന് ന്യൂഡൽഹിയിൽ ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിലിന്റെ ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കവേ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലാണ് കൃഷിയെന്നും മന്ത്രി വ്യക്തമാക്കി. ഓരോ സംസ്ഥാനത്തിന്റെയും കാർഷിക കാലാവസ്ഥാ സാഹചര്യങ്ങൾ അടിസ്ഥാനമാക്കി കാർഷിക രൂപരേഖ തയ്യാറാക്കാനും അദ്ദേഹം ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. ഇന്നലെ കൊൽക്കത്തയിൽ നടന്ന മത്സരത്തിൽ 29 റൺസിനാണ് ആതിഥേയരായ കൊൽക്കത്ത ഗുജറാത്തിനെ പരാജയപ്പെടുത്തിയത്. ഇന്ന് നടക്കുന്ന ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. മറ്റൊരു മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ഗാന്ധിനഗറിൽ നടക്കുന്ന ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 77 കിലോഗ്രാം വിഭാഗത്തിൽ 3 വെങ്കല മെഡലുകൾ കരസ്ഥമാക്കി ഇന്ത്യയുടെ സഞ്ജന. സ്നാച്ചിൽ 96 കിലോയും ക്ലീൻ ആന്റ് ജെർക്കിൽ 124 കിലോയും ആകെ 220 കിലോ ഉയർത്തിയാണ് സഞ്ജന 3 മെഡലുകൾ സ്വന്തമാക്കിയത്. തായ്ലന്റ് ഓപ്പൺ ബാഡ്മിന്റൺ സെമിഫൈനലിൽ മലേഷ്യയുടെ ഗോസെഫൈ നൂർ ഇസുദ്ദീൻ സഖ്യത്തെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ സാത്വിക് ചിരാഗ് സഖ്യം പുരുഷ ഡബിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. ഫൈനലിൽ ഇന്തോനേഷ്യയാണ് എതിരാളി. 9ാം ക്ലാസ് മുതൽ വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കി സിബിഎസ്ഇ. ദേശീയ വിദ്യാഭ്യാസ നയത്തിനും ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂടിനും അനുസൃതമായി 3 ഭാഷകളിൽ 2 എണ്ണമെങ്കിലും ഇന്ത്യൻ ഭാഷകൾ ആയിരിക്കണമെന്നും ബോർഡ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏവിയേഷൻ ടർബൈൻ ഇന്ധനത്തിന്റെ മൂല്യവർദ്ധിത നികുതി 25% നിന്ന് 7% കുറയ്ക്കാൻ തീരുമാനമെടുത്ത് ഡൽഹി സർക്കാർ. ടൂറിസം, ലോജിസ്റ്റിക് പ്രവർത്തനങ്ങൾ, കണക്ടിവിറ്റി എന്നിവ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ തീരുമാനമെന്ന് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡനിൽ. സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെ അഭിസംബോധന ചെയ്യും. രാജ്യത്തെ സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി ടാറ്റ ഇലക്ട്രോണിക്സ് പ്രമുഖ നെതർലൻഡ് കമ്പനിയായ ASML ധാരണാപത്രം ഒപ്പുവച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക്. മന്ത്രിമാരുടെ പട്ടിക ഇന്ന് ഗവർണർക്ക് കൈമാറും. നാളെ സത്യപ്രതിജ്ഞ. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിനോടനുബന്ധിച്ച് സൈക്ലത്തോൺ തിരുവനന്തപുരത്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അല്പസമയത്തിനകം ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കവരത്തി 1952 കിലോഹെർട്സിൽ ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി ഫാട്ട് ഫെട്ടി കേൾക്കാം. അവതരിപ്പിക്കുന്നത് ബി ബി സമിയ സലാഹിയ മൻസിൽ.

0: പാട്ടു ഫിറ്റി. ഹലോ, ആകാശവാണി കവർത്തിയുടെ ഫാക്ട് ഫിറ്റി എന്ന പരിപാടിയാണ്. ആരാ സംസാരിക്കുന്നത്?
1: ഞാൻ സൽമ ഫ്രം എറണാകുളം.
0: എറണാകുളം ആണോ സ്ഥലം?
1: ആ.
0: സൽമ എന്ത് ചെയ്യുന്നു?
1: ഞാൻ ഇവിടെ വർക്ക് ചെയ്യാ.
0: എന്താ വർക്ക്?
1: വർക്ക് പിന്നെ ഇവിടെ HR ആയിട്ട് വർക്ക് ചെയ്യാ ഓഫീസിലാ.
0: എറണാകുളത്ത് തന്നെയാ?
1: ആലുവ.
0: ഫാക്ട് ഫിറ്റിയെ കുറിച്ച് എങ്ങനെ അറിഞ്ഞേ?

0: എന്റെ ഫ്രണ്ട് വഴി അറിഞ്ഞതാ.
1: ആ ഫ്രണ്ട് എവിടത്തെ? അവിടെ കൊച്ചിയിലുള്ള
0: ലക്ഷദ്വീപ് കവറത്തി.
1: എവിടെ, ദ്വീപിൽ വന്നിട്ടുണ്ടോ?
0: ആന്ധ്രത്തിൽ വന്നിട്ടുണ്ട്.
1: നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ കേൾക്കാറുണ്ടോ ആകാശവാണിയുടെ?
0: കേൾക്കാറുണ്ട്. ഫ്രണ്ട് വഴി അറിഞ്ഞതാ. അപ്പൊ പിന്നെ നമുക്ക് എപ്പോഴും എല്ലെങ്കിലും കേൾക്കാറുണ്ട്.
1: പാട്ട് ഇഷ്ടാണല്ലേ?
0: പാട്ട് ഇഷ്ടാണ്.
1: പാടാൻ പറ്റുമോ?
0: ഏയ് പാടാനൊന്നും അറിയില്ല, കേൾക്കാനേ അറിയുള്ളൂ.
1: കേൾക്കാനാണ് ഇഷ്ടല്ലേ?
0: ആ
1: ഏത് പാട്ടാ വേണ്ടതെന്ന്?
0: എനിക്കല്ലേ വെള്ളിത്തിര സിനിമയിലെ അയനി മണിമുകിലാടകർ ആ പാട്ടില്ലേ, അതൊന്ന്.
1: ഓക്കെ പാട്ട് വെച്ചുതരാം. ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ.
0: ഡെഡിക്കേഷൻ എന്റെ ഫ്രണ്ടിനാ.
1: ഓക്കെ പാട്ട് വെച്ചുതരാം. എന്നാൽ വിളിച്ചത് സന്തോഷം, വീണ്ടും വിളിക്കാം.
0: ഓക്കെ താങ്ക് യു.

0: കൊച്ചു കൂട്ടുകാർക്കായി ആകാശവാണി കവർത്തി ഒരുക്കുന്ന ഫോണിൻ പ്രശ്നോത്തരി ഗ്രീൻ ക്വീസ്. നിങ്ങളൊരു പ്രകൃതി സ്നേഹിയാണോ എങ്കിൽ നമുക്കൊരു അടുക്കളത്തോട്ടം തയ്യാറാക്കിയാലോ. അതിനായി ഇനി ഒട്ടും താമസിക്കേണ്ട, വിളിക്കാം ആകാശവാണിയിലേക്ക്. 04-896-26-2474. മറ്റൊരു നമ്പർ കൂടി 04-896-26-3474. ഞങ്ങളുടെ
1: ആകാശവാണി കവരത്തി ഇപ്പോൾ യുവവേദി എന്ന പരിപാടി കേൾക്കാം.

0: ആകാശവാണി കവരത്തി യുവവീതി വ്യത്യസ്തമായ മേഖലകളിലുള്ള യുവതി യുവാക്കളെ പരിചയപ്പെടുത്തുന്ന പരിപാടി യുവവേദി. യുവവേദിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് യുവവേദിയിൽ നമ്മളോടൊപ്പം ആന്ധ്രോദ്വീപ് സ്വദേശിയും സിനിമയിലൂടെയും സീരിയലിലൂടെയും നമുക്ക് സുപരിചിതനായ ലക്ഷദ്വീപിന്റെ സ്വന്തം യുവനടൻ മുഹമ്മദ് യാസർ അറാഫത്ത്. പരിശ്രമിച്ചാൽ എന്തും നേടിയെടുക്കാമെന്നുള്ള സന്ദേശവുമായാണ് ഇന്ന് യുവവേദിയിൽ അദ്ദേഹം എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിലപ്പെട്ട വാക്കുകളിലേക്ക് നമുക്ക് കാതോർക്കാം.
1: ഹലോ, ഹായ് ആകാശവാണിയുടെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. അസ്സലാമു അലൈക്കും. ഞാൻ യാസറാണ്, ലക്ഷദ്വീപിലെ ആന്ധ്രോദ്വീപ് സ്വദേശിയാണ്. ഒരു ആക്ടറാണ് ബൈ പ്രൊഫഷൻ. സത്യം പറഞ്ഞാൽ എന്റെ ചെറുപ്പത്തിലെ തൊട്ടുള്ള വലിയൊരു ആഗ്രഹമാണ് ഒരു നടനാവുക എന്നുള്ളത്. നടനെന്ന് പറയാൻ നമുക്കറിയാവുന്നത് കുറച്ച് കാലത്തിന് ശേഷമാണെങ്കിൽ കൂടിയും ചെറുപ്പത്തിലുള്ള എന്റെ വലിയൊരു സ്വപ്നം എന്ന് വെച്ചാൽ ടി വിയിൽ വരണം എന്നായിരുന്നു. ടി വിയിൽ നമ്മളെ ആൾക്കാർ കാണണം, ടി വിയിൽ വരണം, പാട്ട് പാടണം, ഡാൻസ് ചെയ്യണം, നല്ല നല്ല ഡ്രസ്സുകൾ ഇട്ട് നടക്കണം എന്നൊക്കെയുള്ള വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് ഉണ്ടായിരുന്ന ആ ഒരു സ്പാർക്കിൽ നിന്നാണ് ഞാൻ ഗ്രാജുവലി നമ്മൾ വലുതാവുന്നതനുസരിച്ചിട്ടുള്ള ആ ഒരു സ്വപ്നം നമ്മൾ വലുതാക്കി ആ സ്വപ്നത്തിന് വേണ്ടി ട്രൈ ചെയ്ത് വന്നിട്ട് ഇപ്പം ഞാനിങ്ങനെ ഒരു ആക്ടർ എന്നുള്ള ജോലി പാഷനും പ്രൊഫഷനും കൂടിയിട്ടുള്ള ഒരു

അതിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെ നമ്മൾ ജോലിയായിട്ട് ചെയ്യുമ്പം കിട്ടുന്ന സന്തോഷം വളരെ വലുതാണ്. അല്ലാണ്ട് ജോലിക്ക് വേണ്ടി ചെയ്യുന്ന ജോലിയും നമ്മുടെ ആഗ്രഹത്തിന് നമ്മുടെ പാഷന് വേണ്ടി ചെയ്യുന്ന വർക്കും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലേ? നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്ത് കിട്ടുന്ന ഒരു രൂപയാണെങ്കിലും നമുക്ക് താല്പര്യമില്ലാണ്ട് ജോലിക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ട് കിട്ടുന്ന 10,000 അതിന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ലെവൽ വ്യത്യാസമുണ്ട്. അത് ഞാൻ ശരിക്കും ഇപ്പം അനുഭവിക്കുന്നുണ്ട്. കാരണം എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു, നല്ലൊരു സർക്കാർ ജോലി ഉണ്ടായിരുന്നു, ആ ജോലിയെല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ ഇപ്പോൾ വന്ന് നിൽക്കുന്ന ഈ ഒരു സ്റ്റേജിൽ ആസ് എൻ ആക്ടർ, ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് മാനസികമായിട്ട് ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. ഞാൻ മെന്റലി സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ നമുക്കൊരു സർക്കാർ ജോലി കിട്ടുന്ന ഉണ്ടായിരുന്നപ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്സും സെക്യൂരിറ്റിയും ഒന്നും ഇവിടുത്തെ ഈ ഒരു ജോലിയിലില്ല. കാരണം ഈ ഒരു ആർട്ടിസ്റ്റിന്റെ ജോലി എന്ന് പറയുമ്പോൾ അതിപ്പോൾ സിംഗർ ആണേലും ആക്ടർ ആണേലും റൈറ്റർ ആണേലും ഈവൻ ഒരു അത്ലീറ്റ് ആണേലും ഒരു സ്പോർട്സ്മാൻ ആണെങ്കിലും അതിനൊരു നമുക്ക് പറ്റുമ്പോഴേ ഉള്ളൂ, നമുക്ക് ഫിസിക്കലി അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നിടത്തോളം നമുക്ക് അതിനുള്ള ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാത്തടത്തോളം നമുക്ക് വർക്കില്ലെങ്കിൽ നമുക്ക് പൈസ ഇല്ല, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ല, ഒന്നുമില്ല. പക്ഷെ നമുക്കൊരു മാനസിക സംതൃപ്തി എന്നുള്ളൊരു സാധനം കിട്ടും. അതെനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് ഞാൻ അത്രയും ഡീറ്റെയിലായിട്ട് പറഞ്ഞത്. പിന്നെ ഒരു ആക്ടർ എന്ന നിലയ്ക്കുള്ള എൻ്റെ ഒരു യാത്ര എന്ന് പറയുമ്പം, ഞാൻ നാട്ടിലുള്ളപ്പോൾ കുഞ്ഞുനാളിൽ തൊട്ട് തന്നെ സ്റ്റേജിൽ കയറുമായിരുന്നു. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യും. അതിപ്പോൾ സ്കിറ്റാണെങ്കിലും നാടകങ്ങളാണെങ്കിലും ഇനിയിപ്പോൾ ഗ്രൂപ്പ് ഡാൻസ് ആണെങ്കിലും ആണുങ്ങളുടെ ഒപ്പനയിൽ വരെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് സ്റ്റേജ് കയറണം, അതിനിപ്പം ഇന്ന ആർട്ട് ഫോം എന്നൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് സ്റ്റേജ് ഫിയർ എന്നുള്ള സാധനം ചെറുപ്പം തൊട്ട് ഞാൻ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, മാറിയിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ. പിന്നെ എന്നിലുള്ള നടനെ എന്താ പറയുക, അതിന് കുറച്ചുകൂടി കോൺഫിഡൻസ് തന്നാൽ എനിക്ക് ആകാശവാണിക്കും നല്ലൊരു പങ്കുണ്ട്. കാരണം എന്റെ വാപ്പ പോലീസിൽ വർക്ക് ചെയ്തിരുന്ന ആളായിരുന്നു, ഇപ്പൊ റിട്ടയർമെന്റ് ആയി. വാപ്പ ഉണ്ടായിരുന്നപ്പം നമ്മൾ കവരത്തിയിലാണ് അധിക കാലം ഞാൻ പഠിച്ചതും വർക്ക് ചെയ്തതൊക്കെ. അപ്പൊ അവിടെ ഉണ്ടായിരുന്നപ്പം വാപ്പ ഓൾ ഇന്ത്യ റേഡിയോയിൽ ആർട്ടിസ്റ്റ് ആയിരുന്നു, കാഷ്വൽ അനൗൺസർ ആയിരുന്നു, പ്രോഗ്രാം ചെയ്യുമായിരുന്നു. ആ സമയത്ത് തന്നെ ഞാനും റേഡിയോയിൽ കുറച്ച് നാടകങ്ങൾ വാപ്പയുടെ കൂടെ ചെയ്തിട്ടുണ്ട് ഓൾ ഇന്ത്യ റേഡിയോയിൽ. അവിടെ അന്ന് ദ്വീപിലുണ്ടായിരുന്ന നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള സീനിയേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റിന്റെ കൂടെ ഞാനും ആകാശവാണിയിൽ നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അത് നമുക്കൊരു നമ്മുടെ വോയിസ് മോഡുലേഷനും പഠിക്കാനും നമുക്ക് വിഷ്വലി അല്ലാത്തൊരു മീഡിയയിൽ നമ്മളെങ്ങനെ പെർഫോം ചെയ്യാനും എന്നൊക്കെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതിലൂടെ കുറെ ആൾക്കാരുടെ കൂടെയുള്ള ആർട്ടിസ്റ്റിന്റെ സജഷൻസും അവരുടെ അഡ്വൈസ് എല്ലാം നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ നാട്ടിൽ കാരക്കാട് യങ് ചലഞ്ചേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ ഒരു ക്ലബ്ബുണ്ടല്ലോ, അത് ലക്ഷദ്വീപുള്ള ആൾക്കാർക്ക് അറിയാം. ഒരുപാട് നല്ല നടന്മാരെയും നല്ല കലാകാരന്മാരെയും വളർത്തി വലുതാക്കിയതിൽ വലിയൊരു പങ്കുള്ളൊരു ക്ലബ്ബാണ്. ആ കാരക്കാടിൻ്റെ നാടകങ്ങളിലൂടെ ഞാൻ സ്റ്റേജിൽ കയറി എൻ്റെ ആഗ്രഹങ്ങളിലോട്ട് ഞാൻ എന്താ പറയുക ഒരുപാട് അടുത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് നാടകങ്ങൾ കാരക്കാടിൻ്റെ കൂടെ എനിക്ക്, കാരക്കാട് ക്ലബിൻ്റെ കൂടെ എനിക്ക് സഹകരിക്കാൻ പറ്റി. അവരെനിക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് തന്നു. അതിൽ കാട്ടുപുറം പമ്പൻ്റെ കൂടെ, പിന്നെ നമ്മുടെ മൂലക്കാടൻ ഇക്കയുടെ കൂടെ, അങ്ങനെ ഒരുപാട് സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരോട്. ഈവൻ ഒരു നാടകത്തിൽ ഞാൻ എൻ്റെ ഉപ്പയുടെ ഉമ്മയായിട്ട് അവരെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഭാഗ്യമുണ്ടായി ഒരു നാടകത്തിൽ. അങ്ങനെ പ്ലസ് ടു വരെ ഞാൻ നാട്ടിലുണ്ടായിരുന്നപ്പം നാടകങ്ങൾ ചെയ്യുമായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ ചെറിയ ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രിക്ക് പോകാൻ നിൽക്കുമ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി എന്തായാലും നമ്മൾ ഡിഗ്രി പഠിക്കാൻ മെയിൻലാൻഡിൽ പോവുകയാണ്. ഞാൻ ഡിഗ്രി മ്യൂസിക്കിലാണ് എടുത്തിരുന്നത്, കർണാടിക് മ്യൂസിക് വോക്കലായിരുന്നു സ്പെഷ്യലൈസ് ചെയ്തിരുന്നത്. പ്ലസ് ടു വരെ സയൻസ് പഠിച്ചിട്ടുള്ള എൻ്റെ അപ്പോഴും എൻ്റെ ഒരു ലക്ഷ്യം, എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ മ്യൂസിക് പഠിച്ച് സിംഗർ ആവണമെന്നുള്ളതായിരുന്നില്ല. മ്യൂസിക് പഠിക്കാൻ പോകുന്നത് സിനിമയിലോട്ട് അഭിനയിക്കാൻ പോകാനുള്ളൊരു വഴിയായിട്ടാണ് ഞാൻ അന്ന് ഞാൻ ചിന്തിച്ചിരുന്നത്, എൻ്റെ വിവരമില്ലായ്മ കൊണ്ട്. എന്നിട്ട് ഞാൻ മ്യൂസിക്കിന് വേണ്ടി പാലക്കാട് പോയി. അവിടെ ഗവൺമെന്റ് കോളേജ് ചിറ്റൂരിലായിരുന്നു അഡ്മിഷൻ. അവിടെ മ്യൂസിക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ കറക്റ്റായിട്ട് സിനിമ മാഗസിൻസ് മേടിച്ച് അതിലുള്ള പുതുമുഖങ്ങൾ അല്ലെങ്കിൽ ആക്ടേഴ്സിന് ആവശ്യമുണ്ടെന്ന് കാണുന്ന ആഡിലൊക്കെ എൻ്റെ ഫോട്ടോ അവിടുത്തെ അടുത്തുള്ള സ്റ്റുഡിയോയിൽ പോയി എടുത്തിട്ട് പോസ്റ്റ് ചെയ്ത് അയക്കലായിരുന്നു എൻ്റെ പണി. അങ്ങനെ ഏതൊക്കെ സിനിമയുടെ റിക്വയർമെൻറ്റ്സ് കാണുമ്പോഴും ഞാൻ പോസ്റ്റ് ചെയ്യും, പക്ഷെ ആരും വിളിക്കുകയൊന്നുമില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഒരു മനസംതൃപ്തി വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിൽ പങ്കെടുക്കുമായിരുന്നു, ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇന്റർ സോൺ എ സോണൊക്കെ. അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വർഷം ഞാൻ എ സോണിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബെസ്റ്റ് ആക്ടറായി ഇംഗ്ലീഷ് നാടകത്തിൽ. അതിലൂടെയാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് സിനിമയിലേക്ക് എത്തുന്നത്, ഔട്ട് ഓഫ് സിലബസ് എന്നുള്ള സിനിമ. അതിലൊരു മുഴുനീള വേഷം ചെയ്യാൻ പറ്റി ആദ്യ സിനിമയിൽ തന്നെ. ഭയങ്കര ഭാഗ്യമായിരുന്നു എനിക്ക്, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ആ സിനിമ കൊമേഴ്ഷ്യലി അത്ര ശ്രദ്ധിക്കപ്പെടാണ്ട് പോയി. കാരണം എന്തോ നല്ല സോങ്സ് ഉള്ള സിനിമയായിരുന്നു, നല്ല കണ്ടന്റ് ആയിരുന്നു, എല്ലാം നല്ലതായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് വർക്കൗട്ട് ആയില്ല സിനിമ കൊമേഴ്ഷ്യലി. ആ സിനിമയിൽ എൻ്റെ ആദ്യത്തെ സിനിമ പോലെ തന്നെ പാർവതി തെരുവോത്ത് എന്നുള്ള ഇപ്പോഴത്തെ മുൻനിര നായികമാരുടെ ഒരാളുടെ ആദ്യ സിനിമയായിരുന്നു അത്. അതിനുശേഷം പിന്നെ ഞാൻ കുറച്ച് ഈ നമ്മുടെ ആൽബത്തിന് ട്രെൻഡായിരുന്നു ആ സമയത്ത്, മലബാർ ഏരിയയിലുള്ള കുറച്ച് ആൽബങ്ങളുടെ ഒരു സമയമായിരുന്നു. കുറച്ച് ആൽബങ്ങളും ചെയ്തു. അപ്പോഴും ഞാൻ വിചാരിച്ചു
ഈ ആൽബംസ് ഒക്കെ ചെയ്തു. പിന്നെ ഈ ഔട്ട് ഓഫ് സിലബസ് സിനിമ ചെയ്യുമ്പോൾ തന്നെ അന്ന് ഈ ലൊക്കേഷനിൽ വന്നിട്ട് ഇന്റർവ്യൂസ് ഒക്കെ ചെയ്യും സിനിമ മാഗസിൻസ്, ഇന്നും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഏതോ ഒരു മാഗസീനിൽ കവർ പേജിലൊക്കെ നമ്മൾ ആ ക്യാരക്ടേഴ്സിന്റെ ഒക്കെ ഫോട്ടോ വന്നു, ഇന്റർവ്യൂ പോലെയൊക്കെ വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി തിരിഞ്ഞു നോക്കണ്ട, ഇതോടെ സെറ്റ് ഇനി മലയാള സിനിമയിലേക്ക് കയറി എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അതൊന്നും അല്ല സത്യം, നമുക്ക് മനസ്സിലാകുന്ന പിന്നെയാണ്. ആ സിനിമ കഴിഞ്ഞു, അത് കൊമേഴ്സ്യലി ഹിറ്റായില്ല. പിന്നെ കുറച്ച് ആൽബംസ് ചെയ്തു, ഇടയ്ക്ക് ഒന്ന് രണ്ട് ആഡ്സ് ഒക്കെ ചെയ്തു. പിന്നെ വീണ്ടും അടുത്ത സിനിമ ചെയ്യുന്നത് മോസയിലെ കുതിരമീനുകൾ എന്ന് പറഞ്ഞ സിനിമയാണ്, 2012. അതിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി, ത്രൂ ഔട്ട് അല്ലെങ്കിലും അത്യാവശ്യം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്യാരക്ടറായിരുന്നു. ആസിഫ് അലിയുടെ കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റി. അതിനുശേഷം പിന്നെയും കുറച്ചുനാൾ വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ അനാർക്കലി എന്നുള്ള രാജവട്ടന്റെ സിനിമയിലാണ് ഞാൻ അഭിനയിക്കുന്നത്, 2014. നമ്മുടെ നാട്ടിൽ കവരത്തിൽ ഷൂട്ട് ചെയ്ത സിനിമയിലും അതിലും ഞാൻ അങ്ങോട്ട് ഇടിച്ചു കയറി ചാൻസ് ചോദിച്ചതാണ്. അങ്ങനെ ചോദിച്ചപ്പം അറിയാലോ, നമ്മുടെ നാട്ടിലൊരു സിനിമ ഷൂട്ട് ചെയ്യാൻ വരുമ്പം അവർ ഒന്നാമത് നമ്മുടെ നാട്ടിലെ സിനിമയ്ക്കുള്ള ഫെസിലിറ്റീസ്, ഐ മീൻ ഇൻഫ്രാസ്ട്രക്ചറോ എക്യുപ്മെന്റോ ഒന്നും കിട്ടൂല. അപ്പം അവർ എല്ലാ ക്യാരക്ടേഴ്സും ലോക്ക് ചെയ്താ വരുന്നത്. എന്നിട്ടും ഞാൻ അങ്ങോട്ട് കയറി ചോദിച്ചപ്പം അതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ റോഷൻ ചിറ്റൂർ എന്നുള്ള ചേട്ടൻ, പുള്ളി നല്ലൊരു മനുഷ്യനാണ്, പുള്ളി എനിക്ക് അതിനകത്തൊരു ക്യാരക്ടർ തന്നു, അത് ചെയ്തു. അതിനുശേഷം പിന്നെ ഞാൻ വരുന്നത് മൂത്തോൻ ചെയ്തു, സിഞ്ചാർ ചെയ്തു, കമൽ സാറിന്റെ പ്രണയമീനുകളുടെ കടൽ ചെയ്തു. അങ്ങനെ ഒരു ഏകദേശം ഒരു 10-14 സിനിമകളുടെ ഭാഗമാവാൻ പറ്റി. അതിലും മിക്ക സിനിമകളും ഞാൻ അങ്ങോട്ട് ചോദിച്ച് എന്റെ ആവശ്യമാണ് നടനാവുക എന്നുള്ളത്, എനിക്കാണ് വേണ്ടത് സിനിമ, അല്ലാണ്ട് സിനിമയ്ക്ക് എന്നെ ആവശ്യമില്ല. അപ്പൊ ഞാൻ ഇപ്പൊ ഈ 10-14 സിനിമയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഓൾമോസ്റ്റ് ഒരു 10 സിനിമയെങ്കിലും ഞാൻ അങ്ങോട്ട് ചാൻസ് ചോദിച്ച് അഭിനയിച്ചതാണ്. അതിൽ ഒരു ഏറ്റവും അവസാനം ഞാൻ ചെയ്ത റിലീസായ സിനിമ എന്ന് പറയുമ്പം മമ്മൂക്കയുടെ കൂടെ ഗൗതം മേനോൻ എന്നുള്ള ഡയറക്ടറുടെ ലെജൻഡറി ഡയറക്ടർ എന്ന് പറയാം നമുക്ക്. തമിഴിൽ ഒരുപാട് ഹിറ്റ് സിനിമ ചെയ്തിട്ടുള്ള സൂര്യനെയും അതുപോലെയുള്ള വലിയ വലിയ ആക്ടേഴ്സിനെ വെച്ച് സിനിമ ചെയ്തിട്ടുള്ള ഗൗതം മേനോൻ സാറിന്റെ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സൺ എന്നുള്ള സിനിമയാണ് ഞാൻ അവസാനമായിട്ട് ചെയ്ത് റിലീസായത്. അത് മമ്മൂക്കയുടെ കൂടെ ആ ഒരു എക്സ്പീരിയൻസ് എന്നും കൂടി പറയുമ്പം അതിലാണ് ഞാൻ അങ്ങോട്ട് ചോദിക്കാണ്ട് ഇങ്ങോട്ട് വന്ന ഓപ്പർച്യൂണിറ്റിയാണ് സത്യം പറഞ്ഞാൽ. കുറച്ചുപേർക്കെങ്കിലും അറിയായിരിക്കും ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയൽസാണ്. കാരണം സീരിയൽ എന്ന് പറയുമ്പം ടെലിവിഷനിൽ ചെയ്യുമ്പോൾ നമ്മൾ ആസ് ആൻ ആക്ടർ നമുക്ക് റെഗുലറായിട്ട് നമ്മളെ ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യും, ഓഡിയൻസുമായിട്ട്. ഓഡിയൻസ് നമ്മളെ റെഗുലറായിട്ട് കാണാൻ പറ്റും. എപ്പിസോഡ്സ് എല്ലാ ദിവസവും പോകുമ്പോൾ ആൾക്കാർ കാണും, നമ്മളെ കാണുമ്പോൾ നേരിട്ട് കാണുമ്പോഴും അല്ലാണ്ട് നമ്മളോട് പറയും കണ്ടിരുന്നു, കൊള്ളായിരുന്നു, ഇല്ലെങ്കിൽ ഇത് നന്നാക്കായിരുന്നു, അത് നന്നായിരുന്നു എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ സിനിമ കിട്ടാതിരിക്കുന്നിടത്തോളം കാലം നമ്മൾ സിനിമയിൽ നമുക്ക് സജീവമായിട്ട് അവസരങ്ങൾ കിട്ടാതിരിക്കുന്നിടത്തോളം കാലം സീരിയലിലൂടെ നമ്മളെ ആൾക്കാർ കാണുന്നുണ്ട്. അങ്ങനെ ഞാൻ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് കഴിഞ്ഞ വർഷം ഈ മമ്മൂക്കയുടെ സിനിമയിലുള്ള ഓപ്പർച്യൂണിറ്റി വരുന്നത്. അത് ഇതുപോലെ എനിക്ക് കോള് വന്നു. അപ്പം ഞാൻ ഷൂട്ടിലായിരുന്നുകൊണ്ട് എൻ്റെ ഫോൺ സൈലൻ്റ് ആയിരുന്നു, ഞാൻ അറിഞ്ഞില്ല. അപ്പം ഞാൻ തിരിച്ച് വിളിച്ചപ്പം പറഞ്ഞു യാസറാണോ മമ്മൂട്ടി കമ്പനി എന്നാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം വിചാരിച്ചു എന്നെ ആരോ ട്രോളുന്നതാണ്. കാരണം എനിക്കിതുപോലെ നമ്മളെ ഫ്രണ്ട്സ് പലരും ട്രോൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഓ മമ്മൂട്ടി കമ്പനി എന്നാണോ, ഓക്കെ ഓക്കെ ശരി പറയൂ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. കാരണം കളിയാക്കുക ആരൊന്നും പറ്റിക്കുകയാണല്ലോ. പിന്നെയാണ് എനിക്ക് കുറച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് റിയലാണ്, സീരിയസ് ആണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ചമ്മി പോയി. എനിക്ക് ഭയങ്കര ടെൻഷനായി, ഇനിയിപ്പോൾ എൻ്റെ ഈ സംസാരം ഘട്ടത്തിലുള്ള അവസരം കളയുമോ എന്താണെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ അവരോട് ഇങ്ങനെ ഒരു ക്യാരക്ടറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴും എനിക്കറിയില്ലായിരുന്നു അത് മമ്മൂക്കയുടെ കൂടെയുള്ള ക്യാരക്ടറാണ് സ്ക്രീനിൽ വരാൻ പോകുന്നത്. എനിക്കറിയില്ല ഷൂട്ടിന് പോയി അവിടെ സീൻ ചെയ്യുന്നത് വരെ എനിക്കറിയില്ല. സീൻ ചെയ്യാൻ നിൽക്കുമ്പം ഒരു റിഹേഴ്സൽ ചെയ്തു, പിന്നെ മമ്മൂക്ക വന്ന് നിൽക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട് നിൽക്കുന്ന മമ്മൂക്കയാണ് സാക്ഷാൽ നമ്മുടെ മമ്മൂട്ടി. 10-50 വർഷം സിനിമയിൽ ഇന്ത്യയിലും വേൾഡിലും മൊത്തം അറിയുന്ന ഒരു ആക്ടറുടെ മുമ്പിൽ നമ്മൾ നിൽക്കുകയാണ് ഡയലോഗ് പറയാൻ. ഞാൻ അങ്ങോട്ട് സംസാരിക്കുമ്പോഴാണ് പുള്ളി ഇങ്ങോട്ട് റിപ്ലൈ തരുന്നത്. ഒരു നിമിഷം ഞാൻ സത്യം പറഞ്ഞാൽ ലിറ്ററലി സ്റ്റക്കായി. എനിക്ക് കാലിൽ നിന്ന് തല വരെ ഇങ്ങനെ വേർക്കാൻ തുടങ്ങി. എനിക്ക് ഉള്ളിലൂടെ എൻ്റെ പൾസ് എല്ലാം കൂടി. കാരണം നമ്മൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞത് ഒരു ആക്ടർ ആവണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടത്തിലും ഓപ്പർച്യൂണിറ്റിയിലെല്ലാം ഞാൻ എടുത്ത എഫേർട്ടിൻ്റെ റിസൾട്ട് ഇപ്പോഴാണ് വരേണ്ടത്, ഇപ്പോഴാണ് അത് കാണിക്കേണ്ടത്. അത് മമ്മൂക്കയുടെ മുമ്പിൽ നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ആ സമയം അനുഭവിച്ച സ്ട്രെസ്സും അതിൻ്റെ കൂടെ തന്നെ സന്തോഷവും രണ്ടും എക്സ്ട്രീം ലെവലാണ്. സന്തോഷമാണെങ്കിൽ ഒടുക്കത്തെ സന്തോഷവും, സ്ട്രെസ്സാണെങ്കിൽ ഭയങ്കര സ്ട്രെസ്സും. കാരണം ഞാനിപ്പോൾ മര്യാദയ്ക്ക് പെർഫോം ചെയ്തില്ലെങ്കിൽ മമ്മൂക്ക ചോദിക്കും ഇവനൊക്കെ എന്തിനാ വെച്ചെന്നുള്ള ഒരു ചോദ്യം വന്നാൽ, അല്ലെങ്കിൽ മമ്മൂക്ക ഒരു ഇഷ്ടക്കേട് വന്നാൽ തീർന്നു എൻ്റെ കരിയർ അവിടെ തീർന്നു. ഇനി ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്താൽ എൻ്റെ കരിയറിന് അതൊരുപാട് ഗുണമുണ്ടാവുകയും ചെയ്യും. പിന്നെ പടച്ചോറിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടും എൻ്റെ ഒരു വാശിയും എല്ലാം കൊണ്ടും ഞാൻ അത് എൻ്റെ എനിക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ രീതിയിൽ ഞാൻ ബെസ്റ്റായിട്ട് ഞാൻ ചെയ്തു. അത് ടേക്കിൽ തന്നെ ഓക്കെ ആയി. പിന്നെ നെക്സ്റ്റ് ഡേയും മമ്മൂക്കയുടെ ഷൂട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 ദിവസം മമ്മൂക്കയുടെ സ്ക്രീനിൽ നിൽക്കാൻ പറ്റി. 2 ദിവസം മമ്മൂക്കയുടെ സെറ്റിൽ, മമ്മൂക്ക തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണല്ലോ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം പിന്നെ ചെയ്തിരിക്കുന്ന സിനിമ നമ്മുടെ ലെജൻഡറി ആയിട്ടുള്ള പഴയ ഡയറക്ടർ പി ചന്ദ്രകുമാർ സാറിൻ്റെ മൂവിയാണ്. അത് മലയാളത്തിലും തമിഴിലുമാണ് വരുന്നത്. ഷൂട്ട് കഴിഞ്ഞു, ഡബ് കഴിഞ്ഞു, ഓഡിയോ റിലീസ് എല്ലാം കഴിഞ്ഞു, ഉടനെ റിലീസാവും ആ സിനിമ. കുറേ പുതുമുഖങ്ങളെ വെച്ച് സാർ ചെയ്ത സിനിമയാണ്.
സാർ തന്നെ അതിലൊരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. പാലക്കാട് ആണ് അതിൻ്റെ മെയിൻ ലൊക്കേഷൻ ആയിരുന്നത്.

0: പിന്നെ ഞാനിപ്പോൾ കറണ്ട്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയൽസിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ചെയ്യുന്നത് ടീച്ചറമ്മ എന്നുള്ള സീരിയലാണ്. ഏഷ്യനെറ്റിൽ എൻ്റെ മൂന്നാമത്തെ സീരിയലാണ്. ഇതിനു മുന്നേ സസ്നേഹം, തൂവൽ സ്പർശം എന്നുള്ള രണ്ട് സീരിയൽ ചെയ്തിട്ട് ഇപ്പോൾ ചെയ്യുന്ന ഏഷ്യനെറ്റിൽ തന്നെ ചെയ്യുന്ന സീരിയലാണ് ടീച്ചറമ്മ. പിന്നെ അത് കൂടാണ്ട് മഴവിൽ മനോരമയിലും ചെയ്തു, സൂര്യ ടി വിയിൽ ചെയ്തു. പിന്നെ കൊമേഴ്സ്യൽസ് ചെയ്യുന്നുണ്ട്, അഡ്വർടൈസ്മെന്റ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലുലു എന്നുള്ള ബ്രാൻഡിൻ്റെ കൂടെ ഒരു അഞ്ചാറ് അഡ്വർടൈസ്മെന്റ് ചെയ്തു, മൈജിയുടെ ചെയ്തു, അങ്ങനെ കുറച്ച് ആഡ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പടച്ചോൻ്റെ അനുഗ്രഹം കൊണ്ട് അൽഹംദുലില്ല ഞാനിപ്പോൾ ഹാപ്പിയാണ്. ഹാപ്പിയാണെന്ന് പറയുമ്പം ആൾക്കാർ ചിന്തിക്കുന്ന പോലെ നമ്മൾ ഫിനാൻഷ്യലി ഭയങ്കര സ്റ്റേബിളായിരുന്നോ, നമുക്ക് നമ്മൾ ഒരുപാട് പൈസ ഉണ്ടാക്കി, അങ്ങനെയൊന്നുമല്ല. ഈ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരുപാട് അൺസെർട്ടനിറ്റി ഉള്ളൊരു ഇൻഡസ്ട്രി തന്നെയാണ് സിനിമയും ആക്ടിംഗ് എന്നുള്ള ഫീൽഡും. പക്ഷേ ഞാൻ മാനസികമായിട്ട് നമുക്കൊരു സംതൃപ്തി ഉണ്ടല്ലോ, ലൈക്ക് നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നമുക്കിഷ്ടമുള്ള ജോലി ചെയ്യുന്നുണ്ട്, അതിനെപ്പറ്റി ആൾക്കാർ അഭിപ്രായം പറയുന്നുണ്ട്, നല്ലതാണോ അല്ലെങ്കിൽ ചീത്തയാണോ എന്താണോ ആയിക്കോട്ടെ, നമ്മളെ ആൾക്കാരുണ്ട്, അമോനെ ഞങ്ങൾ കണ്ടിരുന്നുണ്ടോ, പലർക്കും നമ്മളെ പേരറിയില്ലെങ്കിലും അത് ഞങ്ങൾ ടീച്ചറമ്മയിലെ വിഷ്ണു അല്ലേ, വിഷ്ണു എന്നുള്ള ക്യാരക്ടർ ഞാനത് ചെയ്യുന്നത് കാണാറുണ്ട്, ഇഷ്ടമാണ്, അടിപൊളിയാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ. ഞാനിപ്പോൾ 2006 എൻ്റെ ഫസ്റ്റ് സിനിമ തുടങ്ങിയത്, 2006 ശേഷം 2026 ഇപ്പം ഓൾമോസ്റ്റ് 20 ആവാൻ പോകുന്നു ഞാൻ സിനിമയുടെ പുറകെ ഓടാൻ തുടങ്ങിയിട്ട്. ഈ 20 ഞാനൊരു 14 സിനിമ ചെയ്തു, ഒരു 7-8 സീരിയൽ ചെയ്തു, പിന്നെ കുറച്ച് കൊമേഴ്സ്യൽസ് ചെയ്തു. സത്യം പറഞ്ഞാൽ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ആക്ടേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഞാനൊന്നുമല്ല, നമ്മളൊന്നും ഒന്നുമല്ല. ഒരു 14 സിനിമ ചെയ്യുന്നു കൊണ്ട് ഈ സിനിമയിലൊന്നും നമ്മൾ ലീഡ് റോളല്ല ചെയ്തത്, സിനിമയിൽ അവിടെ ഇവിടെ നമ്മളുണ്ട്. പിന്നെ ലീഡ് റോള് എന്നുള്ള സാധനം ചെയ്യുന്നത് സീരിയസിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ഞാൻ നാട്ടിൽ നിന്ന് ജോലിയെല്ലാം മതിയാക്കി ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്ന 2021 ശേഷം കഴിഞ്ഞ 4 ഞാൻ സീരിയലിൽ ഞാൻ ആക്റ്റീവായിട്ട് ലീഡ് റോള് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 4 എന്നെ ഓഡിയൻസിനെ അറിയുന്നത് ഇങ്ങനെ ഒരു ആക്ടറുണ്ട്, ലക്ഷദ്വീപിൽ നിന്നുള്ള ആക്ടറുണ്ട് എന്ന് പലരും നമ്മളോട് ചോദിക്കും. ആ ലക്ഷദ്വീപിൽ നിന്നുള്ള ആളല്ലേ അങ്ങനെ പറഞ്ഞിരുന്നു എന്ന് നമ്മുടെ ടെക്നീഷ്യൻസ് ആണെങ്കിലും വേറെ ആക്ടേഴ്സ് ആണെങ്കിലും പറയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്, ലക്ഷദ്വീപിൽ നിന്നുള്ള ഒരാൾ എന്നുള്ളൊരു കൺസിഡറേഷൻ തരും. പ്രൊഫഷണലി ഞാൻ നല്ല ഹാപ്പിയാണ്, എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതേ ഇപ്പോൾ ഞാൻ സീരിയലിൽ ചെയ്യുന്ന പോലത്തെ അവസരങ്ങൾ അതുപോലത്തെ ക്യാരക്ടേഴ്സ് സിനിമയിൽ ചെയ്യാൻ പറ്റണം, അതാണ് ഞാൻ അന്നേ എടുത്തുകൊണ്ടിരിക്കുന്ന എഫേർട്ടിൻ്റെ റിസൾട്ട് ആയിരിക്കുക. അത് ഇൻഷാല്ല ഈ വർഷം 2026 വരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം നല്ലൊരു ദിവസം വീണ്ടും ഞാൻ ആശംസിക്കുകയാണ് ആകാശവാണിയുടെ എല്ലാ ശ്രോതാക്കൾക്കും, അതുപോലെ ആകാശവാണിക്കും എനിക്കിങ്ങനെ ഒരു സംസാരിക്കാനുള്ള അവസരം തന്ന് എൻ്റെ കലാകാരനെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആകാശവാണിക്കും എൻ്റെ 1000 നന്ദി. എല്ലാവരോടും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു.
1: ഇന്ന് ഈ പരിപാടിയിൽ നമ്മളോടൊപ്പം പങ്കെടുത്തത് ആന്ധ്രദ്വീപ് സ്വദേശിയും സീരിയലുകളിലൂടെയും സിനിമയിലൂടെയും നമുക്ക് സുപരിചിതനായ ലക്ഷദ്വീപിൻ്റെ സ്വന്തം യുവനടൻ ശ്രീ മുഹമ്മദ് യാസർ അറാഫത്ത്. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് നസീബുദ്ദീൻ ബണ്ടംപള്ളി.
2: ഇനി അല്പസമയത്തിനുള്ളിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ 8:30 മുതൽ കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാവുന്നതാണ്.

0: പണ്ട് നമ്മുടെ പൂർവീകർക്ക് അകലെ ഇരിക്കുന്ന ഒരാളുടെ മുഖം നോക്കി സംസാരിക്കുക എന്നത് ഒരു മാന്ത്രിക കഥയിലെ കാര്യം പോലെയായിരുന്നു. ആകാശത്തിലെ പറക്കുന്ന പരവതാനി പോലെ, അല്ലെങ്കിൽ അത്ഭുത വിളക്ക് പോലെ ഒരു മാജിക്. എന്നാൽ ഇന്നാകട്ടെ, ഒരു ബട്ടൺ അമർത്തിയാൽ ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറമുള്ള പ്രിയപ്പെട്ടവരുടെ കണ്ണു നിറയുന്നതും പുഞ്ചിരിക്കുന്നതും നമ്മൾ തൽസമയം കാണുന്നു. പണ്ട് അസാധ്യമെന്ന് കരുതിയ ആ മാജിക് ഇന്ന് നമ്മുടെ പോക്കറ്റിലെ ഒരു കൊച്ചു ഫോണിലുണ്ട്. ഈ അത്ഭുതത്തെ നമ്മൾ സാങ്കേതിക വിദ്യ എന്ന് വിളിക്കുന്നു. ഇന്ന് മെയ് 17 ലോക ടെലികമ്യൂണിക്കേഷൻ ദിനം. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ച് ഡിജിറ്റൽ വിപ്ലവങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് BSNL ഓഫീസിൽ ജോലി അനുഷ്ഠിക്കുന്ന ഹരിസാറാണ്. ലക്ഷദ്വീപിന്റെ ആശയവിനിമയ രംഗത്തെ പുതിയ മാറ്റങ്ങളെ കുറിച്ച് നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. സാർ, പരിപാടിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം.
1: വളരെ നന്ദി.
0: ആദ്യം തന്നെ ലോക ടെലികമ്യൂണിക്കേഷൻ ദിനത്തിന്റെ പ്രസക്തിയെ കുറിച്ച് പറയാമോ?
1: ലോക ടെലികമ്യൂണിക്കേഷൻ ദിനത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ആൾക്കാർ ദൂരെ ഇരുന്ന് ഉള്ള വിനിമയം, ആശയവിനിമയം നടത്താൻ ഈ പറഞ്ഞ ടെലികമ്യൂണിക്കേഷൻസ് ഉപാധികളായിട്ടുള്ള മൊബൈൽ ഫോൺ അങ്ങനെയുള്ള മറ്റ് കാര്യങ്ങൾ ഉപയോഗിച്ച് ഒരു പ്രത്യേക ഒരു രീതി വരെ നമ്മളിവിടെ എത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റേത് ആ ഒരു ഇപ്പം മാർക്കോണിയുടെ ആദ്യത്തെ റേഡിയോ ഇൻവെൻഷൻ അതുമുതലുള്ള കാര്യങ്ങൾ ഓർക്കുന്ന ഒരു കാര്യമാണ് ഈ ലോക ടെലികമ്യൂണിക്കേഷൻ ഡേ. അപ്പോൾ ലോകം മുഴുവൻ കൊണ്ടാടുന്ന ഒരു ചെറിയൊരു പരിപാടിയാണ് ഈ ലോക ടെലികമ്യൂണിക്കേഷൻ ഡേ. ഇതിപ്പോൾ വലിയൊരു ബിസിനസ്സായിട്ട് മാറിയിട്ടുണ്ട്. ആൾക്കാരെ അടുത്തത് ഒരുമിച്ച് എത്തിക്കുന്നതിലും എല്ലാം ഏറെക്കുറെ വിജയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഇപ്പോൾ അതിനുണ്ട്, നമ്മളത് കാണുന്നുണ്ട്. അപ്പോൾ അത് കൊണ്ടാടാൻ വേണ്ടി ആണ് നമ്മൾ ഈ വേൾഡ് ടെലികമ്യൂണിക്കേഷൻ ഡേ എന്ന് പറഞ്ഞ് നമ്മളിവിടെ ഈ ഒരു രീതി ആചരിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്യൂണിക്കേഷൻ, ഇന്ത്യ ഗവൺമെന്റിന് കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്യൂണിക്കേഷനിൽ നിന്ന് ഈ പറഞ്ഞ ജനങ്ങൾക്ക് ടെലിഫോൺ കൊടുത്തിരുന്ന ആ ഒരു വിഭാഗത്തെ, ഓപ്പറേഷൻസ് വിഭാഗത്തിനെ മാറ്റി BSNL എന്ന് പറഞ്ഞ ഒരു കോർപ്പറേഷൻ ആക്കിയത് ഈ പറഞ്ഞ ഈ ദിവസത്തിലാണ്. 2000 ഇത് സംഭവിച്ചത്. ഇപ്പോൾ നമ്മൾ 26 ആയി പൂർത്തീകരിച്ചിരിക്കുന്നു. അപ്പോൾ അതിൽ ഉയർച്ച താഴ്ചകളെല്ലാം ഉണ്ടായിട്ടുണ്ട്. BSNL ഇപ്പോഴും വളരെ ഗണിക്കപ്പെടുന്ന ഒരു ശക്തിയായിട്ട് ഭാരതത്തിൽ തുടരുന്നുണ്ട്. അതാണ് ഈ വേൾഡ് ടെലികമ്യൂണിക്കേഷൻ ഡേയുടെ പ്രസക്തി.
0: കൊച്ചി ലക്ഷദ്വീപ് സബ്മറൈൻ ഒപ്റ്റിക്കൽ ഫൈബർ, അതായത് ഈ KLI പ്രൊജക്ട്, ഇത് വന്നതിന് ശേഷം ദ്വീപിലെ ഇന്റർനെറ്റ്, അതേപോലെ ഫോൺ കണക്ടിവിറ്റി എന്നിവയിലുണ്ടായ പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഇപ്പം മുൻപാണെങ്കിൽ ഒരു കോള് കണക്റ്റാകാൻ പോലും നമ്മൾ കാത്തിരിക്കേണ്ട ഒരവസ്ഥയായിരുന്നു. കുറെ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഒപ്റ്റിക്കൽ ഫൈബർ വന്നതിന് ശേഷം ഇപ്പോൾ ആളുകളുടെ ഡേ ടു ഡേ ലൈഫിൽ ഏറ്റവും വ്യക്തമായി കാണുന്ന പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണ്?
1: 2023 ജൂണിലാണ് ഈ പറഞ്ഞ ഓപ്പറേഷൻസ് BSNL തുടങ്ങുന്നത്. അപ്പോൾ കൊച്ചി ലക്ഷദ്വീപ് ഇന്റർനെറ്റ് KLI ഇന്റർനെറ്റ് അണ്ടർസീ കേബിൾ ആ സമയത്ത് ആണ് പൂർത്തീകരിച്ച് കമ്മീഷൻ ചെയ്തത്. ഇത് പ്രധാനമന്ത്രിയുടെ ഒരു പ്രോജക്റ്റായിരുന്നു. 1800 crore ചെലവിലാണ് ഈ സബ്മറീൻ കേബിൾ ഇട്ടത്. അപ്പോൾ അതിൻ്റെ ഇവിടുത്തെ ഇന്റർനെറ്റും ഇങ്ങനെയുള്ള സർവീസസ് റോൾ ഔട്ട് ചെയ്യാനായിട്ട് BSNL ഗവൺമെന്റ് ഏൽപ്പിക്കുന്നു. അങ്ങനെ 2023 ജൂണിൽ BSNL ഒഫീഷ്യലായിട്ട് അത് ഉദ്ഘാടനം ചെയ്തു. അതിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഇതിന് മുമ്പ് ഉണ്ടായിരുന്നത് സാറ്റലൈറ്റ് വെച്ചിട്ടുള്ള കണക്ടിവിറ്റിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സ്പീഡിന്റെ ത്രൂപുട്ടിന്റെ ടേംസിൽ പറയുകയാണെങ്കിൽ വളരെ കുറവായിരുന്നു. 8 MBPS ആയിരുന്നു കവരത്തി എന്നുള്ള സാറ്റലൈറ്റ് ലിങ്ക്. ചില സ്ഥലത്ത് 34 MBPS വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ കൊടുക്കുന്ന കണക്ഷൻ പോലും 100 MBPS ഒക്കെ ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അന്നത്തെ ഉപയോഗത്തിന്റെ രീതി വേറെയായിരുന്നു. ആവശ്യത്തിന് നമ്മൾ ചിലരെ കോൾ ചെയ്യാൻ വിളിക്കുന്നു. ആ ഒരു ഉപയോഗം മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. ഇന്റർനെറ്റ് എന്നൊക്കെ പറയുന്ന വളരെ നാമമാത്രമായിട്ടുള്ള കുറേ വെബ് പേജസ് ഒക്കെ വളരെ ചെറുതായിട്ടുള്ള കാര്യങ്ങളേ അന്നുണ്ടായിരുന്നുള്ളൂ. വളരെ എന്ന് പറഞ്ഞാൽ നാട്ടിൽ കേരളത്തിനെ അപേക്ഷിച്ച് ഒരുപാട് നാൾ പുറകിലായിരുന്നു ദ്വീപ്. 2023 വന്ന കാര്യം 2014-15 സമയത്തൊക്കെ തന്നെ മെയിൻലൻഡിൽ എത്തിക്കഴിഞ്ഞ ഫെസിലിറ്റീസ് ഒക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. സാറ്റലൈറ്റ് ആയിരുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതാണൊരു വലിയ വ്യത്യാസം. അപ്പോൾ ആ പറഞ്ഞ 8 MBPS ഒക്കെ ഉള്ളത് മാറി എല്ലാ വീട്ടിലേക്കും ഹൈസ്പീഡ് ഇന്റർനെറ്റ് എത്തി. അതാണ് ഏറ്റവും വലിയൊരു വ്യത്യാസം ഉണ്ടായത്, വ്യത്യാസം വരുത്തിയൊരു കാര്യമാണ്. കാരണം നാട്ടിൽ പോലും ഇല്ലാത്ത രീതിയിൽ ഗൂഗിൾ പേ ഇവിടെ ആൾക്കാർ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഗൂഗിൾ പേ മാത്രമാണ് ചെയ്യുന്നത്. അതില്ലാത്ത ചെറിയ കടകൾ പോലും ഇല്ല. എനിക്കിവിടെ വന്നപ്പോൾ ഒരു അത്ഭുതമായിരുന്നു. ഞാൻ ലക്ഷദ്വീപിൽ ഇവിടെ വന്ന് എനിക്ക് വർക്ക് ചെയ്യാൻ കഴിഞ്ഞത് എനിക്കൊരു വലിയ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അതിന് ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു. അതിന് ഈ പറഞ്ഞ ഗൂഗിൾ പേ കണക്ടിവിറ്റി ഉണ്ടോ എന്നുള്ളത് ഇവിടുത്തെ ഒരു വലിയൊരു സംഭവമാണ്. ഇവിടുത്തെ ഏത് സേവനദാതാവിനും കൊടുക്കേണ്ട ഒരു ഒരു മിനിമം റിക്വയർമെന്റ് ആണ് ഗൂഗിൾ പേ വർക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ബി എസ് എൻ എൽ മാത്രമേ ഈ പറഞ്ഞ ഐലൻഡുകളിൽ ഉള്ളൂ. ബി എസ് എൻ എൽ ഇല്ലാതെ ഗൂഗിൾ പേ ബുദ്ധിമുട്ടായിരിക്കും പല ഐലൻഡിലും. അപ്പോൾ ഇവിടെ ഗൂഗിൾ പേ എന്ന് പറഞ്ഞൊരു വ്യത്യാസം വന്നു. പിന്നെ അതുപോലെ ഇന്ന് ടെലിമെഡിസിൻ ഓൺലൈനായിട്ടുള്ള ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ ഇന്റർനെറ്റ് FTTH സംവിധാനം, ഹൈ സ്പീഡ് ഇന്റർനെറ്റ് വന്നതിന് ശേഷം എളുപ്പമായിട്ടുണ്ട്. അപ്പോൾ കൺസൾട്ട് ചെയ്ത് ഈ പറയുന്ന ലൈവായിട്ട് അത് കാണിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനുള്ള വിദഗ്ധ അഭിപ്രായങ്ങൾ കൊച്ചിയിലുള്ള അല്ലെങ്കിൽ മെയിൻ്റനിലുള്ള ഡോക്ടർമാർക്ക് തരാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് അതിന് കാരണം ഈ പറഞ്ഞ KLI ബേസ്ഡ് ആയിട്ടുള്ള കൊടുത്തിരിക്കുന്ന ഇന്റർനെറ്റ് ആണ്. BSNL ആണ് ഇപ്പോൾ അത് പ്രൊവൈഡ് ചെയ്യുന്നത്.
0: നമ്മുടെ ലക്ഷദ്വീപ് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. അപ്പൊ ഇത് ആളുകൾ തിരഞ്ഞെടുക്കുമ്പം പ്രകൃതി ഭംഗി മാത്രം നോക്കിയല്ല ഇന്ന് ആളുകൾ അത് തിരഞ്ഞെടുക്കുന്നത്. അവിടെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടോ, അതേപോലെ ഓൺലൈൻ ബുക്കിംഗ് സൗകര്യങ്ങളുണ്ടോ, ഡിജിറ്റൽ പേയ്മെന്റ്സ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി നോക്കിയിട്ടാണ് മിക്ക ടൂറിസ്റ്റുമാരും ഡെസ്റ്റിനേഷൻ തിരഞ്ഞെടുക്കുന്നത്. അതേപോലെ തന്നെ വർക്കേഷൻ എന്ന ഒരാശയവും ഇപ്പോൾ കൂടുതൽ പോപ്പുലറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അവർ വരുന്ന

0: സ്ഥലത്തിന്റെ ഭംഗി ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ ഓഫീസ് വർക്കും ഓൺലൈനായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോവാൻ പറ്റുമോ എന്നത് ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പൊ നമ്മുടെ ഇവിടെ എത്തുന്ന ഒരാൾക്ക് വർക്കേഷൻ പോലുള്ള കാര്യങ്ങൾ ഇന്ന് എത്രത്തോളം സൗകര്യപ്രദമായി ചെയ്യാൻ കഴിയുന്നുണ്ട്?
1: അതൊരു നല്ല ചോദ്യമാണ്. ഞാൻ രണ്ട് സ്ഥലത്താണ് ഞാൻ അല്പസമയം വർക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ അഗത്തിയിൽ ഒരു 4 മാസത്തോളം ഉണ്ടായിരുന്നു. അത് ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ പറഞ്ഞ വർക്കേഷൻ എന്ന് പറഞ്ഞ കാര്യം തന്നെ എടുക്കാം. അപ്പോൾ അവിടെ വരുന്ന ഒരുപാട് പേര് തീരെ പ്രായം കുറഞ്ഞ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് അഗത്തി. അപ്പോൾ അവിടെ വരുന്നവരും ചിലർ ലാപ്ടോപ്പും ഒക്കെ കൊണ്ടുവരുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ വന്നൊരു 1.5 ദിവസം എടുക്കാതെ ഈ ഒരു പ്രകൃതി ഭംഗിയിൽ നിന്നൊന്ന് മുഴുകാനും എന്നുള്ളൊരു ഒരു മൂഡ് അവർക്ക് വരാറില്ല. പല റിസോർട്ടുകളിലും നമ്മൾ ഹൈസ്പീഡ് ഇന്റർനെറ്റ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ വെളിയിലിരുന്നാൽ തന്നെ ഒക്കെ വൈഫൈ സൗകര്യം കിട്ടുന്ന രീതിയിൽ അവിടെ നമ്മൾ അറേഞ്ച്മെന്റ് ചെയ്ത 1-2 ബീച്ചുകളുണ്ട്. അപ്പൊ ഇവിടെയെല്ലാം ഈ പറഞ്ഞ വർക്കേഷൻ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു മിനിമം രീതിയിൽ ഇവർക്കെല്ലാം നല്ല ഹൈ ക്വാളിറ്റിയിൽ റീൽസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതവിടെ നടക്കുന്ന കാര്യമാണ്.
0: സാറേ, നമുക്കറിയാം ഈ ഡെവലപ്മെന്റ് കൂടുന്നതുപോലെ തന്നെ അവിടെ ചില ചാലഞ്ചസും കൂടി വളരുന്നുണ്ട്. അതായത് ഇപ്പം ഇന്റർനെറ്റ് യൂസേജ് വർദ്ധിക്കുന്നതോടെ സൈബർ ഫ്രോഡ്സ്, ഫേക്ക് ലിങ്ക്സ്, ഓൺലൈൻ സ്കാംസ്, ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളും കൂടി ഇതിനോടൊപ്പം വരുന്നുണ്ടല്ലോ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ സാധാരണ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
1: ഇതൊരു വളരെ ഉപകരിക്കുന്ന വളരെ ഉപകാരമുള്ള ഒരു ചോദ്യമാണ്. ഒന്ന്, പലരും സാധാരണ ഫോണുകൾ ഉപയോഗിക്കുന്ന ഒരുപാട് പേര് ഇപ്പോഴും ഞാൻ ലക്ഷദ്വീപിൽ കണ്ടിട്ടുണ്ട്. ഈ എന്ന് പറഞ്ഞ സോ കോൾഡ് ഫീച്ചർ ഫോൺ എന്ന് പറയുന്ന സാധാരണ ഞങ്ങൾ ഞെക്കി ഡയൽ ചെയ്യുന്ന ഫോൺ. അപ്പോൾ ഒന്നാമത്തെ കാര്യം ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം ഇന്റർനെറ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന പോലെ ആന്റി വൈറസ് സോഫ്റ്റ്വെയർ ഇടുക, ഉപയോഗിക്കുക. AVG ഫ്രീയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്രീ സാധനം, കാസ്പെർസ്കി മൊബൈലിൻ്റെ അത് ഫ്രീ ആണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക. 1 ആഴ്ചതോറും അല്ലെ 2 ആഴ്ചതോറും സ്കാൻ ചെയ്യുക. പിന്നെ മൂന്നാമത്തേത്, പാസ്വേഡ് ഇട്ട് വേണം ഫോൺ ഉപയോഗിക്കാൻ. ഏറ്റവും വലിയ കാര്യം, കുട്ടികളുടെ കളിപ്പാട്ടമായിട്ട് ഫോൺ കൊടുക്കരുത്. വീട്ടിൽ വൈഫൈ ഉണ്ടെങ്കിൽ അതിനൊരു പാസ്വേഡ് കാണുമല്ലോ, അതെല്ലാവർക്കും പറഞ്ഞു കൊടുക്കാതിരിക്കുക. ആവശ്യമുണ്ടെങ്കിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുക, റെസ്പോൺസിബിൾ ആയിട്ട് ഉപയോഗിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ എന്താ പറയുക, ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുക. സാധാരണ മൊബൈൽ ഫോണെല്ലാം അത്യാവശ്യം ഹാർഡൻഡ് ആണ്, അതിന് സെക്യൂരിറ്റി ഫീച്ചേഴ്സൊക്കെ ഉണ്ട്, വേറെ പ്രശ്നമില്ല. ആവശ്യം ഇല്ല, അറിഞ്ഞുകൂടാത്ത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക. പതുക്കെ പതുക്കെ നല്ല നല്ല സൈറ്റുകളിലൊക്കെ പോയി കാര്യങ്ങൾ പഠിച്ച് പഠിച്ച് സ്വയമേ ബോധവാന്മാരാകുക. പിന്നെ റീൽസിൽ പറയുന്ന കാര്യങ്ങളും കേൾക്കുന്ന കാര്യങ്ങളൊന്നും എല്ലാം ഒന്നും ശരിയല്ല. റെസ്പോൺസിബിളായിട്ട് ഉപയോഗിച്ചാൽ വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഇന്റർനെറ്റ്. ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കുക.
0: മുൻപാണെങ്കിൽ നമ്മൾ ജോലി സാധ്യതകൾക്കായിട്ട് മെയിൻ ലാൻഡിനെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതൊക്കെ മാറി. ഇന്ന് നമുക്ക് ഓൺലൈൻ ആയിട്ട് ഇന്റർനെറ്റ് ഫെസിലിറ്റി ഉള്ളത് കൊണ്ട് മിക്ക കാര്യങ്ങളും നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നോണ്ട് തന്നെ ചെയ്യാം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ മാറ്റങ്ങൾ നമ്മുടെ ലക്ഷദ്വീപിലെ യുവാക്കൾക്ക് എങ്ങനെ സഹായകമാകുന്നുണ്ട്?
1: കണക്ടിവിറ്റി വന്നതോടെ ഒരു വ്യത്യാസം വന്നത്, വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്നത് വളരെ നന്നായിട്ട്, നമ്മൾ കോവിഡ് സമയത്ത് നമ്മളെല്ലാവരും കേരളത്തിലുള്ളവരും എല്ലാം പരിചയിച്ച ഒരു കണ്ടീഷനാണ് ഈ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സ്ഥിതിഗതി അതിനെ വളരെ സഹായിക്കുന്ന ഒരു സാധനമായി കണക്ടിവിറ്റി മാറി. അതിന്റെ കൂടെയാണ് ആക്ച്വലി സത്യം പറഞ്ഞാൽ കേരളത്തിലും ഇന്ത്യയിലും എല്ലാം ഈ പറഞ്ഞ ഇന്റർനെറ്റിന്റെ ഒരു വലിയ എക്സ്പ്ലോഷൻ ഉണ്ടായത്, ഉപകാരമുള്ള ഇന്റർനെറ്റ്. അപ്പൊ ഇപ്പൊ ലക്ഷദ്വീപിലെ യുവാക്കൾക്ക് വീട്ടിൽ നിന്ന് പണിയെടുക്കാനുള്ള ഒരു അവസരമുണ്ട്. ബാംഗ്ലൂരിൽ നിന്നും ഗുജറാത്തിൽ നിന്ന് അഹമ്മദാബാദിൽ നിന്ന് ഇവിടെ വന്ന ആള് പ്രശ്നമില്ലാതെ വർക്ക് ചെയ്യുന്നു അഗത്തിയിൽ, അങ്ങനെ ഒരാളെ പരിചയപ്പെട്ടു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ ഈ പറഞ്ഞ നല്ല കണക്ടിവിറ്റി കാരണം ഇപ്പോൾ നടക്കുന്നുണ്ട്. വർക്ക് ഫ്രം ഹോം വളരെ ഈസി ആയിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ വീട്ടിൽ നന്നായിട്ട് ഈ പറയുന്ന സ്വന്തമായിട്ട് പ്രോഗ്രാം ചെയ്യാൻ അറിയാവുന്നവർക്കും കൂടുതൽ പഠിക്കാൻ, ഓൺലൈൻ കോഴ്സുകൾക്ക് ചേർന്ന് പഠിക്കാനുള്ളവർക്കും സർട്ടിഫിക്കേഷൻ എടുക്കാനും എല്ലാം വീട്ടിൽ നിന്ന് തന്നെയുള്ള സൗകര്യമുണ്ട്. അതുപോലെ ഡിജിറ്റൽ ബാങ്കിങ് ഈ ഇന്റർനെറ്റ് ബാങ്കിങ് അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഇത് കാരണം ഉണ്ടായിട്ടുണ്ട്.
0: അതേപോലെ നമ്മുടെ യുവാക്കൾക്ക് അല്ലെങ്കിൽ യുവതികൾക്ക് വീട്ടിലിരുന്നോണ്ട് തന്നെ അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ,
1: അതെ അതെ അതെ, ഹാൻഡിക്രാഫ്റ്റ്സ് അവരുടെ ഈ സാധനം മാർക്കറ്റിംഗും സെയിൽസും എല്ലാം ഒരു പരിധിവരെ അതിന് മെച്ചപ്പെടുത്തിയിട്ടുണ്ട്.
0: സ്മാർട്ട് ഐലൻഡ് എന്ന് പറയുന്നത് ദ്വീപിലെ ജീവിതം കുറച്ചുകൂടി എളുപ്പവും അതേപോലെ തന്നെ വേഗത്തിലും ആക്കാനുള്ള ടെക്നോളജി ഉപയോഗിക്കുന്ന ഒരു ആശയമാണല്ലോ. അതായത് പ്രധാന സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കി ലഭിക്കുന്ന ഒരു ഭാവി ദിശ. അപ്പൊ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നോക്കുമ്പോൾ ലക്ഷദ്വീപ് ആ സ്മാർട്ട് ഐലൻഡ് എന്ന ലക്ഷ്യത്തിലേക്ക് എത്രത്തോളം മുന്നേറിയിട്ടുണ്ടെന്ന് തോന്നുന്നു?
1: സ്മാർട്ട് ഐലൻഡ് ഗവൺമെന്റിന്റെ ഉദ്ദേശത്തിൽ ഒരു വളരെ വിപുലമായ ഒരു പരിപാടിയായിരുന്നു. അപ്പൊ ഇന്റർനെറ്റ് കണക്ടിവിറ്റി എന്നുള്ളത് അതിന്റെ ഒരു വലിയ പങ്കാണെങ്കിൽ അതുപോലെ തന്നെ ഒരു വലിയ പാർട്ടാണ് ഇതിലെ സോളാർ ഇംപ്ലിമെന്റേഷൻ. അപ്പോൾ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയിൽ ഗവൺമെന്റ് ഏകദേശം 100% വിജയിച്ചു കഴിഞ്ഞു, BSNL ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഡീസൽ കത്തിച്ച് പവർ ഉണ്ടാക്കുന്ന സ്ഥിതി ഇവിടെ മാറിയിട്ടില്ല. അതിന് ഒരുപാട് കാശ് ഗവൺമെന്റിന് ചെലവാകുന്നുണ്ട്. സോളാറിനെ

0: അധികം പൊട്ടൻഷ്യലുള്ള ഇന്ത്യയിലെ സ്ഥലങ്ങളിലൊന്നാണ് ലക്ഷദ്വീപ്. അത് സോളാറിന്റെ അഡോപ്ഷൻ ഇവിടെ നടന്നിട്ടില്ല. കണക്ടിവിറ്റിയുടെ കാര്യത്തിലാണ് ഏറ്റവും വലിയ മെച്ചമുണ്ടായിട്ടുള്ളത്. അത് നമ്മൾ ഏകദേശം പൂർണ്ണമായിട്ട് വിജയിച്ചിട്ടുണ്ട്. ബി എസ് എൻ എല്ലിന്റെ കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ ബി എസ് എൻ എൽ പല പല സർക്കിളായിട്ടാണ് തിരിഞ്ഞത്. അത് കേരള സർക്കിളിലെ പല പല ബിസിനസ് ഏരിയ ഉണ്ട്. അപ്പൊ ഈ ബിസിനസ് ഏരിയകൾ മലപ്പുറം, എറണാകുളം അങ്ങനെയുള്ളതെല്ലാം വെച്ച് നോക്കുമ്പോൾ, കോഴിക്കോട് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം വെച്ച് നോക്കുമ്പോൾ ഡേറ്റയുടെ ഉപഭോഗം ലക്ഷദ്വീപിൽ 2.5 ഇരട്ടി കൂടുതലാണ്. ഏറ്റവും കൂടുതൽ റവന്യൂ, ഏറ്റവും കൂടുതൽ ഉപഭോഗവും ബി എസ് എൻ എല്ലിനുള്ളത് കേരളത്തിലുള്ളത് ലക്ഷദ്വീപിലാണ്.
1: ഇപ്പോ ഇന്റർനെറ്റ് ഫെസിലിറ്റീസ് ഇതൊക്കെ വന്നതോടുകൂടി ഈ കടലിൽ പോകുന്ന ആളുകള് അവർക്കൊക്കെ ഭയങ്കര ഉപകാരമാണല്ലോ. അതേപോലെ ഈ കടൽ ക്ഷോഭമോ അല്ലെങ്കിൽ എന്തെങ്കിലും മോശം കാലാവസ്ഥയോ ഒക്കെ ഉണ്ടാവുമ്പോൾ ഇത് മുൻകൂട്ടി നമുക്ക് ഈ വിവരം ലഭിക്കുന്നത് ഇവിടെ ജീവിക്കുന്ന ഈ ദ്വീപിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പണ്ടത്തെ കാലത്തോട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഇന്നുള്ള ഈ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ ഇത്തരം മുന്നറിയിപ്പുകൾ സമയത്ത് തന്നെ ജനങ്ങളിലോട്ട് എത്തിച്ച് സുരക്ഷ ഉറപ്പാക്കുന്നതിൽ എത്രത്തോളം സഹായമാകുന്നുണ്ട്?
0: വളരെ വളരെ ഇമ്പോർട്ടന്റ്, വളരെ പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം. ഒന്നാമത്, നമ്മുടെ ഇന്റർനെറ്റ്, ഈ പറയുന്ന ഏത് സേവനദാതാവും കൊടുക്കുന്ന ഇന്റർനെറ്റ് ഒരു 6-7 കിലോമീറ്ററിന് അപ്പുറം കടലിലേക്ക് വ്യാപിച്ചു പോവില്ല, അതാണ് പ്രശ്നം. അപ്പോ നമ്മൾ ആ സമയത്ത് ഉള്ള അത് 8 കിലോമീറ്ററിന് അപ്പുറം നിങ്ങൾ പോയാൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം റിസ്കിലാണ് പോകുന്നത് എന്നുള്ളത് എപ്പോഴും ആലോചിക്കുക. അപ്പോൾ ഒരു ഹൈസ്പീഡ് വെസലിലോ കപ്പലിലോ പോകുമ്പോൾ അത് പ്രശ്നമില്ല, പക്ഷേ സ്വന്തം ഫിഷിംഗ് ബോട്ടിൽ, സ്വന്തം മത്സ്യബന്ധന ബോട്ടിൽ പോകുമ്പോൾ അതൊരു വലിയൊരു റിസ്ക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ പറയുന്ന ഇന്റർനെറ്റ് എന്നല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പോരാ. അതിനുള്ള ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ, അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സൊല്യൂഷനാണ്, ഇൻമാർസാറ്റ് എന്ന് പറഞ്ഞൊരു സംഗതിയാണ്. എന്ന് പറഞ്ഞാൽ മറൈൻ സാറ്റലൈറ്റ് ടെലിഫോണാണ് ഇൻമാർസാറ്റ്. അത് സാധാരണക്കാർക്കൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. 1 മിനിറ്റ് കോള് 180 രൂപയാണ്. കണക്ടിവിറ്റി എല്ലായിടത്തും കാണും, പക്ഷേ അതൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതിൽ സൂക്ഷിക്കുക. അതുപോലെ വയർലെസ് അലർട്ട് എന്ന് പറഞ്ഞൊരു ഫീച്ചർ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലെല്ലാം കാണും, അത് ഓണായിട്ടിട്ടേക്കുക. അപ്പോൾ ഈ വലിയ ഡിസാസ്റ്റർ, ഈ പറഞ്ഞ പ്രകൃതിക്ഷോഭമൊക്കെ ഉണ്ടാകുമ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ അതിനുവേണ്ടി ഒരു യൂണിറ്റ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അവർ അതുവഴി വയർലെസ് സന്ദേശം നിങ്ങൾക്ക് വിടും, വയർലെസ്സിലൊരു ഫോൺ വൈബ്രേറ്റ് ചെയ്യുകയും ഒരു മെസ്സേജ് വരികയൊക്കെ ചെയ്യും. അപ്പോൾ ആ സമയത്ത് അവർ പറയുന്ന രീതിയിൽ നമ്മൾ സൂക്ഷിച്ച് കരുതിയിരിക്കുക, വയർലെസ് അലേർട്ട്സ് ഓണായിട്ടിട്ടേക്കുക. വളരെ സന്തോഷം ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിന്. ഓൾ ഇന്ത്യ റേഡിയോയ്ക്കും ഞാൻ കടപ്പെട്ടവനാണ്. വളരെ നന്ദി.
1: ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തുണ്ടായ വിപ്ലവകരമായ മാറ്റങ്ങൾ മനുഷ്യരാശിയെ ഒന്നിപ്പിക്കുന്നതിൽ നിർണായക പങ്കാണ് വഹിച്ചിട്ടുള്ളത്. അകലങ്ങളെ ഇല്ലാതാക്കി ലോകത്തെ ഒരു ആഗോള ഗ്രാമമായി മാറ്റാൻ സാങ്കേതിക വിദ്യയ്ക്ക് കഴിഞ്ഞു. എന്നാൽ ഈ ഡിജിറ്റൽ ലോകം നൽകുന്ന സൗകര്യങ്ങൾ ആസ്വദിക്കുമ്പോൾ തന്നെ സൈബർ സുരക്ഷയെക്കുറിച്ചും ഡിജിറ്റൽ സമത്വത്തെക്കുറിച്ചും നാം ബോധവാന്മാരാകേണ്ടതുണ്ട്. സാങ്കേതിക വിദ്യ ഒരു ശാപമല്ല, മറിച്ച് മനുഷ്യന്റെ പുരോഗതിക്കായുള്ള വലിയൊരു വരദാനമാണ്. അതിനെ അതിരുകളില്ലാതെ വിജ്ഞാനത്തിനും പരസ്പര സ്നേഹത്തിനും സുരക്ഷിതമായ ആശയവിനിമയത്തിനുമായി ഉപയോഗിക്കുമെന്ന് ഈ ടെലികമ്മ്യൂണിക്കേഷൻ ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. സുരക്ഷിതമായ ഡിജിറ്റൽ ഭാവിയിലൂടെ നമുക്ക് മുന്നോട്ട് കുതിക്കാം. ഈ പരിപാടി ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് ഷറഫ് നിസ പുളിയനക്കീഴ്.

ആകാശവാണി കവരത്തി. ഇപ്പോൾ വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി ഗിരീഷ് പുത്തഞ്ഞേരിയുടെ വരികൾക്ക് നാദിർഷാ സംഗീതം പകർന്ന് കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം ഗാന്ധിയൻ.

ചലച്ചിത്രഗാനങ്ങളിൽ അടുത്തതായി പളനി ഭാരതിയുടെ വരികൾക്ക് ഇളയരാജ സംഗീതം പകർന്ന് ഭാവതരണി ആലപിച്ച ഗാനം ചിത്രം കാതലുക്ക് മര്യാദയായി.

ചില ഇത്രഗാനങ്ങൾ അവസാനമായി സഹീർ അൻവറിന്റെ വരികൾക്ക് ഗുലാം അലി സംഗീതം പകർന്ന് ഉദിത് നാരായണ ആലപിച്ച ഗാനം ചിത്രം ദിൽ ദീവാനാ.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് മുഹമ്മദ് സലീം, മന്നായപുര. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പ്രക്ഷേപണം തുടരുന്നു.

0: സമയം 9 മണി.
1: ആകാശവാണി. ഓർമ്മച്ചെപ്പ്. വിസ്മൃതിയുമായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം എൻ ജെ ജോഷിലാൽ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒരു കഥ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഓർമ്മച്ചപ്പ് ആരംഭിക്കാം. അച്ഛാ പാമ്പ് പാമ്പ് ഓടിവായോ! കൊച്ചുമകന്റെ നിലവിളി കേട്ടാണ് അച്ഛൻ മുറിയിൽ നിന്നും ഇറങ്ങി വന്നത്. മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന അവന്റെ മുഖത്ത് പരിഭ്രമം. എവിടെ പാമ്പ്? ദാ അവിടെ അവിടെ, കൊച്ചുമകൻ മണ്ണിലേക്ക് ചൂണ്ടിക്കാണിച്ചു. ഇളകിക്കിടക്കുന്ന മൺകട്ടകൾക്കിടയിലേക്ക് ഒരു മണ്ണിര ഇഴഞ്ഞു പോകുന്നത് കണ്ടു. ആ മണ്ണിരയെ കണ്ടിട്ടാണ് മകൻ പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ചത്. അതൊരു മണ്ണിരയാ മോനെ, ഒന്നും ചെയ്യില്ല, അവന്റെ കവിളത്ത് തട്ടി അച്ഛൻ ആശ്വസിപ്പിച്ചു. തെല്ലുനേരം നോക്കി നിന്ന് അയാൾ ചിന്തിച്ചു, മണ്ണിര, താനൊരു മണ്ണിരയെ കണ്ടിട്ട്

എത്ര നാളായി. അയാൾ തന്നോട് തന്നെ പറഞ്ഞു, മണ്ണറകളിൽ എവിടെയോ ഒളിച്ചിരിക്കുന്ന ഈ കക്ഷിയെ എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഞാനും കാണുന്നത്. അയാൾ മെല്ലെ ചിരിച്ചു, പിന്നെ മകനെയും കൂട്ടി വീടിനകത്തേക്ക് നടന്നു. രാത്രിയിൽ പാടത്തും പറമ്പിലുമൊക്കെ പാറിക്കളിക്കുന്ന മിന്നാമിന്നിയെ നാം കണ്ടിട്ട് എത്ര നാളായി. മഴ പെയ്ത് തോരുമ്പോൾ തോട്ടുപക്കത്തിരുന്ന് കരകരപാടുന്ന തവളക്കൂട്ടത്തിന്റെ കരച്ചിൽ എത്രയോ ദൂരെയാണ് നാം കേട്ടത്. ഒരു കുയിലിന്റെ പാട്ടിനൊപ്പം നീട്ടിക്കൂകിയിട്ട് എത്ര നാളായി. ചെവി അടയ്ക്കുകയും തുറക്കുകയും ചെയ്ത് കടലിരമ്പം കേട്ട കാലവും എത്രയോ ദൂരെയാണ് അല്ലേ. ഓർമ്മകളിലേക്ക് ആ ശബ്ദവും നിറവും മണവുമെല്ലാം വീണ്ടും എത്താത്തത്ര ദൂരെയായി നാമും നടന്നകന്നുകൊണ്ടേയിരിക്കുന്നു.

സമർപ്പിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവ് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കരിമൺകുളത്തുള്ള സന്തോഷ് കുമാറാണ്. അദ്ദേഹം ആകാശവാണിയുടെ വാട്സാപ്പിലേക്കാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. സന്ദേശം വായിക്കാം. ഒന്നാം ക്ലാസ് സ്കൂൾ ഓർമ്മകൾക്ക് മനോഹരമായ ഒരു ഗന്ധമുണ്ട്. ഒന്നാം ക്ലാസ്സിലെ ടീച്ചറും കൃഷ്ണൻകുട്ടി സാറും കണക്ക് പഠിക്കാത്തതിന് ബെഞ്ചിൽ കയറ്റി നിർത്തിയ സാംറോയ് സാറും സങ്കടം വരുമ്പോൾ തലോടിയിരുന്ന മലയാളം മാഷും ഗംഗൻ മാഷും വല്യ ടീച്ചറും കഞ്ഞി വയ്ക്കുവാൻ കിണറ്റിൽ നിന്നും വെള്ളം കോരി കൊടുക്കുമ്പോൾ മാധവി അമ്മമ്മ തരുന്ന മധുരമുള്ള മിഠായികൾ സ്കൂളിനടുത്ത് മിഠായി വിൽക്കുന്ന സരസ്വതി ചേച്ചി എത്ര സുന്ദരമായിരുന്നു ആ ലോകം. വളർന്നു വലുതായപ്പോൾ പഴയ ഓർമ്മകൾ ഒരു സുഗന്ധം പോലെ എന്നെ പൊതിയുന്നു. പക്ഷേ കൗമാരത്തിലും യൗവനത്തിലും ഓർമ്മകൾക്ക് ആ പഴയ മണമില്ലാതെ പോയതുകൊണ്ടാകാം ബാല്യത്തിലെ ഓർമ്മകളുടെ മണവും പതുക്കെ മാഞ്ഞു തുടങ്ങിയത്. ഈ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു ഗാനം സമർപ്പിക്കുന്നു. 2 ജന്മം എന്ന ചിത്രത്തിനു വേണ്ടി വാണിജ്യറാം പാടിയ ഓർമ്മകൾ എന്ന് തുടങ്ങുന്ന ഗാനം ഓർമ്മിച്ചപ്പിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. സ്നേഹത്തോടെ സന്തോഷ് കുമാർ, കരിമൺകുളം, വട്ടിയൂർക്കാവ്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. 2 ജന്മം എന്ന ചിത്രത്തിനു വേണ്ടി കാവാലം നാരായണ പണിക്കർ എഴുതി, എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകി, വാണിജ്യറാം പാടിയ ഗാനം.

ചിട്ടയുള്ളൊരു പേരാണല്ലോ ഇത്, മംഗൾ കെ കുമാർ. കത്ത് വായിക്കാം. എന്റെ മക്കളുടെ ബാല്യകാലത്തിലെ നിറമങ്ങാതെയുള്ള ഒരു ഓർമ്മയാണ് അവരുടെ രാധ എന്ന ചാമ്പയ്ക്ക ആന്റി. എല്ലാം വ്യത്യസ്തമാണല്ലോ. വൈകിട്ട് സ്കൂൾ വിട്ട് തിരികെ വരുന്ന അവർക്ക് കിട്ടാറുള്ള ആ ചുവന്ന ചാമ്പയ്ക്കയും ആന്റിയുടെ ചിരിയും വർഷങ്ങൾ 30 കഴിഞ്ഞെങ്കിലും ഒളിമങ്ങാതെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. ഇന്നും ആ ഓർമ്മകൾ അവർ ഇടയ്ക്കിടെ പങ്കുവയ്ക്കാറുണ്ട്. മകനും മകളും എല്ലാം ഉദ്യോഗസ്ഥരായെങ്കിലും ഈ ഓർമ്മകൾ മരിച്ചിട്ടില്ല. മെയ് 8 ആകുമ്പോൾ ആ ആന്റി ഈ ലോകത്ത് നിന്നും വിട്ടുപോയിട്ട് 2 വർഷമാകുന്നു. ആ കുടുംബത്തിലെ അംഗങ്ങൾ അന്നും ഇന്നും ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാക്കളാണ്. ഞായറാഴ്ചയിലെ ഓർമ്മിച്ചപ്പിലൂടെ ഒരു നല്ല ഗാനം. ആ ചേച്ചിയുടെ മക്കളായ രാജേഷിനും രജനിക്കും കൊച്ചുമക്കളായ വിഷ്ണു, ദുർഗ, രാഹുൽ എന്നിവർക്കും ആ ആന്റിയുടെ ഭർത്താവായ മണിയൻ ചേട്ടനും പിന്നെ എന്നെ പോലെ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാക്കൾക്കും കേൾപ്പിച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആകാശവാണിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് സ്നേഹത്തോടെ മംഗൾ കെ കുമാർ, കൃഷ്ണമംഗലത്ത്, ഹരിപ്പാട്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാമല്ലോ. 1987 പുറത്തിറങ്ങിയ വഴിയോര കാഴ്ചകൾ എന്ന ചിത്രത്തിനു വേണ്ടി ഷിബു ചക്രവർത്തി എഴുതി, SP വെങ്കടേഷ് ഈണം പകർന്ന് ചിത്രപാടിയ ഗാനം.

0: ഓർമ്മിച്ചപ്പ് തുടരുന്നു.
1: രജേഷ് ഐരമൺ നില, അദ്ദേഹം അയച്ച കത്താണ് ഓർമ്മിച്ചപ്പിൽ. ഇനി തിരുവനന്തപുരം ജില്ലയിലെ നാവായിക്കുളത്ത് നിന്നാണ് രതീഷ് ഐരമൺ നില കത്ത് അയച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, അറിവിലൂടെ ആനന്ദം പകരുന്ന ഗുരുതുല്യനായ ആകാശവാണിക്കും അവതാരകർക്കും എന്റെ ആദരം അറിയിക്കുന്നു. ആകാശവാണിയിലെ എല്ലാ പരിപാടികളും ഏറെ ഇഷ്ടമാണ്. ഓർമ്മച്ചപ്പ്, അക്ഷരച്ചപ്പ്, ഗ്രാമകേരളം, സഞ്ചാരി, വയലും വീടും തുടങ്ങിയ പരിപാടികൾ കൂടുതൽ ഇഷ്ടമാണ്. മെയ് 10-ാം തീയതി ഞായറാഴ്ച അമ്മയുടെ 72-ാം പിറന്നാളാണ്. അമ്മയ്ക്ക് പിറന്നാൾ സമ്മാനമായി ഓർമ്മച്ചപ്പിലൂടെ ഒരു ഗാനം കേൾപ്പിക്കുമോ എന്നാണ് തിരുവനന്തപുരം നാവായിക്കുളത്തുള്ള രജേഷ് ഐരമൺ നില ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗാനം ഏതാണ് എന്ന് അദ്ദേഹം കത്തിൽ എഴുതിയിട്ടില്ല. അമ്മയുടെ 72-ാം പിറന്നാളല്ലേ, നല്ലൊരു ഗാനം ആകാശവാണി തന്നെ കേൾപ്പിച്ചാലോ? അമ്മക്കിളിക്കൂട് എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്പുറമെഴുതി രവീന്ദ്രൻ സംഗീതം നൽകി എം ജി ശ്രീകുമാർ പാടിയ ഗാനം അമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഗാനമിതാ.

ചുമച്ചപ്പിൽ അടുത്ത കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് കായംകുളം പുതുപ്പള്ളിയിൽ നിന്നും കെ പുരുഷൻ. കത്ത് വായിക്കാം. 2025 മെയ്യിലാണ് ഞാൻ ഓർമ്മച്ചപ്പിലേക്ക് അവസാനമായി കത്തെഴുതിയത്. ഇന്ന് ഞാൻ എന്റെ കപ്പൽശാലയിലെ സേവനകാലത്തെ ഓർമ്മയാണ് പങ്കുവയ്ക്കുന്നത്. 1964 റിലീസ് ചെയ്ത ചിത്രമായിരുന്നു കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത മണവാട്ടി. സത്യൻ, മധു, രാഗിണി, കെ ആർ വിജയ എന്നിവർ പ്രധാന റോളുകളിൽ അഭിനയിച്ച ചിത്രം പുറത്തിറങ്ങുമ്പോൾ എനിക്ക് പ്രായം 9. പുതുപ്പള്ളി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ 4 ക്ലാസ്സിൽ പഠിക്കുന്നു. അന്ന് കായംകുളത്ത് 2 തിയേറ്ററും ഓച്ചിറയിൽ 1 തിയേറ്ററും മാത്രമേ ഉള്ളൂ. അക്കാലത്ത് സിനിമ എന്തെന്ന് പോലും അറിയാത്ത കാലം. മാസത്തിൽ ഒരു ഞായറാഴ്ച അച്ഛൻ ഓച്ചിറയിൽ തൊഴാനായി പോകും. വൈകിട്ടേ തിരിച്ചു വരും. വല്ലപ്പോഴുമൊക്കെ എന്നെയും കൂട്ടും. അങ്ങനെ ഒരിക്കൽ എന്നെ പ്രീമിയർ തിയേറ്ററിൽ കൊണ്ടുപോയി ശ്രീ അയ്യപ്പൻ എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം കാണിച്ചു തന്നു. പക്ഷേ മണവാട്ടി കാണാൻ പറ്റിയില്ല. 1980 കപ്പൽശാലയിൽ ജോലി കിട്ടി തേവര പ്രിയ ലോഡ്ജിൽ താമസം. കൂട്ടുകാരായി റൂംമേറ്റ് പൊടിക്കുഞ്ഞും പോർട്ട് ട്രസ്റ്റ് ജീവനക്കാരായ കരുനാഗപ്പള്ളി സ്വദേശി തോമസും അങ്കമാലി സ്വദേശി സജീവനും മറ്റും. അന്ന് തേവരയിൽ ഒരു ഓലക്കൊട്ടക ഉണ്ടായിരുന്നു, തേവര സുരേഷ്. മിക്ക പഴയ മലയാള ചിത്രങ്ങളും അവിടെ പ്രദർശിപ്പിച്ചിരുന്നു. അങ്ങനെ ഒരിക്കൽ മണവാട്ടി എന്ന സിനിമയും എത്തി. ഞങ്ങൾ 3 പേരും സെക്കൻഡ് ഷോ കാണാൻ പോയി. രാഗിണിയാണ് മണവാട്ടിയായി വേഷമിട്ടത്. സത്യന്റെ പ്രണയിനി രാഗിണിയായിരുന്നെങ്കിലും സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ ആ വിവാഹം നടന്നില്ല. സത്യൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം മറ്റൊരു വിവാഹം ചെയ്യുന്നു. പിന്നീട് സത്യന്റെ അനുജനായി വേഷമിട്ട മധുവിനെ കൊണ്ട് രാഗിണിയെ വിവാഹം കഴിപ്പിക്കാൻ ധാരണയായി. ആ സന്തോഷത്തിനിടയിൽ മധു അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് ഒരു അസുഖം പിടിപെട്ടു. അസുഖം ഭേദമായെങ്കിലും വിവാഹ ജീവിതം അസാധ്യമായി. അതോടെ മണ്ണിലും വെണ്ണിലും മണവാട്ടിയായി മാത്രം നായികയ്ക്ക് കഴിയേണ്ടി വരുന്നു. ഈ കഥ വളരെ മനോഹരമായി സേതുമാധവൻ അണിയിച്ചൊരുക്കി. സത്യൻ, മധു, രാഗിണി എന്നിവരുടെ അഭിനയ മികവ് ചിത്രത്തിന്റെ വിജയത്തിന് ഊടും പാവം നൽകി. അങ്ങനെ 1964 പുറത്തിറങ്ങിയ ചിത്രം 1985 എനിക്ക് കാണാൻ സാധിച്ചു. ആ സ്മരണ എന്നും എന്നിലുണ്ട്. വയലാർ ദേവരാജൻ ടീമിന്റെ 8 ഗാനങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു മണവാട്ടി. അതിൽ ഇന്നും

പറഞ്ഞുള്ളത്, പറക്കും തളികയിൽ പാതിരാ തളികയിൽ പണ്ടൊരു രാജകുമാരൻ. മുത്തശ്ശി കഥ പറഞ്ഞുറക്കാം, മുത്തം തന്നുറക്കാം ഞാൻ. അഷ്ടമുടി കായലിലെ അന്നനടത്തോണിയിലെ ചിന്നക്കിളി ചിങ്കാരക്കിളി ചൊല്ലുമോനി എന്നെ നിനക്കിഷ്ടമായോ. ഈ ഗാനങ്ങളൊക്കെ വളരെയധികം ഇഷ്ടമായി. ചിത്രത്തിന്റെ അവതരണ ഗാനമായ ഇടയകന്യകയെ പോവുക നീ ഈ അനന്തമാം ജീവിതവീഥിയിൽ ഇടറാതെ കാലിടറാതെ. കാട്ടിലെ കൊയിലൻ കൂട്ടിൽ കാക്ക പണ്ടൊരു മുട്ടയിട്ടു. എല്ലാ കാലത്തെയും ഹിറ്റായ ദേവദാരു പൂത്തനാളൊരു ദേവകുമാരിയെ കണ്ടു ഞാൻ. അങ്ങനെ അങ്ങനെ ഒന്നിനൊന്ന് പ്രിയപ്പെട്ട ഗാനങ്ങൾ. ഈ ഗാനങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ദേവദാരു പൂത്തനാളൊരു ദേവകുമാരിയെ കണ്ടു ഞാൻ എന്ന ഗാനമാണ്. ഈ ഗാനം അകാലത്തിൽ ചരമമടഞ്ഞ പ്രിയ ഗായകൻ എം രാജയ്ക്ക് വേണ്ടിയും സമർപ്പിക്കുന്നു എന്നും കെ പുരുഷൻ കത്തിൽ എഴുതിയിരിക്കുന്നു. ഗാനം കേട്ടാലോ? മണവാട്ടി എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ എഴുതി, ജെ ദേവരാജൻ ഈണം പകർന്ന് എം രാജ പാടിയ ഗാനം.

0: ഗിഫ്റ്റ് വന്നിട്ടുണ്ട്.
1: ആഹാ, ലെജൻഡിന്റെ ബാറ്റ്.
2: ഇതുകൊണ്ട് ഞാൻ കളിക്കും.
1: അരെ, ഫ്യൂച്ചർ ബാറ്റിംഗ് ലെജൻഡ് ഞാനാണ്.
0: ഇതിൽ ആരുടെ പേരാണോ ഉള്ളത്, ബാറ്റ് അയാൾക്കാണ്.
1: ചേടാ,
0: കണ്ടില്ലേ, ഇതിൽ എന്റെ പേരില്ലായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായെന്നെ. അതുകൊണ്ടാണ് RBI പറയുന്നത് ബാങ്ക് അക്കൗണ്ടിനും ബാങ്ക് ലോക്കറിനും നോമിനിയുടെ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന്. അങ്ങനെ നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾ നിർദ്ദേശിക്കുന്ന ആൾക്ക് തന്നെ ലഭിക്കും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: ഓർമ്മച്ചപ്പ് തുടരുന്നു.

തിരുവനന്തപുരം കേശവദാസപുരത്ത് നിന്നും കെ സുഗുണൻ അയച്ച സന്ദേശമാണ് ഓർമ്മച്ചപ്പിൽ. ഇനി ഞാൻ കേശവദാസപുരത്ത് നിന്നും കെ സുഗുണൻ. കഴിഞ്ഞ 5 ദശാബ്ദങ്ങൾക്ക് മുമ്പ് സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു എന്ന രാജഹംസത്തിലെ നിത്യഹരിത അമൂല്യമായ പ്രേമഗാനം എന്റെ ഹൃദയത്തിന്റെ ഓർമ്മച്ചപ്പിൽ ആസ്വാദന കുസുമം വിരിയിച്ചിട്ടുള്ളതാണ്. എനിക്ക് മരണമില്ലെന്ന് 50 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പാടിയ വയലാറിന്റെ ഈ ഗാനകവിതയ്ക്കും മരണമില്ലെന്ന് ഇപ്പോൾ കാലം തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അക്കാലത്തും യഥാർത്ഥത്തിൽ ഇന്നും മലയാളികൾ പ്രണയിക്കുന്നതും വിരഹദുഃഖം അനുഭവിക്കുന്നതും ജീവിതത്തിന്റെ നശ്വരതയെപ്പറ്റി അഗാധമായും തത്വബോധാധിഷ്ഠിതമായും ചിന്തിച്ചു തുടങ്ങിയതും വേർപാടിന്റെ തീവ്രദുഃഖമറിയുന്നതും വയലാർ കവിതാ ഗാനകുസുമങ്ങളുടെ പൂമ്പൊടിയേറ്റാണ്. അദ്ദേഹം രചിച്ച അവിസ്മരണീയമായ അനശ്വര അമൂല്യ നിത്യവാടാമലുതികൾ ഇന്നും ഗാനപ്രേമികളായ ശ്രോതാക്കൾ ഹൃദയത്തിൽ സൂക്ഷിച്ചു ലാളിക്കുന്നു. ഗാനരചനയെ പ്രപഞ്ചത്തോടുള്ള വിശുദ്ധ പ്രണയ സങ്കീർത്തനങ്ങളാക്കിയ ഒരു നിത്യവസന്ത ഹരിത ഗാനമാണ് രാജഹംസം എന്ന ചിത്രത്തിലെ സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ. വയലാറെഴുതി ജി ദേവരാജൻ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം. പ്രേമഗാനങ്ങൾ ഹൃദയത്തിന്റെ സംഗീതമാണ്. സ്നേഹമെന്ന വികാരം ഗാനത്തിന്റെ ഈണത്തിലും ഉണ്ടാകണം. ഇപ്രകാരം ലക്ഷണമൊത്ത ഒരു പ്രേമഗാനമായിട്ടാണ് അതിന്നും എനിക്ക് അനുഭവപ്പെടുന്നത്. ഈ ഗാനം ആകാശവാണിയുടെ എല്ലാ ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കുന്നു എന്നും കെ സുഗുണൻ കത്തിൽ എഴുതിയിരിക്കുന്നു. ഗാനം കേൾക്കാം. രാജഹംസം എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ എഴുതി. ജി ദേവരാജൻ സംഗീതം നൽകി. യേശുദാസ് പാടിയ മനോഹരമായ ഗാനം.

കാണക്കാരിയിൽ നിന്നും പുഷ്പ ശ്രീപ്രകാശ് ശ്രീപ്രകാശ് എന്നിവർ ചേർന്ന് എഴുതിയ ഒരു കത്താണ് ഓർമ്മച്ചിപ്പിൽ. ഇനി കോട്ടയം ജില്ലയിൽ നിന്നാണ് കത്ത് അയച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട ഓർമ്മച്ചിപ്പിന്, ഓർമ്മച്ചിപ്പിലേക്ക് വീണ്ടും ഒരു കത്തെഴുതാൻ സാധിച്ചതിൽ ജഗദീശ്വരനോട് നന്ദി പറയുന്നു. വാർദ്ധക്യം പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. ഇന്ദ്രിയങ്ങളാകുന്ന ജാലകങ്ങൾ ഓരോന്നായി കാലം കൊട്ടിയടയ്ക്കുന്നതിന് മുമ്പ് ഓർമ്മച്ചപ്പിലൂടെ നല്ല ഗാനങ്ങൾ ആവശ്യപ്പെടുന്നവരാണ് ഞങ്ങൾ. ആദ്യമായി കുടുംബത്തോടൊപ്പം മൂന്നാർ യാത്ര നടത്തിയത് ഈ കൊടും വേനലിൽ ഓർത്തുപോകുന്നു. മറയൂരിലെ ചന്ദനക്കാടും കാന്തല്ലൂരിലെ ആപ്പിൾ തോട്ടവും നീലക്കുറിഞ്ഞ് പൂത്തു നിൽക്കുന്നതും വരയാടുകളും എല്ലാം കണ്ടു. ഇപ്പോഴും അവയെല്ലാം ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്നു. ആ ഓർമ്മകൾക്ക് നിറം പകരാനായി ഓർമ്മച്ചപ്പിലൂടെ യാമിനി നീ മണ്ഡപങ്ങൾ എന്ന ഗാനം കേൾപ്പിക്കുമോ എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കാണക്കാരിയിൽ നിന്നും പുഷ്പ ശ്രീപ്രകാശും ശ്രീപ്രകാശും. ഗാനം കേൾപ്പിക്കാമല്ലോ. ഓർമ്മച്ചപ്പ് എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രപാടിയ ഗാനമാണ് ഇത്. ഈ ഗാനത്തിന്റെ വരികൾ കൈതപ്രം, സംഗീതം ജോൺസൺ.

ഓർമ്മകളുടെ പച്ചപ്പിനപ്പുറം, വരമ്പിനും അപ്പുറം ഒരു കുഞ്ഞു തോടൊഴുകുന്നുണ്ട്. മാനത്തുകണ്ണികൾ ഇളകിയോടുന്ന ഒരു കുഞ്ഞു തോട്. അവിടെ മുട്ടോളം വെള്ളത്തിൽ ഒരു തോർത്തുമുക്കി മീൻ പിടിച്ച കാലം ഇന്നലെയും ഇതാ ഈ നാട്ടിടവഴിയിലൂടെ കടന്നുപോയിട്ടുണ്ട്. കാലത്തിന്റെ കവാടം കടന്ന് നമ്മുടെ ജീവിതവും കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു. ഓർമ്മകൾ, ഓർമ്മകൾ, ഓർമ്മകൾ, പറഞ്ഞാലും എഴുതിയാലും പാടിയാലും തീരാത്ത ഓർമ്മകൾ.

0: ഇന്നത്തെ ഓർമ്മച്ചപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം ഓർമ്മച്ചപ്പ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ: 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം ormachappa@gmail.com. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവം എൻ.ജെ. ജോഷിലാൽ.
1: ഓർമ്മച്ചപ്പ്. വിസ്മൃതിയിലായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. അവതരിപ്പിച്ചത് എൻ.ജെ. ജോഷിലാൽ. നിർവഹണം എം.കെ. ദിലീപ്. നിർവഹണ സഹായം പുഞ്ചിരി രാജേന്ദ്രൻ.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ. ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: മായാമുദ്രകൾ,
5: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
6: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
7: ജൂൾസ് വെർണെ എഴുതിയ നോവൽ ലോകം ചുറ്റിയ 80 ദിവസങ്ങൾ. രചന ജേക്കബ് എബ്രഹാം.
4: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

0: അറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസൾട്ടന്റ് ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ വിളിക്കുക. വിളിക്കേണ്ട നമ്പരുകൾ 9495964321 അല്ലെങ്കിൽ 9495565321. മറ്റൊരു നമ്പർ കൂടി 9496596321. വിഷയം പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും. അറിയിപ്പ് കഴിഞ്ഞു.
1: ഗിഫ്റ്റ് വന്നിട്ടുണ്ട്.
2: ആഹാ, ലെജൻഡിന്റെ ബാറ്റ്!
3: ഇതുകൊണ്ട് ഞാൻ കളിക്കും.
2: അരേ, ഫ്യൂച്ചർ ബാറ്റിംഗ് ലെജൻഡ് ഞാനാണ്.
1: ഇതിൽ ആരുടെ പേരാണോ ഉള്ളത്, ബാറ്റ് അയാൾക്കാണ്.
2: ചേടാ,
1: കണ്ടില്ലേ, ഇതിൽ എന്റെ പേരില്ലായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായനെ. അതുകൊണ്ടാണ് RBI പറയുന്നത് ബാങ്ക് അക്കൌണ്ടിനും ബാങ്ക് ലോക്കറിനും നോമിനിയുടെ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന്. അങ്ങനെ നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾ നിർദ്ദേശിക്കുന്ന ആൾക്ക് തന്നെ ലഭിക്കും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
0: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കൈതപ്രം എഴുതി, SP വെങ്കടേഷ് സംഗീതം നൽകി, യേശുദാസും മിൻമിനിയും ചേർന്ന് പാടിയത്. ചിത്രം പൈതൃകം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 കേൾക്കാം. സമയം 10 മണി. ആകാശവാണി.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എഴുത്തുപെട്ടിയിലേക്ക് ഏവർക്കും സ്വാഗതം.
2: ആകാശവാണി പരിപാടികൾ കേട്ട് അഭിനന്ദനങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഒക്കെ എഴുതിയ നിരവധി കത്തുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓരോരോ കത്തിലേക്കും കടക്കാം.
1: ആദ്യത്തെ കത്ത് അയച്ചിരിക്കുന്നത് നെടുമങ്ങാട് അരശുപറമ്പ് എന്ന ശ്രീകലയാണ് കേട്ടോ. ശ്രീകല എല്ലാ പ്രോഗ്രാമും വളരെയധികം ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട് എന്ന് കത്തിൽ എഴുതിയിട്ടുണ്ട്. ഒന്ന് രണ്ട് പരിപാടികളെക്കുറിച്ചുള്ള സൂചനകളും കത്തിൽ എഴുതിയിട്ടുണ്ട്. പ്രിയപ്പെട്ട എഴുത്തുപെട്ടി, സുഭാഷിതങ്ങളെല്ലാം തന്നെ മഹനീയമാണ്. എന്നിരുന്നാലും 11-ാം തീയതി അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണൻ അവതരിപ്പിച്ചത് വളരെ നിലവാരമുള്ളതും ഉപയോഗപ്രദവുമായിരുന്നു എന്നാണ് ശ്രീകല കത്തിൽ എഴുതിയിരിക്കുന്നത്.
2: അടുത്ത കത്ത് ആചാര്യ തിരുവത്ര ചാവക്കാട് നിന്നും.
1: എന്താണ് എഴുതിയിരിക്കുന്നത്?
2: ആസ്മ, അലർജി എന്നീ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന നിരവധി ആളുകൾ ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. പല അസുഖങ്ങളെയും നിസാരമായി കാണുന്നവരാണ് ഇന്ന് മിക്കവരും. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതെ സൂക്ഷിക്കാം എന്ന പഴമൊഴി ഇവിടെ അന്വർത്ഥമാക്കേണ്ടതാണ്. 5-ാം തീയതി ഉച്ചയ്ക്ക് 12:40 പ്രക്ഷേപണം ചെയ്ത പ്രകാശധാരയിൽ ആസ്മയുടെ ദോഷവശങ്ങളെക്കുറിച്ച് ശ്രീമതി ആരതി നടത്തിയ ലഘുപ്രഭാഷണം ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ നല്ലൊരു അവലോകനമായിരുന്നുവെന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്.
1: തീർച്ചയായിട്ടും ആസ്മ മാത്രമല്ല, നമുക്ക് മനുഷ്യനുണ്ടാകുന്ന എല്ലാ രോഗങ്ങളെക്കുറിച്ചും നമ്മൾ ബോധവാന്മാരാകേണ്ടതാണ്. അതിനെക്കുറിച്ചുള്ള പരിപാടി നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്.
2: അതെ, അദ്ദേഹം മറ്റൊരു കത്തുകൂടി എഴുതിയിട്ടുണ്ട്.
1: അതെന്താണ്?
2: വളരെ അപൂർവമായി കണ്ടുവരുന്ന ഒരു രോഗമാണ് അപസ്മാരം. ആബാലവൃദ്ധം ജനങ്ങളിലും പ്രായഭേദമന്യേ അപസ്മാരം കണ്ടുവരുന്നുണ്ട്. വളരെ സൂക്ഷ്മതയോടെ അപസ്മാരത്തെ കണ്ടില്ലെങ്കിൽ ജീവഹാനി തന്നെ സംഭവിച്ചേക്കാം. അത് 6-ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:40 പ്രക്ഷേപണം ചെയ്ത പ്രകാശധാരയിൽ അപസ്മാരവും ഹോമിയോപ്പതിയും എന്ന യദുകൃഷ്ണൻ നടത്തിയ പ്രഭാഷണം അപസ്മാര രോഗത്തെപ്പറ്റി കൂടുതൽ അറിയാനും അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നതിനെക്കുറിച്ചും സമഗ്രമായി പ്രതിപാദിച്ചിരുന്നു. ആ പ്രഭാഷണം വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്.
1: 12:40 പ്രക്ഷേപണം ചെയ്യുന്ന പ്രകാശധാര വളരെയധികം ശ്രോതാക്കൾക്ക് പ്രയോജനം ചെയ്യുന്നു എന്ന് മുമ്പും കത്തുകളിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ എഴുതി അറിയിച്ചിട്ടുണ്ട്. അടുത്ത കത്ത് വായിക്കട്ടെ. ഈ കത്ത് അയച്ചിരിക്കുന്നത് ചക്കുവരയ്ക്കൽ രാമചന്ദ്രൻ പിള്ളയാണ്.
2: അദ്ദേഹം എന്താ എഴുതിയിരിക്കുന്നത്
1: വായിക്കാം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഫലം സത്യസന്ധമായി യഥാസമയം. പ്രഷർ കൂട്ടാതെ പ്ലഷർ നൽകി നാട് ആര് ഭരിക്കും എന്ന

0: ആകാശവാണിയുടെ തത്സമയ പ്രക്ഷേപണത്തിലെ ഫലസൂചിക, വിലയിരുത്തൽ, അവലോകനം എന്നിവയെ ഹൃദയംഗമമായി അഭിനന്ദിക്കുന്നു എന്നാണ്. കേരളത്തിന്റെ ഒരു ഭരണമാറ്റത്തിന് കാരണമായ സാഹചര്യങ്ങളും വരാൻ പോകുന്ന സംഭവങ്ങളും വിശദമാക്കിയ പ്രഭാതഭേരിക്കും പ്രത്യേക അഭിനന്ദനം അദ്ദേഹം കത്തിലൂടെ അറിയിച്ചിരിക്കുന്നു. കൂടാതെ നടനും സാഹിത്യകാരനും സാമൂഹ്യ പരിഷ്കർത്താവുമായ പ്രേംജി എന്ന പരമേശ്വരൻ ഭട്ടതിരിപ്പാട് പ്രേംജി എന്ന തൂലികാനാമം സ്വീകരിച്ചതെങ്ങനെയെന്ന് വിശദമാക്കുന്ന കാലം സാക്ഷി അവിസ്മരണീയമായി എന്നും ചക്കുവരയ്ക്കൽ രാമചന്ദ്രൻ പിള്ള കത്തിൽ എഴുതിയിരിക്കുന്നു.
1: കത്തിന് നന്ദി. അടുത്ത കത്ത് എഴുതിയിരിക്കുന്നത് ആലപ്പുഴ ചേപ്പാട് നിന്നും ശ്രീലേഖ എസ് ആണ്. ശ്രീലേഖയുടെ രണ്ട് കത്തുകളുണ്ട്.
0: എന്താണ് കത്തിൽ എഴുതിയിരിക്കുന്നത്
1: വായിക്കാം. പ്രിയപ്പെട്ട എഴുത്തുപെട്ടിക്ക്, ഈ മാസം 6 ബുധനാഴ്ച അരവിന്ദൻ കണിച്ചുകുളങ്ങരയുടെ സുഭാഷിതം ഇഷ്ടപ്പെട്ടു. 6 ബുധനാഴ്ച ഗ്രാമകേരളത്തിൽ സുരേഷ് മണ്ണാറശാല രചന നിർവഹിച്ച പടിയിറങ്ങുന്ന എള്ളുകൃഷി നന്നായിരുന്നു. 8 സാഹിത്യരംഗത്തിൽ മുഹമ്മദ് കൊച്ചാലുമൂട് അവതരിപ്പിച്ച അമ്മയെക്കുറിച്ചുള്ള കവിതകളും നന്നായിരുന്നു. ഇനി മറ്റൊരു കത്ത്, 10 ഞായറാഴ്ച സുഭാഷിതം സ്വാമി മുനിനാരായണ പ്രസാദ് അവതരിപ്പിച്ചത് നന്നായിരുന്നു. ജെയിൻ സാബു പാടിയ പ്രകൃതിയും പുലരിയും എന്ന ഉദയഗീതം ഇഷ്ടപ്പെട്ടു. ഈ ഉദയഗീതങ്ങൾ മനസ്സിന് ഉന്മേഷം പ്രദാനം ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. രാത്രി 8 നാട്ടുചിന്ത് എന്ന പരിപാടിയിൽ അമ്പലപ്പുഴ സുരേഷ് വർമ്മയും സംഘവും അവതരിപ്പിച്ച ഓട്ടൻതുള്ളൽ ഘോഷയാത്ര മനോഹരവും കർണാനന്ദകരവുമായിരുന്നുവെന്നാണ് ശ്രീലേഖ എഴുതിയിരിക്കുന്നത്. കൂടാതെ 11 സിന്ധു ഗോപാലകൃഷ്ണ അവതരിപ്പിച്ച സുഭാഷിതം ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കാം. നല്ല വാക്കുകൾക്ക് നന്ദി. ഇങ്ങനെ പോകുന്നു ശ്രീലേഖയുടെ കത്ത്.
0: ശ്രീലേഖയ്ക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അടുത്ത കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് രാജീവ് മരത്തങ്കോടാണ്. ആകാശവാണിയിലെ മിക്കവാറും എല്ലാ പരിപാടികളെയും കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് കത്ത് എഴുതിയിരിക്കുന്നത്. ശ്രീ സ്വാതി തിരുനാൾ സംഗീതോത്സവത്തിന് പ്രത്യേകം ആശംസകളും അഭിനന്ദനങ്ങളും നേരുന്നു കൂടെ ആകാശവാണിക്കും. 27 ടി ആർ വിജയലക്ഷ്മി ചേർത്തല അവതരിപ്പിച്ച സുഭാഷിതം ഏറെ ചിന്തിപ്പിക്കുന്ന വാക്കുകളായിരുന്നു.
1: അതെ, സുഭാഷിതത്തിനെ കുറിച്ച് ഒരുപാട് കത്തുകളുണ്ട്.
0: തീർച്ചയായും തുടർന്ന് വായിക്കാം. ഉഷമലരിയിൽ പി ഭാസ്കരന്റെ കവിത ഇരുട്ടിന് ശേഷം അതിന്റെ ആലാപനം നന്നായിരുന്നു എന്നാണ് കത്തിൽ എഴുതിയിരിക്കുന്നത്. കൂടാതെ 28 ഉഷമലരിയിൽ ONV കുറുപ്പിന്റെ ഇത്തിരി സ്നേഹത്തിന്റെ അക്ഷരങ്ങൾ VT മുരളി ആലപിച്ചതും വിളക്കുടു രാജേന്ദ്രൻ അവതരിപ്പിച്ച സുഭാഷിതവും വളരെയധികം ശ്രദ്ധയാകർഷിച്ചു. 29 തൊഴിലാളി മണ്ഡലത്തിൽ പ്ലംബിംഗ് ജോലി ചെയ്യുന്ന രാജേഷ് കുമാർ VL മൃദുൽ ജേക്കബ് നടത്തിയ അഭിമുഖം കേട്ടു. ആ അഭിമുഖം വളരെയധികം നന്നായിരുന്നു എന്നാണ് രാജീവ് മരത്തങ്കോട് കത്തിൽ എഴുതിയിരിക്കുന്നത്. തീരുന്നില്ല കേട്ടോ. തിരുനെല്ലൂർ കരുണാകരന്റെ മെയ്ദിനപ്പൂക്കൾ ജയന്തികൃഷ്ണ ഭംഗിയായി ചൊല്ലി എന്നും മൊഴിയാമൊരു കഥയിൽ ഉറൂബെഴുതിയ കഥ വളരെയധികം ഭംഗിയായി അവതരിപ്പിച്ചു എന്നും കത്തിൽ എഴുതിയിരിക്കുന്നു. മെയ് 2 മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ രവിമേനോൻ പങ്കെടുത്ത റേഡിയോ സ്മരണകൾ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നും രാജീവ് മരത്തങ്കോട് കത്തിൽ എഴുതിയിരിക്കുന്നു. കൂടാതെ എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ കൃഷ്ണ പൂജപ്പുരയുമായി നടത്തിയ അഭിമുഖം വളരെ നന്നായിരുന്നു. April 24 ഫാദർ മോത്തിവർക്കി അവതരിപ്പിച്ച സുഭാഷിതം ചിന്തയ്ക്ക് ഇടം കൊടുക്കുന്നതായിരുന്നു എന്നും രാജീവ് മരത്തങ്കോട് കത്തിലെഴുതിയിരിക്കുന്നു. പാട്ടും പൊരുളും എന്ന പരിപാടിയിൽ ഉപാസന ഉപാസന എന്ന ഗാനത്തെ ശ്രീകുമാർ മുഖത്തല ഭംഗിയായി അവലോകനം ചെയ്തു. ഇങ്ങനെയുള്ള പരിപാടികൾ കേൾപ്പിക്കുന്നതിൽ ആകാശവാണിക്കുള്ള പ്രത്യേകം നന്ദിയും കൂടി രാജീവ് മരത്തങ്കോട് കത്തിലെഴുതിയിട്ടുണ്ട് കേട്ടോ.
1: എല്ലാ പരിപാടികളും കേൾക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. കത്തുകൾക്ക് നന്ദി.
0: ഇത്തരം വ്യത്യസ്തമായ പരിപാടികളായിരിക്കും ശ്രോതാക്കളെ ആകർഷിക്കുന്നത് അല്ലേ?
1: അതെ അതെ,
0: തീർച്ചയായിട്ടും. അടുത്ത കത്ത് വായിച്ചാലോ.
1: അടുത്ത കത്ത് എഴുതിയിരിക്കുന്നത് MG ധരൻ തൃക്കരിപ്പൂറാണ്.
0: എന്താണ് കത്തിലുള്ളത്?
1: മാതാപിതാക്കളുടെയും മുതിർന്ന പൌരന്മാരുടെയും സംരക്ഷണത്തിനും ക്ഷേമത്തിനുമായുള്ള 2007 നിയമത്തെക്കുറിച്ച് നിയമരംഗത്തിലൂടെ, അതായത് 3 10:20 പ്രക്ഷേപണം ചെയ്ത പരിപാടിയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. മുൻ നിയമകാര്യ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നടക്കൽ കെ പ്രസാദ് വളരെ വ്യക്തമായി കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്നാണ് MG ധരൻ എഴുതിയിരിക്കുന്നത്. ഒരു കത്തും കൂടിയുണ്ട്. ആയുരാരോഗ്യത്തിൽ ഡോക്ടർ സോണി മേരി വർഗീസ് പാക്കറ്റ് ഭക്ഷണങ്ങളെപ്പറ്റിയും അവയിലെ ലേബലുകളെപ്പറ്റിയും സൂചിപ്പിച്ച കാര്യങ്ങൾ ഏറെ ശ്രദ്ധേയമായിരുന്നു എന്നെഴുതിയിരിക്കുന്നു.
0: MG ധരന്റെ അഭിപ്രായങ്ങൾക്ക് വളരെയധികം നന്ദി. ഈ കത്ത് അയച്ചിരിക്കുന്നത് കോഴിക്കോട് കാക്കൂർ നിന്നും MK രാധാകൃഷ്ണനാണ്. വർഷങ്ങൾക്ക് ശേഷം പുനരാരംഭിച്ച റേഡിയോ നാടകോത്സവത്തിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളാണ് കത്തിലൂടെ അറിയിച്ചിരിക്കുന്നത്. കാത്തിരുന്ന് കിട്ടിയൊരു മഴ പോലെയാണ് റേഡിയോ നാടകങ്ങൾ എന്ന് പല ശ്രോതാക്കളും അവരുടെ അഭിപ്രായങ്ങളിൽ രേഖപ്പെടുത്തിയിരുന്നു. തീർച്ചയായിട്ടും വേനലിൽ വന്നെത്തുന്നൊരു മഴ പോലെയാണ് നാടകങ്ങൾ.
1: അതെ അതെ, ഇതൊരു ഗൃഹാതുരത്വമാണ്.
0: അതെ, തീർച്ചയായിട്ടും റേഡിയോ നാടകങ്ങൾ ആകാശവാണിയുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗം കൂടിയാണ്. MK രാധാകൃഷ്ണൻ അയച്ചിരിക്കുന്ന കത്തും കൂടി വായിക്കാം. അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ 2 May 11 പ്രക്ഷേപണം ചെയ്ത ദൈവത്തിൻ മനമാര് കണ്ടു എന്ന നാടകം വർത്തമാനകാലത്തിന് നേരിടും.

0: ചിട്ട പിടിച്ച കണ്ണാടി കണക്കെ നിലകൊണ്ടു. പ്രകൃതിയെ നശിപ്പിച്ചാൽ അവ നമ്മയും നശിപ്പിക്കുവാൻ ഒരുങ്ങും എന്ന സന്ദേശം ഉൾക്കൊണ്ട നാടകം ഉരുൾപൊട്ടലുകൾ എങ്ങനെ ഉണ്ടാകുന്നുവെന്ന് വ്യക്തമാക്കി. വയലാറിന്റെ വൃക്ഷമെന്ന കവിതയിലെ വരികൾ നാടകത്തിന് മാറ്റുകൂട്ടി അശോകൻ എന്ന പ്രകൃതി സ്നേഹിയായ മനുഷ്യന് ശരിയായ മാർഗം കാട്ടിക്കൊടുത്ത മഹാവൃക്ഷം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇത്തരം മനുഷ്യ കഥാനുഗായിയായതും താക്കീത് നൽകുന്നതുമായ സൃഷ്ടികൾ വളരെ വിലപ്പെട്ടതാണ്. മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ അവതരിപ്പിച്ച അശോകൻ, ഗോപകുമാറിന്റെ മരം എന്നീ കഥാപാത്രങ്ങൾ ഓർമ്മയിൽ നിന്നും മായുന്നില്ല. നാടകം എല്ലാ ശ്രോതാക്കളെയും ആകർഷിച്ചു എന്നറിയുന്നതിൽ ആകാശവാണിക്ക് പ്രത്യേക സന്തോഷമുണ്ട്.
1: അതെ അതെ,
0: ആ സന്തോഷം പ്രിയപ്പെട്ട ശ്രോതാക്കൾ പങ്കുവയ്ക്കുമ്പോഴാണ് പൂർണ്ണതയിലെത്തുന്നത്. സംവിധായകന് അഭിനേതാക്കൾക്കും പ്രത്യേകം നന്ദിയും എം കെ രാധാകൃഷ്ണൻ കത്തിൽ എഴുതിയിരിക്കുന്നു. നാടകത്തിന്റെ പുനഃപ്രക്ഷേപണം കേൾക്കാൻ സാധിച്ചില്ല എന്നുള്ളൊരു പരിഭവം കൂടി അദ്ദേഹം കത്തിൽ പറയുന്നുണ്ട് കേട്ടോ. പരിഭവം വേണ്ട കേട്ടോ. ഈ നാടകങ്ങൾ ആകാശവാണിയുടെ യൂട്യൂബിൽ ലഭ്യമാണ്. എത്ര തവണ വേണമെങ്കിലും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് അത് കേൾക്കാവുന്നതാണ്.
1: അതെ അതെ, അടുത്ത കത്തും നാടകോത്സവത്തിനെ കുറിച്ചാണ്. ഗീതാ ഗോപാലകൃഷ്ണൻ ഏവൂറാണ് എഴുതിയിരിക്കുന്നത്.
0: അഖില കേരള റേഡിയോ നാടകോത്സവം രണ്ടാം ദിവസമായ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച ജയരാജ് മിത്രയുടെ രചനയിൽ ദൈവത്തിൻ മനമാര് കണ്ടു മോഹൻലാൽ അവതരിപ്പിച്ച അശോകൻ എന്ന കഥാപാത്രം, കൂടാതെ ഭാഗ്യലക്ഷ്മി, നന്ദു, അമൽശ്രീ, നരിയാപുരം വേണുഗോപാൽ, റജു കോലിയക്കോട് ഇവർ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി റൂബി ബാബു സംവിധാനം ചെയ്തത്. അണിയറ ശില്പികളായ വി എൻ ദീപ, ബിജു കല്ലുവാതക്കൽ, എൻ സുനിത, വി സുരേഷ് കുമാർ എന്നിവർ പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നു എന്നും ഗീതാഗോപാലകൃഷ്ണൻ കത്തിൽ എഴുതിയിരിക്കുന്നു കേട്ടോ. കൂട്ടായൊരു പ്രവർത്തനത്തിന്റെ നല്ലൊരു ഫലമാണല്ലോ ആ നാടകത്തിലൂടെ നമ്മൾ കേട്ടത് അല്ലേ.
1: അതെ അതെ,
0: പ്രകൃതി സംരക്ഷണം ഭാവിയിൽ നമുക്ക് എന്തുമാത്രം പ്രയോജനം ചെയ്യും എന്ന നല്ലൊരു സന്ദേശമാണ് ഈ നാടകത്തിലൂടെ അവതരിപ്പിച്ചത് എന്ന കാര്യവും കൂടി ഗീതാ ഗോപാലകൃഷ്ണൻ കത്തിൽ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്.
1: ഗീതാ ഗോപാലകൃഷ്ണന്റെ രണ്ട് കത്തുകളൂടെയുണ്ട്.
0: ഉഷമലേരിയിൽ വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ കവിത ആയിരത്തൊന്ന് രാവുകൾ രജനീകൃഷ്ണ ആലപിച്ചത് കർണാനന്ദകരമായി എന്നാണ് ഗീതാ ഗോപാലകൃഷ്ണൻ എഴുതിയിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പരിപാടിയായിരുന്നു.
1: അതെ അതെ,
0: നമ്മുടെ പരിപാടിയുടെ ആദ്യം പറഞ്ഞതുപോലെ സുഭാഷിതം പരാമർശിക്കാതെ ഒരു കത്തും കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നന്ദിയുണ്ട് കേട്ടോ. 11-ാം തീയതി മായാമുദ്രകളിൽ പ്രസിദ്ധ നോവൽ വനിതയും വൈദികനും ഏറെ ഇഷ്ടമായി. ജേക്കബ് എബ്രഹാം, കുരിയപ്പുഴ സജീവ്, ഗായത്രി ദേവി, നോവൽ ഭാഗം വായിച്ച എൻ ജെ ജോഷിലാൽ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. കൂടാതെ സന്ദീപ് സുരേഷ്, ശ്രീകല എല്ലാവർക്കും ആശംസകളും നേർന്നിരിക്കുന്നു എന്നും കൂടെ ഗീതാ ഗോപാലകൃഷ്ണൻ കത്തിൽ എഴുതിയിരിക്കുന്നു. ഒരു കത്തുകൂടിയുണ്ട്.
1: ആ കത്തിൽ എഴുതിയിരിക്കുന്നത് മെയ് 6 ആകാശവാണി പ്രക്ഷേപണം ചെയ്ത മാറുന്ന സാഹചര്യങ്ങളും പേരന്റ് രീതികളും എന്ന വിഷയത്തിൽ ഡോക്ടർ മൃദുല നായർ മറുപടി പറഞ്ഞ പരിപാടിയുടെ ശബ്ദലേഖനം ഹലോ ഡോക്ടറിലൂടെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ കേൾക്കാൻ സാധിച്ചു. ഏറെ പ്രയോജനപ്രദമായ ഒരു പരിപാടിയായിരുന്നു അത്. ആകാശവാണിക്കും ഡോക്ടറിനും ഈ പരിപാടിക്ക് നേതൃത്വം നൽകിയ MS ആശയ്ക്കും അഭിനന്ദനങ്ങൾ. കണ്ടതും കേട്ടതും മെയ് 10-ാം തീയതിയിലെ നല്ല രസമായിരുന്നു. സുഷമ അനിലിനും ബിജു കല്ലുവാതുക്കലിനും സുരേഷ് തൃക്കുന്നപ്പുഴയ്ക്കും നന്ദി അറിയിച്ചിരിക്കുന്നു.
0: എല്ലാ പരിപാടികളും കേട്ട് അഭിപ്രായങ്ങൾ അറിയിച്ചതിന് പ്രിയ ശ്രോതാവിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അടുത്ത കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് ഒറ്റപ്പാലം മുളഞ്ഞൂർ നിന്ന് PM വാസുദേവൻ നമ്പൂതിരി. മെയ് 4-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസം ആകാശവാണി പ്രക്ഷേപണം ചെയ്ത തത്സമയ പരിപാടിയെക്കുറിച്ചുള്ള അഭിപ്രായമാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ജനാധിപത്യ സംവിധാനം സംരക്ഷിക്കാൻ ഇത്തരം തെരഞ്ഞെടുപ്പുകൾ വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ടെന്നും ആ പരിപാടി യാതൊരു വിരസതയുമില്ലാതെ ശ്രോതാക്കളിലേക്ക് എത്തിച്ച ആകാശവാണിക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു എന്നും അദ്ദേഹം കത്തിൽ എഴുതിയിരിക്കുന്നു.
1: അടുത്ത കത്ത് മലപ്പുറം പടപ്പറമ്പിൽ നിന്നും കെ രാമചന്ദ്രൻ പിള്ള എഴുതിയിരിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെയും 3 കത്തുകളുണ്ട്. പ്രിയമുള്ള എഴുത്തുപെട്ടിക്ക്, 8-ാം തീയതിയിലെ സാഹിത്യവേദിയിൽ ഹരിപ്പാട് ശ്രീകുമാർ എഴുതി അവതരിപ്പിച്ച മഹാമൌനം തേടി, വികസിത യാമിനി എന്നീ കവിതകളും മീരാബാനുവിന്റെ സമുദ്രതീരം എന്ന കഥയും നിലവാരമുള്ളതായിരുന്നു. മുഹമ്മദ് കൊച്ചാലുമൂടിന്റെ സ്കൂൾ വിട്ട കുട്ടി, അമ്മക്കിനാവ് എന്നീ കവിതകളും മികച്ചതായി എന്നെഴുതിയിരിക്കുന്നു. 9-ാം തീയതി വൈകിട്ട് 5:45 പ്രക്ഷേപണം ചെയ്ത പി ജയചന്ദ്രന്റെ ഭക്തിഗാനങ്ങൾ ഇഷ്ടമായി. ഉഷമലരിയിൽ ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ ജീവിതം എന്ന കവിത കവിതാ സ്വരലയ ആലപിച്ചതും, എൻ എൻ കക്കാടിന്റെ സഭലമി യാത്ര ആർ വിമലസേനൻ നായർ ആലപിച്ചതും ഹൃദ്യമായി എന്നും എഴുതിയിരിക്കുന്നു. 10-ാം തീയതി രാവിലെ 6:45 പ്രാദേശിക വാർത്തയിൽ തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് എന്ന് പറഞ്ഞു. എറണാകുളം വരെ ആക്കിയാലേ 7 ജില്ലകളാകൂ എന്നാൽ ഉച്ചയ്ക്കുള്ള വാർത്തയിൽ കൃത്യമായി പറയുകയും ചെയ്തു. രാവിലത്തെ വാർത്തയിൽ മിക്ക ദിവസവും തെറ്റ് കടന്നുകൂടുന്നുണ്ട് എന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്നു.
0: തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ആകാശവാണി വളരെ ഗൌരവമായി പരിഗണിക്കുന്നതായിരിക്കും. അത് ബന്ധപ്പെട്ട ആൾക്കാരുടെ ശ്രദ്ധയിൽ തീർച്ചയായും എത്തിക്കുന്നതായിരിക്കും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ വാർത്തകളും അതിന്റെ അവലോകനവും നിഷ്പക്ഷമായും ഏറ്റവും പ്രയോജനപ്രദമായും ശ്രോതാക്കളിൽ എത്തിച്ച ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടാണ് ഈ കത്ത്
1: ആരാ എഴുതിയിരിക്കുന്നത്.
0: ഈ കത്ത് അയച്ചിരിക്കുന്നത്

0: മായി മേഘാവൃതമായിരിക്കും എന്ന് പറയുന്നതും വലിയൊരു തെറ്റാണ് എന്ന് കത്തിൽ എഴുതിയിരിക്കുന്നു. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് സമയം വളരെ പരിമിതവും വായിക്കാൻ ധാരാളം അറിയിപ്പുകളും ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ വേഗത കൂടിപ്പോകുന്നതിൽ നമുക്ക് തെറ്റ് പറയാനൊക്കില്ല. ചുരുങ്ങിയ സമയം കൊണ്ട് ഈ അറിയിപ്പുകളെല്ലാം ശ്രോതാക്കളിൽ എത്തിക്കേണ്ട ഒരു കടമ കൂടി സ്റ്റുഡിയോയിലിരിക്കുന്ന അനൗൺസറിൽ നിക്ഷിപ്തമാണ്. അതുകൊണ്ടാകാൻ ചിലപ്പോൾ വേഗത തോന്നുന്നത്. ഏതായാലും അക്ഷരത്തെറ്റുകൾ വരുന്നതെല്ലാം പ്രിയപ്പെട്ട ശ്രോതാക്കളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം. ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോഴാണല്ലോ തിരുത്താൻ നമുക്ക് അവസരമുണ്ടാകുന്നത്. കൂടാതെ ഇപ്പോൾ ശനിയാഴ്ചകളിൽ കേൾപ്പിച്ചിരുന്ന നാടകഗാനങ്ങൾ കേൾക്കാനില്ല. ആകാശവാണിയുടെ ചലച്ചിത്ര ഗാന പരിപാടി തികച്ചും വ്യത്യസ്തവും ആസ്വാദന മികവുള്ളതുമാകുന്നുണ്ട്. എന്നാൽ തെരഞ്ഞെടുക്കുന്ന ചില പാട്ടുകൾക്ക് ആവർത്തന വിരസതയില്ലേ എന്ന് ലീന കമറുദ്ദീൻ കത്തിൽ എഴുതിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇത്തരം നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വിമർശനങ്ങളും ആകാശവാണിയിൽ എഴുതി അറിയിക്കുന്നതിൽ വളരെയധികം നന്ദിയുണ്ട്. തിരുത്തേണ്ടത് വളരെ തന്മയത്വത്തോടുകൂടി ആകാശവാണി പരിഗണിക്കുകയും തിരുത്തുകയും ചെയ്യും. പരിപാടികൾ കേൾക്കുന്നതിനും കത്തുകൾ അയക്കുന്നതിനും നന്ദി.
1: റേഡിയോ നാടകോത്സവത്തിനെ കുറിച്ച് ഇനിയും കത്തുകളുണ്ട്.
0: ആരാണ് കത്തയച്ചിരിക്കുന്നത്?
1: കത്തയച്ചിരിക്കുന്നത് കാർത്തിക അണ്ടല്ലൂരാണ്. ആദ്യത്തെ കത്ത് ഞാൻ വായിക്കാം. അഖില കേരള റേഡിയോ നാടകോത്സവം രണ്ടാം ദിവസം തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച നാടകം ദൈവത്തിൻ മനമാര് കണ്ടു എന്നത് പേരുപോലെ തന്നെ അന്വർത്ഥമായിരുന്നു. നാടകത്തിന്റെ ഉള്ളടക്കവും കഷ്ടപ്പെട്ട് സ്വരൂക്കൂട്ടി വെച്ച തന്റെ സമ്പാദ്യം മുഴുവൻ ഒറ്റ ദിവസത്തെ വെള്ളപ്പൊക്കത്തിൽ കൂടി നാശോന്മുഖമായി ഒരു ഗതിയും പരഗതിയുമില്ലാതെ ജീവിക്കേണ്ടി വന്ന കഥാപാത്രമായ അശോകൻ നടനവിസ്മയ മോഹൻലാൽ അനശ്വരമാക്കി തീർത്തു. ബാക്കിയുള്ള എല്ലാ കഥാപാത്രങ്ങളും ഒന്നിനൊന്നിനു മെച്ചമായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. രചയിതാവിനും സംവിധായകർക്കും അഭിനന്ദനങ്ങൾ. അഖില കേരള റേഡിയോ നാടകോത്സവം മൂന്നാം ദിവസം കോഴിക്കോട് നിലയത്തിന്റെ നാടകമായ മടക്കം യൂട്യൂബ് കുക്കറി ചാനലിന്റെ കഥയായതിനാൽ വേറിട്ട നിലവാരം പുലർത്തി. ചാനൽ ഡയറക്ടർ വന്നതിനാൽ മാധവിന്റെ രോഗം മാറി സംസാരശക്തിയും കാഴ്ചശക്തിയും തിരിച്ചുകിട്ടിയത്, പ്രതിരോധശേഷിയുള്ള ചായച്ചെടികളെല്ലാം കരിഞ്ഞുപോയത്, നളിനി യൂറോപ്യൻ ടൂർ കോർപ്പറേറ്റുകൾക്ക് കൂട്ടുനിന്നത് ഒക്കെ നാടകത്തിന്റെ കേന്ദ്രാശയം മിഴിവിട്ടതാക്കി തീർത്തു. അഭിനേതാക്കൾ തങ്ങളുടെ കഥാപാത്രങ്ങളോട് അങ്ങേയറ്റം നീതി പുലർത്തിയെന്നും കാർത്തിക എഴുതിയിട്ടുണ്ട്. 9ാം തീയതിയിൽ കാത്തതും കാതോർത്തതും പരിപാടിയിൽ പ്രക്ഷേപണം ചെയ്ത പ്രസിദ്ധ നോവലിസ്റ്റും സാഹിത്യകാരനുമായ UK കുമാരൻ തന്റെ റേഡിയോ സ്മരണകൾ പങ്കുവച്ചത് ഗൃഹാതുരമായ ഓർമ്മകളായിരുന്നു. തക്ഷൻകുന്നുമായി അദ്ദേഹത്തിനുള്ള ബന്ധം പരിപാടിയിൽ കൂടി മനസ്സിലാക്കാൻ സാധിച്ചു. കത്തങ്ങനെ നീണ്ടുപോവുകയാണ്. ഓർമ്മച്ചെപ്പിനെ കുറിച്ചും ഹലോ പ്രിയഗാനത്തെക്കുറിച്ചും ഒക്കെ എഴുതിയിട്ടുണ്ട്. പ്രകാശധാര, ഹലോ ആകാശവാണി, സുഭാഷിതം, ഉഷമലരി, റേഡിയോ സ്മരണകൾ, എല്ലാ പരിപാടിയെയും കുറിച്ച് കാർത്തിക വിശദമായി തന്നെ എഴുതിയിട്ടുണ്ട്.
0: കാർത്തികയ്ക്ക് ആകാശവാണിയുടെ നന്ദി പ്രത്യേകം അറിയിക്കുന്നു. അടുത്ത കത്തിലോട്ട് പോയാലോ?
1: അടുത്ത കത്ത് നഫീസ കുഞ്ഞിപ്പ പന്താവൂർ. May 5 9:30 മാവേലിക്കര ചന്ദ്രദാസ് അവതരിപ്പിച്ച വർണ്ണശാല എന്ന കഥാപ്രസംഗം ശക്തമായി. നല്ല കഥ, നല്ല അവതരണം. ഫാദർ ജോയിക്കുട്ടി വർഗീസ് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതവും ചിന്തനീയമായി. സത്യം, അറിവ്, പ്രപഞ്ച പ്രവാഹം 10ാം തീയതി പ്രക്ഷേപണം ചെയ്ത സ്വാമി മുനിനാരായണ പ്രസാദ് അവതരിപ്പിച്ച സുഭാഷിതം ഗംഭീരമായി. വൈലോപ്പിള്ളിയുടെ 1001 രാവുകൾ രഞ്ജിനി കൃഷ്ണൻ ആലപിച്ച ഉഷമലരിയും ഉന്നത നിലവാരം പുലർത്തി. ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. പിന്നെ റേഡിയോ നാടകോത്സവ പരിപാടിക്കും പ്രത്യേകം ആശംസകൾ നഫീസ കുഞ്ഞിപ്പ പന്താവൂർ അറിയിച്ചിട്ടുണ്ട്.
0: അടുത്ത കത്ത് കത്തല്ല കേട്ടോ, കത്തുകളാണ് കേട്ടോ. വക്കം വാഹിദാണ് കത്തുകൾ അയച്ചിരിക്കുന്നത്.
1: എത്ര കത്തുകള്!
0: കുറെ കത്തുകളുണ്ട്. ഓരോ ദിവസത്തെ പരിപാടികൾ എഴുതാൻ ഓരോ കത്താണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. സുഭാഷിതവും ഉഷമലരിയും കൂടാതെ മറ്റ് പരിപാടികളെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് എല്ലാ കത്തുകളിലും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്.
1: വക്കം വാഹിദ് ഉഷമലരിയും സുഭാഷിതവും അല്ലാതെ വേറെ പരിപാടിയും ഇഷ്ടപ്പെട്ടെന്ന് എഴുതിയിട്ടുണ്ട്.
0: അതേതൊക്കെയാണ്?
1: ഓർമ്മച്ചെപ്പിലെ മധുരഗാനങ്ങൾ, 11 മണിക്ക് ബാലലോകത്തിൽ കൊല്ലം അല്ലമീൻ പബ്ലിക് സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിച്ച പരിപാടികൾ, 11:30 നെയ്യാറ്റിൻകര വാസുദേവൻ പാടിയ കൃതികൾ, രാത്രി 9:15 ഐശ്വര്യ അവതരിപ്പിച്ച പണ്ട് പണ്ട് പണ്ട് എന്ന പരിപാടികളും ഇഷ്ടപ്പെട്ടു എന്ന് എഴുതിയിട്ടുണ്ട്.
0: ഈ മാസം 11ാം തീയതി രാത്രി 9:30 തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്ത ദൈവത്തിൻ മനമാര് കണ്ടു എന്ന നാടകം വളരെയധികം ഹൃദ്യമായി എന്നും, കൂടാതെ രാത്രി 9:30 കോഴിക്കോട് നിലയം അവതരിപ്പിച്ച മടക്കം എന്ന നാടകവും ഇഷ്ടപ്പെട്ടു എന്നും വക്കം വാഹിദ് പ്രത്യേകം കത്തിൽ അടിവരയിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. റേഡിയോയിലെ എല്ലാ പരിപാടികളും കേട്ട് ഇതുപോലെ അഭിപ്രായങ്ങൾ വിശദമായി എഴുതുന്ന വക്കം വാഹിദിന് പ്രത്യേക ഒരു നന്ദി പറയണ്ടേ?
1: അതെ അതെ, പ്രത്യേകം നന്ദി. അടുത്ത് നമുക്ക് AERTVMPM@gmail.com എന്ന മെയിൽ വിലാസത്തിൽ വന്ന സന്ദേശങ്ങൾ നോക്കാം.
0: ശരി, സന്ദേശം വായിച്ചോളൂ.
1: ലതീഷ് കുന്നുമ്മൽ അയച്ച സന്ദേശമാണ് ആദ്യം. നഗരപുരാണം ഓരോ കേൾവിക്കാരനെയും കാലത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന മനോഹരമായ ഒരു യാത്രാനുഭവമാണ്. നമ്മുടെ നഗരങ്ങളുടെ ചരിത്രവും സംസ്കാരവും ഇത്രമേൽ ഹൃദ്യമായി ആവിഷ്കരിക്കുന്നത് അഭിനന്ദനാർഹമാണ്. നഗരപുരാണം വളരെ നന്നാവുന്നുണ്ട്. ഗാന്ധിജിയുടെ ആശയങ്ങളെയും ജീവിത ദർശനങ്ങളെയും ഇത്രയും മനോഹരമായും മറ്റ് നിലയങ്ങളിലെ ഇത്തരം പരിപാടികളിൽ നിന്ന് വ്യത്യസ്തമായും

0: ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഗാന്ധി സ്മൃതിയും ഏറെ ഇഷ്ടമായി എന്ന് ലതീഷ് എഴുതിയിട്ടുണ്ട്.
1: അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് ദിലീപ് വി മുഹമ്മദ്. പരിസ്ഥിതി ടൂറിസത്തിന് സാധ്യത ഉള്ളതും എന്നാൽ അധികം ആരുടെയും ശ്രദ്ധ പതിയാത്തതുമായ ഇടുക്കി ജില്ലയിലെ മുതിയാൻമല എന്ന സ്ഥലത്തിന്റെ ടൂറിസം സാധ്യതകളെ അവതരിപ്പിച്ച പ്രഭാതബേരി ശ്രദ്ധേയമായി. അവരവർ ചെയ്ത പാപങ്ങളുടെ ഫലം അവരവർ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന് രാമായണകർത്താവായ വാൽമീകി മഹർഷിയുടെ ജീവിതകഥ ഉദ്ധരിച്ച് അരവിന്ദൻ കണിച്ചുകുളങ്ങര അവതരിപ്പിച്ച സുഭാഷിതം ചിന്തോദ്ദീപകമായി എന്നും ദിലീപ് എഴുതിയിരിക്കുന്നു. കൂടാതെ പ്രകാശധാരയിൽ വേനൽക്കാല ആരോഗ്യം ആയുർവേദത്തിൽ എന്ന വിഷയത്തെ അധികരിച്ച് ഡോക്ടർ പ്രിയ നടത്തിയ പ്രഭാഷണം ആ വിഷയത്തിന്റെ സകല വശങ്ങളെയും സ്പർശിക്കുന്നതായി. ഗവേഷണ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളിലും വെല്ലുവിളികളിലും ഉത്കണ്ഠ രേഖപ്പെടുത്തി അവതരിപ്പിച്ച പ്രഭാതബേരി ഉത്തരവാദപ്പെട്ടവർ വളരെയധികം ഗൌരവത്തോടെ കേൾക്കേണ്ടതാണെന്നും ദിലീപ് തന്റെ സന്ദേശത്തിൽ എഴുതിയിരിക്കുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ എഴുത്തുപെട്ടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ആകാശവാണിയിലെ എല്ലാ പരിപാടികളും കേട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. അപ്പോൾ വിലാസം പറയാം അല്ലേ?
0: വിലാസം എഴുത്തുപെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 695014.
1: ഇനി സന്ദേശങ്ങൾ അയക്കാനുള്ള മെയിൽ ഐ ഡി പറയാം. airtvmpm@gmail.com.
0: ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി airtvmpm@gmail.com.
1: ഇന്നത്തെ എഴുത്തുപെട്ടിയിലേക്ക് കത്തുകളയച്ച എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ നേരുന്നു.
0: നന്ദി,
1: നമസ്കാരം.

0: ആകാശവാണി
1: നിയമരംഗം. സറോഗസി റെഗുലേഷൻ ആക്ട് അഥവാ വാടക ഗർഭധാരണ നിയന്ത്രണ നിയമം 2021. അഡ്വക്കേറ്റ് പ്രിയങ്ക എൽ സംസാരിക്കുന്നു.
2: മാതൃത്വം എന്നത് ഏതൊരു സ്ത്രീയുടെയും സ്വപ്നമാണ്. എന്നാൽ ശാരീരികമായ പരിമിതികൾ മൂലം ആ സ്വപ്നം തടസ്സപ്പെടുമ്പോൾ പ്രത്യാശയുടെ വെളിച്ചമായി മാറുന്ന ഒന്നാണ് സറോഗസി അഥവാ വാടക ഗർഭധാരണം. സറോഗസി എന്നാൽ ഒരു സ്ത്രീ അഥവാ സറോഗേറ്റ് അമ്മ മറ്റൊരാളുടെ കുഞ്ഞിനെ ഗർഭം ധരിച്ചു പ്രസവിക്കുന്ന പ്രക്രിയയാണ്. സ്വാഭാവികമായി കുഞ്ഞ് ലഭിക്കാത്ത ദമ്പതികൾക്ക് ഇത് ഒരു വലിയ പ്രതീക്ഷയും ആശ്വാസവുമാണ്. ഇന്ത്യയിൽ ഈ മേഖലയിലെ ചൂഷണങ്ങൾ തടയാനും ധാർമ്മികത ഉറപ്പുവരുത്താനുമായി നിലവിൽ വന്ന സറോഗസി റെഗുലേഷൻ ആക്ട് 2021 കുറിച്ചാണ് ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത്. ഒരു കാലത്ത് ഇന്ത്യ ലോകത്തിന്റെ വാടക ഗർഭധാരണ തലസ്ഥാനം അല്ലെങ്കിൽ സറോഗസി ഹബ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സാമ്പത്തിക ലാഭത്തിനായി പാവപ്പെട്ട സ്ത്രീകളെ വാടക ഗർഭധാരണത്തിന് നിർബന്ധിക്കുന്ന സാഹചര്യം ഇവിടെ നിലനിന്നു വന്നിരുന്നു. ഇത് സ്ത്രീകളുടെ ആരോഗ്യത്തെയും കുഞ്ഞുങ്ങളുടെ അവകാശങ്ങളെയും ബാധിച്ചു. സറോഗസി രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് ആൾട്രോയിസ്റ്റിക് സറോഗസി. ഇവിടെ സറോഗേറ്റ് അമ്മയ്ക്ക് പണം ലഭിക്കില്ല, മെഡിക്കൽ ചെലവുകളും ഇൻഷുറൻസും മാത്രം നൽകപ്പെടും. രണ്ട് കൊമേഴ്സ്യൽ സറോഗസി. ഇവിടെ പണം നൽകിയാണ് സറോഗസി നടത്തുന്നത്. ഇത് ഇന്ത്യയിൽ ഇപ്പോൾ നിയമവിരുദ്ധമാണ്. സറോഗസിയിൽ ഉണ്ടായിരുന്ന ദുരുപയോഗങ്ങളും സ്ത്രീകളുടെ ചൂഷണവും തടയാൻ ഇന്ത്യൻ സർക്കാർ കൊണ്ടുവന്ന സറോഗസി ആക്ടിലെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്. സറോഗസിയെ ഒരു വ്യാപാരമാക്കുന്നത് തടയുക, ദരിദ്ര സ്ത്രീകളുടെ ചൂഷണം ഒഴിവാക്കുക, കുഞ്ഞിന്റെയും സറോഗേറ്റ് അമ്മയുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക, ന്യായമായ സുരക്ഷിതമായ പ്രക്രിയ ഉറപ്പാക്കുക. ആർക്കാണ് സറോഗസി ചെയ്യാൻ അനുമതി? വിവാഹിതരായ ഇന്ത്യൻ ദമ്പതികൾക്ക്. സ്ത്രീകൾക്ക് 23 മുതൽ 50 വയസ്സ് വരെ പ്രായം. പുരുഷന്മാർക്ക് 26 മുതൽ 55 വയസ്സ് വരെ. മെഡിക്കൽ കാരണം കൊണ്ട് കുഞ്ഞ് ലഭിക്കാത്തതായി തെളിവ് വേണം. സിംഗിൾ പാരന്റ്സ്, ലിവ് ഇൻ കപ്പിൾസ്, വിദേശികൾ, ഇവർക്കെല്ലാം സാധാരണയായി അനുമതി ഇല്ല. സറോഗേറ്റ് അമ്മയ്ക്ക് വേണ്ട യോഗ്യതകൾ. വിവാഹിതയായ സ്ത്രീ ആയിരിക്കണം.

കുറഞ്ഞത് ഒരു കുഞ്ഞുണ്ടായിരിക്കണം. ഇവരുടെ പ്രായം 25 മുതൽ 35 വയസ്സ് വരെ ആയിരിക്കണം. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സരോഗസി ചെയ്യാം. 2024 വന്ന ഭേദഗതി പ്രകാരം ദമ്പതികളിൽ ഒരാൾക്ക് മെഡിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഡോണർ ഗാമേറ്റ്സ് ഉപയോഗിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. നീതിന്യായ വ്യവസ്ഥ മാനുഷികമായ പരിഗണനകൾക്കും മുൻഗണന നൽകുന്നു എന്നതിന്റെ ഉദാഹരണമാണിത്. സംസ്ഥാനത്ത് ഇതുവരെ 18 ആർട്ടിഫിഷ്യൽ റിപ്രൊഡക്റ്റീവ് ടെക്നോളജി ക്ലിനിക്കുകൾക്കും 78 IRT ലെവൽ 2 ക്ലിനിക്കുകൾക്കും 20 സറോഗസി ക്ലിനിക്കുകൾക്കും 24 ART ബാങ്കുകൾക്കും രജിസ്ട്രേഷൻ നൽകിയിട്ടുണ്ട്. കൃത്രിമ ഗർഭധാരണവും വന്ധ്യതാ നിവാരണ ചികിത്സയും നടത്തുന്നവർ സർക്കാർ രജിസ്ട്രേഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്നു മാത്രം അവ ചെയ്യണമെന്ന് നിർദ്ദേശമുണ്ട്. സർക്കാർ സ്വകാര്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സറോഗസി ക്ലിനിക്കുകൾ, ARTI ക്ലിനിക്കുകൾ, ARTI ബാങ്കുകൾ തുടങ്ങിയവ ARTI സറോഗസി നിയമപ്രകാരം രജിസ്ട്രേഷൻ നടത്തേണ്ടതാണ്. സറോഗസി നിയമം അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ സ്ഥാപനങ്ങൾ കൃത്യമായി പാലിക്കുന്നതിലൂടെ ചൂഷണങ്ങൾ തടയുന്നതിനും പ്രവർത്തനം സുതാര്യമാക്കുന്നതിനും ആവശ്യമുള്ളവർക്ക് ഗുണമേന്മയുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും കഴിയുന്നു. സംസ്ഥാന തലത്തിൽ സ്റ്റേറ്റ് ബോർഡും അപ്രോപ്രിയേറ്റ് അതോറിറ്റിയുമുണ്ട്. സ്റ്റേറ്റ് ബോർഡിന്റെ മേധാവി ആരോഗ്യവകുപ്പ് മന്ത്രിയും അപ്രോപ്രിയേറ്റ് അതോറിറ്റിയുടെ മേധാവി ആരോഗ്യവകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുമാണ്. സ്റ്റേറ്റ് ബോർഡിന്റെ പരിശോധനാ റിപ്പോർട്ട് പ്രകാരം അപ്രോപ്രിയേറ്റ് അതോറിറ്റിയാണ് അംഗീകാരം നൽകുന്നത്. ഏതെങ്കിലും സ്ഥാപനത്തെപ്പറ്റി പരാതിയുണ്ടെങ്കിൽ പരിശോധിച്ച് അപ്രോപ്രിയേറ്റ് അതോറിറ്റി നടപടി സ്വീകരിക്കും. ഇന്ത്യയിൽ ഏറ്റവും പുതിയ വാടക ഗർഭധാരണ നിയമം 2025 പ്രകാരം ഇന്ത്യൻ വംശജരല്ലാത്ത വിദേശികൾക്ക് വാടക ഗർഭധാരണം നിയമപരമല്ല. വാണിജ്യപരമോ നിസ്വാർത്ഥമോ ആയാലും വിദേശ പൌരന്മാർക്ക് ഇന്ത്യയിൽ വാടക ഗർഭധാരണ സേവനങ്ങൾ ആക്സസ് ചെയ്യുന്നതിൽ നിന്ന് 2021 വാടക ഗർഭധാരണ നിയന്ത്രണ നിയമം കർശനമായും വിലക്കുന്നു. വാടക ഗർഭധാരണം പരിഗണിക്കുന്ന ഇന്ത്യൻ ദമ്പതികൾക്ക് പ്രത്യേക നിയമപരമായ വ്യവസ്ഥകൾ പാലിക്കേണ്ടതുണ്ട്. നിയമപരമായി വിവാഹിതരായി കുറഞ്ഞത് 5 വർഷമെങ്കിലും കഴിഞ്ഞിരിക്കണം. രജിസ്റ്റർ ചെയ്ത സർക്കാർ ക്ലിനിക്കിൽ നിന്നുള്ള വന്ധ്യത സ്ഥിരീകരിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. രേഖകളുടെ കാര്യത്തിൽ പങ്കാളികൾ ഇരുവരും ആധാർ കാർഡ്, പാൻ കാർഡ്, വിവാഹ സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ രേഖകൾ, പാസ്പോർട്ട് വലുപ്പത്തിലുള്ള ഫോട്ടോഗ്രാഫുകൾ തുടങ്ങിയ തിരിച്ചറിയൽ രേഖകൾ സമർപ്പിക്കണം. വാടകക്കാർ അടുത്ത ബന്ധുവായിരിക്കണം, വിവാഹിതയായിരിക്കണം, 25നും 35നും ഇടയിൽ പ്രായമുള്ളവളായിരിക്കണം, കുറഞ്ഞത് ഒരു ജൈവിക കുട്ടിയെങ്കിലും ഉണ്ടായിരിക്കണം. ജീവിതകാലത്ത് ഒരിക്കൽ മാത്രമേ അവൾക്ക് വാടകക്കാരിയായി പ്രവർത്തിക്കാൻ കഴിയൂ. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചു കഴിഞ്ഞാൽ ദമ്പതികൾ ജില്ലാ അല്ലെങ്കിൽ സംസ്ഥാന സറോഗസി ബോർഡിന് അപേക്ഷിക്കണം. അംഗീകരിക്കപ്പെട്ടാൽ അവർക്ക് ഒരു എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റും ഒരു യോഗ്യതാ സർട്ടിഫിക്കറ്റും ലഭിക്കും. വാടകക്കാരന്റെ അറിവോടെയുള്ള സമ്മതവും മാതാപിതാക്കളുടെ ഏതെങ്കിലും അവകാശങ്ങൾ ഉപേക്ഷിക്കുന്നതും വ്യക്തമാക്കുന്ന നിയമപരമായി തയ്യാറാക്കിയ ഒരു കരാറും ഇതോടൊപ്പം ഉണ്ടായിരിക്കണം. ഈ കരാർ നോട്ടറി സാക്ഷ്യപ്പെടുത്തുകയും രേഖയിൽ ഉൾപ്പെടുത്തുകയും വേണം. ഇന്ത്യയിൽ ഏറ്റവും പുതിയ വാടക ഗർഭധാരണ നിയമം 2025 പ്രകാരം NRI OCI ഉടമകൾക്ക് സറോഗസിക്ക് അർഹതയുണ്ട്. അവർ നിയമപരമായി വിവാഹിതരായ ദമ്പതികളായിരിക്കണം. അപേക്ഷിക്കുന്നതിനു മുമ്പ് കുറഞ്ഞത് 12 മാസമെങ്കിലും ഇന്ത്യയിൽ താമസിക്കണം. രജിസ്റ്റർ ചെയ്ത ഇന്ത്യൻ ക്ലിനിക്കിൽ നിന്ന് വന്ധ്യതയുടെ തെളിവ് നൽകണം. സാധുവായ OCI അല്ലെങ്കിൽ NRI സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ടിന്റെയും വിസയുടെയും പകർപ്പുകൾ, വിവാഹ സർട്ടിഫിക്കറ്റ്, ഇന്ത്യയിൽ താമസിച്ചതിന്റെ തെളിവ്, ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത IVF സ്പെഷ്യലിസ്റ്റിൽ നിന്നുള്ള മെഡിക്കൽ വന്ധ്യതാ സർട്ടിഫിക്കറ്റ് എല്ലാ രേഖകളും സഹിതം ജില്ലാ സറോഗസി ബോർഡിൽ അപേക്ഷിക്കുക. എസൻഷ്യാലിറ്റി എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റുകൾ നേടുക. ഇന്ത്യയിൽ ഒരു നിയമപരമായ കരാർ തയ്യാറാക്കി നോട്ടറൈസ് ചെയ്യണം. സാധാരണ തിരിച്ചറിയൽ കാർഡുകൾക്കും വിവാഹ രേഖകൾക്കും പുറമെ അവർ അവരുടെ പാസ്പോർട്ട്, വിസ, OCI അല്ലെങ്കിൽ NRI സർട്ടിഫിക്കറ്റ് എന്നിവ സമർപ്പിക്കണം. ഇന്ത്യൻ ദമ്പതികളുടെ കേസിലെ അതേ വ്യവസ്ഥകൾ വാടകദാതാവും പാലിക്കണം. അംഗീകാരം ലഭിക്കുന്നതിനു മുമ്പ് എല്ലാ രേഖകളും ജില്ലാ മെഡിക്കൽ ബോർഡ് പരിശോധിക്കും. ജനനശേഷം NRI കളും OCI കളും കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റിനായി അപേക്ഷിക്കണം.

0: എന്ന FRRO-യിൽ നിന്ന് എക്സിറ്റ് ക്ലിയറൻസും നവജാത ശിശുവിന്റെ പാസ്പോർട്ട് പ്രോസസിംഗും നേടണം. ഇന്ത്യയിലെ ഏറ്റവും പുതിയ വാടക ഗർഭധാരണ നിയമം 2025 പ്രകാരം വാടക അമ്മയുടെ പ്രധാന അവകാശങ്ങൾ ഇവയാണ്. നടപടിക്രമം ആരംഭിക്കുന്നതിനു മുമ്പ് വാടക മാതാവ് രേഖാമൂലമുള്ള സമ്മതം നൽകണം. ഭ്രൂണം ഇംപ്ലാന്റേഷനു മുമ്പ് വാടക ഗർഭധാരണത്തിൽ നിന്ന് പിന്മാറാൻ അവൾക്ക് അവകാശമുണ്ട്. ഗർഭകാലം മുഴുവൻ സൌജന്യവും ഗുണമേന്മയുള്ളതുമായ വൈദ്യപരിചരണത്തിന് അവകാശമുണ്ട്. പ്രസവശേഷം കുറഞ്ഞത് 36 മാസത്തേക്ക് ആരോഗ്യ ഇൻഷുറൻസ് എടുത്തിരിക്കണം. ഒരു സാഹചര്യത്തിലും വാടക ഗർഭധാരണത്തിലേക്ക് നിർബന്ധിക്കാനോ തെറ്റിദ്ധരിപ്പിക്കാനോ പാടില്ല. പ്രക്രിയയിലുടനീളം അവൾക്ക് അന്തസ്സിനും സ്വകാര്യതയ്ക്കുമുള്ള അവകാശം നിലനിർത്തുന്നു. അവൾക്ക് മനഃശാസ്ത്രപരമായ കൌൺസിലിംഗും പ്രസവാനന്തര പരിചരണത്തിനും അർഹതയുണ്ട്. അവളുടെ ഐഡന്റിറ്റി രഹസ്യമായും നിയമപ്രകാരം സംരക്ഷിക്കപ്പെട്ടും തുടരുന്നു. സരോഗസി നിയമം കേവലം ഒരു നിയന്ത്രണമല്ല, മറിച്ച് ചൂഷണങ്ങൾക്കെതിരെയുള്ള കവചമാണ്. ശാസ്ത്രം വളരുമ്പോൾ അത് മാനുഷിക മൂല്യങ്ങളെ മുറിപ്പെടുത്താതെയാകണം എന്ന് ഈ നിയമം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.
1: സറോഗസി റെഗുലേഷൻ ആക്ട് അഥവാ വാടക ഗർഭധാരണ നിയന്ത്രണ നിയമം 2021. ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് പ്രിയങ്ക എൽ.
2: നിയമരംഗം സമാപിക്കുന്നു.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യമേ രമേശൻ നായരെഴുതി, ബേണി ഗ്രീഷസ് സംഗീതം നൽകി, സന്തോഷ് കേശവ്, സുജാത എന്നിവർ ചേർന്ന് പാടിയ ഗാനം. ചിത്രം മേലെ വാര്യത്തെ മാലാഖക്കുട്ടികൾ.

വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ വിനീത് ശ്രീനിവാസനും സുജാതയും ചേർന്ന് പാടിയ ഗാനം ഇനി കേൾക്കാം. കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന ചിത്രത്തിനുവേണ്ടി ബി ആർ പ്രസാദ് എഴുതിയത്.

പള്ളിച്ചട്ടമ്പി എന്ന ചിത്രത്തിനുവേണ്ടി വിശാൽ മിശ്രയും ആവണി മൽഹാറും ചേർന്ന് പാടിയ ഗാനമാണിനെ. കൈതപ്രത്തിന്റെ വരികൾ ചിട്ടപ്പെടുത്തിയത് ജേക്സ് ബിജോയ്.

മാന്ത്രികം എന്ന ചിത്രത്തിനുവേണ്ടി ONV കുറിപ്പെടുത്തി SP വെങ്കടേഷ് സംഗീതം നൽകി യേശുദാസും ചിത്രയും ചേർന്നു പാടിയ ഗാനം.

നക്ഷത്രം മയിൽപ്പീലിക്കാവ്. പാടിയത് യേശുദാസും ചിത്രയും. ഗാനരചന എസ് രമേശൻ നായർ. സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

ഒരു ഗാനം കൂടി കേൾക്കാം. ഔസേപ്പച്ചന്റെ സംഗീതത്തിൽ യേശുദാസും സുജാതയും ചേർന്ന് പാടിയത്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിനുവേണ്ടി ഈ ഗാനം എഴുതിയത് കൈതപ്രം.

ഇന്നത്തെ ബാലലോകത്തിലേക്ക് സ്വാഗതം. ബാലലോകം പരിപാടികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത ഓർമ്മിപ്പിക്കാം. ഇന്ന് ലോക ടെലികമ്യൂണിക്കേഷൻ ദിനമാണ്. നമ്മുടെ മുതിർന്നവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, നമ്മൾ പണ്ടൊക്കെ ഒരു സന്ദേശം അയക്കാൻ ഒരുപാട് ദിവസങ്ങൾ എടുത്തിരുന്നു. പക്ഷേ ഇന്ന് അതല്ല സ്ഥിതി. ഒരു വിവരം കൈമാറാൻ ഞൊടിയിട മതി. അത്രത്തോളം ഇന്ന് ടെലികമ്യൂണിക്കേഷൻ മേഖല വളർന്നിരിക്കുന്നു. 1865 അന്താരാഷ്ട്ര ടെലികമ്യൂണിക്കേഷൻ യൂണിയൻ രൂപീകൃതമായതിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിനം ആചരിക്കുന്നത്. പണ്ട് മാസങ്ങളെടുത്ത് കൈമാറിയിരുന്ന പല വിവരങ്ങളും ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിലെ ഒരു സ്പർശനം കൊണ്ട് തന്നെ ലോകത്തിന്റെ മറുഭാഗത്തെത്തുന്നു. ടെലിഫോണിൽ തുടങ്ങി റേഡിയോയും ടെലിവിഷനുമൊക്കെ കടന്ന് ഇന്റർനെറ്റിലും നിർമ്മിത ബുദ്ധിയിലും, അതായത് AIയിലും എത്തി നിൽക്കുന്നു നമ്മുടെ ഈ വളർച്ച. ഈ ഒരു വളർച്ച നമ്മുടെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നാണ്. ടെലികമ്യൂണിക്കേഷൻ മേഖലയുടെ ഈ വമ്പൻ വളർച്ച നേട്ടങ്ങൾക്കൊപ്പം ചില ഓർമ്മപ്പെടുത്തലുകൾ കൂടി നൽകുന്നുണ്ട്. അതായത്, നമ്മൾ ഈ സാങ്കേതിക വിദ്യകൾ ക്രിയാത്മകമായും സുരക്ഷിതമായും ഉപയോഗിക്കാൻ ശീലിക്കണം. ഈ സാങ്കേതിക വിദ്യയുടെ ഗുണഫലങ്ങളെ ശരിയായി ഉപയോഗിക്കാനും നാം ശീലിക്കണം. ഇനി നമുക്ക് ഇന്നത്തെ പരിപാടികളിലേക്ക് കടക്കാം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ ഇനങ്ങളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം ഒരു ലളിതഗാനമാണ്, പാടുന്നത് പവിത്ര PS.

0: നമുക്ക് ജീവിക്കാൻ വായുവും വെള്ളവും ഭക്ഷണവും തണലുമെല്ലാം നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട അമ്മയാണ് നമ്മുടെ ഭൂമി. എന്നാൽ ഇന്ന് നമ്മുടെ പ്രവൃത്തികൾ കാരണം നമ്മുടെ പ്രകൃതി നശിക്കുകയാണ്. വരും തലമുറയ്ക്ക് വേണ്ടി ഈ മനോഹരമായ ലോകത്തെ കാത്തുസൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. നമ്മുടെ പ്രകൃതി എന്തെല്ലാം കാര്യങ്ങളാണ് ദോഷകരമായി ബാധിക്കുന്നതെന്നും നമുക്ക് എങ്ങനെ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാമെന്നും ഒരു ഇംഗ്ലീഷ് പ്രസംഗത്തിലൂടെ പറഞ്ഞു തരുന്നു ശ്രീ നികിത എസ്.
1: Today, I'm here to share my views on the topic, Are Humans Destroying Mother Nature? I would like to start with the famous words of Gandhiji. The earth has enough resources for our need, but not enough for our greed. These words truly reflect today's reality. We have made progress in many fields, but we have become careless about the outcome of our actions. Industrialization has led to deforestation, emitting gases like carbon dioxide, carbon monoxide, and CFCs, causing ozone depletion and global warming.

ദം രാസവിലാസിത ശാരദ വാസ നിശാസുരഭി പരിപൂതം ദേവഗീതം.

പുസ്തകം നെഞ്ചോടു ചേർക്കേണ്ട പൈതങ്ങൾ, യുദ്ധമധ്യത്തിലെ ബലിയാടുകൾ, യുദ്ധം വിതയ്ക്കുന്ന ദുരിതങ്ങളിൽ ഇന്ന് കുരുതിക്കു കൂട്ടിനായി ലഹരിയുണ്ട്. ഈ സ്വർഗരാജ്യം

ഇത്രനാൾ ഹൃദയത്തിനറകളിൽ സൂക്ഷിച്ച സ്വന്ത ബന്ധങ്ങൾ മറന്നുപോകും. താനമാനങ്ങൾക്കു മാത്രം വിലയുള്ള ലോകമേ കേൾക്ക നീ ഒന്നു മാത്രം. ലഹരിയും യുദ്ധവും മത്സരിക്കുന്നതിൽ മധ്യ

0: മായാമുദ്രകൾ.
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
3: ജൂൾസ് വെർനെ എഴുതിയ നോവൽ ലോകം ചുറ്റിയ 80 ദിവസങ്ങൾ. രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
2: അറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലുകളും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ രാവിലെ 11:05 മുതൽ 12 മണി വരെ വിളിക്കുക. വിളിക്കേണ്ട നമ്പറുകൾ 9495954321 അല്ലെങ്കിൽ 9495563321. മറ്റൊരു നമ്പർ കൂടി 9495953321. വിഷയം പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും. അറിയിപ്പ് കഴിഞ്ഞു.
4: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
5: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. എസ് രമേശൻ നായർ എഴുതി, ഔസേപ്പച്ചൻ സംഗീതം നൽകി. ഡാർലിംഗ് ഡാർലിംഗ് എന്ന ചിത്രത്തിനുവേണ്ടി ഹരിഹരൻ, സുജാത എന്നിവർ ചേർന്ന് പാടിയത്.

0: ചലച്ചിത്ര ഗാനം സമാപിച്ചു. ആകാശവാണി.
1: എന്തരോ മഹാനുഭാവുലു, മൺമറഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി.

0: അധ്യായത്തിൽ മൃദംഗ വിദ്വാൻ പഴനി സുബ്രഹ്മണ്യം പിള്ളയെക്കുറിച്ചുള്ള പരിപാടിയുടെ ഒന്നാം ഭാഗം. രചന ഡോക്ടർ ഹരിസുന്ദർജി.
1: ഒരു കലാകാരന്റെ കാലശേഷം 64 വർഷങ്ങൾക്കപ്പുറത്തും ആസ്വാദകരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുക എന്നത് വളരെ അതിശയകരമായി തോന്നാം. പക്ഷേ ആ കലാകാരന്റെ വായന ശ്രദ്ധിച്ചാൽ കേവലം ഒരു താളവാദ്യ കലാകാരൻ മാത്രമായിരുന്നില്ല അദ്ദേഹം. മറിച്ച് ലയത്തിന്റെ കൃത്യതയുടെയും സർഗാത്മകതയുടെയും ആൾരൂപമായിരുന്നു. ആ വായന വെറും താളം മാത്രമല്ല, മറിച്ച് ചലനത്തിലുള്ള കവിതയായിരുന്നു എന്ന് ഏവർക്കും തോന്നും. അന്നും ഇന്നും എന്നും അതായിരുന്നു മൃദംഗവായന രംഗത്ത് അദ്വിതീയനായിരുന്ന മൃദംഗവിദ്വാൻ പഴനി സുബ്രഹ്മണ്യം പിള്ള.

1908 ഏപ്രിൽ 20 ഈറോഡിന് സമീപത്തുള്ള ചെന്നിമലയിൽ തവിൽ വിദ്വാനായ മുത്തയ്യാപിള്ളയുടെയും ഉണ്ണാമലയമ്മാളിന്റെയും രണ്ടാമത്തെ പുത്രനായി സുബ്രഹ്മണ്യം ജനിച്ചു. സുബ്രഹ്മണ്യത്തിന് 2 വയസ്സുള്ളപ്പോൾ മാതാവ് മരണമടഞ്ഞു. തുടർന്ന് രണ്ടാനമ്മയുടെ സംരക്ഷണത്തിലായിരുന്നു കുട്ടികളുടെ കാലം മുന്നോട്ടു പോയത്. ലയവിദ്വാൻ മാൻപൂണ്ടിയാപിള്ളയുടെ ശിഷ്യനായിരുന്ന മുത്തയ്യാപിള്ള കാലക്രമത്തിൽ തകിൽ വാദനം ഉപേക്ഷിച്ച് താരതമ്യേനെ അക്കാലത്ത് കച്ചേരികളിൽ പ്രചാരമില്ലായിരുന്ന ഗഞ്ചിറയിലേക്ക് തിരിഞ്ഞു. പിതാവിന്റെ സുഹൃത്തും മാൻപുണ്ടിയാപിള്ളയുടെ ശിഷ്യനുമായിരുന്ന ദക്ഷിണാമൂർത്തിപ്പിള്ളയുടെ ശൈലിയിൽ ആകൃഷ്ടനായ ബാലനായ സുബ്രഹ്മണ്യം സ്വന്തമായി മൃദംഗവായന തുടങ്ങിയെങ്കിലും പിതാവ് ഇടങ്കയ്യനായ സുബ്രഹ്മണ്യന് പകരം സഹോദരന് മാത്രം പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിരുന്നു. അക്കാലത്ത് ഇടങ്കയ്യൻ മൃദംഗ കലാകാരന്മാർക്ക് കച്ചേരികളിൽ സ്വീകാര്യത കുറവായിരുന്നതായിരുന്നു മുത്തയ്യാപിള്ളയുടെ താൽപര്യക്കുറവിന് കാരണം. സുബ്രഹ്മണ്യന്റെ താൽപര്യം കണ്ട് കാലക്രമേണ പിതാവ് പഠിപ്പിക്കാൻ തുടങ്ങിയെങ്കിലും ക്ഷിപ്രകോപത്തോടുകൂടിയായിരുന്നു പാഠം നടത്തിയിരുന്നത്. ഒരു ചെറിയ തെറ്റുപോലും ക്ഷമിക്കാതെ കഠിനമായ ശിക്ഷകൾ നൽകിയായിരുന്നു ദൈനംദിന പാഠ്യരീതി. എന്നാൽ പിതാവിന്റെ ശക്തമായ പാഠ്യരീതി ഭാവിയിലെ ഒരു വലിയ കലാകാരനെ വാർത്തെടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു എന്നത് ചരിത്രം.

0: ഒരു ദിവസം തന്റെ പിതാവിനെ പേടിച്ച് അദ്ദേഹം പുറത്തേക്ക് പോകുമ്പോൾ മാത്രം സാധകം ചെയ്തിരുന്ന സുബ്രഹ്മണ്യൻ സമയം പോയതേ അറിഞ്ഞില്ല. പിതാവ് വന്നതറിയാതെ സാധകം ചെയ്തിരുന്ന സുബ്രഹ്മണ്യനെ വായിച്ചതില് തെറ്റു ചൂണ്ടിക്കാട്ടി പിതാവായ മുത്തയ്യാപിള്ള തലങ്ങും വിലങ്ങും അടിച്ച ശേഷം വിഷമിച്ചുകൊണ്ട് തന്റെ ഗുരുനാഥനായ ദക്ഷിണാമൂർത്തിപ്പിള്ളയുടെ സമീപത്തേക്ക് നടന്നു. വിവരമറിഞ്ഞ ദക്ഷിണാമൂർത്തിപ്പിള്ള തന്റെ ശിഷ്യന്റെ വീട്ടിലേക്ക് ശിഷ്യനോടൊപ്പം നടന്നു. വീട്ടിലെത്തിയപ്പോൾ മൃദംഗത്തിന്റെ നാദം കേട്ട് ധ്യാന നിമഗ്നനായി നിന്ന ദക്ഷിണാമൂർത്തിപ്പിള്ള തന്റെ ശിഷ്യനോട് ചോദിച്ചു,
1: ഈ നാദമുള്ള കൈകളാണോ ഒന്നും വായിക്കുന്നില്ല എന്ന് നീ പറഞ്ഞത്? ഇവൻ പുലികുട്ടിയാ, പിന്നെന്താ പ്രശ്നം?
0: കണ്ണീരോടെ മുത്തയ്യാപിള്ള പറഞ്ഞു,
2: പക്ഷെ ഗുരുനാഥ, അവൻ ഇടങ്കയ്യനാ. മൃദംഗത്തിൽ ഇടങ്കയ്യനാകുന്നത് ഒരു കുറവല്ലേ?
0: ചിരിച്ചുകൊണ്ട് ദക്ഷിണാമൂർത്തിപ്പിള്ള ഇപ്രകാരം പറഞ്ഞു,
1: നോക്ക്, ഇടങ്കയ്യനോ വലങ്കയ്യനോ എന്നത് ദൈവനിശ്ചയമാണ്.

0: നമുക്ക് വരുത്താൻ സാധിക്കില്ല. ഈ കുട്ടി അതിനെന്ത് പഴിച്ചു? ഇവൻ വാദ്യകലയിൽ പ്രശസ്തനായിത്തീരും, കാത്തിരുന്ന് കണ്ടുള്ളൂ
1: എന്നും പറഞ്ഞ് ആ മഹാവിദ്വാൻ അവിടെ നിന്നും പോയി.

തന്റെ പിതാവിൽ നിന്നും പാഠങ്ങൾ അഭ്യസിച്ച സുബ്രഹ്മണ്യം ക്രമേണ സഹോദരനായ നാഗേശ്വരനോടൊത്ത് ചെന്നൈയിലേക്ക് താമസം മാറി. നാഗസ്വര വിദ്വാൻ മധുര പൊന്നുസ്വാമി പിള്ളയുടെ കച്ചേരിക്ക് പോയ സുബ്രഹ്മണ്യന് അക്കാലത്തെ പ്രസിദ്ധ തവിൽ വാദകൻ തവിൽ പഞ്ചാമി എന്നറിയപ്പെടുന്ന മലക്കോട്ട പഞ്ചാബകേശ പിള്ളയെ പരിചയപ്പെടാൻ കഴിഞ്ഞത് ജീവിതത്തിലെ പ്രധാന വഴിത്തിരിവായി. സുബ്രഹ്മണ്യന്റെ ലയത്തിലുള്ള താൽപര്യവും കൃത്യതയും പഞ്ചാമിക്ക് ഏറെ ഇഷ്ടപ്പെടുകയും ലയസംബന്ധിയായ ധാരാളം വിഷയങ്ങൾ പകർന്നു നൽകുകയും ചെയ്തു. ആദ്യകാലങ്ങളിൽ സുബ്രഹ്മണ്യത്തിന് കച്ചേരികൾ കുറവായിരുന്നുവെങ്കിലും വായിച്ച കച്ചേരികൾ പലതും അന്നത്തെ പ്രസിദ്ധരായ കാഞ്ചീപുരം നൈനാപിള്ള, മഹാരാജപുരം വിശ്വനാഥ അയ്യർ, മഴവരായ നേന്തൽ സുബ്ബരാമയ്യർ, പി എസ് വേദാചലം ചെട്ടിയാർ എന്നിവരോടൊപ്പമായിരുന്നുവെങ്കിലും സുബ്രഹ്മണ്യത്തിന്റെ ലയജ്ഞാനത്തിന് തുലവും കുറവായിരുന്നു ലഭിച്ചിരുന്ന കച്ചേരികൾ. 1923 സംഗീതാസ്വാദകനായ രമണയ്യ ചെട്ടിയാരുടെ ചെട്ടിയാർ സത്രത്തിലെ രാമനവമിക്ക് മന്നാർഗുഡി രാജഗോപാലയ്യരുടെ കച്ചേരിക്ക് വായിച്ചായിരുന്നു സുബ്രഹ്മണ്യന്റെ അരങ്ങേറ്റം. സുബ്രഹ്മണ്യന്റെ വായന ഏറെ ഇഷ്ടപ്പെട്ട ചെട്ടിയാർ സുഹൃത്തായ കാഞ്ചീപുരം നൈനാപിള്ളയുടെ കച്ചേരിക്ക് സുബ്രഹ്മണ്യനെ ശുപാർശ ചെയ്ത് ഇനി ഇവൻ പഴനി സുബ്രഹ്മണ്യം പിള്ള എന്നറിയപ്പെടട്ടെ എന്ന് പറഞ്ഞു. കേവലം 15 വയസ്സ് മാത്രം പ്രായമായിരുന്ന പഴനി തന്റെ ലയപാണ്ഡിത്യം അന്നുമുതൽ കച്ചേരികളിൽ അറിയിച്ചു തുടങ്ങി.

വൈണിക വീണ ധനമ്മാളിന് ഏറെ പ്രിയമുള്ള കലാകാരനായിരുന്നു പഴനി. തന്റെ പുത്രിയും നർത്തകിയുമായ ബാലസരസ്വതിയെ പഴനിയുടെ ജതികൾക്കനുസരിച്ച് നൃത്തം ചെയ്യിക്കുക പതിവായി.

ഇരുന്നു. പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ മധ്യകാലം വരെ തികച്ചും യാഥാസ്ഥിതിക സ്വഭാവം പുലർത്തിയിരുന്ന കാലത്ത് ഇടംകയ്യനായിരുന്ന മൃദംഗ വിദ്വാൻ പഴനി സുബ്രഹ്മണ്യം പിള്ളയെ സസന്തോഷം ഇരുകൈയും നീട്ടി സ്വീകരിച്ച് സംഗീതരംഗത്തെ അവിഭാജ്യ ഘടകമാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച സംഗീതജ്ഞരായിരുന്നു ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരും ആലത്തൂർ സഹോദരന്മാരും ജി എൻ ബാലസുബ്രഹ്മണ്യവും.

1930 പഴനി സുബ്രഹ്മണ്യം പിള്ള അന്നത്തെ ഗായിക കോലാർ രാജമ്മാളിനെ വിവാഹം ചെയ്തു. സംഗീതജ്ഞൻ ചിറ്റൂർ സുബ്രഹ്മണ്യം പിള്ളയുടെ ശിഷ്യയായിരുന്ന രാജമ്മാൾ തന്റെ ഭർത്താവിനായി തന്റെ സംഗീത സബരി അവസാനിപ്പിച്ച് ഭർത്താവിന്റെ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തി തുടങ്ങി. തന്റെ പരിചയം വെച്ച് രാജമ്മാൾ അന്ന് പ്രസിദ്ധനായിരുന്ന ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരെ സമീപിച്ച് തന്റെ പ്രിയതമനായി വേദികൾ നൽകണമെന്ന് അഭ്യർത്ഥിച്ചു. മാസം മുഴുവനും കച്ചേരികൾ ഉണ്ടായിരുന്ന ആ മഹാഗായകന്റെ പിന്നെയുള്ള അനവധി കച്ചേരികൾക്ക് പഴനി സുബ്രഹ്മണ്യം പിള്ളയായിരുന്നു വായിച്ചത്. പഴനി സുബ്രഹ്മണ്യം പിള്ള എന്ന ലയ ചക്രവർത്തിയുടെ സുവർണകാലം അവിടെ തുടങ്ങുകയായിരുന്നു.

0: ഒരു ദിവസം കച്ചേരി കഴിഞ്ഞ് വിശ്രമിക്കുമ്പോൾ വൈദ്യനാഥ ഭാഗവതർ പഴനിയോട് പറഞ്ഞു,
1: സുബ്ബുടു, നിനക്ക് ഈ കൈകളിൽ വരാത്തതായി ഒന്നുമേയില്ല. നിറയെ കച്ചേരികൾ കിട്ടാനുള്ള വഴി പറഞ്ഞു തരാം. വായനാശൈലിയിലെ സങ്കീർണത കുറച്ച് സൗഖ്യത്തിൽ വായിക്കൂ, എന്നാലേ ശ്രവണസുഖം കിട്ടുകയുള്ളൂ. ആ വായന ദൈവീകവുമായിരിക്കും.
0: ഇത് കേട്ട പഴനി സുബ്ബുടു അന്നു മുതൽ തന്റെ വായനാരീതിയിൽ മാറ്റം വരുത്തി നാദസൗഖ്യത്തിന് പ്രാമുഖ്യം നൽകി. ആ നാദസൗഖ്യത്തിനാണ് പഴനി സുബ്രഹ്മണ്യം പിള്ള പ്രസിദ്ധൻ.

തന്റെ കച്ചേരികളിൽ ഇടങ്കയ്യനായ മൃദംഗ വിദ്വാൻ വേണോ എന്ന് ചോദിച്ച പലരോടും വായന ഇടത്തിരുന്നാലും വലത്തിരുന്നാലും പാട്ടിനല്ലേ എന്നായിരുന്നു ഭാഗവതരുടെ പക്ഷം. പഴനിയെ പ്രശസ്തിയിലേക്കുയർത്താനായി മൂന്നും നാലും വ്യത്യസ്ത താളങ്ങളിൽ തനിയാവർത്തനം ഒരേ കച്ചേരിയിൽ വായിപ്പിക്കുക ഭാഗവതരുടെ പതിവായിരുന്നു. ഒരിക്കൽ തിരുച്ചിറപ്പള്ളി ആകാശവാണിയിൽ ഒരു റെക്കോർഡിംഗിന് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരെ ക്ഷണിച്ചപ്പോൾ പഴനി തന്നെ മൃദംഗം വായിക്കാൻ വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ തിരുച്ചി ആകാശവാണിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെന്നും മറ്റാരെയെങ്കിലും നിർദ്ദേശിക്കണം എന്നും അധികൃതർ ആവശ്യപ്പെട്ടു. എന്നാൽ പഴനി വായിച്ചാൽ മാത്രമേ താൻ പാടുകയുള്ളൂ എന്നും തന്റെ കച്ചേരിയാണ് എന്ന് പറഞ്ഞാൽ പഴനി എതിർക്കില്ല എന്നും ചെമ്പൈ പറഞ്ഞു. ആ കച്ചേരിയോടുകൂടി

പഴനി സുബ്ബുടുവും ആകാശവാണിയും തമ്മിലുള്ള തർക്കം മാറുകയും ചെയ്തു. സാവകാശം പഴനി സുബ്രഹ്മണ്യം പിള്ളയുടെ പ്രശസ്തി സംഗീതലോകത്ത് നിറയാൻ തുടങ്ങി. മഹാരാജപുരം വിശ്വനാഥ് അയ്യർ, അരിയക്കുടി രാമാനുജ അയ്യങ്കാർ, ശെമ്മങ്കുടി ശ്രീനിവാസ് അയ്യർ, ജി എൻ ബാലസുബ്രഹ്മണ്യം, മധുര മണി അയ്യർ, മൈസൂർ ചൌടയ്യ, കുംഭകോണം രാജമാണിക്യം പിള്ള തുടങ്ങി അനവധി പ്രമുഖർക്ക് പഴനി എന്ന പേരിൽ പ്രശസ്തനായ പഴനി സുബ്രഹ്മണ്യം പിള്ള അവിഭാജ്യ ഘടകമായി മാറി.

പഴനിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഏതൊരാൾക്കും, പ്രത്യേകിച്ച് മൃദംഗവാദകർക്ക് ആദ്യം ഓർമ്മ വരിക പഴനിയുടെ മൃദംഗത്തിന്റെ തൊപ്പി അഥവാ ഇടന്തല സൗഖ്യമായിരുന്നു. തന്റെ സമകാലികരിൽ നിന്ന് വ്യത്യസ്തനായി തൊപ്പി അഥവാ ഇടന്തല ശ്രുതി ചേർക്കുന്നതിൽ അദ്ദേഹം ബദ്ധശ്രദ്ധനായിരുന്നു. ഗുമുക്കി പ്രയോഗങ്ങളായിരുന്നു ആ വായനയുടെ പ്രത്യേകതകളിൽ പ്രധാനം. തന്റെ ശിഷ്യർക്കോ തന്റെ കാലശേഷം മറ്റുള്ളവർക്കോ അനുകരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഗുമുക്കി പ്രയോഗങ്ങളായിരുന്നു എങ്കിലും പഴനിയോളം ഗാംഭീര്യം മറ്റുള്ളവരുടെ വായനയ്ക്ക് ഉണ്ടായിരുന്നോ എന്നത് ചിന്ത്യം.

ഓരോ മഹാനുഭാവലും സമാപിക്കുന്നു. രചന ഡോക്ടർ ഹരിസുന്ദർ ജി. ആഖ്യാനം മനേഷ് എം പി. ശബ്ദസാന്നിധ്യം സന്ദീപ് സുരേഷ്, എം കെ ദിലീപ്, അനീഷ് പി നായർ. നിർവഹണ സഹായം ആര്യലക്ഷ്മി ആർ. നിർവഹണം എ എൽ മഞ്ജുള രാജേഷ്, മനേഷ് എം പി.

0: ഉച്ചയ്ക്ക് 1 മണിക്ക് അഖില കേരള റേഡിയോ നാടകോത്സവം 2026 പുനഃപ്രക്ഷേപണം. കോഴിക്കോട് നിലയം അവതരിപ്പിച്ച കാൺക കടലിനെ കൺ തുറക്കാതെ, രചന സംവിധാനം കെ വി ശരചന്ദ്രൻ, ശബ്ദം നൽകിയവർ പുഷ്പ വിജയൻ, കാരന്തൂർ ഗംഗാധരൻ ആയാടത്തിൽ, രാഘവൻ പുറക്കാട്, എൽ സി മാത്യു, റെനി ശ്രീകുമാർ, ദാമോദർ രാധാകൃഷ്ണൻ, കവിനി സൈറ, ജോബി മാത്യു, ചന്ദ്രൻ കണ്ടോത്ത്, ബോബി സി മാത്യു, കുമാരി തേജശ്രീ സനൽ, റാണി കെ, വിനോദ് കീഴടത്ത്, ഷാജി സി കെ, മീര ആര്യു. നിർവഹണ സഹകരണം ബോബി സി മാത്യു.
1: ലോക ഹൈപ്പർ ടെൻഷൻ ദിനത്തോടനുബന്ധിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ഇന്ദു പി എസ് സംസാരിക്കുന്നു.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ കെ ജി താര അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ, കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ, ബുദ്ധി നേരെയാണെങ്കിൽ, ഇപ്പൊ ബുദ്ധിമാന്യമുള്ള എത്രയോ പേര് അങ്ങനെ ജനിക്കുന്നു. അപ്പൊ
2: ആകാശവാണി
3: ഏകതാര ലളിതഗാന പരിപാടി പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ അജിത് ജി കൃഷ്ണൻ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വർഷമരാളങ്ങൾ നീന്തിത്തുടിക്കുന്ന സരോവരമാണെന്റെ ഹൃദയം. ഗാനം എഴുതിയത് ചെമ്പഴന്തി ചന്ദ്രബാബു, സംഗീതം നൽകിയത് ചെറിയൻകീഴ് എസ് സുധീഷ്.

എന്നിലും മുൻപേ ഈ വഴി വന്നത് കൺമണി നീയായിരിക്കാം. ഗാനം എഴുതിയത് എൻ വി ചന്ദ്രശേഖരൻ, സംഗീതം നൽകിയത് ചെറിയൻകീഴ് എസ് സുധീഷ്.

അടുത്ത ഗാനം എഴുതിയത് പി ആർ വിജയലക്ഷ്മി, സംഗീതം നൽകിയത് രാജൻ കോസ്മിക്. ആതിരപ്പൂവുകൾ ആലോലഗാത്രികൾ ആനന്ദമാടി കളിച്ച നേരം.

ഇനി എസ് ആർ മോഹൻ സംഗീതം നൽകിയ ഒരു ഗാനം കേൾക്കാം. സ്വാതി തിരുനാളിൻ കീർത്തന മാധുരി ശ്രീ പത്മനാഭ സ്തുതിമാല്യമായി. ഗാനം എഴുതിയത് ഷൈനി തോമസ്.

ഷൈനി തോമസിന്റെ വരികൾക്ക് എസ് ആർ മോഹൻ സംഗീതം നൽകിയ ഒരു ഗാനവും കൂടി കേൾക്കാം. ഒരു മാത്രം നിന്നെ പിരിയുമ്പോഴെന്തിനോ 100 യുഗങ്ങൾ പിറന്നിടുന്നു.

അവസാനമായി വടക്കടം സുകുമാരൻ ഗാനമെഴുതി ചിരേൻകീഴ് എസ് സുധീഷ് സംഗീതം നൽകിയ ഒരു ഗാനം, രാമായണങ്ങളിൽ അലയുന്നു രാമൻ പ്രണയിനി സീതയെ തേടി.

0: ചെമ്പിഴന്തി ചന്ദ്രബാബു, എൻ വി ചന്ദ്രശേഖരൻ, പി ആർ വിജയലക്ഷ്മി, ഷൈനി തോമസ്, വടക്കടം സുകുമാരൻ എന്നിവർ ഗാനങ്ങളെഴുതി. ചിറയം കീഴ് എസ് സുധീഷ്, രാജൻ കോസ്മിക്, എസ് ആർ മോഹൻ എന്നിവർ സംഗീതം നൽകി. അജിത് ജി കൃഷ്ണൻ പാടിയ ലളിത ഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 55 സെക്കൻഡ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. കേരള മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ ആരൊക്കെ എന്നതിൽ അന്തിമ തീരുമാനം ഉടൻ. യു ഡി എഫ് ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വിപുലമായ ഒരുക്കങ്ങൾ. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും ക്ഷണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. രക്താതിമർദ്ദം നിയന്ത്രിക്കുക, പതിവായി പരിശോധിക്കുക, നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്തുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. പഞ്ചാബ് ബംഗളൂരുവിനെയും ഡൽഹി രാജസ്ഥാനെയും നേരിടും. വാർത്തകൾ വിശദമായി. കേരള മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ ആരൊക്കെ എന്നതിൽ അന്തിമ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് മന്ത്രിമാരുടെ പേരുകൾ പ്രഖ്യാപിച്ചേക്കും. മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് ഇന്ന് തന്നെ കൈമാറാനാണ് സാധ്യത. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടുണ്ട്. കെ പി സി സി അധ്യക്ഷൻ കൂടിയായ സണ്ണി ജോസഫ്, കെ മുരളീധരൻ, പി സി വിഷ്ണുനാഥ്, എം ലിജു, ബിന്ദു കൃഷ്ണ എന്നിവർ ക്യാബിനറ്റിലെത്തിയേക്കും. യു ഡി എഫ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനായുള്ള ഒരുക്കങ്ങൾ തലസ്ഥാനത്ത് അവസാനഘട്ടത്തിൽ. സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കുന്ന പന്തലിന്റെ നിർമ്മാണം ഇന്ന് പൂർത്തിയാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: 12,000 പേർക്ക് ഇരിപ്പിട സൌകര്യമുള്ള പന്തൽ തയ്യാറാക്കാനായിരുന്നു ആദ്യം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ തിരക്ക് പരിഗണിച്ച് മറ്റൊരു പന്തൽ കൂടി നിർമ്മിക്കാൻ ഇന്നലെ രാത്രി തീരുമാനമായിട്ടുണ്ട്. ഇതിനു പുറമെ മഴ കണക്കിലെടുത്ത് ഗാലറിയിൽ താൽക്കാലിക മേൽക്കൂരയും നിർമ്മിക്കും. സ്റ്റേഡിയത്തിന്റെ 3 ഗേറ്റുകൾ വഴിയാകും പാസ് ഉള്ള പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുക. 1 ഗേറ്റ് വി ഐ പികളുടെ പ്രവേശനത്തിനായി മാറ്റിവെക്കും. മറ്റൊരു ഗേറ്റ് അടിയന്തര ആവശ്യങ്ങൾക്കായി ഒഴിച്ചിടും. രാവിലെ 8 മണി മുതൽക്കായിരിക്കും പൊതുജനങ്ങൾക്ക് ഇവിടെ പ്രവേശനം അനുവദിക്കുക. 10 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. സത്യപ്രതിജ്ഞയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ചടങ്ങിന് എത്തുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായി പ്രത്യേക സ്ഥലങ്ങളും ക്രമീകരിച്ച് നൽകിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും യാത്ര ചെയ്യുന്നവർ തങ്ങളുടെ യാത്രകൾ അതനുസരിച്ച് ക്രമീകരിക്കണം എന്നും പോലീസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്.
2: മുസ്ലിം ലീഗിലെ മന്ത്രിമാരെ സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുന്നതായി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞു. 5 മന്ത്രിമാരുടെ പട്ടികയാണ് ലീഗ് തയ്യാറാക്കുന്നതെന്നാണ് സൂചന. പി കെ കുഞ്ഞാലിക്കുട്ടി, കെ എം ഷാജി തുടങ്ങിയവർ മന്ത്രിമാരായേക്കും. പി കെ ബഷീർ, പാറക്കൽ അബ്ദുള്ള, എൻ ഷംസുദ്ദീൻ, വി ഇ ഗഫൂർ എന്നിവരുടെ പേരുകളും ചർച്ചകളിൽ ഉയർന്നുവന്നിട്ടുണ്ട്. മന്ത്രിസഭയിൽ കേരള കോൺഗ്രസിന് 2 മന്ത്രിമാർ ഉണ്ടാകില്ലെന്ന് സൂചന. 1 മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് പദവിയും നൽകിയേക്കും. പാർട്ടിക്ക് 2 മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ടെന്ന് ശ്രീ മോൻസ് ജോസഫ് രാവിലെ വ്യക്തമാക്കിയിരുന്നു. 1 മന്ത്രിസ്ഥാനമാണെങ്കിൽ ശ്രീ മോൻസ് ജോസഫ് മന്ത്രിയാകാനാണ് സാധ്യത. ആർ എസ് പിയിൽ നിന്ന് ശ്രീ ഷിബു ബേബി ജോണും സി എം പിയിൽ നിന്ന് ശ്രീ സി പി ജോണും മന്ത്രിമാരാകും. ഏക എം എൽ എ മാത്രമുള്ള പാർട്ടികളിൽ ശ്രീ അനൂപ് ജേക്കബും മാണി സി കാപ്പനും ടേം വ്യവസ്ഥയിൽ മന്ത്രിസ്ഥാനം നൽകാനാണ് ആലോചന. നിർദ്ദേശം ഇരുവരും അംഗീകരിക്കുമെന്ന് വ്യക്തമല്ല. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം സംഘടിപ്പിച്ച സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആറിലേക്ക് ഫ്ളാഗ് ഓഫ് ചെയ്തു. തിരുവനന്തപുരം ആകാശവാണി റീജിയണൽ ചാനൽ മാനേജർ എ ജി ബൈജു, പ്രോഗ്രാം മേധാവി പി എ ബിജു, വാർത്താ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ സ്മിതി എം പള്ളുരുത്തി, സെയിൽസ് സെന്റർ മേധാവി ജെറോം ജെ എം എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പ്രതികൂല കാലാവസ്ഥയിലും മാനവീയം വീഥി, പാളയം, ബേക്കറി ജംഗ്ഷൻ വഴി ആകാശവാണി വരെ സഞ്ചരിച്ച സൈക്ലത്തോണിൽ ജീവനക്കാരും പൊതുജനങ്ങളും ഉൾപ്പെടെ 100-ഓളം പേർ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശിക്കും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഹരിത പരിവർത്തനം, നിർമ്മിത ബുദ്ധി, നൂതന സാങ്കേതിക വിദ്യകൾ, സ്റ്റാർട്ടപ്പുകൾ, ശക്തമായ വിതരണ ശൃംഖലകൾ, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥാ പ്രവർത്തനം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്തുന്നതിനായി ഇരു നേതാക്കളും ചർച്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങൾ അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി മൊബൈൽ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2: സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി. ഈ മാസം 20 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വയനാടൻ കാപ്പികൃഷിക്ക് പുതുജീവനേകി. 25 കോടി രൂപയുടെ കേരപദ്ധതിക്ക് വയനാട്ടിൽ തുടക്കമാകുന്നു. കാപ്പി കർഷകർക്ക് ഹെക്ടറിന് 110,000 രൂപയുടെ ധനസഹായമാണ് പദ്ധതി ഭാഗമായി നടപ്പിലാക്കുന്നത്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ വയനാടൻ കാപ്പി ദേശീയ രാജ്യാന്തര തലത്തിലേക്ക് ഉയരും. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
5: കൃഷിവകുപ്പ് ലോകബാങ്കിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന കേര പദ്ധതിയിലൂടെ ജില്ലയിലെ കാപ്പികൃഷി മേഖലയിലെ ആധുനികവൽക്കരണവും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനുമായി സമഗ്ര പദ്ധതിക്കാണ് രൂപം നൽകിയത്. 25 സെന്റ് മുതൽ 10 ഹെക്ടർ വരെ കാപ്പികൃഷി ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഇതുകൂടാതെ കാപ്പികൃഷിക്ക് ശാസ്ത്രീയ ജലസേചന സൌകര്യങ്ങൾ ഒരുക്കുന്നതിനായി ധനസഹായം നൽകും. ഗുണമേന്മയുള്ള സർട്ടിഫൈഡ് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് 30 നഴ്സറികൾക്ക് ധനസഹായം നൽകി കാപ്പി തൈകളുടെ ഗുണനിലവാരം ഉറപ്പാക്കാനും പദ്ധതിയുണ്ട്. വയനാടൻ കാപ്പിയുടെ വിപണി മൂല്യം ഉയർത്തുന്നതിനായി ദേശീയ രാജ്യാന്തര സർട്ടിഫിക്കേഷൻ, ജിഐ ടാഗിംഗ് എന്നിവയ്ക്കായി ചെലവിന്റെ 75% രൂപയും കർഷകർക്കും FBOകൾക്കും ചെലവഴിച്ച ശേഷം തിരിച്ചു നൽകും.
2: തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് വെള്ളിയാഴ്ച പുറപ്പെട്ട രാജധാനി എക്സ്പ്രസ് ട്രെയിനിന്റെ കോച്ചുകൾക്ക് തീപിടിച്ചു. രാജസ്ഥാനിലെ കോട്ടയിൽ വെച്ച് പുലർച്ചെ 5:15 സംഭവം. അവസാനത്തെ 2 ബോഗികൾക്കാണ് തീപിടിച്ചത്. ട്രെയിനിലെ യാത്രക്കാരെ ഒഴിപ്പിച്ചു. എല്ലാവരെയും സുരക്ഷിതമായി പുറത്ത് എത്തിച്ചതിനാൽ ആളപായമോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കൊല്ലം ജില്ലയിൽ ഡെങ്കിപ്പനി വ്യാപനം തുടരുന്നു. ഇതുവരെ 250 പേർക്ക് ഡെങ്കി സ്ഥിരീകരിച്ചു. കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ച കൊല്ലം കോർപ്പറേഷൻ, മേല്ല, നെടുവത്തൂർ തുടങ്ങിയ മേഖലകൾ ഹോട്ട് പോയിന്റുകളാണ്. ഇത്തവണ വലിയ വ്യാപനം ഉണ്ടാകുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. 4 വർഷം കൂടുമ്പോഴാണ് ഡെങ്കിപ്പനി തീവ്രമായി വ്യാപിക്കുന്നത്. ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ചുള്ള ആഗോള അവബോധം വളർത്തുക, പ്രതിരോധം, നിയന്ത്രണം, വ്യക്തിഗത സമൂഹ ആരോഗ്യ സംവിധാന തലങ്ങളിൽ നടപടികൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. ഒരുമിച്ച് രക്താതിമർദ്ദം നിയന്ത്രിക്കുക, നിങ്ങളുടെ രക്തസമ്മർദ്ദം പതിവായി പരിശോധിക്കുക, നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്തുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30 ധർമ്മശാലയിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. മറ്റൊരു മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 29 റൺസിന് വിജയിച്ചു. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ആദ്യ മത്സരത്തിൽ സ്പോർട്ടിംഗ് ഡൽഹി ഇന്റർകാശി പോരാട്ടം. വൈകുന്നേരം 5 ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ന് നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ എഫ്സിയെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. പിഎം വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമാകുന്നു. നാളെ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും നിർവഹിക്കും. ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ പദ്ധതിയിലൂടെ പരമ്പരാഗത തൊഴിൽ മേഖലയിലുള്ളവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതി യുവാക്കൾക്ക് ആധുനികകാലത്തെ തൊഴിൽ നൈപുണ്യങ്ങൾ ലഭ്യമാക്കുകയുമാണ് ലക്ഷ്യം. താമരശ്ശേരി ചുരം വീതി കൂട്ടുന്ന പണി നടക്കുന്നതിനാൽ നാളെ മുതൽ ഭാരമേറിയ വാഹനങ്ങൾ വഴിതിരിച്ചുവിടും. കോഴിക്കോട് ഭാഗത്തുനിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്തുനിന്ന് ബാലുശ്ശേരി കുറ്റ്യാടി വഴിയും കൽപ്പറ്റ ഭാഗത്തുനിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വൈത്തിരി ടൌണിൽ നിന്ന് പടിഞ്ഞാറത്തര തരുവണ കുറ്റ്യാടി വഴിയും പോകണം. ചുരത്തിലൂടെ പോകുന്ന മറ്റു വാഹനങ്ങൾ സുരക്ഷാ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പോകണമെന്ന് അധികൃതർ അറിയിച്ചു. ഇക്കഴിഞ്ഞ് SSLC, THSLC പരീക്ഷാ ഉത്തരക്കടലാസുകളുടെ പുനർ മൂല്യനിർണ്ണയം, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടിനി എന്നിവയ്ക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. പരീക്ഷ എഴുതിയ സെന്ററിലെ പ്രഥമ അധ്യാപകർക്ക് മെയ് 21 അപേക്ഷയുടെ പ്രിന്റൌട്ടും ഫീസും സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് www.pariksha.bhavan.kerala.gov.in സന്ദർശിക്കുക. കേരള മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ ആരൊക്കെ എന്നതിൽ അന്തിമ തീരുമാനം ഉടൻ. UDF ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വിപുലമായ ഒരുക്കങ്ങൾ. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും ക്ഷണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റസുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥ

വകുപ്പ് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. രക്താതി മർദ്ദം നിയന്ത്രിക്കുക, പതിവായി പരിശോധിക്കുക, നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്തുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ. പഞ്ചാബ് ബംഗളൂരുവിനെയും ഡൽഹി രാജസ്ഥാനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ആകാശവാണി.
1: ലോക ഹൈപ്പർ ടെൻഷൻ ദിനത്തോടനുബന്ധിച്ച് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇന്ദു പി എസ് സംസാരിക്കുന്നു.
2: രക്തക്കുഴലുകളിലൂടെയാണ് ഹൃദയം രക്തം പമ്പ് ചെയ്ത് ആ രക്തത്തിലൂടെയാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായ ഓക്സിജൻ ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും ലഭിക്കുന്നത്. ഇങ്ങനെ പമ്പ് ചെയ്യുമ്പോൾ ആ രക്തക്കുഴലിന്റെ ഭിത്തികളിൽ പമ്പ് ചെയ്യപ്പെടുന്ന രക്തം ഒരു മർദ്ദം കൊടുക്കുന്നുണ്ട്, ഒരു സമ്മർദ്ദം. അതിനെയാണ് നമ്മൾ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ഈ ബ്ലഡ് പ്രഷർ സാധാരണ നിലയിൽ 120 mm സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ, അതായത് ആ പമ്പ് ചെയ്യപ്പെടുമ്പോൾ ഏറ്റവും ഉയർന്ന മർദ്ദം അതാണ്. ഡയസ്ട്രോളിക് 80 mm ഓഫ് മെർക്കുറി, അതായത് 120-80 എന്നതാണ് സാധാരണ രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷർ. ഇത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ചില സാഹചര്യങ്ങളിൽ ഈ ബ്ലഡ് പ്രഷർ ഉയരും. ഇത് 130-90 മുകളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഈ ഹൈപ്പർ ടെൻഷന്റെ ഒരു പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നുമില്ലാതെ ഒരുപാട് സങ്കീർണതകൾക്ക് കാരണമാകും എന്നതാണ്. ഈ സങ്കീർണതകളാകട്ടെ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രിമച്വർ ഡെത്ത്സ്, അതായത് പ്രായമെത്തുന്നതിന് മുൻപേയുള്ള മരണം, ചെറുപ്പക്കാരുടെ മരണം, അങ്ങനെയുള്ള മരണങ്ങൾക്ക് കാരണമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രിവെന്റബിൾ കോസ്, തടയാൻ കഴിയുന്ന കാരണമാണ്. അതായത് നമ്മൾ ഈ ഹൈപ്പർ ടെൻഷൻ എന്ന ഒറ്റ ഒരു കാരണത്തെ നിയന്ത്രിക്കുകയാണെങ്കിൽ, അതിനെ പ്രതിരോധിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മരണങ്ങളെ തടയാൻ പറ്റും. മരണങ്ങളെ തടയാം എന്നതിലേക്കാൾ ഉപരി ഒരുപാട് സങ്കീർണതകളെ തടയാൻ പറ്റും. ഈ രക്താതിസമ്മർദ്ദത്തിന്റെ സങ്കീർണതകളാണ് ഹൃദയാഘാതം അഥവാ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം, കിഡ്നിയുടെ പ്രശ്നങ്ങൾ, കാഴ്ചയുടെ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഒരു രോഗാവസ്ഥയാണ് ഈ ഹൈപ്പർ ടെൻഷൻ അഥവാ ഉയർന്ന രക്താതിസമ്മർദ്ദം. ഇതിനെ സാധാരണമായി പറയുന്നത് സൈലന്റ് കില്ലർ അല്ലെങ്കിൽ നിശബ്ദ കൊലയാളി എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനഃപൂർവം ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് പ്രഷർ പരിശോധിച്ചാൽ മാത്രമേ നമ്മുടെ ബ്ലഡ് പ്രഷർ നോർമലാണോ, കൂടുതലാണോ, ചികിത്സ വേണോ, അങ്ങനെയാണെങ്കിൽ ചികിത്സിച്ച് അതിനെ നിയന്ത്രിക്കാനും നമുക്ക് പറ്റും. May 17 ലോകാരോഗ്യ സംഘടന ലോക ഹൈപ്പർ ടെൻഷൻ ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. ഈ വർഷത്തെ പ്രധാനപ്പെട്ട വിഷയം നമുക്ക് ഒരുമിച്ച് രക്താതിസമ്മർദ്ദത്തെ നിയന്ത്രിക്കാം, രക്തസമ്മർദ്ദം കൂടെ കൂടെ പരിശോധിക്കാം, അങ്ങനെ ഈ നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്താം എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലും സബ് സെന്ററിലും ഏറ്റവും ചെറിയ ക്ലിനിക്കുകളിൽ പോലും ഈ രക്തസമ്മർദ്ദം പരിശോധിക്കാനുള്ള സൗകര്യം നിലവിലുണ്ട്. പലരുടെയും വീടുകളിൽ പോലും ഈ രക്തസമ്മർദ്ദം പരിശോധിക്കുന്ന സ്ഫിങ്മോമാനോമീറ്റർ ലഭ്യമാണ്. അപ്പൊ നമ്മള് കൂടെ കൂടെ ഏത് പ്രായക്കാരും, അത് കുട്ടിയാവട്ടെ, കൗമാരപ്രായക്കാരോ, യുവാക്കളോ, മധ്യവയസ്കരോ ആരുമാകട്ടെ, ഉയർന്ന രക്തസമ്മർദ്ദം എന്നത് മറ്റ് സങ്കീർണതകൾക്ക് കാരണമാകുന്ന ഒരു ആരോഗ്യ പ്രശ്നമായതുകൊണ്ട് തന്നെ അതിനെ നിസ്സാരമായി കാണരുത് എന്നുള്ളതാണ്. ഇനി നമുക്ക് രക്താതിസമ്മർദ്ദം എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും എന്ന് നോക്കാം. നമ്മുടെ രക്തസമ്മർദ്ദം കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കണം. പ്രായപൂർത്തിയായ ആളുകൾ 6 ഒരിക്കലെങ്കിലും രക്തസമ്മർദ്ദം നോർമലാണ്, പക്ഷെ വീണ്ടും പരിശോധിക്കണം. നമ്മുടെ നമ്പറുകൾ നമ്മൾ അറിയണം. നമ്മുടെ പ്രായം എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാമല്ലോ. അതുപോലെ നമ്മുടെ രക്തസമ്മർദ്ദം എത്രയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാൻ കഴിയണം. രണ്ടാമത്തെ കാര്യം, ഇത് നമുക്ക് തടയാൻ പറ്റും, നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അതെങ്ങനെയാണ്?

0: ആരോഗ്യകരമായ ഭക്ഷണം, ആവശ്യത്തിന് വ്യായാമം, പുകവലി ഒഴിവാക്കുക, മദ്യപാനം ഒഴിവാക്കുക, മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കുക. ഈ കാര്യങ്ങളിലൂടെയാണ് നമുക്ക് രക്താതി സമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നത്. അടുത്ത പ്രധാനപ്പെട്ട സന്ദേശം, നേരത്തെ ഇത് കണ്ടുപിടിച്ചാൽ ജീവൻ രക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ്. പലപ്പോഴും ഒരു ലക്ഷണവും ഇല്ലാതെയാണ് ഉയർന്ന രക്തസമ്മർദ്ദം സങ്കീർണതകളിലേക്ക് എത്തുന്നത്. ഉദാഹരണത്തിന്, ഒരാളിനെ ഒരു ഹാർട്ട് അറ്റാക്ക് ആയിട്ട് കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരികയാണ്. ബ്ലഡ് പ്രഷർ പരിശോധിക്കുമ്പോൾ വളരെ ഉയർന്ന നിലയിലാണ്. പക്ഷെ അതുവരെ അദ്ദേഹത്തിന് മറ്റൊരു ലക്ഷണവുമില്ല. ഒരു സങ്കീർണത അല്ലെങ്കിൽ ഒരു കോംപ്ലിക്കേഷനുമായിട്ടാണ് ആദ്യമായിട്ട് ആശുപത്രിയിൽ വരുന്നത്. അത് ഹാർട്ട് അറ്റാക്ക് ആകാം, സ്ട്രോക്ക് ആകാം. അപ്പൊ അതുകൊണ്ട് തന്നെ നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളത് ജീവൻ രക്ഷിക്കാനുള്ള ഒരു നടപടിയാണ്. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, ബ്ലഡ് പ്രഷർ അല്ലേ ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള ഒരു ചിന്ത തെറ്റാണ്. തീർച്ചയായിട്ടും ഏറ്റവും ഫലപ്രദമായ ചികിത്സ ഹൈപ്പർ ടെൻഷൻ നിയന്ത്രണ വിധേയമാക്കാനായിട്ട് നമുക്കുണ്ട്. ബ്ലഡ് പ്രഷർ അഥവാ കണ്ടുപിടിച്ചാൽ അത് നിസ്സാരമായി കളയാതെ ചികിത്സിച്ചു മാറ്റണം. മൂന്നാമത്തെ കാര്യം, ഇതിന് കുറെ നാള് ചികിത്സ വേണ്ടി വരും. കൃത്യമായിട്ട് നമ്മൾ ഇത് ചികിത്സിച്ചുകൊണ്ടിരിക്കണം. ഇനി നമ്മൾ ഭക്ഷണത്തിനും വ്യായാമത്തിനും കുറിച്ച് പറഞ്ഞല്ലോ. ആരോഗ്യകരമായ ഭക്ഷണം രക്തസമ്മർദ്ദത്തെ സാധാരണ നിലയിൽ നിയന്ത്രിക്കും. ഉദാഹരണത്തിന്, നമ്മൾ അച്ചാർ, ഉപ്പേരി, പപ്പടം തുടങ്ങി ഉപ്പ് കൂടുതലുള്ള അച്ചാറുകളിൽ ധാരാളം ഉപ്പടങ്ങിയിട്ടുണ്ട്. പപ്പടവും ഒക്കെ വല്ലപ്പോഴും കഴിക്കാമെന്നല്ലാതെ സ്ഥിരമായിട്ട് അച്ചാറും പപ്പടവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്. അതുപോലെ തന്നെയാണ് ബേക്കറി പലഹാരങ്ങൾ. ബേക്കറി പലഹാരങ്ങളിൽ ഉപ്പ് അഥവാ സോഡിയത്തിന്റെ പല ഭേദങ്ങളുണ്ട്, അത് ബേക്കിംഗ് സോഡ ആയിട്ടും ഒക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ നിയന്ത്രണം അത്യാവശ്യമാണ്. അതേസമയം പൊട്ടാസ്യം കൂടിയ ഭക്ഷണങ്ങൾ നമുക്ക് നല്ലതുമാണ്. ഉദാഹരണത്തിന്, പച്ചക്കറികളും പഴങ്ങളും. ഒരു ദിവസം പ്രായപൂർത്തിയായ ഒരാൾ 450 ഗ്രാം പച്ചക്കറികളും 150 ഗ്രാം പഴങ്ങളും കഴിക്കണം. അതുപോലെ തന്നെ ചീര തുടങ്ങിയ ഇലക്കറികളും പ്രധാനമാണ്. അപ്പൊ ഈ പൊട്ടാസ്യം കൂടിയ ഭക്ഷണം കഴിക്കുക. അതുപോലെ ഈ നമ്മുടെ ധാന്യങ്ങളുടെ അളവും പൊതുവിൽ കേരളത്തിലെ ഭക്ഷണത്തിൽ കൂടുതലാണ്. അപ്പൊ അത്തരം ഈ ചോറൊക്കെ കുറച്ചിട്ട് പച്ചക്കറികളും പഴങ്ങളും കൂടുതൽ കഴിക്കുക എന്നുള്ളതും അത്യാവശ്യമാണ്. പുകവലി പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. മദ്യപാനവും പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. ഇത് രണ്ടും പ്രതിരോധത്തില് അത്യാവശ്യമാണ്. പിന്നെ നടക്കുന്ന കാര്യം, വ്യായാമം നമ്മൾ പറയുമ്പോൾ എല്ലാവർക്കും വ്യായാമം വേണം, കുട്ടികൾക്കും വേണം. ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും കുട്ടികൾ ഓടിക്കളിക്കണം. മുതിർന്നവരൊക്കെ ആഴ്ചയിൽ 5 ദിവസമെങ്കിലും ദിവസം 1/2 മണിക്കൂർ വെച്ച് നടക്കണം. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് വീട്ടുജോലി മാത്രമാണ് ചെയ്യുന്നത്. എല്ലാവർക്കും വ്യായാമം വേണം. എയറോബിക് എക്സസൈസ് എന്ന് പറയുന്നതാണ് ഈ നടപ്പ്, ഡാൻസ്, ഓട്ടം ഒക്കെ. അതുപോലെ തന്നെ പ്രധാനമാണ് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും അനറോബിക് അല്ലെങ്കിൽ സ്ട്രെങ്ത് ട്രെയിനിങ്. നമ്മൾ ഒന്നിനും ജിമ്മിൽ പോയി ചെയ്യുക, അല്ലെങ്കിൽ ഒന്നിച്ച് ചെയ്യുക, അതല്ലെങ്കിൽ വീട്ടിലെ ചെറിയ ഇപ്പൊ ഈ പുഷപ്പ് പോലെയുള്ള എക്സസൈസുകളൊക്കെ അത്യാവശ്യമാണ്. ഇത് പ്രമേഹത്തെ പ്രതിരോധിക്കാൻ കൂടി നമ്മൾക്ക് സഹായിക്കും. അമിതവണ്ണം ഒക്കെ കുറയ്ക്കുക എന്നുള്ളതും ഇതിന്റെയൊക്കെ പ്രതിരോധത്തിന് അത്യാവശ്യമാണ്. അതുപോലെ മാനസിക സമ്മർദ്ദം രക്താതി സമ്മർദ്ദത്തിന് കാരണമാകും. നമുക്ക് മനപ്രയാസവും അത് പല കാരണങ്ങളാകാം. അപ്പൊ ഇതിൽ ഏത് കാരണങ്ങളാണെങ്കിലും അതിന് ഫലപ്രദമായ ഒരു ഇടപെടൽ നടത്തി അത് കുറയ്ക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉറങ്ങുക. ആവശ്യത്തിന് എന്ന് പറഞ്ഞാൽ 7 മുതൽ 9 മണിക്കൂർ വരെ ഒരു ദിവസം ഉറങ്ങണം. പൊതുവിൽ ഉറക്കത്തിന്റെ അളവ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇപ്പോൾ കുറവാണ്. പല കാരണങ്ങളുണ്ട്. ജോലിയുടെ കാരണങ്ങളാകാം. അതിൽ കൂടുതലായിട്ട് ഇപ്പൊ ഇന്റർനെറ്റിന്റെ ഉപയോഗം, സോഷ്യൽ മീഡിയ ഉപയോഗം കൂടി അതിന് കാരണമാണ്. പക്ഷെ ഉറക്കം ഏറ്റവും അത്യാവശ്യമാണ്. കാരണം നമ്മുടെ ശരീരത്തിന് മുഴുവൻ റെസ്റ്റ് കിട്ടുന്ന, ഓരോ ടിഷ്യൂവിനും റെസ്റ്റ് കിട്ടുന്ന, ഒരുപാട് റിപ്പയർ ശരീരത്തിൽ നടക്കുന്നതും നമ്മൾ ഉറങ്ങുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട ഇടപെടലുകളിലൂടെ, ഭക്ഷണം, വ്യായാമം, ഉറക്കം, സ്ട്രെസ് കുറയ്ക്കുക, പുകവലിയുടെയും മദ്യപാനവും ഒഴിവാക്കുക തുടങ്ങിയ ഇടപെടലുകളിലൂടെ രക്താതി സമ്മർദ്ദത്തെ പൂർണ്ണമായിട്ടും നമുക്ക് പ്രതിരോധിക്കാനും നിയന്ത്രിക്കാനും പറ്റും. രക്താതി സമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷനും ബി പി കൂടുന്നതിന് മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ ഇടപെടലുകൾ ഡോക്ടർ പറയുന്ന സമയത്ത് തന്നെ ആശുപത്രിയിൽ പോയി ചെക്കപ്പ് നടത്തുകയും മരുന്നിന്റെ ഡോസിൽ ഉള്ള വ്യത്യാസം വരുത്തുകയും ഒക്കെ ചെയ്യണം. ഇപ്പൊ നോർമൽ ബി പി ഉള്ളവർ കൃത്യമായ ഇടവേളകളിൽ ബ്ലഡ് പ്രഷർ പരിശോധിച്ച് എപ്പോഴെങ്കിലും ബ്ലഡ് പ്രഷർ കൂടുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുവാനുള്ള നടപടികൾ. ഈ ചികിത്സ എന്ന് പറയുന്നത് മരുന്നും ജീവിതശൈലിയിലുള്ള വ്യത്യാസങ്ങളുമാണ്. ഇത്തരം ഇടപെടലുകളിലൂടെ നമ്മൾക്ക് രക്താതി സമ്മർദ്ദത്തെ നിയന്ത്രിക്കാം, അതിനെ പ്രതിരോധിക്കാം, അതുമായിട്ട് ബന്ധപ്പെട്ട സങ്കീർണതകളെ നമുക്ക് ഒഴിവാക്കാം.
1: ലോക ഹൈപ്പർ ടെൻഷൻ ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത്

0: വേനൽക്കാല ചർമ്മരോഗങ്ങളും ആയുർവേദ ചികിത്സയും ഡോക്ടർ സജിത ഭദ്രൻ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: ഇനി 12:50 വാർത്തകൾ. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ സ്വീഡൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. കേരളത്തിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകളും ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിൽ. ലക്ഷദ്വീപിലെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെയും മത്സ്യബന്ധന മേഖലയിൽ നൂതന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വളർത്തുന്നത് ലക്ഷ്യമിട്ട് ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെയും ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദ്വിദിന സ്വീഡൻ സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ പ്രാബല്യത്തിൽ വന്ന ശേഷമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനം പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളിലേക്ക്.
2: സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി വ്യാപാരം, നിർമ്മിത ബുദ്ധി, സാങ്കേതിക വിദ്യ, സ്റ്റാർട്ടപ്പുകൾ, വിതരണ ശൃംഖലകൾ, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥ എന്നിവ സംബന്ധിച്ച ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയനൊപ്പം ഇരു നേതാക്കളും യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. 2025 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 7.75 ബില്യൺ US ഡോളർ എന്ന റെക്കോർഡ് നേട്ടത്തിലെത്തിയിരുന്നു. 2 ദിവസത്തെ നെതർലൻഡ്സ് സന്ദർശന ശേഷമാണ് ശ്രീ മോദി സ്വീഡനിലെത്തിയത്. ഡച്ച് രാജകുടുംബവുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം ചോളകാലഘട്ടത്തിലെ ചെമ്പ് ഭരകങ്ങൾ ഔദ്യോഗികമായി ഇന്ത്യക്ക് തിരികെ നൽകുന്ന ചടങ്ങിന് നെതർലൻഡ്സ് പ്രധാനമന്ത്രിയോടൊപ്പം സാക്ഷ്യം വഹിച്ചു. കൂടാതെ വ്യാപാരം, പ്രതിരോധം, സാങ്കേതിക വിദ്യ, ഊർജ്ജം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം എന്നിവയിലെ സഹകരണത്തിനും ധാരണയായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 33-ൽ നിന്ന് 37 വർദ്ധിപ്പിക്കുന്നതിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. സുപ്രീംകോടതി നമ്പർ ഓഫ് ജഡ്ജസ് ഭേദഗതി ഓർഡിനൻസ് 2026 പുറപ്പെടുവിച്ചുകൊണ്ടാണ് ഈ നടപടി. ഈ ഭേദഗതിയോടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ പരമോന്നത കോടതിയിലെ ആകെ ജഡ്ജിമാരുടെ എണ്ണം 38 ഉയരും. കേരള മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ ആരൊക്കെ എന്നതിൽ അന്തിമ തീരുമാനം ഉടനുണ്ടാകുമെന്നാണ് സൂചന. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് ഇന്ന് തന്നെ കൈമാറാനാണ് സാധ്യത. സത്യപ്രതിജ്ഞാ ചടങ്ങിനായുള്ള ഒരുക്കങ്ങൾ തലസ്ഥാനത്ത് അവസാനഘട്ടത്തിലാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കുന്ന പന്തലിന്റെ നിർമ്മാണം ഇന്ന് പൂർത്തിയാകും. തമിഴ്നാട് മുഖ്യമന്ത്രി അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും ചടങ്ങിലേക്ക് ക്ഷണമുണ്ട്. PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമാകുന്നു. നാളെ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും നിർവഹിക്കും. ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ പദ്ധതിയിലൂടെ പരമ്പരാഗത തൊഴിൽ മേഖലയിലുള്ളവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതീ യുവാക്കൾക്കും ആധുനിക കാലത്തെ തൊഴിൽ നൈപുണ്യങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-1-1-700 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി മൊബൈൽ ആപ്പിലൂടെയോ MyGov ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90-ാം വാർഷികാഘോഷം

0: ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം സംഘടിപ്പിച്ച സൈക്കിളത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ജീവനക്കാരും പൊതുജനങ്ങളും ഉൾപ്പെടെ 100 പേർ സൈക്കിളത്തോണിൽ പങ്കെടുത്തു. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി. ഈ പ്രദേശങ്ങളിൽ ഈ മാസം 20 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളിലെ മത്സ്യബന്ധന മേഖലയിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക മേൽനോട്ടത്തിൽ നൂതന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നതായി ലക്ഷദ്വീപ് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
1: നൂതന പദ്ധതികളിലൂടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും അന്താരാഷ്ട്ര വിപണിയിൽ മത്സ്യവിഭവങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത ഉറപ്പാക്കുകയും ചെയ്യുമെന്ന് കേന്ദ്ര മന്ത്രാലയങ്ങൾ അറിയിച്ചു. ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ നിർണായക പങ്കുവഹിക്കാൻ ശേഷിയുള്ള ഈ മേഖലകളിലെ വിഭവങ്ങൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്നതിനായി എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ചട്ടങ്ങളും ഹൈസീസ് ഗൈഡ്ലൈൻസ് 2025 കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തതായി അറിയിച്ചു. ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള സമുദ്ര വിഭവ സമൃദ്ധമായ പ്രദേശങ്ങളിൽ നിന്നും കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിലൂടെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും സുസ്ഥിരമായ മത്സ്യബന്ധന രീതികൾ ഉറപ്പാക്കാനും സാധിക്കുമെന്ന് യോഗം വിലയിരുത്തി.
0: ഇന്ന് ലോക രക്താതിമർദ്ദ ദിനമായി ആചരിക്കുന്നു. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വളർത്തുക, പ്രതിരോധം, നിയന്ത്രണം എന്നിവ ലക്ഷ്യമിട്ടുള്ള രക്താതിമർദ്ദ അവബോധ മാസത്തിന്റെ ഭാഗമാണ് ഈ ദിനം. രക്താതിമർദ്ദത്തെ ഒരുമിച്ച് നിയന്ത്രിക്കാം. നിങ്ങളുടെ രക്തസമ്മർദ്ദം പതിവായി പരിശോധിക്കുക. ഈ നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്തുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആഗോളതലത്തിൽ ഏകദേശം 140 കോടി പേർ രക്താതിമർദ്ദത്തോടെ ജീവിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് ലോക ടെലികമ്മ്യൂണിക്കേഷൻ ആന്റ് ഇൻഫർമേഷൻ സൊസൈറ്റി ദിനം. 1865 പാരീസിൽ വെച്ച് ഇന്റർനാഷണൽ ടെലികമ്യൂണിക്കേഷൻ യൂണിയൻ സ്ഥാപിതമായതിന്റെ സ്മരണാർത്ഥമാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സെൻസസ് നടപടികളുടെ ഭാഗമായി 2027 സെൻസസിന്റെ 1 ഘട്ടത്തിന് കീഴിലുള്ള ഭവന സെൻസസ്, ഭവനങ്ങളുടെ പട്ടികപ്പെടുത്തൽ എന്നിവ ഉൾപ്പെടുന്ന ഫീൽഡ് പ്രവർത്തനങ്ങൾ 5 സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും ആരംഭിച്ചു. ഒരു റിപ്പോർട്ട്.
2: രാജസ്ഥാൻ, മേഘാലയ, മഹാരാഷ്ട്ര, ഝാർഖണ്ഡ് കൂടാതെ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നിവിടങ്ങളിലാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അതേസമയം ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ബീഹാർ, ചണ്ഡീഗഡ്, ഛത്തീസ്ഗഡ്, ദാദ്ര ആന്റ് നഗർ ഹവേലി, ദാമനം ദിയു, ഹരിയാന, മധ്യപ്രദേശ്, പഞ്ചാബ്, തെലങ്കാന, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ എന്യൂമറേറ്റർമാരുടെ വീട് വീടാന്തരമുള്ള ഭവന പട്ടികപ്പെടുത്തൽ പ്രവർത്തനങ്ങൾ നിലവിൽ പുരോഗമിക്കുകയാണ്. ആദ്യമായി ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് സെൻസസ് 2027 നടത്തുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഫീൽഡ് സന്ദർശന വേളയിൽ വിജ്ഞാപനം ചെയ്ത 33 ചോദ്യങ്ങളടങ്ങിയ ചോദ്യാവലിയിലൂടെ പാർപ്പിട അവസ്ഥകൾ, കുടുംബ വിവരങ്ങൾ, ലഭ്യമായ സൌകര്യങ്ങൾ, കുടുംബങ്ങളുടെ ആസ്തികൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ശേഖരിക്കുന്നത്. 25 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 1,44,00,000 കുടുംബങ്ങൾ ഔദ്യോഗിക പോർട്ടൽ വഴി സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ നീക്കം സെൻസസ് നടപടികളുടെ ഡിജിറ്റൽ വൽക്കരണത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പാണിത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30 ധരംശാലയിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. മറ്റൊരു മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 29 റൺസ് ജയം നേടി. ഹോർമസ് കടലിടുക്കിലെ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സിവിലിയൻ ജീവനക്കാരെ ലക്ഷ്യമിടുന്നതും കപ്പൽ ഗതാഗത സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നതും ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് യുഎന്നിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവ്വതനേനി ഹരീഷ് പറഞ്ഞു. ആഗോള ഊർജ്ജ വിതരണ ശൃംഖലകൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക കൌൺസിലിന്റെ പ്രത്യേക യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒമാൻ തീരത്ത് ഇന്ത്യൻ പതാക വഹിച്ച വാണിജ്യ കപ്പലിന് നേരെ ആക്രമണം നടന്ന ദിവസങ്ങൾക്ക് ശേഷമാണ് ശ്രീ ഹരീഷിന്റെ പരാമർശം. കോംഗോയിലെ ഇറ്റൂരിയിൽ പ്രവിശ്യയിൽ എബോള വൈറസിന്റെ പുതിയ വകഭേദം സ്ഥിരീകരിച്ചു. ഉയർന്ന മരണനിരക്കുള്ള ഈ വകഭേദം പടരാനുള്ള സാധ്യത കൂടുതലാണെന്ന് കോംഗോ ആരോഗ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. പുതിയ വകഭേദത്തിന് നിലവിൽ വാക്സിനുകളോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ലെന്നും അദ്ദേഹം അറിയിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിലും ഉഗാണ്ടയിലും പൊട്ടിപ്പുറപ്പെട്ട എബോള രോഗത്തെ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. 300-ലധികം സംശയാസ്പദമായ കേസുകളും 88 മരണങ്ങളും ഇതിനോടകം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് WHO ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദാനോം ഗബ്രിയേസിസ് ആണ് തീരുമാനം പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ സ്വീഡൻ സന്ദർശനത്തിന് ഇന്ന്

0: സംവാദം. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. കേരളത്തിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകളും ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിൽ. ലക്ഷദ്വീപിലെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെയും മത്സ്യബന്ധന മേഖലയിൽ നൂതന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വളർത്തുന്നത് ലക്ഷ്യമിട്ട് ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെയും ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു.

0: 1949 മഴക്കാലം. ആഗസ്റ്റ് മാസം പിറന്നിട്ടും മഴയുടെ ശക്തി കുറഞ്ഞില്ല. ആകാശത്തിൻ്റെ കനം വിട്ടിട്ടില്ല. സന്ധ്യയുടെ കറുപ്പും കരിമേഘത്തിൻ്റെ മുഴുപ്പും കൂടിയായപ്പോൾ ഒരു ദുർദിനത്തിൻ്റെ ലക്ഷണം പൂർത്തിയായി. രണ്ടു വയസ്സായ എൻ്റെ മകൾ തോളിൽ കിടന്നുറങ്ങുന്നു. അവളുടെ അമ്മ രോഗശല്യയിൽ. ആയുർവേദക്കാരും അലോപ്പതിക്കാരും മാറി മാറി നോക്കിയിട്ടും രോഗം വിട്ടു മാറുന്നില്ല. കോഴിക്കോട് നിന്ന് വിദഗ്ധനായ ഡോക്ടർ വന്ന് ചികിത്സ നിർദ്ദേശിച്ചു. പനി പിന്മാറുന്നില്ല. ലാവും മഴക്കാരും കൂടി പകലിനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. പതുക്കെ ഒരു കാറ്റടിച്ച് അപ്പോൾ രോഗശല്യയിൽ നിന്ന് ക്ഷീണിച്ച സ്വരം, എന്തേ?
1: രാത്രിയാവോ?
0: ആ ആവുന്നു.
1: എന്തൊരിട്ട് ജാലകം ഒന്ന് തുറക്കണം.
0: വേണ്ട, വിളക്ക് കത്തിച്ചിട്ടുണ്ടല്ലോ, അത് പോരെ.
1: പോരാ പോരാ, ഒന്നും കാണുന്നില്ല.
0: അവര് ഒടുവിൽ അത് പറഞ്ഞു നിർത്തുമ്പോൾ കിടപ്പുണ്ടായിരുന്നു. അത് വർദ്ധിച്ചു. ക്രമേണ നേർത്ത് നേർത്ത് വരുന്ന കിടപ്പ്. ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ.
2: എന്റെ അച്ഛൻ പി കുഞ്ഞനന്ദൻ നായർ എന്ന ഡിക്കോടിയന്റെ ആത്മകഥയുടെ അവസാന ഭാഗമാണ് നിങ്ങൾ ഈ കേട്ടത്. ഞാൻ ഡിക്കോടിയന്റെ മകൾ. എന്റെ പേര് പുഷ്പ, പുഷ്പകുമാരി. അന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ മഴക്കാല സന്ധ്യയിൽ അച്ഛന്റെ തോളിൽ ഒന്നും അറിയാതെ കിടന്നുറങ്ങിയ ആ രണ്ടു വയസ്സുകാരി ഞാനായിരുന്നു. രോഗശല്യയിൽ ആ ഇരുട്ടിൽ നേർത്തു നേർത്തില്ലാതായ കിതപ്പുകൾ എന്റെ അമ്മയുടേതായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് അച്ഛനായിരുന്നു എന്റെ അമ്മയും കളിക്കൂട്ടുകാരനും എല്ലാം. എല്ലാം എല്ലാം അച്ഛനായിരുന്നു.
0: പുഷ്പേ, പുഷ്പേ,
3: അച്ഛാ ഒന്ന് വേഗം വരുന്നുണ്ടാ, വേഗം വരാൻ.
0: ഹാ, നീ എന്നെ ഇങ്ങനെ ഓടിക്കാതെ മോളെ, നീ ഒന്ന് നിന്നേ.
3: ഇല്ല, എനിക്ക് ഇനിയും കളിക്കണം.
0: ഓ, അങ്ങനെ പറയല്ല മോളെ, അച്ഛന് വയ്യണ്ടായി. കുറച്ചു നേരം നമുക്ക് ദേ ഈ പൂഴി മണലില് ഇങ്ങനെ ഇരിക്കാം.
3: അച്ഛനല്ലേ പറഞ്ഞത് ദേ അതുവരെ നടക്കാന്ന്.
0: അയ്യോ, ഇനി നടന്നാല് ആ കുഞ്ഞിക്കാലി വെച്ച് മോൾക്ക് തിരിച്ചു നടക്കേണ്ടി വരില്ലേ?
3: അതിന് തിരിച്ചു വരുമ്പോ എനിക്ക് നടക്കണ്ടല്ലോ.
0: പിന്നെ
3: അച്ഛൻ എന്നെ എടുക്കും.

0: ഹരിച്ചാക്കിന്റെ കനമുള്ള നിന്നെയും എടുത്ത് തിരിച്ചു നടക്കാനോ? കാണാൻ ഇത്രയേ ഉള്ളെങ്കിലും നല്ല കാനമാണ്. വാ മോളെ, ഇവിടെ വന്നിരിക്കും. നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കാറ്റുകൊള്ളാം, ക്ഷീണവും മാറ്റാം.
1: എനിക്ക് ആ പാലത്തിനടുത്ത് പോയി കടല് കാണണം.
0: കടല് പിന്നെ ഇവിടെ ഇരുന്നാലും കാണാലോ. ശരിക്കും കടലിനെ കാണേണ്ടത് എങ്ങനെയാണെന്ന് മോൾക്ക് അറിയോ?
1: എങ്ങനെയാ
0: എന്നാ കേട്ടോ. ആദ്യം മോള് വന്ന് ഇവിടെ ഇരിക്കേ. ഇനി കുറച്ചു നേരം നിന്റെ ഈ ഉണ്ട കണ്ണുകൾ തുറന്ന് പിടിച്ച് കടലിനെ തന്നെ നോക്കിയിരുന്നേ. നോക്കിയല്ലോ. ഇനി കണ്ണുകൾ രണ്ടും അടച്ചേ. സുഹൃത്തക്കാരി, അച്ഛനെ പറ്റിക്ക നോക്കണ്ട. നീ കണ്ണുകൾ രണ്ടും അടച്ചാലേ അച്ഛൻ കാര്യം പറയൂ. ശരി, അച്ഛൻ തുറക്കാൻ പറയുമ്പോ മാത്രേ തുറക്കാവൂ ട്ടോ.
1: ശരി,
0: കണ്ണുകൾ അടച്ചല്ലേ. ഇനി മോള് മോളുടെ കാതുകൾ രണ്ടും ഒന്ന് തുറന്നു പിടിച്ചേ. അതായത് ശ്രദ്ധിച്ചൊന്ന് കേട്ടേ. തന്നെ തുറക്കരുത് ട്ടോ.
1: ഇല്ല,
0: ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ. ഇനി പറ, മോൾ എന്താ കേൾക്കുന്നത്?
1: കടലിന്റെ ശബ്ദം.
0: കടലിന്റെ ശബ്ദം എന്ന് പറഞ്ഞ
1: തിരയുടെ ശബ്ദം.
0: പിന്നെ
1: കാറ്റിന്റെ, കടലിലമ്പത്തിന്റെ.
0: പിന്നെ
1: കടൽ കാക്കയുടെ.
0: പിന്നെയോ?
1: നുരയുടെ, പതയുടെ.
0: എന്ന കണ്ണ് തുറക്കാതെ മോൾ ഇനി അച്ഛനോട് പറ, ഇപ്പൊ മോൾ എന്താ കാണുന്നത്?
1: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
0: അത് മോള് കണ്ണു തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
1: അതെ അച്ഛ, വലിയ കടൽ, എത്രയോ വലിയ കടൽ, എത്രയോ എത്രയോ വലിയ കടൽ.
2: കാണുക കടലിനെ കൺതുറക്കാതെ. രചന സംവിധാനം കെ വി ശരത്ചന്ദ്രൻ.

0: അറിയാലോ, കോഴിക്കോട് ആകാശവാണി നിലയത്തിലായിരുന്നു അച്ഛന് ജോലി. കടലിന് അഭിമുഖമായിരുന്നു ആകാശവാണിയുടെ ഇരുനില കെട്ടിടം.
1: ആകാശവാണി കോഴിക്കോട്, സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റ് 20 സെക്കൻഡ്.
0: അച്ഛന്റെ വിരലും തൂങ്ങി ഞാനും പോകാറുണ്ടായിരുന്നു അവിടെ.
1: 680
0: അവിടെ രണ്ടാം നിലയിൽ നിന്ന് അങ്ങ് ദൂരെ കാണാം കടല്.
1: ഇന്ന് ശകവർഷം 1940.
0: കടലിനും ആകാശവാണിക്കും നടുവിലൂടെ പോകുന്ന വീതി കുറഞ്ഞ ഒരു റോഡുണ്ടായിരുന്നു. അതിനപ്പുറം കടപ്പുറത്ത് അങ്ങിങ്ങായി കാറ്റാടി മരങ്ങൾ. മരം കൊണ്ട് പണിത കോണിപ്പടിയിലൂടെ കയറി വേണം അച്ഛന്റെ ഓഫീസ് മുറിയിലെത്താൻ. ആ മുറിയിൽ അച്ഛന്റെ ഇരിപ്പിടത്തിന് തൊട്ടടുത്തായിരുന്നു പി സി മാമൻ. പി സി മാമൻ എന്നാൽ എഴുത്തുകാരൻ 100 രൂപ. അതിനപ്പുറം ലക്ഷ്മിദേവി ചേച്ചി, മായാനാരായണൻ എന്ന മായ ചേച്ചി. എപ്പം നോക്കിയാലും ചിരിയും കളിയും തമാശയും ബഹളവും തന്നെ.
2: അപ്പൊ പി സി അക്കാരെ അറിഞ്ഞില്ലേ? ഇന്നലെ സ്റ്റേഷൻ ഡയറക്ടർ കൊടുത്ത ഒരു ഇൻഡാസിനുള്ള മറുപടി എഴുത്താണ്. ഐ മെമ്മോണുള്ള മറുപടിയേ.
3: ഡോ തിക്കു, എന്താ പ്രശ്നം? എന്തോ ഒരു ഇൻഡാസ് കിട്ടിയെന്ന് കേട്ടല്ലോ, എന്താ കാര്യം?
4: എന്താ പറയുക, കഴിഞ്ഞ ദിവസം ആകാശത്തിലേക്ക് വിക്ഷേപിച്ചൊരു നാടകം എഴുതി വന്നപ്പോ സമയത്തിരി കൂടിപ്പോയി. അതുകൊണ്ട് എന്തായി, ക്ലൈമാക്സ് ഒക്കെ ചെരുപ്പിനൊത്ത് കാല് മുറിച്ച പോലായി.
3: എന്താ അങ്ങനെ വരാൻ?
4: ദാ ഈ കാരണം കാണിക്കൽ നോട്ടീസിൽ ഒപ്പിട്ട അതേ വിദ്വാൻ തന്നെയാണ് പറ്റിച്ചത്.
3: മനസ്സിലായില്ല.
4: അദ്ദേഹം ഡയറക്ടർ ആദ്യം ഒരു കഥ പറഞ്ഞു, ഒരു കോഴഞ്ഞു മറിഞ്ഞ കഥ. ആ അലമ്പ് കഥയിൽ 110,000 കഥാപാത്രങ്ങളെയും അങ്ങേര് നിർദ്ദേശിച്ചു.

0: അത് രണ്ടു ദിവസത്തിനുള്ളിൽ എഴുതി പൂർത്തിയാക്കാനും പറഞ്ഞു.
1: ഫീസ് കേട്ടിരുന്നോ നാടകം? ഞാനായിരുന്നല്ലോ ആ നാടകത്തിലെ ഹതഭാഗ്യയായ നായിക. ദുരന്തായിരുന്നു കേട്ടോ നാടകം.
0: ഞാൻ വേണമെങ്കിൽ 10 നാടകം 2 ദിവസം കൊണ്ട് എഴുതി കൊടുക്ക. പക്ഷെ ഈ കാരണം കാണിക്കൽ നോട്ടീസിന് ഞാൻ എന്ത് മറുപടി കൊടുക്കാനാണ്?
1: ഇന്നും പുഷ്പമോള് തന്നെ ഫസ്റ്റ്.
2: അത് ശരി. മോളെയും കുട്ടി നീ എവിടെയാ കറങ്ങിയതുമായേ?
1: ഞാനേ കാന്റീൻ വരെ ഒന്ന് പോയി.
2: ഓഹോ, അങ്ങനെ വരട്ടെ. അല്ല മോളെ, PC അമ്മാവന് വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോ കാന്റീനില്?
3: ഇല്ല, ഞാൻ എല്ലാം തീർത്തു.
1: അയ്യോ, അപ്പൊ ഇനി ലക്ഷ്മി ചേച്ചി എന്താ കഴിക്കുക? അല്ല, മായയുടെ ഡ്യൂട്ടി കഴിഞ്ഞതല്ലേ, പോണ്ടേ?
4: അയ്യോ, പോകണം ചേച്ചി. മാഷ് എഴുത്ത് തല പിടിച്ചിരിക്കല്ലേ.
1: മോളെ ഞാൻ ആരെ ഏൽപ്പിക്കും? ഒരു കാര്യം ചെയ്യാം, ഞാനേ ലൈവ് സ്റ്റുഡിയോയിലേക്ക് പോവാ. മോളെ ഞാൻ അങ്ങോട്ട് കൂട്ടിക്കോളാം. വാ മോള്, വാ പോവാ.
2: എടോ, ആ ഇണ്ടാസും കൈ പിടിച്ച് താനിത് എത്ര നേരായടോ ഇരിക്കണോ? എന്തേലും എഴുതി കൊടുക്ക.
5: മാഷ കണ്ടോ?
2: മാഷോ? എനിക്ക് എത്ര മാഷന്മാരെ വേണം ചങ്കര. പേരും പെരുമയുള്ളൊരു മാഷ ഉണ്ടായിരുന്നതിനെ പിരിച്ചു വിട്ടില്ലേ പി ഭാസ്കര മാഷിനെ? ഹാ, പിന്നെ ഒരു മാഷുള്ളത് സ്റ്റുഡിയോ പരിസരങ്ങളിൽ കാണാനിടയുണ്ട്, രാഘവ മാഷ്. ബാക്കിയുള്ള 1-2 മാഷന്മാര് ഇന്ന് അവധിയില.
5: അല്ല, നമ്മള് തിക്കോളി മാഷയാ വേണ്ടേ?
0: എന്താണോ ശങ്കര, എന്താ ഞാൻ വേണ്ടത്?
5: അല്ല മാഷേ, താഴത്തെ ഒരാളെ മാഷ കാണുന്നു പറഞ്ഞ് കുറെ നേരമായി.
0: ആരാത്? എന്തേലും പറഞ്ഞോ.
5: ഒരു ബാലിന്നാ പറഞ്ഞത്, കൊടുവല്ലിന്ന്.
0: ഓ, ആ കൊടും ഭീകരം വന്നോ? ആ അതിശയം തന്നെ. ഞാനിതാ വരുന്നു പറ.
2: അത് ശരി, താനല്ലേടോ നേരത്തെ വലിയ വായിൽ പറഞ്ഞത്. ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപ്പട്ടര് വന്നാലും അത് തീർക്കാതെ താടി ഇറങ്ങില്ല എന്നൊക്കെ.
0: മുത്തുപ്പട്ടര് എന്റെ കയ്യിൽ നിന്ന് ഇതുവരെ കടം വാങ്ങിയിട്ടില്ല. എന്നാൽ കൊടുവള്ളി ബാലൻ എന്ന ഈ ചങ്ങായി 6 മാസമായി കടം വാങ്ങിയ കാശ് തിരിച്ചു തരാതെ എന്നെ ചുറ്റിക്കുന്നു. എന്റെ ഈ ദാരിദ്ര്യകാലത്ത് അവനത് തിരിച്ചു തരാൻ തോന്നിയല്ലോ. കയ്യിലാണേൽ എണ്ണിച്ചുട്ട അപ്പങ്ങള് പോലെ ഉള്ളു കാശ്. ഞാനതും വാങ്ങി പെട്ടെന്ന് വരാം.
2: അല്ലയോ കുമാരി മായാ നാരായണൻ, ഭവനിയല്ലേ തെല്ലു മുമ്പേ പോകാൻ ധൃതി കൂട്ടിയത്? എന്താ പോണില്ലേ?
1: ഒന്നും പറയണ്ട, നാളത്തേക്കുള്ള അനൗൺസ്മെന്റ് എഴുതാൻ വിട്ടുപോയി. ആകെ മൊത്തം തിരക്കായി പോയി.
2: ഇവിടെ തിരക്കും ബേജാറും ഇല്ലാത്ത ഒരേ ഒരാൾ ഞാൻ മാത്രാന്ന് തോന്നുന്നു. എല്ലാവർക്കും തിരക്ക്. നമ്മുടെ തിക്കുന്റെ കാര്യാണ് കഷ്ടം, നിന്ന് തിരിയാൻ സമയമില്ല. എന്നാ വഴിയെ വരുന്ന എല്ലാ വയ്യാവേലികളും എടുത്ത് തലയിലിടും. നാടകാവട്ടെ, നാട്ടുമ്പുറാവട്ടെ, ഭാരവാകാവട്ടെ, ഫീച്ചർ ആവട്ടെ, അതിനിടയിൽ സാമൂഹിക സേവനം, കമ്പനി കൂടല്ലേ.
1: ആ മാഷെ സമ്മതിക്കന്നെ വേണം കേട്ടോ. വീട്ടിലെ കാര്യവും തന്നത്തെ നോക്കണ്ടേ? അതിനു പുറമെ മോളുടെ സകല കാര്യവും നോക്കണം. അമ്മയില്ലാത്ത കുഞ്ഞല്ലേ അതും, ഒരു പെൺകുട്ടി. മാഷതൊന്നും അറിയിക്കാണ്ടല്ലേ ആ മോളെ വളർത്തുന്നത്. PC ഒന്ന് പ്രേരിപ്പിച്ചൂടെ ഒരു 2-ാം കല്യാണത്തിന്.
2: ആരേ ചിക്കുനിയോ? ഭാഷ്ട, ഇങ്ങനെ ഒരു ആവശ്യം കൊണ്ട് ആ സവിധത്തിലേക്ക് ഒരു 100 തവണയെങ്കിലും പോയ എന്നോടാണോ മായെ നീ ഇത് പറയണേ? എടോ, അയാളുടെ മനസ്സിൽ ഇപ്പോഴും ആ പാർവതി ടീച്ചർ മരിച്ചിട്ടില്ല. അവർക്ക് പകരം വയ്ക്കാൻ വേറൊരാളില്ല അയാൾക്ക്.
1: നമുക്ക് നോക്കാം, മോള് കുറച്ചുകൂടി ഒന്ന് വളരട്ടെ, മനസ്സ് മാറ്റേണ്ടി വരും മാഷിന്.
2: മായക്ക് എന്തറിയ അയാളെ കുറിച്ച്? 2.5 വയസ്സില് അമ്മയെ നഷ്ടപ്പെട്ട ഒരാളായാണ്. അച്ഛൻ മരിച്ചതാകട്ടെ അയാളുടെ 6-ാം വയസ്സിലും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ടീച്ചറുടെ സ്ഥാനത്ത് മറ്റൊരു സ്ത്രീയെ സങ്കല്പിക്കാനാവില്ല അയാൾക്ക്.
1: പാവം മോള്, ചെറിയ കൊച്ചല്ലേ, അമ്മയില്ലാത്തതിന്റെ സങ്കടം എപ്പോഴും ഉണ്ടവക്ക്. ഇന്നാളൊരു ദിവസം അവൾ എന്നോട് ചോദിക്കുക, മായച്ചി അച്ഛനാണോ എന്റെ അമ്മ എന്ന്. ഞാൻ വല്ലാണ്ടായിപ്പോയി. മാഷ് വരുന്നു.
0: അല്ല, മായക്ക് പോകാതായില്ലേ നീ?
1: ദേ ഞാനിറങ്ങാ, ഈ അനൗൺസ്മെന്റ് ഒന്ന് എഴുതി തീർക്കേ വേണ്ടു.
2: എന്തായടോ കാശ് തിരിച്ചിരുട്ടിട്ടും തന്റെ മുഖത്തൊരു തെളിച്ചക്കുറവ്?
0: അല്ല, ഞാൻ ആലോചിക്കുക, മനുഷ്യന്മാരുടെ ഒരവസ്ഥകളെ.
2: എന്തേ?
0: അല്ല, ഞാനാ കൊടുവള്ളി ബാലന്റെ കാര്യം പറഞ്ഞതാ.
2: എന്താ ഇപ്പോ ബാലന് പറ്റിയത്?
0: ആപത്ത് വരുമ്പോൾ കൂട്ടത്തോടെ എന്ന് പറഞ്ഞ പോലെ അയാളുടെ അച്ഛൻ കഴിഞ്ഞ മാസം മരിച്ചു അമ്മ ആശുപത്രിയിൽ. മോളൊരുത്തന് വാഹനാപകടം, ആകെ മൊത്തം കാശിന് ചെരുക്കം വന്ന്.
2: ഓഹോ,
0: അയാളിപ്പോ ഒരു ആത്മഹത്യയുടെ വക്കീലാണത്രേ.

0: ശരിക്കും ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ അങ്ങെടുത്ത് കൊടുത്തു.
1: ഹോ, താരിത്ര ശുദ്ധനും മാന്തനുമായി പോയല്ലോ. ഇവിടുന്ന് പേരേന്തി കിട്ടണമെന്ന് അക്കാപ്പിച്ച പൈസ കൊണ്ട് ഇയാള് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വരുന്ന പാട് നമുക്കല്ലേ അറിയൂ.
0: അപ്പറഞ്ഞത് ശരിയാണേൽ പി സിയോട് ഉപകാരം ചെയ്യണം. കയ്യിലുള്ളത് മുഴുവൻ ബാലം കൊണ്ടുപോയ സ്ഥിതിക്ക് ഈ മാസം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പതിവ് പോലെ ഒരു കൈ സഹായം.
1: ഒലക്ക, 10 പൈസ ഞാൻ തരില്ല. ഇയാൾ ഈ ജന്മത്തിൽ രക്ഷപ്പെടില്ലടോ.
2: മാഷോടെ
0: എന്താണോടോ?
2: ദേ ഇപ്പൊ ഒരു അംസ മാഷെ കാണണെന്ന് പറഞ്ഞ് താഴെ നിൽപ്പുണ്ട്.
1: കടഞ്ചോദിപ്പുകാരനാണെങ്കിൽ ഇമാസം ഇനി നിവർത്തിയില്ലെന്ന് പറഞ്ഞേക്കേ. ഒരു കൊടുവള്ളി പാടം വന്ന് കയ്യിൽ നിന്നത് മുഴുവൻ അടിച്ചെടുത്തോണ്ട് പോയി എന്നങ്ങോട്ട് പറയൂ.
0: പേരെന്തെന്നാ പറഞ്ഞ്?
2: ഹംസ. തലശ്ശേരി ഭാഗത്തുനിന്നോ മറ്റോ ആ പറഞ്ഞത്.
0: മനസ്സിലായി മനസ്സിലായി, പാട്ടുകാരൻ ഹംസ.
1: ആരാടോ അത്? എന്താ പ്രശ്നം?
0: ഇതൊരു ശുപാർശ.
1: ആരോടാ ശുപാർശ പറയണ്ടേ?
0: രാഘവൻ മാഷിന്റെ ഒരു പാട്ട് പാടുന്നെന്ന് ഹംസക്ക്. ഇവിടെ ആകാശവാണിയില്
1: നടക്കട കാര്യം വല്ലതും ആണോടോ? തിക്കു
0: പറഞ്ഞു നോക്ക, കഴിവുണ്ടേലും മാഷ് പരിഗണിക്കാതിരിക്കൂല.
1: അത് ഞാൻ പറഞ്ഞത് ശരിയാ.
0: എടോ ശങ്കര,
2: ഓ
0: ഹംസയോട് രാഘവൻ മാഷിന്റെ മുറിയിലേക്ക് മാഷ് അവിടെ ഇല്ലെങ്കിൽ സ്റ്റുഡിയോ പരിസരത്തേക്ക് വരാൻ പറയും.
2: ഓ
0: ആ പിന്നെ പി സി, ഞാനൊന്ന് മാഷെ കണ്ടുവരാം.

0: തോമസേ, മഹാശ തിരക്കിലാണോ? നിങ്ങൾ കാണുന്നില്ലേ, റിഹേഴ്സലാണ്. മഹാശ ഒന്ന് കിട്ടണമല്ലോ. എന്താ വഴി?
1: ഒരു വഴിയില്ല, ഇത് തീരണം.
2: അമ്മ വന്നറവാതിൽ
0: നേരെ അങ്ങോട്ട് കയറി ചെന്നാലോ? വേണ്ടല്ലേ, ഹാർമോണിയം പെട്ടിക്ക് മുന്നിലിരിക്കുമ്പോ ആള് സിംഹപ്രകൃതിയാണ്. കാത്തു നിൽക്ക, അതാ നല്ലത്.

0: നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു. ദേ മാഷിങ്ങളെ കണ്ട്, ഇതാ വിളിക്കുന്നു.
1: എന്നെയോ?
0: ഹേ, മാഷല്ലേ നിങ്ങളെ അത്തെ കൈമാടി വിളിക്കുന്നത്?
1: ഓ ഭാഗ്യം, പോയി കണ്ടിട്ട് വരാം.
2: എന്താടോ തിക്കു, എന്താ കാര്യം? എന്തേലും കാര്യമില്ലാതെ ഈ ഭാഗത്ത് തന്നെ കാണാറില്ലല്ലോ.
1: ഒരു കാര്യണ്ട് എന്ന് തന്നെ വെച്ചോ. ഞാൻ മുമ്പൊരിക്കല് മാഷോട് സൂചിപ്പിച്ചിരുന്നു തലശ്ശേരിയിൽ നിന്നുള്ള ഒരു പാട്ടുകാരനെ കുറിച്ച്.
2: ഞാൻ ഓർക്കുന്നില്ല, എന്താ അയാളുടെ പേര്?
1: ആലു വല്യ പുള്ളിയ, നാലഞ്ച് രാഗങ്ങളൊക്കെ സ്വന്തം പേരിലുള്ള ആളാണ്.
2: തിക്കു, സമയം കളയാണ്ട് വേഗം പറ ഓർക്കസ്ട്ര കാത്തു നിൽക്കുന്നു.
1: ഹംസ എന്നാണ് പേര്.
2: താനെന്തോ രാഗങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ.
1: അത് പിന്നെ മാഷ്ക്കറിയില്ലേ അയാളുടെ സ്വന്തം പേരിലുള്ള രാഗങ്ങളെ കുറിച്ച്? ഹംസധ്വനി, ഹംസാനന്ദി, ഹംസനാദം.
2: തന്റെ ഒരു കാര്യം, അത് പോട്ടെ. അയാളെവിടെ?
1: അയാള് പുറത്ത് മാഷ കാത്തിരിക്കുന്നുണ്ട്.
2: ഏതായാലും ഈ പാട്ട് സെറ്റ് ചെയ്തിട്ട് ഞാൻ പുറത്തിറങ്ങു, വെയിറ്റ് ചെയ്യാൻ പറ.
1: ശരി മാഷേ.
2: ആ എടോ തിക്കു, പിന്നെ ഒരു കാര്യം, സ്വാതന്ത്ര്യദിനത്തെക്കുറിച്ചൊരു മ്യൂസിക്കൽ ഫീച്ചറിന്റെ സ്ക്രിപ്റ്റ് എഴുതിത്തരാന്ന് പറഞ്ഞിട്ട് ഒരു വർഷമായി.
1: ഓ, അങ്ങനെയൊന്നുണ്ടല്ലേ. അല്ല മാഷേ, അടുത്ത ആഴ്ച ഒരു നാടകമുണ്ട്, അതിന്റെ പണി കഴിഞ്ഞാൽ ലോഡനെ എഴുതി തുടങ്ങാം.
2: എടോ സത്യം പറഞ്ഞ എനിക്കൊരു പ്രതീക്ഷയുമില്ല ആഗസ്റ്റ് 15 മുൻപ് താൻ അത് എഴുതിത്തരുമെന്ന കാര്യത്തിൽ.
1: എന്നാ നമുക്കത് റിപ്പബ്ലിക് ദിനത്തിലേക്ക് മാറ്റിയാലോ?
2: ഹോ, തന്നെപ്പോലൊരു ഭൂലോക മടിയറിയാണല്ലോ എനിക്കിത് ഏൽപ്പിക്കാൻ തോന്നിയത്. എഴുതുന്ന കാര്യത്തിൽ മാത്രം തനിക്ക് എന്താടോ ഇത്ര മടി? ഏ, ആ ഞാൻ ആ പാട്ടിനെ ഒന്ന് മെരുക്കി എടുക്കട്ടെ. താൻ ചെല്ല്. എടോ ചിദംബരം, റെഡിയല്ലേ? സീസ്ണൻ 1 2 3 4

0: ഇതാരി? അല്ല മാഷേ, നമ്മളെ കൊച്ചൂരിയെ കൂട്ടിയില്ലെന്ന്.
1: എല്ലാം ധ്രുവ്.
0: ആ അതെ, ചൂടോടെ പിടിച്ചോളി.
1: ശരിക്കും വെന്തില്ലല്ലോ അന്ത്രോ.
0: അത് തണുക്കുമ്പോ ശരിയാവുന്ന്.
2: അല്ല മാഷിന് നല്ലോണം വൈകിയല്ലോ.
1: ഒന്നും പറയണ്ട എന്റെ അന്ത്രോ, തീരണ്ടടോ പണി.
0: ഇങ്ങക്ക് മാത്രമേ ഉള്ളൂ അവിടെ ഒരിക്കലും തീരാത്ത ഹലോക്കിന്റെ പണി.
1: പണിയെടുക്കാൻ മടിയില്ലാത്തവർക്ക് എന്നും പണിയോട് പണിയല്ലോടോ.
0: അത് മാഷ് പറഞ്ഞത് നേരും. എനിക്കവിടെ നിന്നാ എല്ലാം കാണാലോ. നട്ടുച്ചയ്ക്ക് വന്ന് വൈകുന്നേരം കഴിച്ചിലാകുന്ന ആഫീസർമാരെ എനിക്കറിയാം. അതുപോലെ ഒരാ നേരത്ത് വന്ന് പാതിരാക്ക് വീട്ടിലേക്ക് വന്ന് നിങ്ങളെ പോലത്തെ മനുഷ്യന്മാരെയും ഞമ്മള് കാണുന്നുണ്ട്.
1: അന്ത്രോ, ബീഡി ഉണ്ടാവോ എടുക്കാൻ? ഒരു രണ്ട് മൂന്ന് കെട്ട് വേണം.
0: ഉണ്ടാവും ഉണ്ടാവും. അപ്പോ ഇന്ന് രാത്രി കാര്യമായ എന്തോ എഴുത്ത് പരിപാടി ഉണ്ടല്ലോ.
1: അതെ, ഒരു നാടകം. നാളെ രാത്രി റേഡിയോയിൽ പോകാനുള്ളതാ. എഴുതി തുടങ്ങണത്രേ.
0: ഇന്ന് രാത്രി എഴുതി തുടങ്ങിയിട്ട് ഉറക്കം കുളച്ച് പുലരും വരെ ഇരുന്ന് എഴുതി തീർത്താൽ പോലും നാളെ രാത്രി തന്നെ നാട്ടുകാരെ അത് കേൾപ്പിക്കണമെന്ന് വെച്ചാൽ ഇതൊക്കെ പോലും നടക്കുന്ന കാര്യമാണ്.
1: അതിനല്ലേ തന്നോട് രണ്ടു മൂന്ന് കെട്ട് ബീഡി എടുക്കാൻ പറഞ്ഞത്.
3: തെക്കോടിയ മാഷല്ലേ?
1: അതെ. ആരാ?
3: എന്റെ പേര് മുരളി, ഒരു പത്രപ്രവർത്തകനാണ്.
1: ഓ, എന്താ ഞാൻ വേണ്ടത്?
3: ഒരു ഇന്റർവ്യൂ ഉദ്ദേശിച്ച് വന്നതാണ്. മാഷിന്റെ എഴുത്ത് ജീവിതം.
1: ഒരു ഇന്റർവ്യൂ നടത്താനുള്ള മഹിമയൊന്നും എന്റെ എഴുത്ത് ജീവിതത്തിനില്ല. അതും ഇതും എഴുതി പിടിപ്പിച്ച് ഇനി അത് ഉണ്ടാക്കുകയും വേണ്ട.
3: അല്ല മാഷേ, അതല്ല.
1: ഡാ, ആ കാണുന്ന ആകാശവാണിക്ക് വേണ്ടി തൊഴിലിന്റെ ഭാഗമായിട്ട് എഴുതി ആകാശത്തിൽ അരിഞ്ഞുപോയ ചില നാടകങ്ങൾ, അതിനു മുമ്പ് എഴുതിയ ചില പൊട്ട കവിതകൾ, ഇതൊക്കെ അല്ലാതെ ഞാൻ എന്തെഴുതിന്നാ?
3: ഞാൻ ആ വിഷയം സംസാരിക്കാൻ അല്ല വന്നത്.
1: പിന്നെ
3: ദേശീയ സ്വാതന്ത്ര്യ സമരത്തില് മാഷ് വഹിച്ച പങ്ക്.
1: അതൊക്കെ ആ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു. കാലം വിളിച്ചു, രാജ്യം വിളിച്ചു, ജനലക്ഷങ്ങൾ ആ വിളി കേട്ട് സമരഭൂമിയിലിറങ്ങി. ഞാൻ അവരിൽ ഒരാള് മാത്രം. അതൊക്കെ അത്രേ ഉള്ളൂ.
3: ഞാൻ ആ കാലത്ത് മാഷെക്കുറിച്ച് ശരിക്കും ഗവേഷണം നടത്തിയിട്ടാണ് വരുന്നത്.
1: അങ്ങനെയാണെങ്കിൽ എന്തിനാടോ ഇങ്ങനെ ഒരു അഭിമുഖം?
3: രേഖപ്പെടുത്തിയ ചരിത്രം ചിലയിടങ്ങളിലൊക്കെ നിശബ്ദത പാലിച്ചു കാണുന്നു. അതിനൊക്കെ വ്യക്തത വരുത്തണമെങ്കിൽ അങ്ങേപ്പോലുള്ള ചരിത്ര പുരുഷന്മാരിൽ നിന്നും അനുഭവങ്ങൾ ശേഖരിക്കേണ്ടി വരില്ലേ മാഷെ?
1: ചരിത്ര പുരുഷനോ ഈ ഞാനോ? ചരിത്രത്തിൽ അനിയനുള്ള അജ്ഞതയാണ് തന്നെ കൊണ്ട് അങ്ങനെയൊക്കെ പറയിക്കുന്നത്.
3: പറയാൻ അനുവദിക്കുകയാണെങ്കിൽ മാഷെക്കുറിച്ച് എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം. തെറ്റുണ്ടെങ്കിൽ മാഷ് തിരുത്തി തന്നാ മതി.
1: ഓ,
3: തറവാട്ടിൽ തന്നെ ഉണ്ടായിരുന്നില്ലേ ഒരു അസൽ പോരാളി, സ്വാതന്ത്ര്യ സമരഭടനായ മാറോളിച്ചക്കണ്ടി ഗോവിന്ദൻ നായർ ഇല്ലേ?
1: ഹാ, ഗോവിന്ദേട്ട്, മുത്തച്ഛന്റെ മരുമകൻ.
3: പിന്നെ തിക്കോടി എന്ന ഗ്രാമം കേളപ്പജിയുടെയും കുഞ്ഞിക്കണ്ണൻ നമ്പ്യാരുടെയും ഉത്സാഹത്തിലുണ്ടായ ശക്തിപ്രസ്ഥാനം. മാഷതിൽ സജീവമായി പ്രവർത്തിച്ചതല്ലേ?
1: ഇല്ലാന്ന് പറയുന്നില്ല.
3: പിന്നെ മൊയ്യാരത്ത് ശങ്കരന്റെ കൂടെ നിയമലംഘന പ്രസ്ഥാനം, 37 അധ്യാപക സമരം, വി ആർ നായനാരുടെ നേതൃത്വത്തിൽ ഹരിജനോദ്ധാരണം.
1: നിർത്ത് നിർത്ത് നിർത്ത്. താനിപ്പോഴേ കുറെ പേരുകൾ പറഞ്ഞില്ലേ? കേളപ്പജി, മൊയ്യാരത്ത് ശങ്കരൻ, വി ആർ നായനാരൻ, ഇങ്ങനെ ഇവരൊക്കെയാണ് താൻ നേരത്തെ പറഞ്ഞ ചരിത്ര പുരുഷന്മാര്. അല്ലാതെ അവരെ പ്രസംഗം കേട്ടു, അവര് നയിച്ച ജാഥകളിൽ അണിനിരന്നും അവര് പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത എന്നെപ്പോലുള്ള അനുഭാവികൾ അല്ലടോ.
3: മാഷുടെ ഈ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അർഹിച്ചതൊന്നും അവകാശപ്പെടാതെ പിന്നോട്ട് മാറി നിൽക്കുന്ന മാഷുടെ ഈ സ്വഭാവം.
1: ഓഹോ, പിന്നെന്തൊക്കെ കേട്ടിട്ടുണ്ട് താനെന്നെ കുറിച്ച്?
3: മാഷെക്കുറിച്ച് നല്ല കാര്യങ്ങളെ ഞാൻ കേട്ടിട്ടുള്ളൂ, പക്ഷേ മാഷുടെ ഒരു സാക്ഷിമൊഴി, ഒരു മാപ്പ് സാക്ഷിമൊഴിയെക്കുറിച്ച് ചിലരൊക്കെ മോശമായി പറയുന്നത് കേട്ടിട്ടുണ്ട്.
1: മനസ്സിലായില്ല.
3: കീഴരിയൂർ ബോംബ് കേസിൽ മാഷ് മാപ്പ് സാക്ഷിയായിരുന്നല്ലോ.
1: ജീവിതത്തിൽ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരധ്യായമാണത്.
3: അപ്പോഴ് ഞാൻ കേട്ടത് സത്യമാണെന്ന് വരൂ.
1: താനെന്താ കേട്ടത്?
3: അത് ആ ബോംബ് സ്ഫോടന പരമ്പരയുടെ പിന്നണിക്കാർ പലരും മാഷുടെ മൊഴിപ്രകാരമാണത്രേ പോലീസ് പിടിയിലായതും വർഷങ്ങളോളം ജയിലുകളിൽ കഴിയേണ്ടി വന്നത്.
1: ഞാന് മൊഴി കൊടുത്തു എന്നത് സത്യമാണ്. പക്ഷേ ഒരാളുടെ പേര് പോലും ഞാനായിട്ട് പറഞ്ഞിട്ടില്ല.
3: എല്ലാരും പിന്നെ അങ്ങനെ പറയാൻ കാരണം എന്തായിരിക്കും?
1: ഇക്കാര്യങ്ങളെക്കുറിച്ച് അനിയൻ ഗവേഷണം നടത്തി വരികയാണെന്നല്ലേ പറഞ്ഞത്. അത് തുടരട്ടെ.

0: ഇതാണ് സത്യമെന്ന് തിരിച്ചറിയാൻ അത് സഹായിച്ചേക്കും. പിന്നെ അന്ന് ഞാൻ മാപ്പുസാക്ഷിയാകേണ്ടി വന്നതിന്റെ സാഹചര്യം എന്താണെന്ന് അനിയനറിയില്ലല്ലോ.
1: അതെന്താണെന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്.
0: എന്നെക്കുറിച്ച് ഏറെ ഗവേഷണം ചെയ്തു എന്നല്ലേ താൻ പറഞ്ഞത്?
1: അതെ.
0: എന്നെപ്പോലെ ഒരാൾക്ക് അങ്ങനെ ഒരൊറ്റുകാരനാവാൻ പറ്റുമോ? അനിയനെന്താ തോന്നുന്നത്? വലിയൊരു കഥയാണത്.
2: ഇന്നിവിടെ എത്തിച്ചേർന്ന ദേശസ്നേഹികളെ, നിലവിലെ രാഷ്ട്രീയ സ്ഥിതികൾ വിലയിരുത്തി സംസാരിക്കാനും ഭാവി പ്രവർത്തനങ്ങളുടെ രൂപരേഖ അവതരിപ്പിക്കുന്നതിനുമായി ബഹുമാന്യനായ ഡോക്ടർ കെ ബി മേനോൻ അവരെ സാദരം ക്ഷണിക്കുകയാണ്.
3: ദേശഭക്തന്മാരെ, നിങ്ങൾക്കെന്റെ അഭിവാദ്യങ്ങൾ. നാം വലിയൊരു സമരമുഖത്താണുള്ളത്. ഈയിടെ ബോംബെയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മുടെ ആദരണീയരായ ദേശീയ നേതാക്കളെ ബ്രിട്ടീഷ് പട്ടാളവും പോലീസും ചേർന്ന് തുറുങ്കിലടച്ചതിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങൾ നിങ്ങൾക്കറിവുള്ളതാണല്ലോ. രാജ്യമെങ്ങും പ്രക്ഷോഭത്തിന്റെ തീജ്വാലകൾ ഉയർന്നു കഴിഞ്ഞു. നാളിതുവരെ ഹിംസയുടെയും അക്രമത്തിന്റെയും പാത സ്വീകരിക്കാത്ത ഈ പോരാട്ടം ഇനി അങ്ങോട്ട് ഗതി മാറ്റേണ്ട സാഹചര്യമാണ് സംജാതമായിട്ടുള്ളത്.

0: ഓ ഗഡോ, ഇങ്ങനെ നല്ല നടക്കോ? ഇങ്ങനെയുള്ളവരിൽ ഇരുട്ട് തപ്പി തടഞ്ഞാ വരുന്നത്.
1: ഓ ശരി ശരി ശരി. അല്ല കേൾക്കുട്ടിയെ, ചൂട്ട് വേറെയും കരുതിയിട്ടുണ്ടാവുമല്ലോ അല്ലേ?
0: ഉണ്ട്,
1: നീ ഉണ്ട്. കുറെ ദൂരം കടവിലെത്താനേ നിന്നെ കേൾക്കുട്ടി കടവിൽ തോണി പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ
0: അല്ലേ? ഓ,
1: മേനോൻജിക്ക് ഇന്ന് തന്നെ കോഴിക്കോട്ട് എത്താനുള്ളതാ. പിന്നെ മേനോൻജി, ഇന്നത്തെ മീറ്റിങ്ങിനെ കുറിച്ച് മേനോൻജി ഒന്നും പറഞ്ഞില്ല.
2: എല്ലാവരും നല്ല ആവേശത്തിലാണ്. പക്ഷേ ഈ ആവേശം കൊണ്ട് മാത്രമായില്ല.
0: അതെന്താ മേനോൻജി അങ്ങനെ പറഞ്ഞത്?
2: ബുദ്ധിയും തന്ത്രവും കൊണ്ട് വേണം ഇനി അങ്ങോട്ട് വെള്ളക്കാരെ നേരിടാൻ. കലാപങ്ങൾ അഴിച്ചുവിട്ട് വേണം നാം അന്തിമ പോരാട്ടങ്ങളിൽ ആഞ്ഞടിക്കാൻ. അവിടെയാണ് ഈ ആവേശം ഗുണം ചെയ്യുക.
1: മേനോൻജി, കലാപത്തിന് ആഹ്വാനം ചെയ്യുക, അതൊക്കെ ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തത്തിനെതിരല്ലേ?
2: ഈ കണ്ട നേതാക്കളെ മുഴുവൻ ജയിലിലടച്ചപ്പോ രാജ്യത്താകെ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ആരെങ്കിലും ആഹ്വാനം ചെയ്തിട്ടാണോ?
0: അല്ല മേനോൻജി, ഇത്രയും കാലം ഈ സമരം സമാധാനപരമായല്ലേ മുന്നോട്ട് പോയത്?
2: രാജ്യം കലാപങ്ങളാൽ ഇളകി മറിയുമ്പോ, ബോംബ് സ്ഫോടനങ്ങളാൽ പ്രകമ്പനം കൊള്ളുമ്പോ, സമാധാനവും ഉപവാസവും അഹിംസാ മന്ത്രവും കൊണ്ട് നാം ഇവിടെ ഇരുന്നാ മതിയെന്നാണോ? സ്വാതന്ത്ര്യം പൊരുതി നേടേണ്ട ഒന്നാണ്. ഉദാരപൂർവ്വം ആരെങ്കിലും തരേണ്ട ഭിക്ഷയാവരുതത്.
0: ഒന്നുമറിയാത്ത പാവം മനുഷ്യർക്ക് ജീവഹാനി സംഭവിക്കില്ലേ?
2: ആളപായം ഉണ്ടാകരുതെന്ന കർശന നിബന്ധന നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സ്ഫോടനങ്ങൾ ഭരണകൂട സ്ഥാപനങ്ങളെ തകർക്കാനുള്ളതാണ്, സായിപ്പന്മാരെ ഞെട്ടിക്കാനുള്ളതാണ്.
1: എങ്ങനെയാ മേനോൻജി പറഞ്ഞ പദ്ധതികൾ നടപ്പിലാക്കുക?
2: അതെ, കൂടെയുള്ള എല്ലാവരെയും വിശ്വസിക്കാമല്ലോ അല്ലേ?
1: വിശ്വസിക്കാം, വിശ്വസിക്കാം.
2: എന്നാ പിന്നെ എവിടെയെങ്കിലും സ്വസ്ഥമായിരുന്നു നമുക്ക് സംസാരിക്കാം.
1: അതാ എല്ലാരും വരിക, എല്ലാരും വരിക. മേനോൻജിക്ക് ചിലത് പറയാനുണ്ട്. വരിക, വരിക.
2: ഈ വരുന്ന നവംബർ മാസം 9 വിധ്വംസക ദിനമായി നാം ആചരിക്കും. അന്ന് ഈ മലബാറിൽ ഏതാനും ഭരണകൂട സ്ഥാപനങ്ങളിൽ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാകണം.
0: ഭരണകൂട സ്ഥാപനങ്ങൾ എന്ന് വെച്ചാൽ
2: അംശ കച്ചേരികൾ, രജിസ്റ്റർ ഓഫീസുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, പോലീസിന്റെയും പട്ടാളത്തിന്റെയും വരവ് പോക്കും കമ്മ്യൂണിക്കേഷനും തടയിടാൻ ചിലപ്പോൾ പാലങ്ങൾ തകർക്കേണ്ടി വരും, ടെലിഗ്രാഫ് കേബിൾ ലൈനുകൾ മുറിച്ചു മാറ്റേണ്ടി വരും. ബോംബ് സ്ഫോടന പരമ്പരയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ നെടുങ്കോട്ടകൾ ഞെട്ടിവിറക്കണം.
1: അല്ല മേനോൻജി, ഈ ബോംബുകൾ ആരെങ്ങനെ ഉണ്ടാക്കാനാ?
2: എനിക്കറിയാം കുറെ കാര്യങ്ങൾ. വിദേശത്തെ വിപ്ലവ സംഘടനയായ ഗദ്ദർ പ്രസ്ഥാനത്തിലുണ്ടായിരുന്നു ഞാൻ.
0: അല്ല, ഇതെല്ലാം നടക്കുന്ന കാര്യമാണോ?
2: നടക്കാതെ പിന്നെ? എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. ഞാനിനി നമ്മുടെ ഓപ്പറേഷനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാം. കീഴരിയൂർ ഗ്രാമമാണ് നാം കണ്ടുവച്ചിരിക്കുന്നത്.
0: കീഴരിയൂരാ?
2: അതെ.

0: അവിടെയാണ് അനുയോജ്യമായ സ്ഥലം. നെല്ലിയാടിപ്പുഴയ്ക്ക് കുറുകെ പാലമില്ലാത്തതിനാൽ ആർക്കും അത്ര പെട്ടെന്ന് എത്തിപ്പെടാനാവില്ല.
1: ശരിയാ ശരിയാ, അത് ശരിയാ.
0: പിന്നെ മാവട്ടമല കീഴടുത്താണല്ലോ, അതിനകത്ത് ഉൾക്കാട്ടിൽ വെച്ചായിരിക്കും നമ്മുടെ പരീക്ഷണ സ്ഫോടനങ്ങൾ. കൂടുതൽ വിവരങ്ങൾ അടുത്ത ആഴ്ച ചാലപ്പുറത്തെ വേർക്കോട്ട് രാഘവൻ നായരുടെ വീട്ടിൽ നടക്കുന്ന രഹസ്യയോഗത്തിൽ വെച്ച് അറിയിക്കാം. ഒരു കാര്യം,
1: എന്തേ?
0: രഹസ്യയോഗങ്ങളിൽ പങ്കെടുക്കുന്നവർ ജാഗ്രത പാലിക്കണം. ഒരിക്കലും സംഘമായി വരരുത്. വ്യത്യസ്ത സമയങ്ങളിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കായി വേണം വരാൻ. പിന്നെ എല്ലാവരോടുമായി ഒരു കാര്യം കൂടി പറയാം, നല്ല ചങ്കുറപ്പുള്ളവർ മാത്രം പങ്കെടുത്താൽ മതി ഈ ഓപ്പറേഷനിൽ. ഇനി അങ്ങോട്ടുള്ള ജീവിതം യാതനാപൂർണമായിരിക്കുന്നത് തീർച്ചയാണ്. കൊടിയ പീഡനങ്ങൾ, നീണ്ട കേസ് വിസ്താരങ്ങൾ, ഇരുണ്ട കൽത്തുറുങ്ങുകൾ, ഇതൊക്കെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്ത് അധികം അകലെയല്ലാത്ത പൂർണ്ണ സ്വാതന്ത്ര്യത്തിന്റെ പൊൻവെളിച്ചവും നിങ്ങളെ, ഈ രാജ്യത്തെ, ഈ ജനതയെ കാത്തു നിൽക്കുന്നുണ്ട്. ഒരു കാര്യം തീർച്ചയാണ്, അങ്ങകലെയല്ല സ്വാതന്ത്ര്യം.
2: ഞാനുമുണ്ടായിരുന്നു ആ രാത്രിയിലെ അന്നവിടെ. ഡോക്ടർ കെ ബി മേനോൻ സൂചിപ്പിച്ച ആ നല്ല ചങ്കുറപ്പ് എനിക്കുണ്ടായിരുന്നില്ല. എന്നിട്ടും ചിലപ്പോഴൊക്കെ ഞാൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു. രഹസ്യയോഗങ്ങളിൽ പങ്കെടുത്തും സന്ദേശങ്ങൾ കൈമാറിയും സ്വതന്ത്ര ഭാരതം എന്ന പത്രം വിതരണം ചെയ്തുമൊക്കെ. എന്നിട്ട് ഗോവിന്ദേട്ടനും കേളപ്പുജിയുടെ മകൻ കുഞ്ഞിരാമ കിടാവുമായിരുന്നു എന്റെ മാർഗദീപങ്ങൾ. സാഹസിക കൃത്യങ്ങളിലൊന്നും ഞാൻ പങ്കാളിയായില്ല. എങ്കിലും ബോംബ് നിർമ്മാണ ഘട്ടങ്ങളിലൊക്കെ അവിടെ ഇവിടെയും തൊടാതെ എല്ലാറ്റിനും സാക്ഷിയായി ഞാനുണ്ടായിരുന്നു.
3: എന്നിട്ട് പിന്നീടെന്തുണ്ടായി?
2: വടക്ക് കണ്ണൂര് മുതൽ തെക്ക് പാലക്കാട് വരെ പല ദിവസങ്ങളിലായി പലയിടത്തു ബോംബുകൾ പൊട്ടി. ചേമഞ്ചേരി രജിസ്റ്റർ ഓഫീസോ റെയിൽവേ സ്റ്റേഷനോ പിന്നെ കോക്കല്ലൂർ ഉണ്ണികുളം മേലൂർ അംശക്കച്ചേരികളോ അഗ്നിക്കിരയായി. ഉള്ളേരി പാലവും ഫറൂഖ് പാലവും ഭാഗികമായി തകർത്ത് ടെലഫോൺ ടെലഗ്രാഫ് കമ്പികൾ മുറിച്ചു മാറ്റി.
3: വെള്ളക്കാർ ശരിക്കും നടുങ്ങി കാണുമല്ലോ. അടങ്ങിയിരുന്നിട്ടുണ്ടാവോ അവര്?
2: എവിടെ അടങ്ങിയിരിക്കാൻ. കീഴഞ്ഞൂരും പരിസര പ്രദേശങ്ങളും പിന്നെ കണ്ടത് ബ്രിട്ടീഷ് പട്ടാളത്തിന്റെയും കങ്കാലി പോലീസിന്റെയും അഴിഞ്ഞാട്ടമായിരുന്നു. ശരിക്കും ഒരു നരനായാട്ട്.

0: ഗോവിന്ദേട്ടനി എന്നെയും തെരഞ്ഞ് അവർ തറവാട്ടിലുമെത്തി.
1: ആരാ ആരാ ഇതിങ്ങനെ നട്ടപ്പാതിരിക്കൊന്ന് വാർഡതിൽ വിളിക്കുന്നത്?
2: പോലീസാണ്.
1: എന്താ ഈ അസമയത്ത്?
2: അകത്തൊളിച്ചിരിക്കുന്ന അവന്മാരോട് പുറത്തിറങ്ങി വരാൻ പറ.
1: അതിനകത്ത് ആരെങ്കിലും ഉണ്ടായിട്ട്
2: വരേ. തല നരച്ചു എന്നൊന്നും നോക്കില്ല ഞാൻ. എവിടെയാ നിങ്ങളെ ഗോവിന്ദൻ? ആ കേളപ്പന്റെ സന്തതി കുഞ്ഞിരാമക്കിടാവും കാണുമല്ലോ അവന്റെ കൂടെ.
1: നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ആണുങ്ങളായിട്ട് ഒരാളും ഇല്ല ഇതിനകത്ത്.
2: ഗോവിന്ദന്റെ മരുമകൻ ചെക്കൻ ഒരുത്തുണ്ടല്ലോ, കുഞ്ഞനൻ തന്നെ പറഞ്ഞൊരുത്തൻ. ഓൻ ഇവിടെയല്ലേ താമസം?
1: ആ ഇവിടെ ഉണ്ടായിരുന്നു ഇങ്ങളെ വരെ. ഇന്ന് പുലർച്ചെ എങ്ങോട്ടോ പോയി.
2: എടോ താൻ അകത്ത് പോയി ഒന്ന് പരിശോധിച്ച് എല്ലാ മൂലയും തപ്പണം.
1: അതൊന്നും ഇവിടെ പറ്റൂല.
2: വായ മൂടതല്ലേ, താൻ പോയി നോക്കടോ. ദേ കളവി, തടയാൻ നിന്ന വിവരം അറിയും. ഇത് കേസ് വേറെയാ. പാലത്തിനും വണ്ടി ആഫീസിനൊക്കെ ബോംബ് വെച്ച കേസാണ്.
1: ഇതേതാ തറവാടെന്ന് അറിയോ തനിക്ക്?
2: തലതിരിഞ്ഞ കുറെ സന്തതികൾ പറഞ്ഞ തറവാടാണെന്ന് മനസ്സിലായി.
1: ഈ നാട്ടിലെ അധികാരി ആരാണെന്ന് അറിയോ?
2: അധികാരിയൊക്കെ പണ്ട്, കാലം മാറിയൊന്നും തള്ളെ അറിഞ്ഞില്ലേ. ഇപ്പോഴേ നാട് ഭരിക്കുന്നത് വെള്ളക്കാരാ. ലോകം മുഴുവൻ ഭരിക്കുന്ന അവരോടാണ് ഈ തറവാട്ടിലെ സന്തതികൾ ബോംബറിഞ്ഞ് കളിക്കുന്നത്.
3: ഇല്ല സർ, ആരുമില്ല.
2: അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ആരുമില്ല. താൻ ശരിക്കും സെർച്ച് ചെയ്തിരുന്നു?
3: ആണുങ്ങളായിട്ട് അകത്ത് ആരുമില്ല. പിന്നെ ഈ വെല്ലുമ്മയ്ക്ക് കൂട്ടായി ഒരു പെണ്ണുണ്ട് അകത്ത്.
2: ഓഹോ, താനവരെ ഇങ്ങോട്ട് വിളിച്ചേ? പറഞ്ഞൂടാ, പെൺവേഷം കെട്ടി നിന്നൂടാന്നില്ലല്ലോ.
3: ദേ ഏമാൻ വിളിക്കുന്നു.
2: ഇങ്ങോട്ട് മാറി നിന്നേ, ഒന്ന് വിശദമായി കാണട്ടെ.
3: മുന്നോട്ട് നിൽക്കാനല്ലേ ഏമാൻ പറഞ്ഞത്?
2: കൊള്ളാലോ മുതല്. മുഖമൊന്ന് ശരിക്കും കാണട്ടെ. ആ മൊഞ്ചത്തിയാണല്ലോ. ഇതേതാതല്ലേ ഈ കൊച്ച്?
1: ഓ അത് കുഞ്ഞനന്ദന്റെ പെണ്ണ.
2: ഓഹോ, ഇങ്ങനൊരു സുന്ദരിക്കോതയും തനിച്ചാക്കിയിട്ടാണോ കുഞ്ഞനന്ദന്റെ ഒളിവ് ജീവിതം? ഡോ താൻ എല്ലാ മുറികളും കയറി ശരിക്കും പരിശോധിച്ചിരുന്നോ?
3: ശരിക്കും നോക്കിയിരുന്നു സർ, അവിടെ ആരുമില്ല.
1: ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആരുമില്ല.
2: മിണ്ടിപ്പോകരുത്. നാളെ വൈകിട്ട് 5 മണിവരെ സമയം തരാം. അതിനകം അവൻ സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങിയില്ലെങ്കിൽ ഞാനീ സുന്ദരിക്കോതയെ ചോദ്യം ചെയ്യാൻ അങ്ങ് കൊണ്ടുപോകും. എന്റെ ഒരു സ്വഭാവം വെച്ച് ചോദ്യം ചെയ്യൽ അങ്ങനെ അങ്ങ് പാതിരാത്രി വരെ നീണ്ടുപോകും. അല്ലേടോ?
3: അങ്ങനെ അങ്ങനെ
2: അതെങ്ങനെ നീണ്ടുപോയാ ഈ കൊച്ചു പിന്നെ ഈ തറവാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരില്ല. അതുകൊണ്ട് കുഞ്ഞനന്ദൻ എവിടാന്ന് വെച്ചാ ആളയച്ച് വിവരം അറിയിച്ചോ. സമയം ഓർമ്മയുണ്ടല്ലോ, നാളെ വൈകിട്ട് 5 മണി. താൻ വാടോ.
0: പിറ്റേന്ന് ഒച്ചയായി ഞാൻ ഈ വിവരങ്ങൾ അറിയേ. പാറക്കല വല്യമ്മ എന്നെ ആളയച്ച് വിളിപ്പിച്ചു. പോലീസ് വന്നുപോയതിൽ പിന്നെ പേടിച്ച് വറച്ച് രാത്രി മുഴുക്കെ ഒരു പോളക്കണ്ണടയ്ക്കാതെ എന്റെ പാർവതി. അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളെ നേരിടാനുള്ള കെട്ട് എനിക്കുണ്ടായിരുന്നില്ല പി സി.
4: എന്നിട്ട് താനെന്താ ചെയ്തത്?
0: അന്നേരമോ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടിയിരുന്നില്ല. കീഴടങ്ങിയാൽ പോലീസ് ഭേദ്യം ചെയ്ത് എന്നിൽ നിന്ന് വിവരങ്ങൾ ചോർത്തിയെടുക്കൂ, ഇല്ലെങ്കിൽ പാർവതി സ്റ്റേഷനിൽ അപമാനിതയാകൂ. കീഴടങ്ങാൻ പറഞ്ഞത് വല്യമ്മയാണ്. അതിനു മുമ്പേ അധികാരിയുടെ കയ്യിൽ നിന്നൊരു കത്ത് വാങ്ങി അത് കൊടുത്തു വേണം കീഴടങ്ങാൻ എന്ന് പറഞ്ഞത് വല്യമ്മ തന്നെ. സ്റ്റേഷനിൽ എനിക്ക് ദേഹോപദ്രവവും ഒന്നും ഉണ്ടായില്ല. പക്ഷേ
4: എന്താ ഒരു പക്ഷേ?
0: എന്റെ മൊഴി മാപ്പുസാക്ഷി മൊഴിയായി അവർ രേഖപ്പെടുത്തി.
4: താനെന്താ മൊഴി കൊടുത്തത്?
0: സത്യം പറഞ്ഞാൽ പി സി, കഥയും ബോധവുമില്ലാത്ത ആ ബേജാറിന്റെ സമയത്ത് ഞാൻ എന്തൊക്കെയാണ് മൊഴിയായി പറഞ്ഞതെന്ന് എനിക്ക് നിശ്ചയം പോരാ. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട്, എന്റെ പ്രസ്ഥാനത്തിനെതിരെയോ കൂട്ടാളികൾക്കെതിരെയോ ഞാനൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ചിലരെങ്കിലും മറിച്ച് വിശ്വസിക്കുന്നുണ്ട്, അങ്ങനെ പറഞ്ഞ് നടക്കുന്നുമുണ്ട്. വലിയ സങ്കടമാണത് പി സി.
4: എനിക്ക് മനസ്സിലാവുന്നുണ്ടോ തന്റെ വിഷമം?
0: അന്നേരോ മറ്റെന്തിനേക്കാളും ഞാൻ പ്രാധാന്യം കൊടുത്തത് എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ നിന്ന പാർവതിയുടെ മാനത്തിനായിരുന്നു എന്നത് സത്യം. എന്തൊക്കെ പറഞ്ഞാലോ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ പി സി?
4: അതെ. തന്നെ പോലെ ഒരാൾക്ക് അന്നേരം അങ്ങനെ ചെയ്യാനേ കഴിയൂ.
0: പക്ഷേ നോക്ക് ഭീസി, ചരിത്രത്തിൽ ഞാൻ വഞ്ചകനായി വിധിക്കപ്പെട്ട് കഴിഞ്ഞില്ലേ?
4: മനസ്സിന് നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് തനിക്ക് ബോധ്യണ്ടായാ മതി. താനിങ്ങനെ എടുത്താ പൊന്താത്ത കുറ്റബോധവും പേറി നടക്കേണ്ട കാര്യമൊന്നുമില്ല.
0: എന്നാലും
4: തന്റെ പ്രശ്നം എന്താന്ന് ഞാൻ പറയട്ടെ. എല്ലാറ്റിനോടും തനിക്ക് നീതി പുലർത്തണം. എന്നാ പരിപൂർണമായി ഒന്നിനോടും അതൊട്ട് കഴിയുന്നില്ല താനും. അതല്ലേ ശരി?
0: ശരിയായിരിക്ക. എനിക്കിനി എന്റെ മോളോടെങ്കിലും പി സി പറഞ്ഞ ആ നീതി പുലർത്തണം.
4: അപ്പോ ആകാശവാണിയിലെ അടിമപ്പണിയോട് തനിക്ക് നീതി പുലർത്തണ്ടേ?
0: അത് പിന്നെ നമ്മുടെ ചോറല്ലേ.
4: ശരി, സമ്മതിച്ചു. അപ്പോ ആകാശവാണിക്ക് അകത്തും പുറത്തുമായി നിന്റെ കൂട്ട് കൊതിച്ചിരിക്കുന്ന സുഹൃത്തുക്കളോട് നീതി പുലർത്തണ്ടേ?
0: അതെന്ത് ചോദ്യാണ് വി സി? അവരില്ലാതെ എനിക്കെന്ത് ജീവിതം?
4: എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ. കാലുവന്ത നായയെ പോലെ എന്നും അശാന്തിയുമായി ഇങ്ങനെ നടക്കാനാണ് തന്റെ യോഗം. താനായി തന്നെ അതങ്ങട് അനുഭവിക്കുക. അത്ര തന്നെ, ഞാൻ പോവുകയാണ്. എന്താ തന്റെ പരിപാടി?
0: ഞാൻ ഏതായാലും കുറച്ചു നേരം ഇവിടെ ഞാൻ ഇരിക്കാൻ തീരുമാനിച്ചു. അടുത്താഴ്ച ഒരു നാടകം ഏറ്റെടുത്തിട്ടുണ്ടേ, മനസ്സിലെ ഒന്നങ്ങോട്ട് വരുന്നില്ല. ഇവിടെ എങ്ങനെ തനിയെ ഇരുന്നാലേ ചെലപ്പോ എന്തേലും കഥയോ പ്ലോട്ടോ കൊണ്ടുതരാതിരിക്കില്ല ഈ തിരമാലകള് ഈ കടലിൽ.
1: എനിക്കിപ്പോഴറിയാം അച്ഛൻ ആ കടപ്പുറത്ത് അന്ന് അങ്ങനെ തനിയെ ഇരുന്നത് നാടകം ഭാവന ചെയ്തെടുക്കാനും

0: ഉണ്ടായിരുന്നില്ല. ഉള്ളി തണുപ്പിക്കാനായിരുന്നു. അച്ഛന്റെ ഉള്ളിൽ എപ്പോഴും എന്നെ കുറിച്ചുള്ള ആദികളായിരുന്നു. വർഷങ്ങൾ കടന്നുപോയതും ഞാൻ വളർന്നു വലുതായതും ഒന്നും അച്ഛൻ അറിയുന്നില്ല എന്ന് തോന്നി. ഞാൻ മുതിർന്നു എന്ന് ഒരുപക്ഷെ അച്ഛന് ബോധ്യപ്പെട്ടത് എന്റെ ജീവിതത്തെ മുൻനിർത്തി ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തതിന് ശേഷമായിരിക്കണം. പാവം എന്റെ അച്ഛൻ. അച്ഛനെ ഞാൻ വല്ലാതെ നിരാശപ്പെടുത്തിയോ എന്തോ.
1: നീ എന്നിട്ട് എന്ത് തീരുമാനിച്ചു?
2: ഞാൻ അത് തന്നെ തീരുമാനിച്ചു.
1: മോളെ, നിനക്ക് ശരിക്കും അറിയില്ല അവിടുത്തെ സാഹചര്യമോ?
2: അവിടുത്തെ സാഹചര്യം നന്നായി അറിയുന്നത് കൊണ്ടാ ഇത് തന്നെ മതിയെന്ന് ഞാൻ പറയുന്നത്.
1: ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, ജീവിതം താറുമാറായി പോവോടോ?
2: എന്നിട്ടെന്താ, അച്ഛന്റെ ജീവിതം താറുമാറായി പോയോ?
1: അതൊക്കെ ശരി തന്നെ, പക്ഷേ
2: അച്ഛനൊന്നും പറയണ്ട. എനിക്കിതൊരു വീട് പോലെയാണ്. ചുറ്റും പരിചയമുള്ളവർ, സ്നേഹമുള്ളവർ. അതുകൊണ്ട് കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ പ്രൊഡക്ഷൻ അസിസ്റ്റന്റായി ജോയിൻ ചെയ്യാനുള്ള ഈ ഉത്തരവ് ഞാൻ സ്വീകരിച്ചതായി അറിയിച്ചുകൊള്ളുന്നു.
1: മോളെ, അച്ഛൻ പറയുന്നത് കേൾക്ക്. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് യാതൊരു മേൽഗതിയില്ലാത്തൊരു ജോലിയാണിത്. നീ അച്ഛന്റെ കാര്യം തന്നെ നോക്ക്. ഒരു വർഷം കൂടി കഴിഞ്ഞാല് ഇവിടെ നിന്ന് അച്ഛൻ അടുത്തൂൺ പറ്റി പടിയിറങ്ങുന്നത് വെറും കയ്യോടെയായിരിക്കും. അതറിയോ നിനക്ക്?
2: പെൻഷൻ ഇല്ല എന്നതാണോ അച്ഛന്റെ പ്രശ്നം?
1: അതൊരു പ്രശ്നമല്ലേ. ഉയിരി തന്നെയാ ഞാൻ കൊടുത്തത് ഈ സ്ഥാപനത്തിന്. 25 വർഷം നീണ്ടു നിന്ന് ഫലശൂന്യമായ കരാറു ജീവിതം.
2: ഈ അവസ്ഥയൊക്കെ മാറു അച്ഛാ. എനിക്ക് ഈ ജോലി കിട്ടിയാൽ കാശിന്റെ ഞെരുക്കൊക്കെ തീരില്ലേ? അതുകൊണ്ട് അച്ഛൻ ശരിക്കും സന്തോഷിക്കുകയല്ലേ വേണ്ടത്?
1: സന്തോഷമൊക്കെ ഉണ്ട് മോളെ, പക്ഷേ
2: ഈ അച്ഛനെ കൊണ്ട് തോറ്റു. എന്താ അച്ഛന്റെ മനസ്സിൽ? അച്ഛൻ തുറന്നു പറ.
1: അത് അതുണ്ടല്ലോ മോളെ, അല്ലെങ്കിൽ വേണ്ട, പറയുന്നില്ല.
2: അച്ഛൻ പറയുന്നുണ്ടോ?
1: അല്ല മോളെ, അത് എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു നിന്നെ കുറിച്ച്.
2: എന്ത് സ്വപ്നം?
1: അത് അല്ലേ വേണ്ട, മോൾക്കത് വിഷമാകും.
2: അതൊന്നും സാരമില്ല, അച്ഛൻ പറയേ.
1: മോള് മോളുടെ അമ്മയെ പോലെ ഒരു ടീച്ചറായി കാണണമെന്ന് വെറുതെ വെറുതെ ഒരു മോഹണ്ടായിരുന്നു. ഒരു സ്വപ്നം, പാർവതി ടീച്ചറുടെ മകള്, പുഷ്പ ടീച്ചർ, വെറുതെ അങ്ങനെ ഒരു സ്വപ്നം.
0: 1975 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ പ്രൊഡക്ഷൻ അസിസ്റ്റന്റായി ഞാൻ ജോയിൻ ചെയ്യുന്നത്. 1.5 വർഷക്കാലം അച്ഛന്റെ കൂടെ ജോലി ചെയ്യാനായി. എന്ത് കാര്യം, ഓഫീസിൽ എന്നെ കണ്ടതായി പോലും അച്ഛൻ ഭാവിക്കില്ല. 76 അച്ഛൻ വിരമിച്ചു. സ്വതന്ത്രനായ അച്ഛനെ കോഴിക്കോട് പട്ടണവും സാംസ്കാരിക കേരളവും സ്നേഹപൂർവ്വം ഏറ്റുവാങ്ങി.
3: വലിയ കുലയാനയും ഘോരസർപ്പങ്ങളും ബലികളവരെങ്കിലും മനുഷ്യന്മാരുടെ വചനമത് കേൾക്കുകയും
0: സൗഹൃദ കൂട്ടായ്മകളിലും പ്രസംഗവേദികളിലും ചിരിയും ചിന്തയും പ്രസരിപ്പിച്ച് അച്ഛൻ അങ്ങനെ നിറഞ്ഞു നിന്നു.
3: വലിയ ആനേനാ ഇത്ര പോരൊന്നൊരുത്തൻ ആപ്പ് കള്ളും കുടിച്ചിട്ട് രണ്ട് അടിയടിക്കുന്ന കാണുമ്പോ നമുക്കെന്താ തോന്നില്ലേ, ഇതെങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ ഈ നരനെന്നു പേരുള്ള മനുഷ്യന്റെ നയിക്കാനുള്ള വിവേകം കൊണ്ട്, മനുഷ്യതര പ്രാണികളെ നയിക്കാനുള്ള അവന്റെ കരുത്ത് കൊണ്ട് ഉണ്ടാക്കി തീർത്ത
0: ടൗൺഹാളിലായിരുന്നു അന്ന് അച്ഛന്റെ ആ പ്രസംഗം. പ്രസംഗം കേൾക്കാൻ ഞാനിങ്ങനെ പോകാറൊന്നുമില്ല. എന്നാൽ ആ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എനിക്ക് അച്ഛനെ കണ്ട് ഒരു വിശേഷം പറയാനുണ്ടായിരുന്നു.
1: ഇതെന്താ പതിവില്ലാതെ നീ ഇവിടെ?
2: എനിക്കെന്താ അച്ഛന്റെ പ്രസംഗം കേൾക്കാൻ വന്നൂടെ?
1: അച്ഛനെ വീട്ടിൽ സഹിക്കുന്നത് പോരെ നിനക്ക്?
2: റിട്ടയർ ചെയ്തതിന് ശേഷം പ്രസംഗത്തിന് ഉശിരി കുറച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ.
1: അതില്ലേ മോളെ, രാജ്യം സ്വതന്ത്രമായിട്ട് കൊല്ലങ്ങൾ കുറെ ആയിട്ടുണ്ടെങ്കിലും നിന്റെ അച്ഛന് ഇപ്പോഴല്ലേ സ്വാതന്ത്ര്യം കിട്ടിയത്?
2: പിന്നെ അച്ഛാ, നമുക്കൊന്ന് ബീച്ചിൽ പോയാലോ? പഴയതുപോലെ കാറ്റുകൊള്ളാൻ, സൊറ പറയാൻ.
1: സൊറ പറയാനാണെങ്കില് അച്ഛന്റെ കൊറേ ചങ്ങാനിമാര് അച്ഛനെയും കാത്ത് അളകാപുരിയിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോവാൻ നിന്നതാ.
2: സൊറ പറയല് മാത്രല്ല അവിടെ നിന്ന് എനിക്ക് അറിയാം. അച്ഛൻ വാ, ബീച്ചിൽ പോവാ.
1: ബീച്ചിൽ നാളെ പോകാം മോളെ.
2: അത് പറ്റില്ല, ഇന്ന് തന്നെ പോണം.
1: അപ്പോ അവിടെ എന്നെ കാത്തിരിക്കുന്ന ചങ്ങായിമാരോട് ഞാൻ എന്തു പറയൂ?
2: അച്ഛൻ ആരാ പ്രധാനം പറയ്, ഈ ഞാനോ അതോ ചങ്ങാതിമാരോ?

0: അങ്ങനെ ചോദിച്ച നീ വാ ബീച്ചെങ്കിൽ ബീച്ച്.
1: ഇതാരാ വന്നത്? നിങ്ങളെ ഒന്ന് കാണാനില്ലല്ലോ. എന്താ പറച്ചോനെ?
2: അത് അന്ത്രുക്ക പറഞ്ഞത് നുണ. ഇന്നാളല്ലേ ഞാൻ വന്ന് നാലഞ്ച് പൊതി കടലയും വാങ്ങിപ്പോയത്.
1: അതല്ലപ്പ ഞമ്മള് പറഞ്ഞത്. നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് കാണാറില്ലല്ലോ. മാഷേ, ഞമ്മള് തലാൻ പറ്റിക്കണേ.
0: ഓ നമസ്കാരം.
1: അല്ല മാഷേ, ഞമ്മൾ ആലോചിക്കാണ് കാലത്തിന്റെ ഒരു ഹിക്മത്തെ. മാഷ വെല്ലുത്തൂങ്ങി കടപ്പുറത്തൂടെ ഓടിച്ചാടി നടന്ന ആ കുഞ്ഞുമോളാണോ ഈ നിൽക്കുന്ന ബാല്യക്കാരത്തി? പിന്നെന്തൊക്കെയുണ്ട് മാഷേ വിശേഷങ്ങൾ?
0: ഓ അങ്ങനെ പോകുന്ന എന്റെ അന്ത്രോ.
1: സത്യം പറയാലോ മാഷേ, മാഷയോടൊന്ന് പടിയിറങ്ങി പോയേ പിന്നെ എന്താ പറയുക? ഇവിടെ ഒന്നും ആളാനക്കവുമില്ല, ഒരു ബഹളവും. അന്ന് നിങ്ങളെയൊക്കെ കാണാൻ വന്ന ചങ്ങായിമാരെ ഇവിടെ ഒന്നിട്ട് കാണാനുമില്ല. ആകാശവാണിയുടെ മുഴുവൻ വർക്കത്തും നിങ്ങളോടൊപ്പം തന്നെ പടിയിറങ്ങി അങ്ങോട്ട് പോയി. ഒരു ഉഷാറുമില്ല.
0: എടോ അന്ത്രു, നീ എന്നെ ഇങ്ങനെ സുഖിപ്പിക്കുന്നതിന് പകരം ഇവിടെ ബാക്കിയുള്ള കടല ബർത്ത് ബർത്ത് കച്ചവടത്തിൽ ബർക്കത്ത് ഉണ്ടാക്കാൻ നോക്കി. ഞങ്ങൾ അങ്ങോട്ട് മാറിയിരുന്ന് കൊറച്ച് കാറ്റ് കൊള്ളട്ടെ.
1: എന്നാൽ അങ്ങനെ ആകട്ടെ മാഷെ. ആ പിന്നെ മാഷെ, ഈ പെണ്ണിനെ കെട്ടിച്ചയക്കാനായിക്കണേ കേട്ടോ.
2: അങ്ങനെ പറഞ്ഞു കൊടുക്ക,
1: ഞമ്മളെയും വിളിക്കണേ മോളെ.
0: കാറ്റിനെന്താ ഒരു അമാന്തോ മീശാൻ?
2: അച്ഛാ, ഇന്ന് ആകാശവാണിയില് ഒരു സംഭവം ഉണ്ടായി.
0: എന്താ അത്? നിനക്ക് വല്ല മെമ്മോ കിട്ടിയോ?
2: അതൊന്നുമല്ല, ഇന്ന് പുതിയ ഡ്യൂട്ടി അലോക്കേഷൻ വന്നു. എനിക്ക് ഏതാ സെക്ഷൻ അടിച്ചു വന്നതെന്ന് അച്ഛൻ ഊഹിക്കാമോ?
0: ഞാൻ എങ്ങനെ അറിയാനാണോടോ?
2: എന്നാ കേട്ടോ, ഡ്രാമ സെക്ഷനിൽ മള്ളൂർ സാറിന്റെ കീഴിൽ പ്രോഗ്രാം അസിസ്റ്റന്റായി ഇനി മുതൽ ഈ പുഷ്പകുമാരി ഒരു വിലസു വിലസു.
0: അത് കൊള്ളാലോ, മള്ളൂരും എടുക്കാനാണോ?
2: അച്ഛൻ ഉണ്ടാക്കിയ സൽപ്പേര് മോളായി കളയുമോ എന്ന് ഒരു പേടിയുണ്ട്.
0: അതൊന്നും ഉണ്ടാവില്ല.
2: എനിക്ക് അച്ഛന്റെ അനുഗ്രഹം വേണം, ഉപദേശങ്ങൾ വേണം.
0: നീ കുട്ടിയായിരിക്കുമ്പോ ഇതേ കടപ്പുറത്ത് ഇരുന്നിട്ട് അച്ഛനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ മോൾക്കത്?
2: അച്ഛൻ എന്തെല്ലാം പറഞ്ഞു കാണും, ഞാനതെങ്ങനെ ആലോചിച്ചെടുക്കാനാ?
0: കാണുക കടലിനെ കൺതുറക്കാതെ.
2: മനസ്സിലായില്ല.
0: അതായത് കണ്ണറച്ചു പിടിച്ചാലും കേൾവി കൊണ്ട് കാണാനാകണം. അത് അത് എങ്ങനെ കേൾക്കുന്നവരെ മിഴിവോടെ കാണിക്കാനാകും എന്നതാണ് റേഡിയോ നാടകക്കാരന്റെ മുന്നിലുള്ള വെല്ലുവിളി. ഇപ്പൊ മനസ്സിലായോ മോക്ക്?
2: മനസ്സിലായി. കടലിനെ കൺതുറക്കാതെ.
0: പിന്നെ മോളെ, നീ ഇന്നെ പതിവില്ലാതെ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ക്ഷണിച്ചപ്പോ ഞാൻ വിചാരിച്ചത് മറ്റൊരു കാര്യമാണ്.
2: വേറെന്ത് കാര്യം?
0: ഞാനെല്ലാം പറഞ്ഞു, നീ ഇനി അത് നിഷേധിക്കാനൊന്നും നിൽക്കണ്ട.
2: വലിച്ചു നീട്ടാണ്ട് അച്ഛൻ കാര്യം പറ.
0: നീ നിനക്കായി കണ്ടെത്തിയ നിന്റെ ജീവിത പങ്കാളിയെ കുറിച്ച് പറയാനായിരിക്കും എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നാ ഞാൻ കരുതിയത്.
2: അച്ഛനതെങ്ങനെ അറിഞ്ഞു?
0: അതൊക്കെ അറിഞ്ഞു, കക്ഷി ആരാണെന്നും അറിഞ്ഞു, അയാളെ കുറിച്ച് അന്വേഷിച്ച് അറിയുകയും ചെയ്തു.
2: ജാതി വേറൊന്നാണ് അച്ഛ.
0: ജാതിയോടും മതത്തിനോടൊക്കെ പോയിട്ട് പണി നോക്കാൻ മറി. എനിക്കൊരൊറ്റ നിർബന്ധമുള്ളൂ, ഭാവിയില് എന്റെ മോള് കഷ്ടപ്പെടരുത്, അത്രമാത്രം.
2: ഇല്ല അച്ഛ, അതുണ്ടാവില്ല, അതുറപ്പാണ്. അച്ഛന് വിഷമമായോ?
0: ഉണ്ട്, വിഷമുണ്ട്. ഒറ്റ കാര്യത്തില് കൈക്കുഞ്ഞായി കയ്യിൽ കിട്ടിയ കാലം മുതല് നിന്റെ ഓരോ കാര്യങ്ങളും നേരിട്ടറിഞ്ഞിരുന്ന എനിക്ക് മോളുടെ ഇഷ്ടക്കാരനെ കുറിച്ച് മൂന്നാമതൊരാൾ പറഞ്ഞറിയേണ്ടി വന്നല്ലോ എന്ന വിഷമം. സാരല്ല.
2: പേടിയായിട്ടാച്ചാ, അച്ഛൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ലല്ലോ.
0: ഇത്രയും കാലം കൂടെ കഴിഞ്ഞിട്ടും മോളച്ഛനെ മനസ്സിലാക്കിയില്ലല്ലോ എന്ന വിഷമം കൂടിയായി ഇപ്പോൾ.
3: ഇങ്ങനെ കൊച്ചു കൊച്ചു വിഷമങ്ങളും സങ്കടങ്ങളും കുറ്റബോധങ്ങളും കൂടെ കൊണ്ടുനടന്ന അച്ഛൻ പക്ഷേ കൂട്ടുകാർക്കിടയിൽ ചിരിയുടെ തമ്പുരാനായിട്ടാണ് അറിയപ്പെട്ടത്. അവർക്കിടയിൽ അച്ഛൻ തീർത്തും സന്തോഷവാനായിരുന്നു. എഴുത്തുകാർ മാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ തുറയിലുള്ളവരും അച്ഛന്റെ സമീപത്തിൽ സന്തോഷിച്ചു. എന്നാൽ അച്ഛൻ ഏറ്റവും അധികം സന്തോഷിച്ചു കണ്ടത് എന്റെ മകൾ അപർണ ജനിച്ച ദിവസമാണ്. ആശുപത്രിയിൽ മോളെ കയ്യിലെടുത്ത് ലാളിക്കാൻ കയ്യിൽ കിട്ടുന്നത് വരെയുള്ള അച്ഛന്റെ വെപ്രാളവും വേവലാതിയും കാണേണ്ടത് തന്നെയായിരുന്നു. അന്ന് അച്ഛന്റെ കണ്ണിൽ ഊറി വന്ന കണ്ണീര് തീർച്ചയായും അതിയായ ആഹ്ലാദത്തിന്റേതായിരുന്നു. 1976 സെപ്റ്റംബർ 1 അച്ഛൻ ഡയറിയിൽ എഴുതിയത് ഇങ്ങനെ:
0: ഒരു കുരുന്ന് വൈതൽ ഇന്ന് എന്റെ കയ്യിലേക്കും മാറിലേക്കും ജീവിതത്തിലേക്കും കടന്നു വന്നു. പാർവതി പുഷ്പയിലൂടെ ഈ കുരുന്നിലൂടെ അങ്ങനെ തുടരുകയാണ്. അതിയായ ആഹ്ലാദത്തിന്റെ ദിവസം.
3: ഡയറി എഴുത്ത് ശീലമായിരുന്നില്ല അച്ഛന്. ഡയറികളിലെ മിക്ക പേജുകളും ശൂന്യമായി കിടന്നു. എന്നാൽ വളരെ പഴയ ഒരു ഡയറിയിലാണ്, വർഷം ഓർക്കുന്നില്ല, അതിയായ സന്തോഷത്തിന്റെ ദിവസം എന്ന ശീർഷകത്തിൽ ഒരു ചെറിയ ഡയറി കുറിപ്പ് കണ്ടത്. കവിത പോലെ സുന്ദരമായ ഒരു കുറിപ്പായിരുന്നു അത്. എനിക്കത് ഇപ്പോഴും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ എന്തിനെ കുറിച്ചാണ് അതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അതിങ്ങനെയാണ്:
0: ഒടുവിൽ അവൻ വന്നു. അസത്യങ്ങളുടെ കടലിലേക്ക് അന്വേഷണത്തിന്റെ ചെറു നൗകയുമായി തുഴഞ്ഞു തുഴഞ്ഞു പോയവൻ ഒടുവിൽ സത്യത്തിന്റെ സ്വർണ്ണമീനുമായി തിരിച്ചെത്തി.
4: മാഷ് നേരത്തെ എത്തിയല്ലേ?
0: ആ, താനോ അധിക നേരായിട്ടില്ല. തനിക്കൊരു ചായ പറയട്ടെ?
4: വേണമെന്നില്ല.
0: ആ മുരളി, എനിക്ക് പോയിട്ട് തിരക്കുണ്ട്. തനിക്കെന്തോ കാര്യമായി പറയാനുണ്ടെന്ന് സൂചിപ്പിച്ചല്ലോ ഫോണില്.
4: ഞാൻ അന്ന് പറഞ്ഞ വിഷയത്തിന്റെ പിറകിലായിരുന്നു മാഷേ.
0: ഏത് വിഷയത്തില്?
4: മാഷ് മറന്നോ? കീഴരിയൂർ ബോംബ് കേസിന്റെ കാര്യം.
0: ഓഹോ, നാളെ കുറെ ആയില്ലേ? എന്തായി തന്റെ ഗവേഷണം?
4: അതിന്റെ ഭാഗമായി ഞാൻ MGS നാരായണൻ സാറിനെ കണ്ടിരുന്നു. അദ്ദേഹം നിർദ്ദേശിച്ചനുസരിച്ച് പരപ്പനങ്ങാടിയിൽ ഒരു ശങ്കരൻകുട്ടി നായരുടെ തറവാട്ടിൽ പോയിട്ട് കാര്യങ്ങൾ തിരക്കി. തറവാടെന്ന് പറഞ്ഞ വലിയൊരു ജന്മത്തറവാട്.
0: താൻ പറഞ്ഞപ്പോ എനിക്കിപ്പോൾ ഓർമ്മ വന്നു. ഞാൻ പോയിട്ടുണ്ട് അവിടെ. ഒരു SN വള്ളിയിലിന്റെ തറവാടല്ലേ അത്? ബോംബുണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒട്ടനവധി ആലോചനാ യോഗങ്ങൾ നടന്നിട്ടുണ്ട് അവിടെ.
4: അത് തന്നെ. അവിടെ ഉള്ളവരോട് അന്വേഷിച്ചപ്പോഴാ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തെളിഞ്ഞു തെളിഞ്ഞു വന്നത്.
0: എന്ത് കാര്യങ്ങൾ?
4: അന്നത്തെ സ്ഫോടന പരമ്പരകൾക്ക് ശേഷം അവിടെ നടന്ന ഒരു പോലീസ് റെയ്ഡില് അവരൊരു ഡയറി പിടിച്ചെടുക്കേണ്ടായി. കീഴരിയൂർ കേസിന്റെ എല്ലാ ഡീറ്റെയിൽസും അതിൽ കുറിച്ചുവെച്ചിട്ടുണ്ടായിരുന്നത്രേ. ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന യോഗങ്ങളിൽ പങ്കെടുത്തവരുടെ എല്ലാ വിവരങ്ങളും അതിലുണ്ടായിരുന്നു. മാഷയുടെ പേരും അതിലുണ്ട്. അത് വെച്ചാണ് മാഷടക്കമുള്ളവരെ അറസ്റ്റ്
0: ചെയ്തത്.
4: ഞാൻ മറ്റൊരു സോഴ്സിലൂടെ, അതായത് എന്റെ ഒരു പോലീസ് സുഹൃത്തുമായി പഴയ പോലീസ് രേഖകൾ പരിശോധിച്ചായിരുന്നേ.
0: എന്നിട്ട്?
4: ഞാൻ പറഞ്ഞില്ലേ ആ ഡയറിയെ കുറിച്ച്? ആ ഡയറി വെച്ചാണ് കേസിലുൾപ്പെട്ട സകലരുടെയും പേര് വിവരങ്ങൾ പോലീസിന് കിട്ടിയത്. അല്ലാതെ ചിലര് പറഞ്ഞു നടക്കുന്നത് പോലെ മാഷയുടെ മൊഴി അനുസരിച്ചല്ല ആ സ്വാതന്ത്ര്യ സമരഭടന്മാർ പിടിയിലായത്.
0: താൻ പറഞ്ഞ കാര്യങ്ങള് ശരിക്കും തനിക്ക് ബോധ്യമായ കാര്യങ്ങൾ തന്നെയാണോ?
4: അതെ മാഷേ, എല്ലാ വിശദാംശങ്ങളും എന്റെ കയ്യിലുണ്ട്. ഞാനത് വെച്ചൊരു ലേഖനം എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ചെയ്യാത്ത കുറ്റത്തിനല്ലേ മാഷ് ഇത്രയും കാലം പഴികേട്ടത് എന്ന് ആലോചിക്കുമ്പോ ലോകമറിയട്ടെ സത്യങ്ങൾ.
0: അതിലൊന്നും വലിയ കാര്യമില്ല.
4: കാര്യമില്ലാതെ പിന്നെ?
0: അനിയ, ചരിത്രം അങ്ങനെയൊക്കെയാണ്. മാംസദാഹിയായ ഒരു കാട്ടുമൃഗം പോലെയാണ് ചിലപ്പോഴൊക്കെ അത് പെരുമാറുക. അതിന്റെ പെരുത്ത വേശപ്പടങ്ങണമെങ്കിൽ ചില ബലിമൃഗങ്ങളൊക്കെ ഉണ്ടായേ പറ്റൂ.
4: എന്റെ ലേഖനം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ വസ്തുത ഊന്നിപ്പറയുന്ന ഒന്നായിരിക്കും. മാഷെ കുറ്റവിമുക്തനാക്കുന്ന ഒന്നായിരിക്കും.
0: താൻ ആ ലേഖനം എഴുതിയാലും ഇല്ലെങ്കിലും ഞാനിപ്പോഴേ എല്ലാറ്റിൽ നിന്നും വിമുക്തനായി കഴിഞ്ഞു. എനിക്ക് മറ്റാരെങ്കിലും അല്ല, എന്നെ തന്നെയാണ് അത് ബോധ്യപ്പെടുത്തേണ്ടിയിരുന്നത്.
4: ഏതായാലും മാഷിന് സന്തോഷമായില്ലേ?
0: സന്തോഷം എന്ന് പറയണോ, സമാധാനം എന്ന് പറയണോ, ഇനി അതുമല്ലാത്ത വേറെ എന്തോ എന്ന് പറയണോ, എനിക്ക് നിശ്ചയമില്ലടോ. പക്ഷേ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ ആശ്വാസമുണ്ടല്ലോ,

0: ഇത്രയും കാലോ എത്ര കനത്ത ഭാരമാണ് ഞാൻ മനസ്സിലേറ്റി നടന്നിരുന്നത് എന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നന്ദി ചെറുപ്പക്കാരാ, തന്നോട് എനിക്കുള്ളത് തീർത്താൽ തീരാത്ത കടപ്പാടാടോ.
1: ചരിത്രം ഒടുവിൽ മാഷോട് ദയയും നീതിയും കാണിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്.
0: ഈ ദിവസം എന്റെ ജീവിതത്തിലെ സുപ്രധാന ദിവസങ്ങളിലൊന്നാണ്. എല്ലാവരോടും എല്ലാറ്റിനോടും കഴിയാവുന്നത്ര നീതി പുലർത്തണം എന്ന എന്റെ വിശ്വാസത്തിന് കാലം കയ്യൊപ്പ് പതിച്ച ദിവസമാണിത്.
2: എന്നാൽ അച്ഛൻ ഒരാളോട് മാത്രം നീതി പുലർത്തിയില്ല. അച്ഛൻ ആദർശങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും വേണ്ടി ജീവിച്ചു, ജോലി ചെയ്ത സ്ഥാപനങ്ങൾക്ക് വേണ്ടി ജീവിച്ചു, സുഹൃത്തുക്കൾക്ക് വേണ്ടി ജീവിച്ചു, എല്ലാറ്റിലും ഉപരി മകളായ എനിക്ക് വേണ്ടി ജീവിച്ചു. എല്ലാവർക്കും വേണ്ടിയും ജീവിതം ഊന്നുവെച്ച അച്ഛൻ അച്ഛന് വേണ്ടി മാത്രം ജീവിച്ചില്ല. അച്ഛൻ അച്ഛനോട് മാത്രം നീതി പുലർത്തിയില്ല. ഇപ്പോൾ എത്രയോ വർഷങ്ങളായി കൺവെട്ടത്തില്ല അച്ഛൻ, പക്ഷേ അച്ഛനുണ്ട്. കണ്ണടയ്ക്കുമ്പോൾ കേൾക്കാവുന്ന കടലിരുമ്പം പോലെ, തലയിൽ തലമുടി കടന്നു പോകുന്ന കടൽക്കാറ്റ് പോലെ അച്ഛനുണ്ട്. കണ്ണടച്ചാലും കാണാവുന്ന മഹാസാഗരം പോലെ, ഒരേ സമയം പ്രക്ഷുബ്ധവും അതേസമയം ശാന്തവുമായ കടൽ പോലെ അച്ഛനുണ്ട് ചുറ്റിലും. അച്ഛൻ, എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛൻ, അച്ഛൻ എവിടെയാണ്? അച്ഛൻ എവിടെയാണ്?

നിങ്ങൾക്ക് കടലിനെ കൺതുറക്കാതെ. നാടകം സമാപിക്കുന്നു. കഥാപാത്രങ്ങൾക്ക് ശബ്ദഭാവങ്ങൾ പകർന്നത് തിക്കോടിയന്റെ മകൾ പുഷ്പയായി. തിക്കോടിയന്റെ മകൾ പുഷ്പ തന്നെയാണ് ശബ്ദം നൽകിയിട്ടുള്ളത്. സ്വാതന്ത്ര്യസമര നായകൻ ഡോക്ടർ കെ ബി മേനോനായി വിജയൻ കാരന്തോർ ശബ്ദം പകർന്നു. കൂടാതെ കേളുക്കുട്ടിയായി ഗംഗാധരൻ ആയാടത്തിൽ, കേശവൻ നായരായി ചന്ദ്രൻ കണ്ടോത്ത്, കടല വിൽപ്പനക്കാരൻ അന്ത്രുവായി രാഘവൻ പുറക്കാട്, വല്യമ്മയായി എൽ സി മാത്യു, അനൗൺസർ മായാ നാരായണനായി റെനി ശ്രീകുമാർ, അനൗൺസർ ലക്ഷ്മി ദേവിയായി റാണി കെ, പത്രപ്രവർത്തകൻ മുരളിയായി ദാമോദർ രാധാകൃഷ്ണൻ, പോലീസ് ഇൻസ്പെക്ടറായി ജോബി മാത്യു, യുവതിയായ പുഷ്പയായി കബനി സൈറ, ബാലികയായ പുഷ്പയായി കുമാരി തേജസ്വി സനൽ, പാർവതിയായി മീര ആർയു, തോമസായി വിനോദ് കീഴടത്ത്, പ്യൂൺ ശങ്കരനായി ഷാജി സി കെ എന്നിവരും ശബ്ദം പകർന്നു. മൺമറഞ്ഞ സർഗപ്രതിഭകൾ തിക്കോടിയൻ, ഉറൂബ്, കെ രാഘവൻ മാസ്റ്റർ എന്നിവർക്കായി ശബ്ദം പകർന്നത് ബോബി സി മാത്യു. AI സാങ്കേതിക വിദ്യയുടെ സഹകരണത്തോടെ ഈ കലാകാരന്മാരുടെ ശബ്ദഭാവങ്ങൾ അതേപടി പുനഃസൃഷ്ടിച്ചത് ആഷിഖ്, ബിജു യൂണിറ്റി എന്നിവർ. സഹകരണം നിഷ പി, മഞ്ജു രമേഷ്, ഷാജി യോഹന്നാൻ. നിർവഹണ സഹകരണം ബോബി സി മാത്യു. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം. നാടകരചന സംവിധാനം KV ശരത്ചന്ദ്രൻ.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 എട്ടാം ദിവസമായ ഇന്ന് രാത്രി 9:30 കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു കടങ്കഥയിലെ വിരുന്നുകാരൻ. രചന മുഹമ്മദ് റോഷൻ, സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ. പശ്ചാത്തല ശബ്ദവിന്യാസം കൈലാസ് മേനോൻ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ മോഹൻലാൽ, മാലാപാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി. അഖില കേരള റേഡിയോ നാടകോത്സവം 2026 എട്ടാം ദിവസം ഇന്ന് രാത്രി 9:30. ഇനി 2 മണിക്ക് മിഡ്ഡേ ന്യൂസ് ഡൽഹിയിലെ.
1: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഇസ് ആകാശവാണി ആൻഡ് ഐ ആം ഷഗുൻ ചോപ്ര.

0: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
1: കുടുങ്ങി യു പി ഐ പേയ്മെന്ററിംഗ് പണമയക്കാനായി മാത്രം.
2: RBI പറയുന്നു,
1: അറിവിലൂടെ ജാഗ്രത പുലർത്തൂ.
3: ഉണ്ണിമേനോനും എസ് ജാനകിയും പാടിയ ഗാനം, ചിത്രം 1000 കണ്ണുകൾ. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഈണം പകർന്നത്.

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു.
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ബിച്ചു തിരുമല്ലയുടെ വരികൾക്ക് ജെറി അമൽദേവ് ഇണം പകർന്നു. യേശുദാസ് പാടിയ ഗാനം ചിത്രം എന്നും മാറോടണയ്ക്കാം.

0: They're all part of life. Friends, believe me, being disappointed is not so serious. Children and adults frequently are disappointed. Not making it to the A team in tennis and feeling disappointed will disappear in time and probably spur a desire to work harder and try again. Friends, just imagine what that disappointment and potentially having small disappointments escalate into huge sources of stress. It is very important to understand where your children are by way of development milestones. Everyone wants their children to do well and succeed. Pushing them to do things appropriate for older children is not the way to succeed. For children to read, write, and do maths, there is a long list of pre-reading, pre-writing, and math skills they need to master to lay the foundation first. You probably can teach your 4-year-old to read, but only at the expense of many important foundational skills. Above all, it is good to get your feeling as a parent into perspective. Are you the parent who is up at 10 p.m. trying to figure out the last question in your child's homework? Are you contacting all the class moms at 11 p.m. because your child will be in so much trouble if they leave out one question? When you give up, do you write a letter to the teacher followed by an email explaining your frustration? Relax, it's only kindergarten and you still have many more years to get through. Sometimes you need to put the homework away. Friends, what you basically need to do is set a good example by consistently doing the things you want your child to do. Encourage your child to play with other children so they learn sharing and friendship. Speak to your child in complete sentences using grown-up words. This will also be very helpful. Be clear and consistent when disciplining your child. Limit TV time and screen time. Monitor what your child is watching. Give your child a limited number of simple choices like choosing what to wear, what games to play, or what snack to eat. If you can follow the simple advice as best as you can, you will be doing a world of good for your child and putting them on the right path to become responsible adults. Dear friends, you've been listening to Spice, the Voice of Hope, a program produced and sponsored by Adventist Media Center. You can always call or message us at 0951522-7039. I repeat, 0951522-7039. Write to us at feedbackamc1@gmail.com. That is feedbackamc1@gmail.com. Look after yourselves, friends. As health is wealth, this is Chetan saying a sweet little bye for now. I'll definitely get back to you in our next segment.
1: ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 എട്ടാം ദിവസം.
2: എന്താണ് വേണ്ടത് എന്ന് ഞാൻ നോക്കട്ടെ. അല്ലാതെ എങ്ങനെയാ പറയാൻ കഴിയുക?
3: അല്ല, ഞാൻ ചോദിച്ചു തന്നേ ഉള്ളൂ
2: കുട്ടി. അല്ല, പേരറിഞ്ഞാൽ ആ വിളി ഒഴിവാക്കാമായിരുന്നു.
3: ആമിന.
2: ആമിന? ഓ, മിസ് ആമിന അതോ മിസ്സസ്?
3: മിസ് തന്നെ.
2: ഇവിടെ പുതിയതായി വന്നതാണോ?
3: അതെ.
1: കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു കടങ്കഥയിലെ വിരുന്നുകാരൻ. രചന മുഹമ്മദ് റോഷൻ. സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ. പശ്ചാത്തല ശബ്ദവിന്യാസം കൈലാസ് മേനോൻ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ മോഹൻലാൽ, മാല പാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി.
2: പെൺകുട്ടിയായിരുന്നു, കസ്റ്റമേഴ്സിനെ തീരെ ശ്രദ്ധിക്കാത്ത.
3: ഇവിടെ ആയിരിക്കാൻ തരമില്ല. ഈ എംബറിയും പുതിയതാണ്. ഇവിടത്തെ ആദ്യത്തെ സെയിൽസ് ഗേൾ ഞാനാ.
1: ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 എട്ടാം ദിവസം കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു കടങ്കഥയിലെ വിരുന്നുകാരൻ.
4: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
5: ചരിത്രത്തിൽ ഇന്ന്
6: എന്നും രാവിലെ 7:13
5: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജുവലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
7: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ കെ ജി താര അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
8: എപ്പോഴും എല്ലാത്തിന്റെയും നല്ല വശം കാണാനായിട്ട് ഒരു ദുരനുഭവം ആയിട്ട് ഒന്നിനെയും എടുക്കേണ്ടതല്ല.

0: അത് പാഠമായിട്ട് എടുത്താൽ മതി, അതായത് നമ്മളെ തിരുത്താൻ ഉള്ള ഒരു പാഠമായിട്ട് എടുത്താൽ മതി.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് അഹമ്മദ് മുഹമ്മദ് അൻവർ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നാളെ രാവിലെ 11 മുതൽ 12 മണിവരെ വിളിക്കുക. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495 96 4321 9495 55 63 21 9495 55 63 21 നമ്പറുകൾ ഒരിക്കൽ കൂടി 9495 56 43 21 9495 55 63 21 9495 55 63 21 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും. അതിഥി ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ.
2: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. വേനൽക്കാല ചർമ്മരോഗങ്ങളും ആയുർവേദ ചികിത്സയും ഡോക്ടർ സജിത ഭദ്രൻ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ. സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ദേശീയ സംഗീത പരിപാടി പണ്ഡിറ്റ് കവല്യകുമാർ ഗോരു അവതരിപ്പിച്ച ഖയാലിന്റെ ശബ്ദലേഖനം. 5 മണിക്ക് മൊഴിയുറവകൾ ജനാധിപത്യ മൂല്യങ്ങൾ ഈ വിഷയത്തിൽ കെ പി കേശവമേനോൻ നടത്തിയ പ്രഭാഷണം. തന്റെ സാഹിത്യയാത്രയെക്കുറിച്ച് തകഴി ശിവശങ്കരപ്പിള്ള നടത്തിയ പ്രഭാഷണം. തിരിഞ്ഞു നോക്കുമ്പോൾ സംഗീത സംവിധായകൻ വി ദക്ഷിണമൂർത്തി പങ്കുവച്ച സംഗീതാനുഭവങ്ങൾ.
2: മായാമുദ്രകൾ
3: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
1: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
2: ജൂൾസ് വെർണെ എഴുതിയ നോവൽ ലോകം ചുറ്റിയ 80 ദിവസങ്ങൾ, രചന ജേക്കബ് എബ്രഹാം.
4: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

0: യാത്രയിൽ തന്നെ മനസ്സിന് സന്തോഷമുളവാക്കുന്ന പക്ഷിയാണ് മഞ്ഞക്കിളി. ഇവയുടെ നിറസൗകുമാര്യവും സ്വരശുദ്ധിയുള്ള പാട്ടുമാണ് മഞ്ഞക്കിളികളെ നമുക്ക് പ്രിയമുള്ളതാക്കുന്നത്. മൂന്ന് ജാതി മഞ്ഞക്കിളികളെ കേരളത്തിൽ സാധാരണമായി കണ്ടുവരുന്നുണ്ട്. ഇവയെ കാണാത്തവർ വളരെ കുറവായിരിക്കും. വാഴപ്പഴത്തിന്റെ സുവർണ മഞ്ഞ നിറമുള്ളതിനാൽ ഇവയെ ചില പ്രദേശങ്ങളിൽ വാഴപ്പഴ പക്ഷി എന്നും വിളിക്കാറുണ്ട്. ഉത്തരേന്ത്യക്കാർ മഞ്ഞക്കിളികളെ മാമ്പഴപ്പക്ഷിയെന്നും വിളിക്കുന്നു. പഴുത്ത മാങ്ങയുടെ തിളക്കമുള്ള മഞ്ഞ നിറം ഇവയ്ക്കുള്ളതിനാലാണ് ഇങ്ങനെ വിളിക്കുന്നത്. മാമ്പഴക്കാലത്താണ് അവിടങ്ങളിൽ മഞ്ഞക്കിളികളെ കൂടുതലായി കാണുന്നതെന്നതും മറ്റൊരു കാരണമാകാം.
1: കേരളത്തിൽ കാണപ്പെടുന്ന മൂന്ന് ജാതി മഞ്ഞക്കിളികളിൽ മഞ്ഞക്കറുപ്പൻ മാത്രമാണ് ഇവിടെ സ്ഥിരവാസിയായി ഉള്ളത്. ഇന്ത്യൻ മഞ്ഞക്കിളി, ചീന മഞ്ഞക്കിളി എന്നിവ ദേശാടകരായി വന്നു പോകുന്നവരാണ്. മഞ്ഞക്കിളികളെ കണ്ടാൽ മധുരപലഹാരം കിട്ടുമെന്നൊരു വിശ്വാസം നാട്ടിൻപുറങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിലാണ് ഇത് പ്രചരിച്ചിട്ടുള്ളത്. ഇങ്ങനെയൊരു വിശ്വാസം എങ്ങനെ ഉണ്ടായെന്ന് ആലോചിക്കുന്നത് രസകരമായിരിക്കും. മാർച്ച് മുതൽ ഓഗസ്റ്റ് മാസം വരെയാണ് മഞ്ഞക്കറുപ്പിന്റെ കൂടൊരുക്കൽ കാലം. ഇക്കാലത്ത് ഇവ വളരെ സജീവമായിരിക്കും. മരങ്ങളിലൊക്കെ ഇവ ചാടിക്കളിക്കുന്നുണ്ടാകും. വേനൽക്കാലം കഴിയുന്നതോടെ നമ്മുടെ നാടുവിട്ടു പോകുന്നവരാണ് മറ്റ് രണ്ട് ജാതി വിരുന്നുകാരായ മഞ്ഞക്കിളികൾ. അങ്ങനെ നോക്കുമ്പോൾ കുട്ടികൾ മഞ്ഞക്കിളികളെ കൂടുതലായി കാണാനുള്ള സാധ്യത വേനൽക്കാലത്താണ്. മധ്യവേനൽ അവധിക്ക് പള്ളിക്കൂടമൊക്കെ അടച്ച് കുട്ടികൾ പാടത്തും പറമ്പിലും അലയുന്ന കാലവുമാണ് അത്.
0: അതുപോലെ വേനൽക്കാലത്താണ് നമ്മുടെ നാട്ടിലെ ഉത്സവകാലം. അമ്പലങ്ങളിലും പള്ളികളിലും ഉത്സവങ്ങളോടുത്സവമായിരിക്കും. വിഷു പോലെയുള്ള പ്രധാന പല ഉത്സവങ്ങളും മേടമാസത്തിലാണെന്ന് ഓർക്കണം. ഉത്സവകാലത്ത് എല്ലാ വീട്ടിലും മധുരം വിളമ്പുന്നത് പതിവാണ് താനും. ഇക്കാലത്ത് മഞ്ഞക്കിളികളെ കാണാനുള്ള അവസരമുണ്ടാകുകയും മധുരം കിട്ടാനുള്ള സാധ്യത കൂടുതലുമാണ്. ഇതാവാം മഞ്ഞക്കിളികളെ കണ്ടാൽ മധുരം കിട്ടുമെന്നൊരു വിശ്വാസം ഉണ്ടാവാൻ ഒരു കാരണമായി തോന്നിയിട്ടുള്ളത്. മഞ്ഞക്കിളികളെ നിലത്തിറങ്ങിക്കണ്ടാൽ അവയിരിക്കുന്നതിനിടയിൽ നിധിയുണ്ട് എന്നൊരു വിശ്വാസവുമുണ്ട്. സാധാരണ മഞ്ഞക്കിളികൾ നിലത്തിറങ്ങാറില്ല. മരച്ചില്ലകളിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പറന്നും കൊമ്പിൽ ചാടിച്ചാടി നടന്നും ഇര തേടുകയാണ് ഇവയുടെ രീതി. എന്നാൽ അപൂർവമായി കൃമികീടങ്ങളെ തിന്നാനായി നിലത്തിറങ്ങാറുമുണ്ട്. ഇങ്ങനെ അപൂർവമായി മാത്രം നിലത്തിറങ്ങി കാണാറുള്ളതിനാലാകാം നിധികുംഭം ഉള്ളിടത്താണ് ഇവയുടെ ഇരിപ്പ് എന്ന വിചാരം വരാൻ കാരണം.

0: വർണ്ണപ്പകിട്ടുകൊണ്ട് നമ്മെ വശീകരിക്കുന്ന പക്ഷികളിൽ മുമ്പരാണ് മഞ്ഞക്കിളികൾ.
1: പക്ഷി ഗവേഷകനും പരിസ്ഥിതി ഗ്രന്ഥകാരനുമായ സി സുശാന്ത്.
0: നല്ല പഴുത്ത മാങ്ങയുടെ മഞ്ഞ നിറം പോലെയോ നന്നായി വിളഞ്ഞു പഴുത്ത് പൂവമ്പുഴം പോലെയും നല്ല പൊന്നുപോലെ സുവർണശോഭയാർന്ന ഉജ്ജ്വല മഞ്ഞ നിറക്കാരാണ് മഞ്ഞക്കിളികൾ. കേരളത്തിൽ മൂന്നിനം മഞ്ഞക്കിളികളെ കാണാറുണ്ട്. ഇവയിൽ മഞ്ഞക്കറുപ്പൻ സ്ഥിരവാസിയും മഞ്ഞക്കിളിയും ചീന മഞ്ഞക്കിളിയും ദേശാടകരുമാണ്. തലയും കഴുത്തും കറുത്ത മൂടുപടം അണിഞ്ഞതുപോലെ കറുത്ത നിറവും തിളങ്ങുന്ന മഞ്ഞ നിറവും ചിറകിൽ കറുപ്പ് നിറവും കൊക്കുകൾ തിളങ്ങുന്ന ചുവപ്പ് നിറവുമാണ് മഞ്ഞക്കറുപ്പന്റേത്. ആൺപെൺ പക്ഷികൾക്ക് നിറവ്യത്യാസമില്ല. പ്രായപൂർത്തിയാകാത്ത

0: കുട്ടികൾക്ക് തിളങ്ങുന്ന മഞ്ഞനിറമില്ല. ശലഭപുഴുക്കൾ, നിശാശലഭപുഴുക്കളായ കമ്പിളിപ്പുഴു, ചുറിയണാമ്പുഴു, പ്രാണികൾ എന്നിവയാണ് ഇവയുടെ പ്രധാന ഭക്ഷണം. അപൂർവമായി പേരയ്ക്ക പോലുള്ള പഴങ്ങൾ, അരിപ്പൂച്ചെടിയിലെ പഴങ്ങൾ ഇവ കഴിക്കാറുണ്ട്. സാധാരണ പരുക്കൻ ശബ്ദമാണ് ഉണ്ടാക്കുക. കൂടുകെട്ടൽ കാലമാകുമ്പോൾ വളരെ മധുരമായി ശബ്ദിക്കാറുണ്ട്. മഞ്ഞക്കറുപ്പൻ വൃക്ഷവാസിയായ പക്ഷിയാണ്, അധികം നിലത്തിറങ്ങാറില്ല. അരിപ്പൂച്ചെടി പഴം പഴുക്കുമ്പോൾ ചിലപ്പോൾ നിലത്തും എത്താറുണ്ട്. ഇങ്ങനെ അപൂർവമായി നിലത്തിറങ്ങാറുള്ളത് കൊണ്ട് മഞ്ഞക്കിളി ഇരിക്കുന്ന മണ്ണിനിടയിൽ നിധിയുണ്ടെന്നൊരു വിശ്വാസം പഴമക്കാർക്കിടയിലുണ്ട്. കാണാൻ അഴകുള്ള ഈ പക്ഷി നമ്മുടെ വീട്ടുവളപ്പിലെ നിത്യ സന്ദർശകരാണ്. നഗരങ്ങളിലും കാനനങ്ങളിലും അതുപോലെ തുറസായ പ്രദേശങ്ങളിലുമൊക്കെ മഞ്ഞക്കറുപ്പനെ കാണാം. ഏപ്രിൽ മാസത്തിലാണ് മഞ്ഞക്കറുപ്പൻ കൂട് കെട്ടുന്നത്. ഇക്കാലങ്ങളിൽ ഇവ മധുരമായി ശബ്ദിച്ചുകൊണ്ട് നമ്മുടെ വളപ്പുകളിൽ പാറി നടക്കുകയും വളരെ ഗോപ്യമായി തൊട്ടിൽ പോലുള്ള ഒരു കൂടുണ്ടാക്കുകയും ആ കൂട്ടിൽ മുട്ടയിട്ട് അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിക്കുകയും ചെയ്യുന്നു. കുഞ്ഞുങ്ങൾക്ക് പുഴുക്കളെയും പ്രാണികളെയുമാണ് അവ കൊടുക്കുക. മഞ്ഞക്കറുപ്പൻ സ്ഥിരവാസിയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന രണ്ടും മറ്റു മഞ്ഞക്കിളികൾ ദേശാടകരാണ്. അതിലൊന്ന് മഞ്ഞക്കിളി എന്ന് വിളിക്കുന്ന ഇന്ത്യൻ ഓറിയോൾ. മഞ്ഞക്കറുപ്പന്റെ ഇംഗ്ലീഷ് നാമം ബ്ലാക്ക് ഹുഡഡ് ഓറിയോൾ എന്നാണ്. അപ്പം ഇന്ത്യൻ ഓറിയോൾ എന്ന മഞ്ഞക്കിളിക്ക് നല്ല മഞ്ഞ നിറവും കണ്ണിനു മാത്രം ഒരു കരിയെഴുത്ത് പോലെ കറുപ്പ് നിറവുമുണ്ട്. ഇവയെ മഞ്ഞക്കിളിയിൽ നിന്നും അങ്ങനെ വ്യത്യസ്തനാക്കുന്നു. ചീന മഞ്ഞക്കിളിയാകട്ടെ, ചൈന പോലുള്ള രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ നാട്ടിലെ ദേശം അപൂർവ ദേശാടകനാണ്. ഇവയുടെ കണ്ണിന് ചുറ്റും ഒരു കൺപെട്ട കെട്ടിയതുപോലെ, കൊള്ളക്കാർ കൺപെട്ട കെട്ടിയതുപോലെ നല്ല കറുത്ത നിറം തലയ്ക്ക് പുറകിലേക്ക് നീളുന്നു. ഇങ്ങനെ ചീന മഞ്ഞക്കിളിയെ നമുക്ക് തിരിച്ചറിയാം. ഇങ്ങനെ ഈ മൂന്ന് ഇനം മഞ്ഞക്കിളിയും കേരളത്തിൽ ഉണ്ട്. അവയെ ഇനി കാണുമ്പോൾ നിരീക്ഷിക്കും. തീർച്ചയായും പക്ഷി നിരീക്ഷണം ആരംഭിക്കുമ്പോൾ നമ്മൾ ആദ്യം കാണാൻ ആഗ്രഹിക്കുന്ന പക്ഷികളിൽ ഒന്നാണ് മഞ്ഞക്കറുപ്പൻ അല്ലെങ്കിൽ മഞ്ഞക്കിളികൾ. അവയെ കാണുമ്പോഴും ഇപ്പോഴും അവയെ കാണുന്നതിൽ ആ പുതുമ ഒരിക്കലും മാറിയിട്ടില്ല. എന്നും കാണാൻ ആഗ്രഹിക്കുന്ന പക്ഷികളാണ് മഞ്ഞക്കിളികൾ.
1: മഞ്ഞക്കറുപ്പൻ പലതരത്തിൽ പാടാറുണ്ട്. മഴക്കാലം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് മുതൽ അവ പാടി തുടങ്ങുന്ന പാട്ടാണ് കൂടുതൽ പേരും കേട്ടിരിക്കുക. മഴക്കാലത്തും ഈ പാട്ട് അങ്ങനെ മഞ്ഞക്കറുപ്പൻ മൂളിക്കൊണ്ടേയിരിക്കും. മഴ തോരുന്ന നേരത്ത് തൊടിയിൽ നിന്ന് മഞ്ഞക്കറുപ്പന്റെ പാട്ട് മുഴങ്ങുന്നത് കേട്ടിരിക്കുക വളരെ സുന്ദരമായൊരവസ്ഥയാണ്. മുറ്റത്ത് മാവിലോ പ്ലാവിലോ ഇരുന്ന് അവ മൂളിക്കൊണ്ടിരിക്കും. നൂൽമഴയുടെ നേരിയ തരുമ്പ് കൂടി ചേരുന്നതോടെ മഞ്ഞക്കിളിയുടെ പാട്ടിന് ആസ്വാദ്യതയേറും. സന്തോഷകരമായി ഇരിക്കുമ്പോഴാണ് ഈ തരത്തിലുള്ള പാട്ട് അവ മൂളുക. എന്നാൽ കാക്കയെയും മറ്റു ശത്രുപക്ഷികളെയും കൊത്തി ഓടിക്കേണ്ടി വരുമ്പോൾ ശബ്ദം വളരെ പരുക്കനാകും. രൗദ്രഭാവത്തോടെയാകും അവ ശബ്ദിക്കുക. ഷ്ക്രേ ഷ്ക്രേ എന്നൊരു ശബ്ദമാകും ഉച്ചത്തിൽ മുഴക്കുക. അതുപോലെ മൂന്നാല് മഞ്ഞക്കറുപ്പന്മാർ ഒന്നിച്ചു ചേർന്ന് ഉല്ലാസലീലകളിൽ ഏർപ്പെടുമ്പോൾ അവയുടെ പാട്ട് വേറിട്ടതായിരിക്കും. കളിചിരി ശബ്ദം പോലെ ആനന്ദകരമായി നമുക്കത് അനുഭവപ്പെടുകയും ചെയ്യും. കളകളാരവത്തോടെയുള്ള പാട്ടാകും മഞ്ഞക്കറുപ്പന്മാർ മുഴക്കുക. ശൃംഗാര ചുവയുള്ള പാട്ടാണിത്. എന്നാൽ അവ തമ്മിൽ വഴക്കിടുമ്പോൾ ഭാഷ മാറും. പരുക്കൻ ശബ്ദത്തിലാകും പിന്നെ. ഇങ്ങനെ പല തരത്തിൽ മഞ്ഞക്കറുപ്പൻ ശബ്ദിക്കാറുണ്ട്.
2: മഞ്ഞക്കറുപ്പന്റെ ഇംഗ്ലീഷ് പേരാണ് ബ്ലാക്ക് ഹുഡഡ് ഓറിയോൾ. ഇവയുടെ ശാസ്ത്രനാമം ഓറിയോളസ് സാങ്തോർണസ് എന്നാണ്. ഇന്ത്യൻ മഞ്ഞക്കിളിയുടെ ഇംഗ്ലീഷിലുള്ള പേര് ഇന്ത്യൻ ഗോൾഡൻ ഓറിയോൾ എന്നാണ്. ഇവയുടെ ശാസ്ത്രീയ നാമം ഓറിയോളസ് ഓറിയോളസ് എന്നാണ്. ചീന മഞ്ഞക്കിളിയുടെ ഇംഗ്ലീഷ് പേര് ബ്ലാക്ക് നേപ്പഡ് ഓറിയോൾ എന്നാണ്. ഓറിയോളസ് ചിനൻസിസ് എന്നാണ് ശാസ്ത്രനാമം. മഞ്ഞക്കറുപ്പിന്റെ തല, താടി, തൊണ്ട, കഴുത്ത്, മാറിടം എന്നിവ കറുപ്പായിരിക്കും. കൊക്കും കറുപ്പായിരിക്കും. പൂവനും പിടയും ഏതാണ്ട് ഒരുപോലെ തന്നെ ഇരിക്കും. പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങളുടെ താടി, തൊണ്ട, മാറിടം എന്നിവിടങ്ങളിൽ വെള്ളവരകൾ കാണാം.
1: ഇന്ത്യൻ മഞ്ഞക്കിളിയുടെ കൊക്ക് ചെമപ്പായിരിക്കും. കൊക്കിൽ നിന്ന് തുടങ്ങി കണ്ണിൽ കൂടി പോകുന്ന കുറിയ കൺപട്ട നല്ല കറുപ്പായിരിക്കും. പൂവന് ചിറകുകളുടെ അരികം നല്ല കറുപ്പായിരിക്കും. ഇതിന്റെ നടുക്ക് ഒരു മഞ്ഞ പൊട്ടുണ്ടാകും. വാലിന്റെ നടുക്ക് കറുപ്പും ഓരങ്ങളിൽ മഞ്ഞയും. പിടയ്ക്ക് പൂവനോളം ശോഭ കാണില്ല. ദേഹത്തിലെ മഞ്ഞയിൽ ഓറഞ്ചിന് പകരം പച്ച ഛായയായിരിക്കും. മാറിടത്തിൽ തവിട്ട് നിറത്തിൽ വരകളുണ്ടാകും. ചിറകുകൾ പച്ചകലർന്ന തവിട്ടുനിറം. പ്രായപൂർത്തിയാകാത്ത ആൺപക്ഷി പിടയെ പോലെ ഇരിക്കും.

0: ചീനമഞ്ഞക്കിളിയുടെ കൊക്ക് റോസ് നിറത്തിലുള്ളതായിരിക്കും. കണ്ണിൽ കൂടി പോകുന്ന കറുത്ത പട്ട നല്ല വീതിയുള്ളതായിരിക്കും. ഇത് പുറകോട്ട് നീണ്ട് ശരീരത്തിലൂടെ മറ്റേ കണ്ണുവരെ എത്തിയിരിക്കും. നിറങ്ങളിലുള്ള ഈ വ്യത്യാസം നോക്കി മൂന്ന് ജാതികളെയും തിരിച്ചറിയാൻ കഴിയും.
1: മഞ്ഞ കറുപ്പനെയാണ് കേരളത്തിൽ കൂടൊരുക്കി കാണാറുള്ളത്. മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിലാണ് ഇവ കൂടൊരുക്കാറുള്ളത്. കാട്ടിലും നാട്ടിലും എല്ലാം ഇവയുടെ സാന്നിധ്യമുണ്ട്. സൗകര്യം കിട്ടുന്നിടത്തൊക്കെ കൂടൊരുക്കുകയും ചെയ്യും.
0: ഇന്ത്യൻ മഞ്ഞക്കിളി കാശ്മീരിലും ഹിമാലയത്തിലും ഉത്തരേന്ത്യയുടെ മറ്റു ചില ഭാഗങ്ങളിലുമാണ് കൂടൊരുക്കാറുള്ളത്. ഇക്കാലത്ത് അവ മനോഹരമായി പാടാറുമുണ്ട്. ചീനമഞ്ഞക്കിളി കേരളത്തിൽ വരുമെങ്കിലും സൈബീരിയയിലും ഏഷ്യയുടെ വടക്ക് കിഴക്കുള്ള രാജ്യങ്ങളിലുമാണ് കൂടൊരുക്കാറുള്ളത്.
1: എല്ലാ ജാതി മഞ്ഞക്കിളികളും ചെറുപഴങ്ങളും പ്രാണികളെയും തിന്നും. കീടനിയന്ത്രണത്തിന് ഇവ വലിയ സഹായം ചെയ്യുന്നുണ്ട്. ഉയർന്ന മരക്കൊമ്പിന്റെ കവട്ടയിൽ തൊട്ടിൽ പോലെയാണ് മഞ്ഞക്കറുപ്പിന്റെ കൂടൊരുക്കൽ. മരങ്ങളുടെ തൊലി നാരുപോലെ ചീന്തിയെടുത്ത് മെടഞ്ഞാണ് കൂടുണ്ടാക്കുക. ഉണക്കിലയും പഞ്ഞിയും രോമങ്ങളും നാരുകളും കൊണ്ടുവന്ന് കൂടിനുൾവശം ഭംഗിയാക്കും. ഇവയുടെ കൂട് കണ്ടാൽ ചായക്കോപ്പ പോലെ ഇരിക്കും.
0: ശക്തരായ പക്ഷികളുടെ കൂടിനരികിൽ പോയി കൂടൊരുക്കുന്ന സ്വഭാവം മഞ്ഞക്കറുപ്പനുണ്ട്. പൊതുശത്രുക്കളെ നേരിടേണ്ടി വരുമ്പോൾ ഇത് ഗുണമാകുമല്ലോ എന്നാകും മഞ്ഞക്കറുപ്പന്റെ ചിന്ത. ആനറാഞ്ചിയുടെയും ഓലേനാലിയുടെയും കൂടരികിലാണ് സാധാരണയായി ഇവ കൂടൊരുക്കി കാണാറുള്ളത്. കാക്കയെ പോലെയുള്ള ശത്രുക്കൾ വന്നാൽ എല്ലാവരും ചേർന്ന് അവയെ തുരത്തും. എന്നാൽ തങ്ങളുടെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞാൽ ഓലേനാലിയുടെ മട്ട് മാറും. പാവം മഞ്ഞക്കറുപ്പന്റെ കൂട് ആക്രമിച്ച് മുട്ടയെയും കുഞ്ഞുങ്ങളെയും കൊത്തിയെടുക്കും. ഓലേനാലികളുടെ കുഞ്ഞുങ്ങളുടെ ആഹാരമായി മഞ്ഞക്കറുപ്പന്റെ കുഞ്ഞുങ്ങൾ മാറും. പക്ഷികളുടെ സ്വഭാവവും ജീവിതരീതിയും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. വൈവിധ്യമാണ് പ്രകൃതിയുടെ ശക്തി എന്ന് ഈ ജീവിതങ്ങളെ നിരീക്ഷിച്ചാൽ നമുക്ക് കാണാം.

0: ചിത്രീകരണ പരമ്പരയുടെ ഈ ഭാഗം സമാപിക്കുന്നു. രചന സി റഹീം, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, അഞ്ജന ശ്രീകുമാർ, നിർവഹണം സന്ദീപ് സുരേഷ്.
1: ഹരിതവാണി സമാപിക്കുന്നു.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം,
4: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ.
5: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്, RBI പറയുന്നു.
6: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
8: വേനൽക്കാല ചർമ്മരോഗങ്ങളും ആയുർവേദ ചികിത്സയും ഡോക്ടർ സജിത ഭദ്രൻ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
9: റീഗൽ ജുവല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
10: എന്നും രാവിലെ 7:13.
9: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
10: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം മഹാബലി എന്ന ചിത്രത്തിലെ ഗാനം വാണിജ്യറാം കൃഷ്ണചന്ദ്രനും പാടിയത്. ഈ ഗാനം എഴുതിയത് പാപ്പനംകോട് ലക്ഷ്മണൻ, സംഗീതം എം കെ അർജുനൻ.

യേശുദാസും ജാനകിയും പാടിയ ഗാനം ചിത്രം താളം തെറ്റിയ താരാട്ട്. ഗാനരചന ആർ കെ ദാമോദരൻ. ഈണം പകർന്നത് രവീന്ദ്രൻ.

0: ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 എട്ടാം ദിവസം കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു കടങ്കഥയിലെ വിരുന്നുകാരൻ.
1: അമ്മോ,
2: ഞാൻ വിളിച്ചതാ, എഴുന്നേക്കുന്നില്ല.
1: ഇവൾ അത്താഴപട്ടിണി ഒരു ശീലാക്കിയോ? അമ്മോ, എണീറ്റ് വാ, ഭക്ഷണം വിളമ്പി.
3: എനിക്ക് വേണ്ട.
1: കാരണം?
3: വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട.
1: നീ കഴിക്കുന്നില്ലെങ്കിലേ ഞാനും കഴിക്കുന്നില്ല.
3: അത് നിങ്ങളുടെ ഇഷ്ടം.
2: നീ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതല്ലേ അമ്മു, നിനക്ക് എന്ത് പറ്റി?
3: ഞാൻ ഇവിടുന്ന് താമസം മാറുകയാണ്.
2: എന്ത്
1: എന്ത്
2: എന്താ പറഞ്ഞു? നീ
0: രചന മുഹമ്മദ് റോഷൻ, സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ, പശ്ചാത്തല ശബ്ദവിന്യാസം കൈലാസ് മേനോൻ, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ മോഹൻലാൽ, മാലാ പാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി.
3: നിങ്ങളുടെ കൂടെ താമസിക്കാൻ എനിക്ക് ഇഷ്ടമല്ല.
1: നിനക്ക് എന്ത് പറ്റി വേണേ?
3: ഞാൻ സാധനങ്ങളൊക്കെ ഒതുക്കി കഴിഞ്ഞു, നാളെ ഹോസ്റ്റലിലേക്ക് മാറുകയാണ്.
1: ആന്റി ഇല്ലാത്ത ഈ സമയത്ത്
2: ആന്റി വരുമ്പോ ഞങ്ങൾ എന്ത് പറയും?
0: ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 എട്ടാം ദിവസം കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു കടങ്കഥയിലെ വിരുന്നുകാരൻ.

ചുവന്ന ചിറകുകൾ എന്ന ചിത്രത്തിൽ ജാനകി പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാന ശില്പികൾ ഒ എൻ വി കുറുപ്പും സലിൽ ചൗധരി. പൂച്ചൽക്കാതന്റെ വരികൾ രവീന്ദ്രൻ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനമാണ് എടുത്തത്. ചിത്രം തമ്മിൽ തമ്മിൽ.

0: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ വിളിക്കുക. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9499569631 9499565631 9499565631. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ മറുപടി നൽകുന്നു. സമയം നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ.
1: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ കെ ജി താര അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
2: എപ്പോഴും എല്ലാത്തിന്റെയും നല്ല വശം കാണാനായിട്ട് ഒരു ദുരനുഭവം ആയിട്ട് ഒന്നിനെയും എടുക്കേണ്ടതല്ല, അത് പാഠമായിട്ട് എടുത്താൽ മതി. അതായത് നമ്മളെ തിരുത്താൻ ഉള്ള ഒരു പാഠമായിട്ട് എടുത്താൽ മതി.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
0: ജയചന്ദ്രനും ജാനകിയും പാടിയ ഗാനം ചിത്രം ഇടിമുഴക്കം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ശ്യാം.

അവൾക്ക് മരണമില്ല എന്ന ചിത്രത്തിലെ യേശുദാസും മാധുരിയും പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം ജി ദേവരാജൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 5:30 കേൾക്കാം. അല്പസമയത്തുള്ളിൽ ദേശീയ സംഗീത പരിപാടിയിൽ പണ്ഡിറ്റ് കൈവല്യകുമാർ ഗൗരവ് അവതരിപ്പിച്ച ഖയാലിന്റെ ശബ്ദലേഖനം കേൾക്കാം.
1: യേ ആകാശവാണി ഹേ ആജ് കെ സംഗീത് കെ അഖിൽ ഭാരതീയ കാര്യക്രമം മേ ഹം ആപ്കോ സുനവായെങ്കേ പണ്ഡിത് കൈവല്യ കുമാർ ഗുരവ് കാ ഗായൻ. പണ്ഡിത് കൈവല്യ കുമാർ ഗുരവ് സുപ്രസിദ്ധ സംഗീത തജ്ഞ പണ്ഡിത് സംഗമേശ്വർ ഗുരവ് കെ സുപുത്ര ഹെ. ഉനോനെ അപ്നെ സംഗീത് കി ശുരുവാത് 15 വർഷ് കി ആയു മേ മറാഠി നാട്യ സംഗീത് സെ കിയാ. ഇസ്കെ ഉപരാന്ത് ഉനോനെ ഖയാൽ ഗായകി കെ ഓർ റുഖ് കിയാ ഔർ അപ്നെ പിതാ എവം ഗുരു പണ്ഡിത് സംഗമേശ്വർ ഗുരവ് കെ മാർഗദർശന തഥാ വർഷോ കി കഠിൻ എവം നിരന്തർ സാധന കെ മാധ്യമ സെ കിരാന ഘരാനെ കി പരമ്പരാ കോ ആത്മസാത് കിയാ. ഉൻകി സംഗീത് സാധന കേവൽ ഏക് ഘരാനെ തക് സീമിത് നഹി രഹി. ഉനോനെ സമ്പൂർണ ഭാരത് കി യാത്രാ കർ വിഭിന്ന ഘരാനോ കി ശൈലി തക്നീക് ഔർ ഭാവധാരാ കാ ഗഹന അധ്യയൻ കിയാ തഥാ ഉസെ അപ്നെ ഗായൻ മേ സഫലതാപൂർവക് സമാഹിത് കിയാ. ഉൻകി ഇസീ വിശിഷ്ട സാധന കെ പരിണാമ സ്വരൂപ് ഉനെ 32 വർഷ് കി ആയു മേ ഭാരത് സർക്കാർ ദ്വാരാ ടോപ് ഗ്രേഡ് കലാകാർ കാ സമ്മാൻ പ്രാപ്ത ഹുവാ ഹേ. ഉനോനെ സിവിൽ എഞ്ചിനീയറിംഗ് മേ ഡിപ്ലോമ ബികോം സംഗീത് മേ ബിഎ തഥാ കർണാടക വിശ്വവിദ്യാലയ ധാർവാഡ് സെ സംഗീത് മേ എംഎ സ്വർണ പദക് കെ സാത് പ്രാപ്ത കിയാ ഹേ. ഔർ ആപ്കോ കർണാടക സർക്കാർ കാ രാജ്യ പുരസ്കാർ ഭാരത് രത്ന പണ്ഡിത് ഭീംസേൻ ജോഷി രാഷ്ട്രീയ സമ്മാൻ ഐസെ കഹി പുരസ്കാരോ സെ സമ്മാനിത് കിയാ ഗയാ ഹേ. ആപ് ദേശ് ഔർ വിദേശ് മേ കഹി പ്രമുഖ മഞ്ചോ പർ അപ്നാ കാര്യക്രമം പ്രസ്തുത് കർ ചുകെ ഹേ.
2: ദിസ് ഈസ് ആകാശവാണി. ഇൻ ടുനൈറ്റ്സ് നാഷണൽ പ്രോഗ്രാം ഓഫ് മ്യൂസിക് വി ബ്രിങ് യു എ വോക്കൽ റിസൈറ്റൽ by Pandit Kaivalya Kumar Gurav. Pandit Kaivalya Kumar Gurav is a renowned musician and disciple of Pandit Sangameshwar Gurav. He started his musical journey at the age of 15 with Marathi Natya Sangeet. After that, he turned towards khayal singing and through the guidance of his father and guru Pandit Sangameshwar Gurav absorbed the traditions of Kirana Gharana through rigorous practice and dedication. His musical practice was not limited to just one gharana. He travelled across India, deeply studying the styles, techniques and emotional expressions of various gharanas and successfully incorporated them into his singing. As a result of this exceptional dedication, he was honoured with the title of Top Grade Artist by the Government of India at the age of just 32. Pandit Kaivalya Kumar Gurav has performed his music not only across India but also in many countries around the world. He has been awarded an honorary doctorate by Sorbonne University, Paris of France. Dr. Kaivalya Kumar Gurav has been honored with more than 200 awards worldwide.
1: Aaj ke is karyakram mein aapke saath tabla par Pandit Jadesh Hogar aur harmonium par Dr. Sudhanshu Kulkarni saath de rahe hain. പണ്ഡിത് കൈവല്യ കുമാർ ഗുരു അപ്നെ കാര്യക്രമം കാ പ്രാരംഭ രാഗ ദുർഗാ സെ കർ രഹേ ഹേ. ഇസ്മേ തീൻ രചനായെ പ്രസ്തുത് കർ രഹേ ഹേ, രൂപക് താൽ, രസ കാനാരേ, ദ്രുത് ഏക് താൽ, ലാഗി ലഗന തോരേ പിയാ സെ. ഉസ്കെ ബാദ് ദ്രുത് തീൻ താൽ, ചതുര സുഗര. ആയിയേ സുൻതേ ഹേ രാഗ ദുർഗാ.
2: ഇൻ ടുനൈറ്റ്സ് പ്രോഗ്രാം ഹീ ഈസ് അക്കംപനീഡ് ഓൺ ദ തബ്ല ബൈ പണ്ഡിത് ജഡേഷ് ഹുഗാർ ആൻഡ് ഓൺ ദ ഹാർമോണിയം by Dr. Sudhamshu Kulkarni. Pandit Kaivalya Kumar Gurav begins his vocal recital with Raag Durga, Rupak Taal, Rasa Kanhare, Drut Ek Taal, Lagi Lagana Tore Piyase, Drut Teen Taal, Chatura Sugara.

ആകാശവാണി കവരത്തി മീഡിയം വേവിൽ 260.4 മീറ്റർ അതായത് 1952 കിലോഹെർട്സിൽ പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം മുഹമ്മദ് സലീം മന്നായപുരം.

കൗരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ആദ്യം ഫാമിലി കൌൺസിലറും മെന്ററുമായ ഷാനവാസ് എ.കെ.യുമായി ഹലിമ ബീഗം നടത്തുന്ന അഭിമുഖം. 5:30 യുവവേദി. ഈ പരിപാടിയിൽ ആന്ധ്രോദ്വീപ് സ്വദേശി മുഹമ്മദ് യാസർ അറാഫത്ത് പങ്കെടുക്കുന്നു. തുടർന്ന് പാട്ടും വിശേഷങ്ങളുമായി ഫാട്ട് ഫെട്ടിയും ഇന്നീ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: ആകാശവാണി കവർത്തി. നമസ്കാരം ശ്രോതാക്കളെ. അഭിമുഖം. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ 9 സെക്കൻഡ് ഷോർട്ട് ഫിലിമിന് വേൾഡ് റെക്കോർഡ് ജേതാവും ലൈഫ് കോച്ചും ക്രേസി ക്രിയേറ്റീവ് ട്രെയിനറും ഫാമിലി കൗൺസിലറും മെന്ററും കൂടിയായ എ കെ ഷാനവാസുമായി ഹലിമ ബീഗം നടത്തുന്ന അഭിമുഖം കേൾക്കാം. ആകാശവാണി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം സാർ.
1: നമസ്കാരം, സന്തോഷം.
0: കുറെ വർഷങ്ങളായിട്ട് ലക്ഷദ്വീപുമായിട്ട് നല്ലൊരു ബന്ധമുള്ള ഒരാളാണ് അല്ലേ? അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ അധികവും നമ്മുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ്. ഒരു കുട്ടിയുടെ പഠന വൈകല്യങ്ങൾ ഏത് പ്രായം മുതലാണ് തിരിച്ചറിയാൻ സാധിക്കുക?
1: വളരെ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ പഠന വൈകല്യങ്ങൾ നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റീസ് LD എന്നാണ് ഷോർട്ടായിട്ട് പറയാം. അവരുടെ ഈ പഠന വൈകല്യത്തിന്റെ ലക്ഷണങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ കാണും. നമ്മൾ അത് ചെറിയ പ്രായത്തിൽ തന്നെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അവർക്ക് പൊതുധാരയിലേക്ക് ജീവിതത്തിൽ വരാൻ ഏറ്റവും സഹായിക്കാൻ സാധിക്കുക. അത് നമ്മളതിന്റെ പ്രായം അനുസരിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്ന് പറഞ്ഞാൽ ഒരു 3 വയസ്സ് വരെയുള്ള കുട്ടികൾ, പ്രീ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് അവരുടെ ഭാഷാ വികാസം വൈകുന്നു. വാക്കുകളൊക്കെ പറയാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു, വാചകങ്ങൾ രൂപപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു, നമ്മൾ പറയുന്ന ശബ്ദങ്ങൾ തിരിച്ചറിയാനും പറയാനും ബുദ്ധിമുട്ടുണ്ടാകുന്നു. അതുപോലെ തന്നെ മോട്ടോർ സ്കിൽസ് എന്ന് പറയും, ഒരു പേന എഴുതാൻ, പിടിക്കാൻ, അങ്ങനത്തെ വൈകുന്ന സമയത്ത് അവർ പീഡിയാട്രിഷ്യന്റെ സഹായത്തോടു കൂടിയിട്ട്, സ്പീച്ച് ലാംഗ് പാത്തോളജിസ്റ്റിന്റെ സഹായത്തോടു കൂടിയിട്ട് നമുക്കത് ആ പ്രശ്നങ്ങൾ തിരിച്ചറിയാനും അതിനുള്ള റെമഡി ചെയ്യാനും സാധിക്കും. പിന്നെയുള്ളത് 3 മുതൽ 5 വയസ്സ് വരെ കിൻഡർ ഗാർഡനിൽ പോകുന്ന കുട്ടികളുടെയാണ്. അവർക്ക് അക്ഷരങ്ങൾ, നിറങ്ങൾ, ആകൃതികൾ, മീൻസ് സ്ക്വയർ ഏതാണ്, റൗണ്ട് ഏതാണ്, റെക്ടാങ്കിൾ ഏതാണ് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ, അതേപോലെ തന്നെ റൈമിങ് കൊടുത്ത ഒരു പാട്ട് കൊടുത്ത പാടാൻ, അതിന് വാക്കുകൾ ഉച്ചരിക്കാൻ, അതെന്താണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ, എണ്ണാൻ സാധിക്കാത്തത് 1, 2, 3, 4 എണ്ണാൻ സാധിക്കാത്ത കുട്ടികൾ, എഴുത്ത് മനസ്സിലാവാത്ത കുട്ടികൾ, ഇതൊരു പ്രീ സ്കൂൾ ടീച്ചർക്ക് ഡെവലപ്മെന്റ് സ്ക്രീനിങ് കൊണ്ട് ഈ ഒരു പ്രശ്നങ്ങൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. പിന്നെയുള്ളത് 5 വയസ്സിന്റെയും 7 വയസ്സിന്റെ ഇടയിലുള്ള കുട്ടികളാണ്. എന്ന് പറഞ്ഞാൽ 1, 2 ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ. ഈ കുട്ടികൾക്ക് പ്രധാനമായിട്ടുണ്ടാകുക വായിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. വായിക്കാനുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ ഇപ്പം ബിയും ഡിയും മാറിപ്പോവും, പിയും ക്യൂവും മാറിപ്പോവും, അതേപോലെ തന്നെ അത് വായിക്കുമ്പോൾ മാറിപ്പോവും, എഴുതുമ്പോൾ മാറിപ്പോവും, പിന്നെ വാക്കുകൾ ശരിയായിട്ട് എഴുതാൻ കഴിയാതെ ഇപ്പോൾ അക്ഷരങ്ങളൊക്കെ സ്കിപ്പായിപ്പോവും. ഇപ്പോൾ കവരത്തി എന്ന് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇടയ്ക്ക് വാ ഉണ്ടാവില്ല, കത്തി മാത്രം എഴുതും, അങ്ങനെ വാക്കുകൾ വിട്ടുപോകുന്നുണ്ട്. അതേപോലെ തന്നെ ഗണിതത്തിന്റെ ബേസിക് കോൺസെപ്റ്റുകൾ, ഇപ്പോൾ കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക, ഹരിക്കുക, ഈ ചതുഷ്ക്രിയകൾ, 4 ക്രിയകളാണ് മാത്സിലുള്ളത്. ഇത് കൃത്യമായിട്ട് ഇതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാകാതെ മാത്സിൽ പിന്നോക്കം പോകുന്ന കുട്ടികൾ, ഇതൊരു സ്കൂൾ അധ്യാപകർക്കോ സ്കൂൾ സൈക്കോളജിസ്റ്റിനൊക്കെ ഈ ഒരു പ്രശ്നം കണ്ടെത്തിയിട്ട് ഇതിന് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാൻ പറ്റുന്നതാണ്. പിന്നെയുള്ളത് ഒരു 7 വയസ്സിന് മുകളിലുള്ള, 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ളതാണ്. എന്ന് പറയുന്നത് ഒരു 3-ാം ക്ലാസ് എത്തിക്കുന്ന കുട്ടി, ഈ കുട്ടിക്കുള്ള വായനയുടെ വേഗതക്കുറവ്, നമ്മളൊരു സ്ക്രിപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി തപ്പിത്തടഞ്ഞ് വായിക്കുകയാണെങ്കിൽ നമ്മളത് മനസ്സിലാക്കണം. അതേപോലെ തന്നെ എഴുതാനുള്ള എഴുത്തിൽ സ്പീഡ് കുറവ്, അധ്യാപകർക്ക് ബോർഡിൽ ഒരു കാര്യം എഴുതി കഴിഞ്ഞാൽ കുട്ടിക്ക് നോക്കി എഴുതാനും കൂടി ചിലപ്പം ഒരുപാട് സ്ലോ ആയിരിക്കും. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കുട്ടികൾക്കും ഗണിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്തത്, ഒരു ചിലപ്പം കൂട്ടാൻ അറിയായിരിക്കും, ഒന്നിച്ചോ സംഖ്യകൾ കൊടുത്തു കഴിഞ്ഞാൽ കൂട്ടാൻ പറ്റാത്തൊരവസ്ഥ വന്നേക്കാം. അതേപോലെ തന്നെ സ്പെല്ലിങ്ങും ഗ്രാമറുകളിലും വരുത്തുന്ന, നിരന്തരമായി വരുത്തുന്ന തെറ്റുകൾ, അത്തരം തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഫോർമൽ LD അസസ്മെന്റ്, ഒരു IQ അച്ചീവ്മെന്റ് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ കുട്ടികളുടെ വൈകല്യങ്ങൾ എളുപ്പത്തിൽ തിരിച്ചറിയാനും അതിനനുസരിച്ചിട്ട് നമുക്ക് ഇത് പരിഹരിക്കാനും സാധിക്കും. ഇത് ശരിക്കു പറയുകയാണെങ്കിൽ 3-ാം ക്ലാസ്സിന് മുകളിലേക്ക് നമുക്ക്, 3-ാം ക്ലാസ് എത്തുമ്പോഴത്തേക്കും ഈ ഒരു പ്രശ്നങ്ങൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ്. കാരണം ഈ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, സ്പീച്ച് ഡിലേ തുടങ്ങിയവയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ തുടങ്ങുന്നത് ഈ ഒരു പ്രായത്തിലാണ്. അപ്പൊ നമുക്ക് അപ്പോഴേ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കിത് പരിഹരിക്കാൻ പറ്റും. ഒരു കുട്ടി എഴുതാനും വായിക്കാനും ഗണിതത്തിലൊക്കെ സ്ഥിരമായി പിന്നോക്കം നിൽക്കുകയാണെങ്കിലൊക്കെ, ഇപ്പോൾ നല്ല ഐക്യമുള്ള കുട്ടികളടക്കം പഠനകാര്യത്തിൽ ഒരുപക്ഷെ പിന്നോക്കം നിന്നേക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ കുട്ടികളെ നമുക്ക് ഒരു പൊതുധാരയിലേക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഏറ്റവും രക്ഷിതാക്കൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ, ഒന്ന് പ്രീ സ്കൂൾ ടീച്ചറുമായിട്ട് സംസാരിക്കുക ആ പ്രായത്തിലുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ചൈൽഡ് സൈക്കോളജിസ്റ്റിനെ കാണാം, ഫോർമൽ അസസ്മെന്റ് നടത്തുക. ഫോർമൽ അസസ്മെന്റ് രണ്ട് രീതിയിലുള്ള അസസ്മെന്റാണ് ഫോർമൽ അസസ്മെന്റ് ഉള്ളത്. ഫോർമൽ അസസ്മെന്റ് എന്ന് പറയുന്നത് WISC അതുപോലെ തന്നെ WIIT രണ്ട് അസസ്മെന്റ് ആണ്. ഈ അസസ്മെന്റുകൾ നമുക്ക് ഇന്ന് ശാസ്ത്രീയമായിട്ട് കുട്ടിയെ വിലയിരുത്താനുള്ള രീതിയാണ്. കുട്ടികൾക്കുള്ള വെക്സലർ ഇന്റലിജൻസ് സ്കെയില് അതാണ് ഒന്ന്. ഒരു കുട്ടിയുടെ ബുദ്ധിപരമായിട്ട് ഇന്റലിജൻസ് സ്കെയിൽ അളക്കാനാണ് WISC. ഈ രണ്ട് അസസ്മെന്റുകൾ നമുക്ക് കുട്ടികളുടെ പഠനപരമായിട്ടും ബുദ്ധിപരമായിട്ടുള്ള നിലവാരത്തെ നമുക്ക് അളക്കാൻ സാധിക്കും.
0: പഠന വൈകല്യമുള്ള കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളും അധ്യാപകരും ഏതൊക്കെ വിധത്തിലുള്ള പിന്തുണകളാണ് നൽകേണ്ടത്?
1: തീർച്ചയായിട്ടും ഇതിൽ ഒരു ട്രയാംഗിൾ ഉണ്ട്. ടീച്ചർ, സ്റ്റുഡന്റ്, പാരന്റ്. അങ്ങനെ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ മേഖലയിലെ കുട്ടികളെ എത്രയും നേരത്തെയുള്ള കണ്ടെത്തലുകളാണ് ഒരു രക്ഷിതാവ് നിലയിൽ ചെയ്യേണ്ടത്. കുട്ടിയുടെ പഠനത്തിന്റെ ബുദ്ധിമുട്ടുകൾ നിരന്തരമായി നിരീക്ഷിക്കുക. അങ്ങനെ ബോധ്യം വന്നാൽ ഉടനെ തന്നെ എന്ത് ചെയ്യുക, ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററെയോ ഒരു ലേണിംഗ് ഡിസബിലിറ്റി അസസ് ചെയ്യുന്ന ആളെയോ ഒക്കെ സമീപിക്കുകയും അസസ്മെന്റ് നടത്തുകയും ചെയ്യുക. വീട്ടിലെ പഠന പരിസ്ഥിതി നല്ല ഇവർക്ക് ഒരുക്കി കൊടുക്കുക. കുട്ടിയെ താരതമ്യം ചെയ്യാതെ വൈകാരികമായിട്ടുള്ള പിന്തുണ കൊടുക്കുക. നിനക്ക് കഴിയില്ല, അവൻ മണ്ടനാണ്, പൊട്ടനാണെന്നൊക്കെ പറയുന്നതിന് പകരം നിനക്ക് കഴിയും എന്ന് പറഞ്ഞിട്ട് ഒരു അവന്റെ സെൽഫ് എസ്റ്റീം കെട്ടിപ്പടുക്കാൻ അവന്റെ ഈ ചിലപ്പോൾ ഒരു കുട്ടിക്ക് വൈവിധ്യങ്ങളായ കഴിവുകൾ ഉണ്ടാവും. ചിത്രരചന കഴിവുണ്ടാവും, കായികമായ കഴിവുകളുണ്ടാവും, അങ്ങനെയൊക്കെ കഴിവുകളുണ്ടാവും, പാട്ടുപാടാൻ കഴിവുണ്ടാവും. ഇപ്പൊ അവൻ ഏതെങ്കിലും ഒരു കഴിവ് ഡൊമൈൻ ചെയ്ത് നിൽക്കും, അത്തരം കഴിവുകളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഓഡിയോ ബുക്സുകൾ, ടെക്സ്റ്റ് ടു സ്പീച്ച് ആപ്പുകൾ, ഗൂഗിളിലൊക്കെ ഇത്തരം കുട്ടികൾക്ക് സ്പീഡായി പഠിക്കാനുള്ള ഗൂഗിൾ റീഡ് എല്ലാം എന്ന ആപ്പ് ഉണ്ട്, വോയിസ് സ്ട്രീം റീഡർ ഉണ്ട്, ഇത്തരം വിഷ്വൽ എയ്ഡ്സുകളുണ്ട്, ടൈം ടേബിളുകൾ, ചാർട്ടുകൾ, പിക്ചറുകൾ, കാർഡുകളൊക്കെ നമുക്കിന്ന് ഓൺലൈൻ അവൈലബിൾ ആണ്. അപ്പം ഈ ഇത്തരം കാര്യങ്ങളിലൂടെ രക്ഷകർത്താക്കൾക്ക് കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് സ്കൂളുകളുമായിട്ടുള്ള സഹകരണം. എല്ലാ സ്കൂളുകളിലും നല്ല PTA ഉണ്ട്, SMC ഉണ്ട്, അവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത്തരം കുട്ടികൾക്കുള്ള പാരന്റിന് ഈ കുട്ടികളുടെ പ്രശ്നങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും പരിഹരിക്കാനും സാധിക്കും. അധ്യാപകർക്കുള്ള പിന്തുണ എന്ന് പറഞ്ഞത്, അധ്യാപകർ ഇതുപോലെ തന്നെ ഒരു 3-ാം ക്ലാസിന്റെ അപ്പുറത്തേക്ക് ഈ ഒരു പ്രശ്നവുമായിട്ട് കുട്ടി പോകാൻ പാടില്ല. അപ്പോൾ ആ ഒരു ഏജ് തന്നെ ഈ കുട്ടിക്ക് ആർജിത പരിശോധന ശേഷി നടത്തിയിട്ട് കുട്ടിക്ക് എന്താണോ റെമഡിയൽ അത് പരിഹരിച്ചതിന് ശേഷം മാത്രം ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പോകുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഇപ്പം ഓരോ കുട്ടികളും ചിലപ്പം ഇവര് സ്ലോ ലേണേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഒരു എക്സ്ട്രാ ടൈമൊക്കെ എടുത്ത് ക്ലാസ്സുകളൊക്കെ കൊടുക്കേണ്ടി വരും, അല്ലെ ക്ലാസ്സിൽ ഇവർക്ക് പ്രത്യേകം കൺസിഡറേഷൻ കൊടുക്കേണ്ടി വരും, ഇവർക്ക് കൊടുക്കുന്ന പരീക്ഷകളിൽ ചിലപ്പോൾ എക്സ്ട്രാ സമയം കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ഒരു ടീച്ചർ ഐ എം വിത്ത് യു, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് കൊണ്ടുപോകേണ്ടി വരും. പ്രധാനമായിട്ടും അധ്യാപകർ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ LD എന്നുള്ളൊരു തിരുത്തുണ്ട്. മീൻസ് LD ഇത് പറയുന്നത്, ലേണിംഗ് ഡിസബിലിറ്റി പറയുന്നത് ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ വായിക്കാനുള്ള ബുദ്ധിമുട്ട്, അക്ഷരങ്ങളുടെ മാറ്റം. ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത് എഴുത്തിലുള്ള ബുദ്ധിമുട്ട്, മോട്ടോർ സ്കില്ലുള്ള ബുദ്ധിമുട്ട്, എഴുത്ത് പിടിക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട്. ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത് ഗണിതം ആയിട്ടുള്ള സംഖ്യകൾ കൂട്ടാൻ കുറയ്ക്കൽ, സംഖ്യകൾ മാറിപ്പോകുന്ന പ്രശ്നങ്ങളൊക്കെയാണ്. ഡിസ്പ്രാക്സിസ് എന്ന് പറയുന്നത് ഇവര് ചലിക്കാനുള്ളൊരു പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് കയറുമ്പോൾ, ഇറങ്ങുമ്പോൾ, എറിയുമ്പോൾ, പിടിക്കുമ്പോൾ ഒക്കെയുള്ള പ്രശ്നങ്ങൾ, അത് മെഷർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒക്യുപേഷൻ തെറാപ്പി കൊടുക്കേണ്ട ഒരു രീതിയാണത്. അപ്പോൾ അതൊക്കെ നമുക്ക് സാധിക്കും. ഇതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു കുട്ടിക്ക് കാഴ്ചയ്ക്ക് വൈകല്യമുണ്ട്, കേൾവിക്ക് വൈകല്യമുണ്ട്, ചലന വൈകല്യമുണ്ട്, ഇങ്ങനെ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ചികിത്സിക്കാൻ പറ്റും. ഇത്തരം കാര്യം നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഈ LD വരുന്ന കാര്യങ്ങളൊക്കെ ഇൻവിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചും മാതാപിതാക്കളും അധ്യാപകരും ഒരു കുട്ടിയെ ജാഗ്രതയോടെ നിരീക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ഈ 3 വയസ്സിന് മുമ്പേ ഇത് കണ്ടെത്താനും പരിഹരിക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. ഓരോ കുട്ടിയും വ്യത്യസ്തനാണ്. അവർക്ക് സ്നേഹവും ക്ഷമയും ഏറ്റവും വലിയ പിന്തുണയും നൽകിക്കഴിഞ്ഞാൽ നമുക്ക് ഇവരെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും.
0: പഠനവുമായി ബന്ധപ്പെട്ട് ലക്ഷദ്വീപിൽ ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്ന വിദ്യാർത്ഥികളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്?
1: വളരെ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ 9 വർഷമായി ലക്ഷദ്വീപിൽ ഇത്തരം വിദ്യാർത്ഥികളെയും ഒക്കെ കണ്ടുവരികയാണ്, അവരോട് ഇന്ററാക്ഷൻ നടത്തുകയാണ്, സ്കൂളുകളിലൊക്കെ പോയിട്ട് ക്ലാസ്സൊക്കെ എടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ലക്ഷദ്വീപിലെ വിദ്യാർത്ഥികളെ പഠനരംഗത്ത് വരുത്തേണ്ട മാറ്റങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായും വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ വെല്ലുവിളികളും പരിഷ്കരണങ്ങളും അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു യൂണിയൻ ടെറിട്ടറിയിലുള്ള വിദ്യാഭ്യാസം, ദ്വീപിന്റെ സ്വഭാവം, സാംസ്കാരിക പശ്ചാത്തലം, വിഭവങ്ങളുടെ പരിമിതി, അതൊക്കെ ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. പരാഗ് എന്ന് പറഞ്ഞിട്ടൊരു നാഷണൽ അസസ്മെന്റ് സെന്റർ ഉണ്ട്, നമ്മുടെ പുതിയ NEP കീഴിൽ 2020 രൂപം കൊണ്ട ഒരു ഓർഗനൈസേഷനാണ്. ഇതിന് 2024 കണക്കനുസരിച്ച് 3, 6, 9 ക്ലാസ്സുകളിലെ കുട്ടികളുടെ, ലക്ഷദ്വീപിലെ കുട്ടികളുടെ പ്രകടനത്തിൽ, ഭാഷാപരമായിട്ടുള്ള പ്രകടനം, ഗണിതം, ശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം എന്നിവയിൽ പറയുന്ന ദേശീയ ശരാശരിയേക്കാൾ പിന്നിലാണ് ലക്ഷദ്വീപ് എന്നുള്ളതാണ്. ഇതൊരു ലക്ഷദ്വീപിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തകരുടെ കണ്ണു തുറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഫൗണ്ടേഷൻ സ്കില്ലുകളിൽ, ഇത് തന്നെയാണ് സർക്കാർ റിപ്പോർട്ടുകൾ 2025 ഡിജിറ്റൽ ഇന്റഗ്രേഷൻ ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളിലും ഒക്കെ പറയുന്നത്. ഈ റിപ്പോർട്ടിൽ പറയുന്നത് 12% കുട്ടികൾ ഒക്കെ ഇങ്ങനെ ഓരോ ശതമാനങ്ങൾ പറയുന്നത്.

0: 50% വരെയാണെന്നുള്ളതാണ് പറയുന്നത്. ഡിജിറ്റൽ ആക്സസ് ഇല്ലാത്ത കുട്ടികൾ, ലാപ്ടോപ്പ് അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത കുട്ടികൾ 41%. ഇത് നമ്മൾ വലിയൊരു, ഞാൻ പറഞ്ഞില്ല, ഒരു കണ്ണ് തുറപ്പിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. പെർഫോമൻസ് അസസ്മെന്റ് റിവ്യൂ ആൻഡ് അനാലിസിസ് ഓഫ് നോളജ് ഓഫ് ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്സ് NCERT അണ്ടറിലാണ് ഈ ഒരു പഠനം നടത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ് ഇതിൻ്റെ പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫൗണ്ടേഷൻ, ഒരു കുട്ടിയുടെ ഫൗണ്ടേഷൻ സ്കില്ലുകളുടെ ശാക്തീകരണം, അതിൽ ഭാഷയും ഗണിതവും ഉൾപ്പെടെ ലോ പെർഫോമിംഗ് കോമ്പറ്റൻസികൾ ടാർഗറ്റ് ഇന്റർവെൻഷൻ നടത്തുക, അഡീഷണൽ റിസോഴ്സ് നടത്തുക, അത്തരം സംഭവം നടത്താനുള്ള കുട്ടികൾക്ക് റെമഡികൾ കൊടുക്കാനുള്ള അധ്യാപകർ, വളണ്ടിയേഴ്സിനെ നമ്മൾ ഏർപ്പാട് ചെയ്യുക, കുട്ടികൾക്ക് ടോയ്സ് ബേസ്ഡ് ലേണിംഗ് പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ തന്നെ അധ്യാപകരുടെ ടീച്ചിങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു ദ്വീപിന്റെ സാഹചര്യത്തിൽ കുട്ടികളെ പഠിപ്പിക്കാൻ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ദ്വീപിൽ സംസാരിക്കുന്ന രണ്ട് ഭാഷയാണ് അല്ലെ, ഒന്ന് ജസരിയാണ് അല്ലെ, ജസരിയും മിനിക്കോയില് മഹൽ ഭാഷയും. എന്നാൽ അവരെ സംബന്ധിച്ചോളം മലയാളം എന്ന് പറയുന്നത് ഫോറിൻ ലാംഗ്വേജ് ആണ്, ഇംഗ്ലീഷ് എന്ന് പറയുന്നതും ഫോറിൻ ലാംഗ്വേജ് ആണ്, അവർ പഠിക്കുന്ന ഹിന്ദിയും അവർക്ക് ഫോറിൻ ലാംഗ്വേജ് ആണ്, അറബിക്കും ഫോറിൻ ലാംഗ്വേജ് ആണ്. അപ്പോൾ ലക്ഷദ്വീപിലുള്ള ഭാഷയിൽ ചെറുപ്പത്തിലെ അവർ കേൾക്കുന്ന, വീട്ടിൽ കേൾക്കുന്ന മദർ ടങ് എന്ന് പറയുന്നത് ഇവിടുത്തെ ജസരി ഭാഷയാണ്. അതിൽ തന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള പഠന ഉപകരണങ്ങളും സാമഗ്രികളും ഇന്ററാക്ഷൻസും ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, ഈ കുട്ടികൾക്ക് തനത് സംസ്കാരത്തിൽ ഊന്നിക്കൊണ്ട് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഒരു പഠന പിന്നാക്കം നിൽക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചോളം ശുദ്ധ മലയാളത്തിലേക്ക് വരുമ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ചോളം അവന്റെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് വഴി ചിന്തിക്കുമ്പോൾ അവനത് പുതിയ സംഭവമായിട്ടാണ് മനസ്സിലാക്കുക. അപ്പോൾ പോകുക എന്നുള്ളതിന് ലക്ഷദ്വീപിൽ എന്താ പറയാ,
1: ഫോണ്ടേ.
0: അപ്പോൾ ഫോണ്ടേ എന്ന് പറയുന്ന അവൻ വീട്ടിൽ നിന്ന് കേട്ട അതേ സംഭവം തന്നെയാണ് സ്കൂളിലും പഠിക്കുക. അപ്പം പ്രത്യേകിച്ച് ഞങ്ങൾ വയനാട് ജില്ലയിലുള്ള ആദിവാസി വിഭാഗങ്ങൾ നടത്തിയ ഒരു പഠനത്തിന്റെ ഭാഗമായിട്ട് ആദിവാസി വിഭാഗത്തിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ ആദിവാസി ഭാഷയിലുള്ള പുസ്തകങ്ങളും ഒക്കെ ഉണ്ടാക്കിയപ്പോൾ ഒരുപാട് കുട്ടികളുടെ ഡ്രോപ്പ് ഔട്ട്സ് നമുക്ക് കുറയ്ക്കാൻ സാധിച്ചു. മാത്രമല്ല സ്കൂളുകളിൽ അവർക്ക് നല്ലൊരു കോൺഫിഡൻസോടുകൂടി സ്കൂളിൽ വരാനും ഗോത്ര സൗഹൃദ സ്കൂളുകൾ ഒക്കെ വന്നപ്പോൾ അവരുടെ കലകളും ഒക്കെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അവരും പഠനത്തിൽ മുന്നോട്ട് വരുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ലക്ഷദ്വീപിൽ പ്രത്യേകിച്ചും ചെറിയൊരു ഏരിയയാണ്, ആ ഒരു ഏരിയയിൽ നമ്മുടെ സാംസ്കാരിക ഭാഷകൾ ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ കുട്ടികളെ മെയിൻ സ്ട്രീമിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ആസൂത്രിതമായിട്ടുള്ള പദ്ധതികളാണ് ഇവിടെ ചെയ്യേണ്ടത്.
1: സാർ പറഞ്ഞതുപോലെ വ്യത്യസ്ത കഴിവുകളുള്ളവരാണ്, അപ്പോൾ ഇവരുടെ കഴിവും അഭിരുചിയും തിരിച്ചറിയേണ്ടതും അവർക്ക് വേണ്ട പിന്തുണ നൽകേണ്ടതും അധ്യാപകരും മാതാപിതാക്കളുമാണ്. എങ്ങനെയാണ് കുട്ടികളെ നല്ല ഒരു വഴിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കേണ്ടതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത്?
0: നല്ല ചോദ്യമാണ്. ഇതൊരു വിഷയം എന്ന് പറയുന്നത് കുട്ടികളുടെ അഭിരുചിയൊക്കെ മനസ്സിലാക്കുക, അവരുടെ സോഷ്യലൈസേഷനിലൂടെയാണ്. ലക്ഷദ്വീപിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചോളം എനിക്ക് കുട്ടികളോട് വളരെ സങ്കടം തോന്നുന്നുണ്ട്. കാരണം രാവിലെ മദ്രസ വിദ്യാഭ്യാസത്തിന് പോകുന്നു, അതിനുശേഷം ഈ കുട്ടി സ്കൂളിൽ പോകുന്നു, സ്കൂളിൽ വന്നതിന് ശേഷം നേരെ പോകുന്ന ട്യൂഷൻ സെന്ററിലേക്കാണ്, പിന്നെ അവൻ രാത്രിയാണ് വീട്ടിലേക്ക് എത്തുന്നത്. ഇവിടെ നമുക്ക് അവരുടെ അഭിരുചി അറിയാനോ അവർക്ക് മിംഗിളിയാണെന്നൊക്കെ വളരെ അവസരങ്ങൾ കുറവാണ്. യഥാർത്ഥത്തിൽ ചെറിയ ക്ലാസ്സുകളിലെ കുട്ടികളെ പോലും ട്യൂഷൻ അയക്കുന്ന വലിയൊരു പ്രവണത ലക്ഷദ്വീപിൽ കണ്ടുവരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു 9-ാം ക്ലാസ്സിലോ 10-ാം ക്ലാസ്സിലോ എത്തുമ്പോഴാണ് സ്വാഭാവികമായിട്ടും കേരളത്തിലൊക്കെ ട്യൂഷൻ സാധാരണ പറഞ്ഞേക്കാറ്. അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് ഏതെങ്കിലും വിഷയങ്ങളിൽ കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കാത്ത സമയത്തൊക്കെയാണ് ട്യൂഷൻ പറഞ്ഞേക്കാറ്. അപ്പോൾ ഈ കുട്ടികൾ വൈകുന്നേരം വരണം, കളിക്കണം, അവർ കൂട്ടുകാരായിട്ട് ഇന്ററാക്ട് ചെയ്യണം, അവർ കടലിൽ പോയി കുളിക്കണം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് ഒരു ഏത് ടെറിട്ടറിയാണ് നമ്മൾ ജീവിക്കുന്നത്, ആ ടെറിട്ടറിയെക്കുറിച്ചുള്ള അറിവും ആ ടെറിട്ടറി ജീവിക്കാനുള്ള സ്കില്ലുമാണ്, ദാറ്റ് ഇസ് വാട്ട് ഇസ് ലൈഫ് സ്കിൽസ്. അത് ആർജിക്കുക എന്നുള്ളതാണ്. അത് ആർജിക്കണമെങ്കിൽ കുട്ടികൾക്ക് പഠനശേഷം അവന് ഇതൊക്കെ ഒബ്സർവ് ചെയ്യാനുള്ള, എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവണം. അത് ഇല്ലാത്തത്തോളം കാലം നമ്മളിങ്ങനെ ചർച്ച മാത്രമായിട്ട് ഒതുങ്ങിപ്പോവും. യഥാർത്ഥത്തിൽ അത്തരം കുട്ടികൾ, ചെറിയ കുട്ടികളെ അനാവശ്യമായിട്ട് ട്യൂഷന് പറഞ്ഞേക്കുന്ന

0: ഒഴിവാക്കിയിട്ട് അവന്റെ നൈസർഗികമായിട്ടുള്ള കഴിവുകളെ പരിപോഷിപ്പിക്കാനുള്ള സാഹചര്യം നമ്മൾ മുതിർന്ന ആളുകൾ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കി കൊടുക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു നല്ല കഴിവുള്ള കുട്ടികളുണ്ട്, നന്നായിട്ട് പാടാൻ കഴിയുന്ന കുട്ടികൾ, വരയ്ക്കാൻ കഴിയുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പം അത്തരം കുട്ടികളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കണമെങ്കിൽ ആദ്യം കുട്ടികൾക്ക് ഇത്തരം സാഹചര്യം സൃഷ്ടിക്കണം. ആ സാഹചര്യം സൃഷ്ടിക്കാവുന്നതാണ് അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും സന്നദ്ധ സാമൂഹ്യ പ്രവർത്തകർക്കും ചെയ്യാനുള്ളത്.
1: സാർ, ഈ അടുത്തിടെയായിട്ട് കാണാൻ സാധിച്ച ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത്, പുതിയ ജനറേഷൻ മാതാപിതാക്കൾ അവർ വളരെ തിരക്കിലാണ്. വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്ക് പോകും, ജോലിയിൽ നിന്ന് തിരിച്ചു വന്നിട്ട് വീണ്ടും അവരുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള എന്റർടൈൻമെന്റൊക്കെ ആയിരിക്കും. രാത്രിയിൽ വീട്ടിൽ എത്തുമ്പോഴേക്ക്, വൈകിട്ട് സന്ധ്യാനേരത്തെ എത്തുമ്പോഴേക്ക് നമസ്കാരം കഴിഞ്ഞിട്ട് കുട്ടികൾ പഠിക്കാനിരിക്കും. പക്ഷെ പാരന്റ്സ് അവരുടെ മൊബൈലിലും അല്ലെങ്കിൽ സീരിയലിലൊക്കെ ആയിരിക്കും. ഇത് ശരിക്കും കുട്ടികളുടെ പഠനത്തെ ബാധിക്കൂലേ? പല പാരന്റ്സും പറയുന്നത് കുഞ്ഞുങ്ങളെ നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഒന്നാം ക്ലാസ് തൊട്ട് ട്യൂഷൻ അയക്കുകയാണ്. അപ്പോൾ ട്യൂഷന് വന്നിട്ട് അവൾ ട്യൂഷന് പോയി, അല്ലെങ്കിൽ അവൻ ട്യൂഷന് പോയി, ട്യൂഷനിൽ നിന്ന് പഠിച്ചിട്ടാണ് വരുന്നത്. പക്ഷെ വീട്ടിൽ നിന്ന് വേണ്ട നീഡ് കൊടുക്കുന്നതായിട്ട് കാണുന്നില്ല. അത് കുട്ടികളെ എത്രത്തോളം ബാധിക്കും?
0: വളരെ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. യഥാർത്ഥത്തില് പാരന്റിംഗ് എന്ന് പറയുന്ന ഒരു കലയാണ്. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയങ്ങളിലൊന്നാണ് പാരന്റിംഗ്. എങ്ങനെ അടുത്ത തലമുറയെ ശാസ്ത്രീയമായി വളർത്താമെന്നുള്ളതാണ്. പാരന്റിങ്ങിനെ കുറിച്ചിട്ടൊരു തമാശ പറയാറുണ്ട്. ഒരു ഭാര്യ ഗർഭിണിയായി, അത് സ്കാൻ ചെയ്ത് ആണോ പെണ്ണോ എന്നറിഞ്ഞ് അങ്ങനെ ഈ രണ്ടാളും കണക്കുകൂട്ടാണ് ഈ കുട്ടിയെ ഏത് സ്കൂൾ പറഞ്ഞേക്കും, എവിടെ ഇതിനെ ഹയർ സെക്കൻഡറി പഠിപ്പിക്കും, എവിടെ എൻട്രൻസിന് പറഞ്ഞേക്കും, ഏത് യൂണിവേഴ്സിറ്റിയിൽ കുട്ടിയെ പറഞ്ഞേക്കും എന്നൊക്കെ ഇങ്ങനെ കഥ പറയുന്നൊരു തമാശ പറയാറുണ്ട്. പാരന്റിങ് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ കുട്ടി, പ്രത്യേകിച്ച് ലക്ഷദ്വീപിലെ കുട്ടികൾ, ഒരു പാരന്റിന്റെ കൂടെ എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇപ്പൊ പലപ്പോഴും രക്ഷകർത്താക്കൾ പറയും കുട്ടി അനുസരിക്കുന്നില്ല, കുട്ടിക്ക് സ്നേഹമില്ല, കുട്ടി എന്റെ കൂടെ ഇല്ല എന്നൊക്കെ പറയാൻ കാരണം കുട്ടിയായിട്ട് പാരന്റ്സിന് സമയമില്ല. ഒരു പാരന്റ് കുട്ടിയായിട്ട് കുട്ടി വന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ, സ്കൂൾ നടന്ന കാര്യങ്ങൾ ചോദിക്കണം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടാവും, ഒരുപാട് സംഘടനകൾ പറയാനുണ്ടാവും, ഒരുപാട് സ്കൂളിൽ നടന്ന ഒരുപാട് നേട്ടങ്ങളൊക്കെ പറയാനുണ്ടാവും. ഇതൊന്നും അവന്റെ പാരന്റ്സിന് കേൾക്കാൻ കഴിയില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും പാരന്റ്സും കുട്ടിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിലെ ഗ്യാപ്പ് വരും. അതോടുകൂടിയിട്ട് കുട്ടി കുട്ടിയുടേതായിട്ടുള്ള സന്തോഷം കണ്ടെത്തുന്ന മേഖലയിലേക്ക് പോകും. അതിലൊന്നാണ് നേരത്തെ മാം പറഞ്ഞ പോലെ ഫോൺ അഡിക്ഷൻ എന്ന് അറിയുന്നത്. പാരന്റ്സ് മാത്രമല്ല കുട്ടികളും. ഇപ്പൊ ഞാനൊരു കുട്ടിയോട് ചോദിച്ചപ്പം ക്ലാസ് റൂമിൽ ഉറക്കാന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് ഇപ്പം ലക്ഷദ്വീപ് വന്നൊരു കുട്ടിയെ ചോദിച്ചപ്പോൾ പറഞ്ഞു പാരന്റ്സ് ഉറങ്ങി കഴിയുമ്പോൾ ഞാൻ ഫോണെടുത്ത് 4 മണിവരെയൊക്കെ ഫോണ് കാണും, എന്നിട്ട് കിടന്നുറങ്ങും. അപ്പൊ സ്വാഭാവികമായിട്ട് കുട്ടിക്ക് രാവിലെ എഴുന്നേക്കാൻ സാധിക്കില്ല, നിർബന്ധിച്ച് രക്ഷിതാക്കളെ എഴുന്നേൽപ്പിക്കും. പക്ഷെ ഉറങ്ങിയിട്ട് ഉറക്കിലാണ്, അർദ്ധമയക്കത്തിലാണ് അവൻ സ്കൂളിലും മദ്രസയിലൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്തത്. അപ്പം രക്ഷകർത്താക്കള് കുട്ടികളുമായിട്ട് മിംഗിൾ ചെയ്യാനും സംസാരിക്കാനും നേരത്തെ പറഞ്ഞ ഇത് സോഷ്യലൈസേഷൻ ഉണ്ടാക്കാനൊക്കെ തയ്യാറെടുത്തിട്ടില്ല അടുത്ത തലമുറയോട് ചെയ്യുന്ന വലിയൊരു ക്രൂരതയായിരിക്കും. കാരണം നമ്മളിപ്പോൾ ഒരു കവരത്തി ദ്വീപ് എന്ന് പറയുന്നത് ഒരു 5 കിലോമീറ്റർ സറൗണ്ടിങ്സ് ആണ്. ഈ 5 കിലോമീറ്ററിനുള്ളിൽ വേണം ഈ കുട്ടിക്ക് ഒരുപാട് എന്റർടൈൻമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ അത് രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം.
1: കുട്ടികളുടെ പഠന വൈകല്യമുള്ള കുട്ടികളായിക്കോട്ടെ, കോമൺ വിദ്യാർത്ഥികളായിക്കോട്ടെ, താരതമ്യം അവരുടെ ചിന്തയെ വളർച്ചയെ എത്രത്തോളം ബാധിക്കും?
0: ഈ താരതമ്യം എന്ന് പറയുന്നത് മനുഷ്യരാരും ആഗ്രഹിക്കാത്തൊരു സംഭവമാണ്. ഇപ്പം ഹെൽത്തി കമ്പാരിസൺ ഉണ്ട്, അൺഹെൽത്തി കമ്പാരിസൺ ഉണ്ട്. മാം ഇപ്പം എനിക്കൊരു മാമിൻ്റെ വീട്ടിൽ ഞാൻ വിരുന്ന് വന്നു, എനിക്കൊരു ചായ തന്നു. ഞാൻ പറയാണ് വാവ് നല്ല ചായ എന്ന് പറഞ്ഞാൽ മാമിന് എന്താണ് ഫീൽ ചെയ്യുക?
1: സന്തോഷം
0: ഫീൽ ചെയ്യും. ഞാൻ പറയുന്നത് മാം ഇതൊരു ചായ ഉഷാറായിട്ടില്ല, ഞാൻ ഇന്നലെ വേറൊരു സ്ഥലത്ത് പോയപ്പോൾ നിങ്ങളുടെ അയൽവക്കത്ത് പോയ സമയത്ത് അവിടുന്ന് ഒരു ചായ കുടിച്ചു, അതൊരു അടിപൊളി ചായയായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് തോന്നുന്നത്?
1: ഫീലായിരിക്കും
0: അല്ലേ. അപ്പം കുട്ടികളെ അൺഹെൽത്തി ആയിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും മാതാപിതാക്കൾ വിചാരിക്കുന്നത് ഒരു കുട്ടിയെ കമ്പയർ ചെയ്യുമ്പം അവൻ തിരുത്തി അവൻ കുറച്ചും കൂടെ വാശിയോടുകൂടി പഠിക്കുകയോ എന്തിനാണോ അവനെ കളിയാക്കുന്നത് അതൊന്നും വാശിയോടെ വരും എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഒരു കുട്ടി, ഒരു മനുഷ്യൻ പ്രകൃതി അനുസരിച്ചിട്ട് കമ്പാരിസൺ നെഗറ്റീവ് സ്ട്രോക്കാണ്. അത് കുട്ടിയുടെ സമഗ്രമായ വളർച്ചയിൽ കാര്യമായിട്ടുള്ള ക്ഷതമേൽപ്പിക്കും. നമുക്ക് ഹെൽത്തി കമ്പാരിസൺ നടത്താൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ ഏതെങ്കിലും അച്ചീവ്മെന്റ്സ് നടത്തിയ ആളുകൾ, ഇപ്പം നമ്മൾ പറയും ഒരു കളക്ടർ കാണുമ്പം, കണ്ടില്ലേ കളക്ടർ, കണ്ടില്ലേ, നീയും പഠിച്ചാൽ കളക്ടർ പോലെ ആകാൻ സാധിക്കും. ഒരു പൈലറ്റ് വിമാനം പൈലറ്റ് പറത്തുന്ന കണ്ടില്ലേ, നീയും പഠിച്ച് ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ നിനക്ക് പൈലറ്റാകാൻ സാധിക്കും. ഒരു നേവി ഓഫീസർ കണ്ടില്ലേ, നീ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എടുത്ത് സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ച് NDA എക്സാം എഴുതിയിട്ട് നിനക്കും ആ നേവി ഓഫീസറെ പോലെ പോകാൻ സാധിക്കും. ഇങ്ങനെ ഹെൽത്തി കമ്പാരിസൺ ആണ് കുട്ടികളുടെ ഗ്രോത്തിന് നല്ലത്. അൺഹെൽത്തി ആയിട്ടുള്ള കമ്പാരിസൺ മനുഷ്യ സമൂഹം തന്നെ ഇഷ്ടപ്പെടാത്തതാണ്. അതുകൊണ്ട് നമ്മളത് കുട്ടികളിലേക്ക് പ്രയോഗിക്കുന്നത് ഏറ്റവും തെറ്റാണ്. സോഷ്യൽ കമ്പാരിസൺ തിയറി പ്രകാരം മനുഷ്യന് സ്വയം വിലയിരുത്താനും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാനുള്ള സ്വാഭാവികമായിട്ടുള്ള കഴിവുകളുണ്ട്. ഈ കുട്ടികളെ APA പഠനങ്ങൾ പ്രകാരം പറയുന്നത് വെച്ചാൽ 10-15% കുട്ടികൾ അവരുടെ ആത്മവിശ്വാസക്കുറവും ഉത്കണ്ഠയും ഉണ്ടാകുന്നത് കമ്പാരിസൺ മൂലമാണ്. സ്വന്തം കഴിവുകളെ, അവരുടെ കഴിവുകളെ നമ്മൾ മാതാപിതാക്കൾ അധ്യാപിച്ചിട്ട് അഭിനന്ദിക്കുക, നീ ഇത്ര ചെയ്തു, നിനക്ക് ഇനിയും ചെയ്യാൻ സാധിക്കും. ഒട്ടും എഴുതാത്ത കുട്ടി ഒരു പാരഗ്രാഫ് എഴുതി കഴിഞ്ഞാൽ, ഓ നീ ഒരു പാരഗ്രാഫ് എഴുതി, നാളെ നിനക്ക് 1.5 പാരഗ്രാഫ് എഴുതാൻ പറ്റുന്ന പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. 2 പാരഗ്രാഫ് എഴുതേണ്ട കുട്ടി എന്തുകൊണ്ട് 1 പാരഗ്രാഫ് എഴുതി എന്ന് ചോദിച്ചിട്ട് ശിക്ഷിക്കുകയോ 2 പാരഗ്രാഫ് എഴുതിയ കുട്ടിയോട് കമ്പാരിസൺ ചെയ്തിട്ട് നീ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് പറയല്ല ചെയ്യേണ്ടത്. എത്രയാണ് അവന് പഠന പുരോഗതിയെ കഴിഞ്ഞ തവണയേക്കാൾ നീ കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവനെ പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് പടിപടിയായിട്ട് അവന് കയറി ഉയർന്ന് പോകാൻ കഴിയാം. പിന്നെ മറ്റുള്ളവരെ മോഡലാക്കാൻ വേണ്ടി നമ്മൾ വല്ലാതെ പ്രേരിപ്പിക്കരുത്. നമുക്കാരെയും മോഡലാക്കാൻ സാധിക്കില്ല. ഓരോ മനുഷ്യനും വ്യത്യസ്തമാണ്. നമ്മളിപ്പോ മഹാത്മാഗാന്ധിയുടെ ജീവിത രീതികൾ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കും. നമുക്കൊരിക്കലും ഒരു മഹാത്മാഗാന്ധി ആവാൻ സാധിക്കില്ല. APJ അബ്ദുൽ കലാമിന്റെ ജീവിതവും വീക്ഷണവും പഠനവും ഒക്കെ നമുക്ക് സംശീകരിക്കാൻ സാധിക്കും, അതിൽ അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് APJ അബ്ദുൽ കലാം ആകാൻ സാധിക്കില്ല. നമ്മൾ APJ അബ്ദുൽ കലാം ആകാൻ പ്രയത്നിക്കുകയാണെങ്കിൽ നമ്മളും ആകില്ല, APJ ആകില്ല. അതാണ് എന്റെ സത്യം. അതുകൊണ്ട് തന്നെ ഏറ്റവും അനുഗ്രഹം നിറഞ്ഞ നാടാണിത്. ഈ നാടിന്റെ അനുഗ്രഹങ്ങളെ പരമാവധി ഉപയോഗിക്കാൻ ഈ നാടിന് സാധിക്കണം. അതുപോലെ തന്നെ ഈ നാടിന്റെ എല്ലാ നന്മകളും മറ്റുള്ളവർക്ക് എത്തിക്കാനും നിങ്ങൾക്ക് സാധിക്കണം. ഈ നാടിന്റെ ഒരുപാട് കാലത്തെ ലോകാവസാനം വരെയുള്ള നിലനിൽപ്പ് പ്ലാൻ ചെയ്തുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇമിറ്റേഷൻസ് അല്ല വേണ്ടത്.
2: ട്രെയിനറും ഫാമിലി കൗൺസിലറും മെന്ററുമായ AK ഷാനവാസുമായി ഹലിമ ബീഗം കടപ്രതേലം നടത്തിയ അഭിമുഖം.
3: ആകാശവാണി കവർത്തി. ഇപ്പോൾ യുവവേദി എന്ന പരിപാടി കേൾക്കാം.

0: കവർത്തി യുവവേദി വ്യത്യസ്തമായ മേഖലകളിലുള്ള യുവതി യുവാക്കളെ പരിചയപ്പെടുത്തുന്ന പരിപാടി യുവവേദി. യുവവേദിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് യുവവേദിയിൽ നമ്മളോടൊപ്പം ആന്ധ്രദ്വീപ് സ്വദേശിയും സിനിമയിലൂടെയും സീരിയലിലൂടെയും നമുക്ക് സുപരിചിതനായി ലക്ഷദ്വീപിന്റെ സ്വന്തം യുവനടൻ മുഹമ്മദ് യാസർ അറാഫത്ത്. പരിശ്രമിച്ചാൽ എന്തും നേടിയെടുക്കാമെന്നുള്ള സന്ദേശവുമായാണ് ഇന്ന് യുവവേദിയിൽ അദ്ദേഹം എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിലപ്പെട്ട വാക്കുകളിലേക്ക് നമുക്ക് കാതോർക്കാം.
1: ഹലോ, ഹായ് ആകാശവാണിയുടെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. അസ്സലാമു അലൈക്കും. ഞാൻ യാസറാണ്, ലക്ഷദ്വീപിലെ ആന്ധ്രദ്വീപ് സ്വദേശിയാണ്. ഒരു ആക്ടറാണ് ബൈ പ്രൊഫഷൻ. സത്യം പറഞ്ഞാൽ എന്റെ ചെറുപ്പത്തിലെ തൊട്ടുള്ള വലിയൊരു ആഗ്രഹമാണ് ഒരു നടനാവുക എന്നുള്ളത്. നടനെന്ന് പറയാൻ നമുക്കറിയാവുന്നത് കുറച്ച് കാലത്തിന് ശേഷമാണെങ്കിൽ കൂടിയും ചെറുപ്പത്തിലുള്ള എന്റെ വലിയൊരു സ്വപ്നം എന്ന് വെച്ചാൽ ടി വിയിൽ വരണം എന്നായിരുന്നു. ടി വിയിൽ നമ്മളെ ആൾക്കാർ കാണണം, ടി വിയിൽ വരണം, പാട്ട് പാടണം, ഡാൻസ് ചെയ്യണം, നല്ല നല്ല ഡ്രസ്സുകൾ ഇട്ട് നടക്കണം എന്നൊക്കെയുള്ള വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് ഉണ്ടായിരുന്ന ആ ഒരു സ്പാർക്കിൽ നിന്നാണ് ഞാൻ ഗ്രാജുവലി നമ്മൾ വലുതാവുന്ന അനുസരിച്ചിട്ടുള്ള ആ ഒരു സ്വപ്നം നമ്മൾ വലുതാക്കി ആ സ്വപ്നത്തിന് വേണ്ടി ട്രൈ ചെയ്ത് വന്നിട്ട് ഇപ്പം ഞാനിങ്ങനെ ഒരു ആക്ടർ എന്നുള്ള ജോലി പാഷനും പ്രൊഫഷനും കൂടിയിട്ടുള്ള ഒരു കാര്യത്തിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെ നമ്മൾ ജോലിയായിട്ട് ചെയ്യുമ്പം കിട്ടുന്ന സന്തോഷം വളരെ വലുതാണ്. അല്ലാണ്ട് ജോലിക്ക് വേണ്ടി ചെയ്യുന്ന ജോലിയും നമ്മുടെ ആഗ്രഹത്തിന് നമ്മുടെ പാഷന് വേണ്ടി ചെയ്യുന്ന വർക്കും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലേ. നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്ത് കിട്ടുന്ന ഒരു രൂപയാണെങ്കിലും നമുക്ക് താല്പര്യമില്ലാണ്ട് ജോലിക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ട് കിട്ടുന്ന 10,000 ആണെങ്കിലും അതിന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ലെവൽ വ്യത്യാസമുണ്ട്. അത് ഞാൻ ശരിക്കും ഇപ്പം അനുഭവിക്കുന്നുണ്ട്. കാരണം എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു, നല്ലൊരു സർക്കാർ ജോലി ഉണ്ടായിരുന്നു. ആ ജോലിയെല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ ഇപ്പോൾ വന്ന് നിൽക്കുന്ന ഈ ഒരു സ്റ്റേജിൽ ആസ് എൻ ആക്ടർ, ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് മാനസികമായിട്ട് ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. ഞാൻ മെന്റലി സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ നമുക്കൊരു സർക്കാർ ജോലി ഉണ്ടായിരുന്നപ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്സും സെക്യൂരിറ്റിയും ഒന്നും ഇവിടുത്തെ ഈ ഒരു ജോലിയിലില്ല. കാരണം ഈ ഒരു ആർട്ടിസ്റ്റിന്റെ ജോലി എന്ന് പറയുമ്പോൾ അതിപ്പോൾ സിംഗർ ആണേലും ആക്ടർ ആണേലും റൈറ്റർ ആണേലും ഈവൻ ഒരു അത്ലീറ്റ് ആണെങ്കിലും ഒരു സ്പോർട്സ്മാൻ ആണെങ്കിലും അതിനൊരു നമുക്ക് പറ്റുമ്പോഴേ ഉള്ളൂ, നമുക്ക് ഫിസിക്കലി അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നിടത്തോളം നമുക്ക് അതിനുള്ള ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാത്തടത്തോളം നമുക്ക് വർക്കില്ലെങ്കിൽ നമുക്ക് പൈസ ഇല്ല, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ല, ഒന്നുമില്ല. പക്ഷേ നമുക്കൊരു മാനസിക സംതൃപ്തി എന്നുള്ളൊരു സാധനം കിട്ടും. അതെനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. പിന്നെ ഒരു ആക്ടർ എന്ന നിലയ്ക്കുള്ള എൻ്റെ ഒരു യാത്ര എന്ന് പറയുമ്പം ഞാൻ നാട്ടിലുള്ളപ്പോൾ കുഞ്ഞുനാളിൽ തൊട്ട് തന്നെ സ്റ്റേജിൽ കയറുമായിരുന്നു. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യും. അതിപ്പോൾ സ്കിറ്റ് ആണെങ്കിലും നാടകങ്ങളാണെങ്കിലും ഇനിയിപ്പോൾ ഗ്രൂപ്പ് ഡാൻസ് ആണെങ്കിലും ആണുങ്ങളുടെ ഒപ്പനയിൽ വരെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് സ്റ്റേജിൽ കയറണം, അതിനിപ്പം ഇന്ന ആർട്ട് ഫോം എന്നൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് സ്റ്റേജ് ഫിയർ എന്നുള്ള സാധനം ചെറുപ്പം തൊട്ട് ഞാൻ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, മാറിയിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ. പിന്നെ എന്നിലുള്ള നടനെ എന്താ പറയുക, അതിന് കുറച്ചുകൂടി കോൺഫിഡൻസ് തന്നാൽ എനിക്ക് ആകാശവാണിക്കും നല്ലൊരു പങ്കുണ്ട്. കാരണം എന്റെ വാപ്പ പോലീസിൽ വർക്ക് ചെയ്തിരുന്ന ആളായിരുന്നു, ഇപ്പൊ റിട്ടയർമെന്റ് ആയി. വാപ്പ ഉണ്ടായിരുന്നപ്പം നമ്മൾ കവരത്തിയിലാണ് അധികകാലം ഞാൻ പഠിച്ചതും വർക്ക് ചെയ്തതൊക്കെ. അപ്പൊ അവിടെ ഉണ്ടായിരുന്നപ്പം വാപ്പ ഓൾ ഇന്ത്യ റേഡിയോയിൽ ആർട്ടിസ്റ്റ് ആയിരുന്നു, കാഷ്വൽ അനൗൺസർ ആയിരുന്നു, പ്രോഗ്രാം ചെയ്യുമായിരുന്നു. ആ സമയത്ത് തന്നെ ഞാനും റേഡിയോയിൽ കുറച്ച് നാടകങ്ങൾ വാപ്പയുടെ കൂടെ ചെയ്തിട്ടുണ്ട് ഓൾ ഇന്ത്യ റേഡിയോയിൽ. അവിടെ അന്ന് ദ്വീപിലുണ്ടായിരുന്ന നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള സീനിയേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റിന്റെ കൂടെ ഞാനും ആകാശവാണിയിൽ നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അത് നമുക്കൊരു നമ്മുടെ വോയിസ് മോഡുലേഷനും പഠിക്കാനും നമുക്ക് വിഷ്വലി അല്ലാത്തൊരു മീഡിയയിൽ നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യാനും എന്നൊക്കെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതിലൂടെ കുറെ ആൾക്കാരുടെ കൂടെയുള്ള ആർട്ടിസ്റ്റിന്റെ സജഷൻസും അവരുടെ അഡ്വൈസ് എല്ലാം നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ നാട്ടിൽ കാരക്കാട് ഇൻ ചലഞ്ചേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ ഒരു ക്ലബ്ബുണ്ടല്ലോ, അത് ലക്ഷദ്വീപുള്ള ആൾക്കാർക്ക് അറിയാം. ഒരുപാട് നല്ല നടന്മാരെയും നല്ല കലാകാരന്മാരെയും വളർത്തി വലുതാക്കിയതിൽ വലിയൊരു പങ്കുള്ള ഒരു ക്ലബ്ബാണ്. ആ കാരക്കാടിന്റെ നാടകങ്ങളിലൂടെ ഞാൻ സ്റ്റേജിൽ കയറി എൻ്റെ ആഗ്രഹങ്ങളിലോട്ട് ഞാൻ എന്താ പറയുക ഒരുപാട് അടുത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് നാടകങ്ങൾ കാരക്കാടിന്റെ കൂടെ എനിക്ക്, കാരക്കാട് ക്ലബിന്റെ കൂടെ എനിക്ക് സഹകരിക്കാൻ പറ്റി. അവരെനിക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് തന്നു. അതിൽ കാട്ടുപറമ്പ് അമ്മന്റെ കൂടെ, പിന്നെ നമ്മുടെ മൂലക്കാടൻ ഇക്കയുടെ കൂടെ, അങ്ങനെ ഒരുപാട് സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരോട്. ഈവൻ ഒരു നാടകത്തിൽ ഞാൻ എൻ്റെ ഉപ്പയുടെ ഉമ്മയായിട്ട് വരെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി ഒരു നാടകത്തിൽ. അങ്ങനെ പ്ലസ് ടു വരെ ഞാൻ നാട്ടിലുണ്ടായിരുന്നപ്പം നാടകങ്ങൾ ചെയ്യുമായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ ചെറിയ ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രിക്ക് പോകാൻ നിൽക്കുമ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി എന്തായാലും നമ്മൾ ഡിഗ്രി പഠിക്കാൻ മെയിൻലാൻഡിൽ പോവുകയാണ്. ഞാൻ ഡിഗ്രി മ്യൂസിക്കിലാണ് എടുത്തിരുന്നത്, കർണാടിക് മ്യൂസിക്, വോക്കലായിരുന്നു സ്പെഷ്യലൈസ് ചെയ്തിരുന്നത്. പ്ലസ് ടു വരെ സയൻസ് പഠിച്ചിട്ടുള്ള എന്റെ അപ്പോഴും എന്റെ ഒരു ലക്ഷ്യം, എന്റെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ മ്യൂസിക് പഠിച്ച് സിംഗർ ആവണം എന്നുള്ളതായിരുന്നില്ല. മ്യൂസിക് പഠിക്കാൻ പോകുന്ന സിനിമയിലോട്ട് അഭിനയിക്കാൻ പോകാനുള്ള ഒരു വഴിയായിട്ടാണ് ഞാൻ അന്ന് ഞാൻ ചിന്തിച്ചിരുന്നത്, എന്റെ വിവരമില്ലായ്മ കൊണ്ട്. എന്നിട്ട് ഞാൻ മ്യൂസിക്കിന് വേണ്ടി പാലക്കാട് പോയി. അവിടെ ഗവൺമെന്റ് കോളേജ് ചിറ്റൂരിലായിരുന്നു അഡ്മിഷൻ. അവിടെ മ്യൂസിക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് സിനിമ മാഗസിൻസ് മേടിച്ച് അതിലുള്ള പുതുമുഖങ്ങൾ അല്ലെങ്കിൽ ആക്ടേഴ്സിന് ആവശ്യമുണ്ടെന്ന് കാണുന്ന ആഡിലൊക്കെ എന്റെ ഫോട്ടോ അവിടുത്തെ അടുത്തുള്ള സ്റ്റുഡിയോയിൽ പോയി എടുത്തിട്ട് പോസ്റ്റ് ചെയ്ത് അയക്കലായിരുന്നു എന്റെ പണി. അങ്ങനെ ഏതൊക്കെ സിനിമയുടെ റിക്വയർമെന്റ്സ് കാണുമ്പോഴും ഞാൻ പോസ്റ്റ് ചെയ്യും, പക്ഷെ ആരും വിളിക്കുന്നില്ല. അങ്ങനെ ഞാൻ എന്റെ ഒരു മനസംതൃപ്തി വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിൽ പങ്കെടുക്കുമായിരുന്നു, ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇന്റർ സോൺ എ സോണൊക്കെ. അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വർഷം ഞാൻ എ സോണിൽ കലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബെസ്റ്റ് ആക്ടറായി ഇംഗ്ലീഷ് നാടകത്തിൽ. അതിലൂടെയാണ് ഞാൻ എന്റെ ഫസ്റ്റ് സിനിമയിലേക്ക് എത്തുന്നത്, ഔട്ട് ഓഫ് സിലബസ് എന്നുള്ള സിനിമ. അതിലൊരു മുഴുനീള വേഷം ചെയ്യാൻ പറ്റി ആദ്യ സിനിമയിൽ തന്നെ. ഭയങ്കര ഭാഗ്യമായിരുന്നു എനിക്ക്, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ആ സിനിമ കൊമേഴ്ഷ്യലി അത്ര ശ്രദ്ധിക്കപ്പെടാണ്ട് പോയി. കാരണം എന്തോ നല്ല സോങ്സ് ഉള്ള സിനിമയായിരുന്നു, നല്ല കണ്ടന്റ് ആയിരുന്നു, എല്ലാം നല്ലതായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് വർക്ക്ഔട്ട് ആയില്ല സിനിമ കൊമേഴ്ഷ്യലി. ആ സിനിമയിൽ എന്റെ ആദ്യത്തെ സിനിമ പോലെ തന്നെ പാർവതി തെരുവോത്ത് എന്നുള്ള ഇപ്പോഴത്തെ മുൻനിര നായികമാരിൽ ഒരാളുടെ ആദ്യ സിനിമയായിരുന്നു അത്. അതിനുശേഷം പിന്നെ കുറച്ച് ഈ

0: നമ്മുടെ ആൽബത്തിന് ട്രെൻഡായിരുന്നു ആ സമയത്ത്. മലബാർ ഏരിയയിലുള്ള കുറച്ച് ആൽബങ്ങളുടെ ഒരു സമയമായിരുന്നു. കുറച്ച് ആൽബങ്ങളും ചെയ്തു. അപ്പോഴും ഞാൻ വിചാരിച്ചു ഈ ആൽബംസ് ഒക്കെ ചെയ്തു. പിന്നെ ഈ ഔട്ട് ഓഫ് സിലബസ് സിനിമ ചെയ്യുമ്പോൾ തന്നെ അന്ന് ഈ ലൊക്കേഷനിൽ വന്നിട്ട് ഇന്റർവ്യൂസ് ഒക്കെ ചെയ്യും സിനിമ മാഗസീൻസ്, ഇന്നും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഏതോ ഒരു മാഗസീനിൽ കവർ പേജിലൊക്കെ നമ്മൾ ആ ക്യാരക്ടേഴ്സിന്റെ ഒക്കെ ഫോട്ടോ വന്നു, ഇന്റർവ്യൂ പോലെയൊക്കെ വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി തിരിഞ്ഞു നോക്കണ്ട, ഇതോടെ സെറ്റ് ഇനി മലയാള സിനിമയിലേക്ക് കയറി എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അതൊന്നും അല്ല സത്യം, നമുക്ക് മനസ്സിലാകുന്ന പിന്നെയാണ്. ആ സിനിമ കഴിഞ്ഞു, അത് കൊമേഴ്സ്യലി ഹിറ്റായില്ല. പിന്നെ കുറച്ച് ആൽബംസ് ചെയ്തു, ഇടയ്ക്ക് ഒന്ന് രണ്ട് ആഡ്സ് ഒക്കെ ചെയ്തു. പിന്നെ വീണ്ടും അടുത്ത സിനിമ ചെയ്യുന്നത് മോസയിലെ കുതിരമീനുകൾ എന്ന് പറഞ്ഞ സിനിമയാണ്, 2012. അതിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി, ത്രൂ ഔട്ട് അല്ലെങ്കിലും അത്യാവശ്യം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്യാരക്ടറായിരുന്നു. ആസിഫ് അലിയുടെ കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റി. അതിനുശേഷം പിന്നെയും കുറച്ചുനാൾ വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ അനാർക്കലി എന്നുള്ള രാജവട്ടന്റെ സിനിമയിലാണ് ഞാൻ അഭിനയിക്കുന്നത്, 2014. നമ്മുടെ നാട്ടിൽ കവരത്തിയിൽ ഷൂട്ട് ചെയ്ത സിനിമയിൽ. അതിൽ ഞാൻ അങ്ങോട്ട് ഇടിച്ചു കയറി ചാൻസ് ചോദിച്ചതാണ്. അങ്ങനെ ചോദിച്ചപ്പം അറിയാലോ, നമ്മുടെ നാട്ടിലൊരു സിനിമ ഷൂട്ട് ചെയ്യാൻ വരുമ്പം അവർ ഒന്നാമത് നമ്മുടെ നാട്ടിലെ സിനിമയ്ക്കുള്ള ഫെസിലിറ്റീസോ ഐ മീൻ ഇൻഫ്രാസ്ട്രക്ചറോ എക്യുപ്മെന്റോ ഒന്നും കിട്ടൂല. അപ്പം അവർ എല്ലാ ക്യാരക്ടേഴ്സും ലോക്ക് ചെയ്താ വരുന്നത്. എന്നിട്ടും ഞാൻ അങ്ങോട്ട് കയറി ചോദിച്ചപ്പം അതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ റോഷൻ ചിറ്റൂർ എന്നുള്ള ചേട്ടൻ, പുള്ളി നല്ലൊരു മനുഷ്യനാണ്, പുള്ളി എനിക്ക് അതിനകത്തൊരു ക്യാരക്ടർ തന്നു, അത് ചെയ്തു. അതിനുശേഷം പിന്നെ ഞാൻ വരുന്നത് മൂത്തോൻ ചെയ്തു, സിഞ്ചാർ ചെയ്തു, കമൽ സാറിന്റെ പ്രണയമീനുകളുടെ കടൽ ചെയ്തു. അങ്ങനെ ഒരു ഏകദേശം ഒരു 10-14 സിനിമകളുടെ ഭാഗമാവാൻ പറ്റി. അതിൽ മിക്ക സിനിമകളും ഞാൻ അങ്ങോട്ട് ചോദിച്ചു എന്റെ ആവശ്യമാണ് നടനാവുക എന്നുള്ളത്, എനിക്കാണ് വേണ്ടത് സിനിമ, അല്ലാണ്ട് സിനിമയ്ക്ക് എന്നെ ആവശ്യമില്ല. അപ്പൊ ഞാൻ ഇപ്പൊ ഈ 10-14 സിനിമയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇതിൽ ഓൾമോസ്റ്റ് ഒരു 10 സിനിമയെങ്കിലും ഞാൻ അങ്ങോട്ട് ചാൻസ് ചോദിച്ച് അഭിനയിച്ചതാണ്. അതില് ഒരു ഏറ്റവും അവസാനം ഞാൻ ചെയ്ത റിലീസായ സിനിമ എന്ന് പറയുമ്പം മമ്മൂക്കയുടെ കൂടെ ഗൗതം മേനോൻ എന്നുള്ള ഡയറക്ടറുടെ ലെജൻഡറി ഡയറക്ടർ എന്ന് പറയാം നമുക്ക്. തമിഴിൽ ഒരുപാട് ഹിറ്റ് സിനിമ ചെയ്തിട്ടുള്ള സൂര്യനെയും അതുപോലെയുള്ള വലിയ വലിയ ആക്ടേഴ്സിനെ വെച്ച് സിനിമ ചെയ്തിട്ടുള്ള ഗൗതം മേനോൻ സാറിന്റെ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സൺ എന്നുള്ള സിനിമയാണ് ഞാൻ അവസാനമായിട്ട് ചെയ്ത് റിലീസായത്. അത് മമ്മൂക്കയുടെ കൂടെ ആ ഒരു എക്സ്പീരിയൻസ് എന്നും കൂടി പറയുമ്പം അതിലാണ് ഞാൻ അതിന് ഞാൻ അങ്ങോട്ട് ചോദിക്കാണ് ഇങ്ങോട്ട് വന്ന ഓപ്പർച്യൂണിറ്റിയാണ് സത്യം പറഞ്ഞാൽ. കുറച്ചുപേർക്കെങ്കിലും അറിയായിരിക്കും ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയൽസാണ്. കാരണം സീരിയൽ എന്ന് പറയുമ്പം ടെലിവിഷനിൽ ചെയ്യുമ്പോൾ നമ്മൾ ആസ് ആൻ ആക്ടർ നമുക്ക് റെഗുലറായിട്ട് നമ്മളെ ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യും, ഓഡിയൻസുമായിട്ട്. ഓഡിയൻസ് നമ്മളെ റെഗുലറായിട്ട് കാണാൻ പറ്റും. എപ്പിസോഡ്സ് എല്ലാ ദിവസവും പോകുമ്പോൾ ആൾക്കാർ കാണും, നമ്മളെ കാണുമ്പോൾ നേരിട്ട് കാണുമ്പോഴും അല്ലാണ്ട് നമ്മളോട് പറയും കണ്ടിരുന്നു, കൊള്ളായിരുന്നു, ഇല്ലെങ്കിൽ ഇത് നന്നാക്കായിരുന്നു, അത് നന്നായിരുന്നു എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ സിനിമ കിട്ടാതിരിക്കുന്നിടത്തോളം കാലം നമ്മൾ സിനിമയിൽ നമുക്ക് സജീവമായിട്ട് അവസരങ്ങൾ കിട്ടാതിരിക്കുന്നിടത്തോളം കാലം സീരിയലിലൂടെ നമ്മളെ ആൾക്കാർ കാണുന്നുണ്ട്. അങ്ങനെ ഞാൻ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് കഴിഞ്ഞ വർഷം ഈ മമ്മൂക്കയുടെ സിനിമയിലുള്ള ഓപ്പർച്യൂണിറ്റി വരുന്നത്. അത് ഇതുപോലെ എനിക്ക് കോള് വന്നു. അപ്പൊ ഞാൻ ഷൂട്ടിലായിരുന്നുകൊണ്ട് എന്റെ ഫോൺ സൈലന്റ് ആയിരുന്നു, ഞാൻ അറിഞ്ഞില്ല. അപ്പൊ ഞാൻ തിരിച്ചു വിളിച്ചപ്പം പറഞ്ഞു യാസറാണോ മമ്മൂട്ടി കമ്പനി എന്നാണെന്ന് പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞ ആദ്യം വിചാരിച്ചു എന്നെ ആരോ ട്രോളുന്നതാണ്. കാരണം എനിക്കിതുപോലെ നമ്മളെ ഫ്രണ്ട്സ് പലരും ട്രോൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓ മമ്മൂട്ടി കമ്പനി എന്നാണോ, ഓക്കെ ഓക്കെ ശരി പറയൂ എന്നുള്ള ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. കാരണം കളിയാക്ക് ആരെന്ന് പറ്റിക്കാണല്ലോ. പിന്നെയാണ് എനിക്ക് കുറച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് റിയലാണ്, സീരിയസ് ആണ് മനസ്സിലായപ്പോൾ ഞാൻ ചമ്മി പോയി. എനിക്ക് ഭയങ്കര ടെൻഷനായി, ഇനിയിപ്പോ എന്റെ ഈ സംസാരം കേട്ടിട്ടുള്ള അവസരം കളയോ എന്താണെന്ന് എനിക്ക് അറിയില്ലല്ലോ. അപ്പൊ അവരോട് ഇങ്ങനെ ഒരു ക്യാരക്ടറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴും എനിക്കറിയില്ലായിരുന്നു അത് മമ്മൂക്കയുടെ കൂടെയുള്ള ക്യാരക്ടറാണ് സ്ക്രീനിൽ വരാൻ പോകുന്നത്. എനിക്കറിയില്ല ഷൂട്ടിന് പോയി അവിടെ സീൻ ചെയ്യുന്നത് വരെ എനിക്കറിയില്ല. സീൻ ചെയ്യാൻ നിൽക്കുമ്പോൾ ഒരു റിഹേഴ്സൽ ചെയ്തു. പിന്നെ മമ്മൂക്ക വന്ന് നിൽക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട് നിൽക്കുന്ന മമ്മൂക്കയാണ് സാക്ഷാൽ നമ്മുടെ മമ്മൂട്ടി. 10-50 വർഷം സിനിമയിൽ ഇന്ത്യയിലും വേൾഡിലും മൊത്തം അറിയുന്ന ഒരു ആക്ടറുടെ മുമ്പിൽ നമ്മൾ നിൽക്കണം ഡയലോഗ് പറയാൻ. ഞാൻ അങ്ങോട്ട് സംസാരിക്കുമ്പോഴാണ് പുള്ളി ഇങ്ങോട്ട് റിപ്ലൈ തരുന്നത്. ഒരു നിമിഷം ഞാൻ സത്യം പറഞ്ഞാൽ ലിറ്ററലി സ്റ്റക്കായി. എനിക്ക് കാലിൽ നിന്ന് തല വരെ ഇങ്ങനെ വേർക്കാൻ തുടങ്ങി. എനിക്ക് ഉള്ളിലൂടെ എന്റെ പൾസ് എല്ലാം കൂടി. കാരണം നമ്മൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞത് ആക്ടർ ആവണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടത്തിലും ഓപ്പർച്യൂണിറ്റിയിലെല്ലാം ഞാൻ എടുത്ത എഫേർട്ടിന്റെ റിസൾട്ട് ഇപ്പോഴാണ് വരേണ്ടത്, ഇപ്പോഴാണ് അത് കാണിക്കേണ്ടത്. അത് മമ്മൂക്കയുടെ മുമ്പിൽ നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ആ സമയം അനുഭവിച്ച സ്ട്രെസ്സും അതിന്റെ കൂടെ തന്നെ സന്തോഷവും രണ്ടും എക്സ്ട്രീം ലെവലാണ്. സന്തോഷമാണെങ്കിൽ ഒടുക്കത്തെ സന്തോഷവും, സ്ട്രെസ് ആണെങ്കിൽ ഭയങ്കര സ്ട്രെസ്സും. കാരണം ഞാനിപ്പോൾ മര്യാദയ്ക്ക് പെർഫോം ചെയ്തില്ലെങ്കിൽ മമ്മൂക്ക ചോദിക്കും ഇവനൊക്കെ എന്തിനാ വെച്ചെന്നുള്ള ഒരു ചോദ്യം വന്നാൽ, അല്ലെങ്കിൽ മമ്മൂക്ക ഒരു ഇഷ്ടക്കേട് വന്നാൽ തീർന്നു എന്റെ കരിയർ അവിടെ തീർന്നു. ഇനി ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്താൽ എന്റെ കരിയറിന് അത് ഒരുപാട് ഗുണമുണ്ടാവുകയും ചെയ്യും. പിന്നെ പടച്ചോറിന്റെ ഒരു അനുഗ്രഹം കൊണ്ടും എന്റെ ഒരു വാശിയും എല്ലാം കൊണ്ടും ഞാൻ അത് എന്റെ എനിക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ രീതിയിൽ ഞാൻ ബെസ്റ്റായിട്ട് ഞാൻ ചെയ്തു. അത് ഒട്ടേക്കിൽ തന്നെ ഓക്കെ ആയി. പിന്നെ നെക്സ്റ്റ് ഡേയും മമ്മൂക്കയുടെ ഷൂട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ 2 ദിവസം മമ്മൂക്കയുടെ സ്ക്രീനിൽ നിൽക്കാൻ പറ്റി. 2 ദിവസം മമ്മൂക്കയുടെ സെറ്റിൽ, മമ്മൂക്കേനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണല്ലോ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം പിന്നെ ചെയ്തിരിക്കുന്ന സിനിമ നമ്മുടെ ലെജൻഡറി ആയിട്ടുള്ള പഴയ ഡയറക്ടർ പി ചന്ദ്രകുമാർ സാറിന്റെ മൂവിയാണ്. അത് മലയാളത്തിലും തമിഴിലുമാണ് വരുന്നത്. ഷൂട്ട് കഴിഞ്ഞു, ഡബ്ബ് കഴിഞ്ഞു, ഓഡിയോ റിലീസെല്ലാം കഴിഞ്ഞു, ഉടനെ റിലീസാവും ആ സിനിമ. കുറെ പുതുമുഖങ്ങൾ വെച്ച് സാറ് ചെയ്ത സിനിമയാണ്. സാറ് തന്നെ അതിലൊരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. പാലക്കാട് ആണ് അതിന്റെ മെയിൻ ലൊക്കേഷനായിരുന്നത്. പിന്നെ ഞാനിപ്പോൾ കണ്ണകറണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയൽസിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ചെയ്യുന്നത് ടീച്ചറമ്മ എന്നുള്ള സീരിയലാണ്. ഏഷ്യനെറ്റിൽ, ഏഷ്യനെറ്റിൽ എന്റെ മൂന്നാമത്തെ സീരിയലാണ്. ഇതിനു മുന്നേ സസ്നേഹം, തൂവൽ സ്പർശം എന്നുള്ള രണ്ട് സീരിയൽ ചെയ്തിട്ട് ഇപ്പോൾ ചെയ്യുന്ന ഏഷ്യനെറ്റിൽ തന്നെ ചെയ്യുന്ന സീരിയലാണ് ടീച്ചറമ്മ. പിന്നെ അതുകൂടാണ് മഴവിൽ മനോരമയിലും ചെയ്തു, സൂര്യ ടി വിയിൽ ചെയ്തു. പിന്നെ കൊമേഴ്സ്യൽസ് ചെയ്യുന്നുണ്ട്, അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലുലു എന്നുള്ള ബ്രാൻഡിന്റെ കൂടെ ഒരു അഞ്ചാറ് അഡ്വർടൈസ്മെന്റ് ചെയ്തു, മൈജിയുടെ ചെയ്തു, അങ്ങനെ കുറച്ച് ആഡ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പടച്ചോന്റെ അനുഗ്രഹം കൊണ്ട് അൽഹംദുലില്ലാ ഞാനിപ്പോൾ ഹാപ്പിയാണ്. ഹാപ്പിയാണെന്ന് പറയുമ്പം ആൾക്കാർ ചിന്തിക്കുന്ന പോലെ നമ്മൾ ഫിനാൻഷ്യലി ഭയങ്കര സ്റ്റേബിളായിരുന്നോ, നമുക്ക് നമ്മൾ ഒരുപാട് പൈസ ഉണ്ടാക്കി, അങ്ങനെയൊന്നുമല്ല. ഈ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരുപാട് അൺസെർട്ടനിറ്റി ഉള്ള ഒരു ഇൻഡസ്ട്രി തന്നെയാണ് സിനിമയും ആക്ടിംഗ് എന്നുള്ള ഫീൽഡും. പക്ഷേ ഞാൻ മാനസികമായിട്ട് നമുക്കൊരു സംതൃപ്തി ഉണ്ടല്ലോ, ലൈക്ക് നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നുണ്ട്, അതിനെപ്പറ്റി ആൾക്കാർ അഭിപ്രായം പറയുന്നുണ്ട്, നല്ലതാണോ അല്ലെങ്കിൽ ചീത്തയാണോ എന്താണ് ആയിക്കോട്ടെ, നമ്മുടെ ആൾക്കാരുണ്ടാകുമോ ഞങ്ങൾ കണ്ടിരുന്നുണ്ടോ. പലർക്കും നമ്മളെ പേരറിയില്ലെങ്കിലും അത് ഞങ്ങൾ ടീച്ചറമ്മയിൽ വിഷ്ണു അല്ലേ, വിഷ്ണു എന്നുള്ള ക്യാരക്ടർ ഞാനത് ചെയ്യുന്നത് കാണാറുണ്ട്, ഇഷ്ടമാണ്, അടിപൊളിയാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ. ഞാനിപ്പോൾ 2006 എൻ്റെ ഫസ്റ്റ് സിനിമ തുടങ്ങിയത്, 2006 ശേഷം 2026 ഇപ്പം ഓൾമോസ്റ്റ് 20 ആവാൻ പോകുന്നു ഞാൻ സിനിമയുടെ പുറകെ ഓടാൻ തുടങ്ങിയിട്ട്. ഈ 20 ഞാനൊരു 14 സിനിമ ചെയ്തു, ഒരു 7-8 സീരിയൽ ചെയ്തു, പിന്നെ കുറച്ച് കൊമേഴ്സ്യൽസ് ചെയ്തു. സത്യം പറഞ്ഞാൽ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ആക്ടേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഞാനൊന്നുമല്ല, നമ്മളൊന്നും ഒന്നുമല്ല. ഒരു 14 സിനിമ ചെയ്യുന്നുണ്ട്, ഈ സിനിമയിലൊന്നും നമ്മൾ ലീഡ് റോളല്ല ചെയ്തത്, സിനിമയിൽ അവിടെ ഇവിടെ നമ്മളുണ്ട്. പിന്നെ ലീഡ് റോൾ എന്നുള്ള സാധനം ചെയ്യുന്ന സീരിയസിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ഞാൻ നാട്ടിൽ നിന്ന് ജോലിയെല്ലാം മതിയാക്കി ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്ന 2021 ശേഷം കഴിഞ്ഞ 4 ഞാൻ സീരിയലിൽ ഞാൻ ആക്റ്റീവായിട്ട് ലീഡ് റോള് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 4 എന്നെ ഓഡിയൻസിനെ അറിയുന്നത് ഇങ്ങനെ ഒരു ആക്ടറുണ്ട്, ലക്ഷദ്വീപിൽ നിന്നുള്ള ആക്ടറുണ്ട് എന്ന് പലരും നമ്മളോട് ചോദിക്കും. ആ ലക്ഷദ്വീപിൽ നിന്നുള്ള ആളല്ലേ അങ്ങനെ പറഞ്ഞിരുന്നു എന്ന് നമ്മുടെ ടെക്നീഷ്യൻസ് ആണെങ്കിലും വേറെ ആക്ടേഴ്സ് ആണെങ്കിലും പറയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്, ലക്ഷദ്വീപിൽ നിന്നുള്ള ഒരാൾ എന്നുള്ള ഒരു കൺസിഡറേഷൻ തരും. പ്രൊഫഷണലി ഞാൻ നല്ല ഹാപ്പിയാണ്, എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഇപ്പം ഞാൻ സീരിയലിൽ ചെയ്യുന്ന പോലത്തെ അവസരങ്ങൾ അതുപോലത്തെ ക്യാരക്ടേഴ്സ് സിനിമയിൽ ചെയ്യാൻ പറ്റണം, അതാണ് ഞാൻ അന്നേ എടുത്തുകൊണ്ടിരിക്കുന്ന എഫേർട്ടിൻ്റെ റിസൾട്ട് ആയിരിക്കുക. അത് ഇൻഷാല്ലാ ഈ വർഷം 2026 വരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം നല്ലൊരു ദിവസം വീണ്ടും ഞാൻ ആശംസിക്കുകയാണ് ആകാശവാണിയുടെ എല്ലാ ശ്രോതാക്കൾക്കും, അതുപോലെ ആകാശവാണിക്കും എനിക്കിങ്ങനെ ഒരു സംസാരിക്കാനുള്ള അവസരം തന്ന് എൻ്റെ കലാകാരനെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആകാശവാണിക്കും എൻ്റെ 1000 നന്ദി. എല്ലാവരോടും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു.
1: ഇന്ന് ഈ പരിപാടിയിൽ നമ്മളോടൊപ്പം പങ്കെടുത്തത് ആന്ധ്രദ്വീപ് സ്വദേശി, സീരിയലുകളിലൂടെയും സിനിമയിലൂടെയും നമുക്ക് സുപരിചിതനായ ലക്ഷദ്വീപിന്റെ സ്വന്തം യുവനടൻ ശ്രീ മുഹമ്മദ് യാസർ അറാഫത്ത്. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് നസീബുദ്ദീൻ ബണ്ടംപള്ളി. ആകാശവാണി കവർത്തി. ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടി കേൾക്കാം. അവതരിപ്പിക്കുന്നത് ബി ബി സമിയ, സലാഹിയ മൻസിൽ.

0: ഹലോ, ആകാശവാണി കവർത്തിയുടെ ഫാക്ട് ഫിറ്റ് എന്ന പരിപാടിയാണ്. ആരാ സംസാരിക്കുന്നത്?
1: ഞാൻ സൽമ, ഫ്രം എറണാകുളം.
0: എറണാകുളം ആണോ സ്ഥലം? സൽമ എന്ത് ചെയ്യുന്നു?
1: ഞാൻ ഇവിടെ വർക്ക് ചെയ്യാ.
0: എന്താ വർക്ക്?
1: വർക്ക് പിന്നെ ഇവിടെ HR ആയിട്ട് വർക്ക് ചെയ്യാ ഓഫീസിലാ.
0: എറണാകുളത്ത് തന്നെയാ?
1: ആലുവ. ആലുവ.
0: ഫാക്ട് ഫിറ്റിനെ കുറിച്ച് എങ്ങനെ അറിഞ്ഞേ?
1: എന്റെ ഫ്രണ്ട് വഴി അറിഞ്ഞതാ.
0: ഫ്രണ്ട് എവിടത്തെ? അവിടെ കൊച്ചിയിലുള്ള
1: ലക്ഷദ്വീപ്. കവരത്തി.
0: എവിടെ? ദ്വീപിൽ വന്നിട്ടുണ്ടോ?
1: ആന്ധ്രത്ത് വന്നിട്ടുണ്ട്.
0: നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ കേൾക്കാറുണ്ടോ ആകാശവാണിയുടെ?
1: കേൾക്കാറുണ്ട്. ഫ്രണ്ട് വഴി അറിഞ്ഞതാ. അപ്പൊ പിന്നെ നമുക്ക് എപ്പോഴും അല്ലെങ്കിലും കേൾക്കാറുണ്ട്.
0: പാട്ട് ഇഷ്ടാണല്ലേ?
1: പാട്ട് ഇഷ്ടാണ്.
0: പാടാൻ പറ്റുമോ?
1: പാടാനൊന്നും അറിയില്ല, കേൾക്കാനേ അറിയുള്ളൂ.
0: കേൾക്കാനാണ് ഇഷ്ടല്ലേ?
1: ആ.
0: ഏത് പാട്ടാ വേണ്ടെന്ന്?
1: എനിക്കല്ലേ വെള്ളിത്തിര സിനിമയിലെ മണിമുങ്കിലാടകർ ആ പാട്ടില്ലേ?
0: ഓക്കെ, പാട്ട് വെച്ചുതരാം. ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ.
1: ഡെഡിക്കേഷൻ എന്റെ ഫ്രണ്ടിനാ.
0: ഓക്കെ, പാട്ട് വെച്ചുതരാം. വിളിച്ചത് സന്തോഷം.

ഇനി കബീ തോ നസർ മിലാവ് എന്ന ഹിന്ദി ആൽബത്തിലെ ഒരു ഗാനം കേൾക്കാം. റിയാസുർ റഹ്മാൻ സാഗറിന്റെ വരികൾക്ക് ആലാപനവും സംഗീതവും നൽകിയത് അദ്നാൻ സാമി.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടരുന്നു. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് മുഹമ്മദ് സലീം, മന്നായപുര. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. കയർ ഉദ്യമി യോജന.
2: കയർ വ്യവസായത്തിന്റെ സുഗമമായ നടത്തിപ്പിനും വളർച്ചയ്ക്കുമായി കേന്ദ്ര സർക്കാർ ചെറുകിട വ്യവസായ മന്ത്രാലയത്തിനു കീഴിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് കയർ ഉദ്യമി യോജന. ഇതൊരു വായ്പാ അധിഷ്ഠിത സബ്സിഡി പദ്ധതിയാണ്. ഈ പദ്ധതി പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകൾക്കും മറ്റ് ദുർബല വിഭാഗത്തിൽപ്പെട്ടവർക്കും തൊഴിലവസരങ്ങൾ വർദ്ധിക്കും. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇതിന്റെ നടത്തിപ്പ് ചുമതല കയർ ബോർഡിനാണ്. സംസ്ഥാന അടിസ്ഥാനത്തിലാവട്ടെ, കയർ ബോർഡിന്റെ പ്രാദേശിക ഓഫീസുകൾ, കയർ പ്രോജക്ട് ഓഫീസുകൾ, ബാങ്കുകൾ എന്നിവയാണ് പദ്ധതിയുടെ ചുമതല വഹിക്കുന്നത്. കയറിന്റെയും അനുബന്ധ വസ്തുക്കളുടെയും ഉത്പാദന സംസ്കരണ ഘട്ടങ്ങൾ ആധുനികവൽക്കരിക്കുന്നതുവഴി ഈ മേഖല ആകെ ആധുനികവൽക്കരിക്കുക, ചകിരിച്ചോറിന്റെ ഉപയോഗത്തിലൂടെ വരുമാനമുണ്ടാക്കുക, ചകിരിനാരുൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുക, പാഴ്വസ്തുക്കളിൽ നിന്ന് ധനസമ്പാദനത്തിനുള്ള മാർഗങ്ങൾ ഉരുത്തിരിച്ചെടുക്കുക എന്നിവയാണ് ഈ പദ്ധതിയിൽ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതുവഴി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വിവിധ സ്കീമുകളുടെ ചെലവ് പരമാവധി 10 ലക്ഷം രൂപ വരെ കോമ്പസിറ്റ് വായ്പയായി ആണ് ധനകാര്യ സ്ഥാപനങ്ങൾ നൽകേണ്ടത്. ഗുണഭോക്താവിന്റെ വിഹിതം 5%, 55% ബാങ്ക് വായ്പ, 40% സർക്കാർ സബ്സിഡി എന്നിങ്ങനെയാണ് നൽകുന്നത്. 18 വയസ്സിന് മുകളിൽ പ്രായമായ വ്യക്തികൾ, കമ്പനികൾ, സ്വയം സഹായ സംഘങ്ങൾ, സർക്കാർ ഇതര സ്ഥാപനങ്ങൾ, കയർ സഹകരണ യൂണിറ്റുകൾ, സംഘടിത ബാധ്യതയുള്ള ഗ്രൂപ്പുകൾ, ചാരിറ്റബിൾ സംഘടനകൾ എന്നിവയ്ക്കെല്ലാം ഈ പദ്ധതിയിൽ ചേരാം. വ്യക്തികളുടെ

0: വരുമാനം ധനസഹായം ലഭിക്കുന്നതിന് തടസ്സമല്ല. ചകിരിനാര്, ചകിരി നൂൽ എന്നിവ പോലെയുള്ള കയർ ഉൽപ്പന്നങ്ങൾക്ക് മാത്രമേ ഇതിന്റെ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. അപേക്ഷയോടൊപ്പം ഇനി പറയുന്ന രേഖകൾ സമർപ്പിക്കണം. യൂണിറ്റ് ആരംഭിക്കുന്ന സ്ഥലത്തിന്റെ രേഖകൾ, കയർ വ്യവസായത്തിലുള്ള പരിചയ സർട്ടിഫിക്കറ്റ്, കയർ ബോർഡിൽ നിന്ന് ലഭിച്ച പരിശീലന സർട്ടിഫിക്കറ്റ്, വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഉപകരണങ്ങളുടെ പ്രൊഫോമ ഇൻവോയ്സ്, ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന MSME EM പാർട്ട് 2 എക്നോളജ്മെന്റ്, ചാർട്ടേഡ് എഞ്ചിനീയർ സർട്ടിഫൈ ചെയ്ത വർക്ക് ഷെഡിന്റെ പ്ലാനും എസ്റ്റിമേറ്റും, ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയുടെ റിപ്പോർട്ട്, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: He also announced that the Vande Bharat sleeper service between Bengaluru and Mumbai is expected to begin soon. Highlighting railway infrastructure growth, the minister said, Karnataka currently operates 12 pairs of Vande Bharat trains. He added that bullet train corridors connecting Bengaluru with Hyderabad and Chennai have also been approved. India has strongly condemned attacks on commercial shipping in the Strait of Hormuz, calling them unacceptable. India's permanent representative to the UN, Parvathaneni Harish, said, targeting civilian crew and disrupting freedom of navigation cannot be justified. He was speaking at a special meeting of the United Nations Economic and Social Council on safeguarding global energy and supply flows. Mr. Harish's remarks came days after an India-flagged commercial vessel was attacked off the coast of Oman. In the United Arab Emirates, a drone strike triggered a fire outside the Barakah nuclear power plant in Abu Dhabi today. According to the Abu Dhabi Media Office, the blaze broke out in an external electrical generator located outside the plant's perimeter. Authorities said there were no injuries and no impact on radiological safety levels. The UAE's nuclear regulator confirmed that the fire did not affect the plant's operations or safety systems, adding that all reactor units continue to function normally. In IPL cricket, Royal Challengers Bengaluru have set a target of 223 runs for Punjab Kings in Dharamshala. Chasing the target, Punjab Kings were 62 for 4 in 7.3 overs when reports last came in. Earlier put into bat, Royal Challengers Bengaluru posted 222 runs for the loss of 4 wickets in their allotted 20 overs. In badminton, India's Shreyansi Vali Shetty clinched the silver medal in women's singles at the Baoji China Masters in China today. She went down to local favourite An Chi Yuan in straight sets 14-21, 6-21 in the summit clash of the Super 100 event at Baoji City Gymnasium. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. കണ്ണൂർ ജില്ലാ വൃത്താന്തം.
2: ജില്ലയിൽ പരക്കെ ലഭിക്കുന്ന വേനൽമഴ കനത്ത ചൂടിന് വലിയ ആശ്വാസമായി. ശക്തമായ കാറ്റിന്റെയും ഇടിമിന്നലിന്റെയും അകമ്പടിയോടെയാണ് പലയിടങ്ങളിലും മഴ പെയ്യുന്നത്. മലയോര മേഖലയിൽ കഴിഞ്ഞ ദിവസം ആലിപ്പഴ വർഷവുമുണ്ടായി. ശക്തമായ കാറ്റിൽ മലയോരത്ത് ഒട്ടേറെ കെട്ടിടങ്ങൾക്ക് കേടുപറ്റി. തലശ്ശേരിയിൽ കനത്ത മഴയിൽ റോഡിൽ വെള്ളം ഉയർന്നത് കടകമ്പോളങ്ങളെ ദുരിതത്തിലാക്കി. ദേശീയപാത 66 നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങളിലും മഴക്കെടുതിയുണ്ട്. ദുരന്ത നിവാരണത്തിനായി 2015 ജില്ലാതലത്തിൽ രൂപം നൽകിയ പദ്ധതി പുതുക്കാൻ തീരുമാനം. കണ്ണൂർ കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജില്ലാതല ദുരന്ത നിവാരണ സമിതി യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. വിവിധ വകുപ്പുകളുടെയും വിദഗ്ധരുടെയും സന്നദ്ധ സംവിധാനങ്ങളുടെയും സഹകരണത്തോടെയാകും പദ്ധതി പുതുക്കുക. കാലവർഷത്തിന് മുന്നോടിയായി ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും അധ്യക്ഷന്മാർക്ക് ദുരന്ത നിവാരണ പരിശീലന ക്ലാസുകൾ നൽകും. മൺസൂൺ ആക്ഷൻ പ്ലാൻ രൂപീകരിക്കാനും വിവിധ അംഗീകൃത സന്നദ്ധ സംഘടനകളെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പരിശീലനം നൽകി ും തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലയിൽ വേനൽക്കാല പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങളും യോഗം വിലയിരുത്തി. ദുരന്ത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ റിപ്പോർട്ടുകൾ യോഗത്തിൽ ചർച്ച ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനായി. ജില്ലാ ശുചിത്വ മിഷൻ ഗ്രീൻ ബട്ടൺ ഹരിത നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച ക്ലിക്ക് കണിക്കൊന്ന മൊബൈൽ ഫോട്ടോഗ്രാഫി മത്സരത്തിന്റെ ഫലം പ്രഖ്യാപിച്ചു. ബക്കളം സ്വദേശി എം കെ ശ്രീഹരിക്കാണ് ഒന്നാം സ്ഥാനം. ചേപ്പറമ്പ് സ്വദേശി എം സിന്ധു രണ്ടാം സ്ഥാനവും കോട്ടയംപൊയിൽ സ്വദേശി ബിപിൻ ചന്ദ് മൂന്നാം സ്ഥാനവും നേടി. കണ്ണൂർ ജില്ലയിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നുമായി 50-ലധികം എൻട്രികളാണ് ലഭിച്ചത്. വിജയികൾക്ക് യഥാക്രമം 3000, 2000, 1000 രൂപ ക്യാഷ് പ്രൈസും പ്രശസ്തി പത്രവും ലഭിക്കും. ഗർഭാശയകള ക്യാൻസർ പ്രതിരോധിക്കുന്നതിന് 14 വയസ്സ് പൂർത്തിയായ പെൺകുട്ടികൾക്ക് ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെ നൽകുന്ന HPV വാക്സിൻ ഈ മാസം 30 വരെ നടക്കും. ജില്ലയിലെ 23,512 കുട്ടികളിൽ 8,400 പേർ നേരിട്ട് ആരോഗ്യ കേന്ദ്രങ്ങളിലെത്തി വാക്സിൻ സ്വീകരിച്ചു. മെയ് 31-നുള്ളിൽ വാക്സിൻ നൽകാനുള്ള സജ്ജീകരണങ്ങൾ ജില്ലയിലെ 112 ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 14 വയസ്സു മുതൽ 15 വയസ്സും 3 മാസവുമായ പെൺകുട്ടികൾക്ക് വാക്സിൻ എടുക്കാം. വയസ്സ് തെളിയിക്കുന്നതിന് ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള ആധികാരിക രേഖകൾ ഉപയോഗിക്കാം. വാക്സിൻ ലഭ്യമാകുന്ന തീയതിയും സമയവും അടുത്തുള്ള ആരോഗ്യ പ്രവർത്തകരിൽ നിന്ന് മുൻകൂട്ടി മനസ്സിലാക്കി മെയ് 31-നകം തന്നെ വാക്സിൻ സ്വീകരിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനം പൂർത്തിയായി. ഫ്ലൈ അതിയിൽ എയർലൈൻസ് ആണ് ഇത്തവണ ഹജ്ജ് സർവീസ് നടത്തിയത്. 348 തീർത്ഥാടകരുമായാണ് അവസാന ഹജ്ജ് വിമാനം കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടത്. ഇതോടെ ഹജ്ജ് ക്യാമ്പും സമാപിച്ചു. ഈ മാസം 6 മുതൽ 4519 തീർത്ഥാടകരാണ് ഹജ്ജ് കർമ്മത്തിനായി കണ്ണൂരിൽ നിന്ന് യാത്ര പോയത്. ജിദ്ദയിലേക്ക് 13 സർവീസുകൾ ഫ്ലൈ അതിയിൽ എയർലൈൻസ് നടത്തി. ഹജ്ജ് ക്യാമ്പിന്റെ സമാപന ചടങ്ങ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി കണ്ണൂർ നിലയത്തിന്റെ 35th വാർഷികം സമുചിതമായി ആഘോഷിച്ചു. ആകാശവാണി കോമ്പൌണ്ടിൽ നടന്ന പരിപാടി കണ്ണൂർ VK കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വുമൻസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ KT ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ നിലയം മേധാവി M ചന്ദ്രബാബു അധ്യക്ഷനായി. കണ്ണൂർ നിലയത്തിൽ നിലവിൽ സേവനമനുഷ്ഠിക്കുന്നതും നേരത്തെ സേവനമനുഷ്ഠിച്ചവരുമായ വിരമിക്കുന്ന KV ശരത്ചന്ദ്രൻ, ഇ ബാലകൃഷ്ണൻ, മനോജ് വായോത്ത്, K ശശി, PV ബാബുരാജ്, VV പ്രേമരാജൻ, ഗീതാ ജെ നായർ, P ആനന്ദൻ, PP സതീശൻ, C രാഘവൻ എന്നിവരെ ചടങ്ങിൽ വെച്ച് പ്രിൻസിപ്പൽ ആദരിച്ചു. തുടർന്ന് ആകാശവാണി ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും കലാകാരന്മാരുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കണ്ണൂർ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സർവ് മഴ സംഘടിപ്പിച്ചു. കണ്ണൂരിൽ നടക്കുന്ന ജേർണലിസ്റ്റ് വോളിബോളിന്റെ മുന്നോടിയായാണ് സർവ് മഴ സംഘടിപ്പിച്ചത്. ടാസ്ക് മക്രേരി ഗ്രൌണ്ടിൽ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിജു ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് C സുനിൽകുമാർ അധ്യക്ഷനായി. കണ്ണൂർ സർവകലാശാലയുടെ 2024-25 വർഷത്തെ നാഷണൽ സർവീസ് സ്കീം അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച പ്രോഗ്രാം ഓഫീസർമാരായി കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഡോക്ടർ KV വിനീഷ് കുമാർ, കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വിമൻസ് കോളേജിലെ ഡോക്ടർ KP നിധീഷ്, പയ്യന്നൂർ കോളേജിലെ ഡോക്ടർ TV സുരേഖ, പനമരം WMO ഇമാം ഗസാലി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ MA ഷെറീന, മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജിലെ M ജസീക സുധീർ എന്നിവർ അർഹരായി.
1: കണ്ണൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കണ്ണൂർ പ്രതിനിധി KO ശശിധരൻ.

0: ഗ്രീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ഗ്രീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
4: ഇന്ന് വൈകിട്ട് 6:30 വയലും വീടും പരിപാടിയിൽ വനാമി ചെമ്മീൻ കൃഷി, അറിയേണ്ട കാര്യങ്ങൾ, അനുസൃതമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 6:30 വയലും വീടും പരിപാടി. രാത്രി 8 മണിക്ക് നാട്ടുചിന്ത്, കോട്ടവട്ടം തങ്കപ്പന സംഘം അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ കേൾക്കാം ഇന്ന് രാത്രി 8 മണിക്ക്. ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 എട്ടാം ദിവസം കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു കടം കഥയിലെ വിരുന്നുകാർ. രചന മുഹമ്മദ് റോഷൻ, സംവിധാനം എം വി ശശികുമാർ, എം എസ് ജയമോഹൻ. പശ്ചാത്തല ശബ്ദവിന്യാസം കൈലാസ് മേനോൻ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ മോഹൻലാൽ, മാലപാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി തുടങ്ങിയവർ. രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം എട്ടാം ദിവസം.

നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. ഈ പരിപാടിയിൽ സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ കെ ജി താര പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം നാളെ രാവിലെ

അഞ്ചിന് തുടർനാടകം കേൾക്കാം. ഡസ്തോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം 22-ാം ഭാഗം. നാടകാവിഷ്കാരം ഡോക്ടർ എം രാജീവ് കുമാർ. നാളെ ഉച്ചയ്ക്ക് 2:15.

നാളെ വൈകിട്ട് 5:00-6:30 വയലും വീടും പരിപാടി, സമ്മിശ്ര കൃഷിയുടെ വഴി പുഷ്പകുമാർജിയുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. നാളെ വൈകിട്ട് 6:50 വയലും വീടും.

0: 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 9-ാം ദിവസം പരിപാടി റേഡിയോ നാടകോത്സവം 2026-ന്റെ അവലോകനം കേൾക്കാം നാളെ രാത്രി 9:30. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 19:50. അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിറലി
1: ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡൻ ദേശസ്യ ദ്വിദിവസീയ യാത്രയാം ഗോഥെൻബർഗ് നഗരം സമ്പ്രാപ്തവാൻ. സഹ സ്വീഡൻ ദേശസ്യ പ്രധാനമന്ത്രിണാ ഉൽഫ് ക്രിസ്റ്റർസൻ ഇത്യനേന സഹ വ്യാപാര ഹരിത പരിവർത്തന എഐ തഥാ രക്ഷാക്ഷേത്രേഷു സഹകാരസ്യ സമീക്ഷയൈ വാർത്താലാപം കരിഷ്യതി. ഭാരത നെതർലാൻഡ്സ് ദേശൌ ദ്വൈപാക്ഷിക സംബന്ധാൻ സാമരിക സഹഭാഗിത്വേന വർദ്ധിതവന്തൌ. പ്രമുഖേഷു ക്ഷേത്രേഷു സഹയോഗം സുദൃഢം കർത്തും 17 സന്ധിപത്രേഷു ഹസ്താക്ഷരിതവന്തൌ. ഹോർമുജ് ജലസന്ധൌ വാണിജ്യിക നൌകായാനസ്യോപരി ആക്രമണാനി അസ്വീകാര്യാനീതി ഭാരതേന നിന്ദിതം. കാംഗോ യുഗാണ്ട ദേശയോഃ ഇബോള പ്രകോപഃ അന്താരാഷ്ട്രീയ ചിന്തയാഃ സാർവജനിക സ്വാസ്ഥ്യാപത്കാലേതി വിശ്വ സ്വാസ്ഥ്യ സംഘടനേന ഘോഷിതം. അപി ച ബാഡ്മിന്റൺ ക്രീഡായാം ഭാരതസ്യ ശ്രേയാംസി വാല്യുസേട്ടി ഇത്യേഷാ ബാവോജി ചൈന മാസ്റ്റേഴ്സ് സ്പർധായാം മഹിളാ ഏകല ക്രീഡായാം രജത പദകം വിജിതവതി. അഥ വാർത്താഃ വിസ്തരേണ. ഭാരതസ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗോഥെൻബർഗ് നഗരം സമ്പ്രാപ്തവാൻ. നെതർലാൻഡ്സ് ദേശസ്യ സ്വീയാം യാത്രാം സമാപ്യ അസൌ അദ്യ സായങ്കാലേ സ്വസ്യ പഞ്ചദേശാനാം യാത്രായാഃ തൃതീയ ചരണെ സ്വീഡൻ ദേശം സമ്പ്രാപ്തവാൻ. സ്വീഡൻ ദേശസ്യ സ്വീയായാം ദ്വിദിവസീയ യാത്രായാം ശ്രീമോദി അദ്യ സ്വീഡിഷ് പ്രധാനമന്ത്രിണ ഉൽഫ് ക്രിസ്റ്റർസനേന സഹ ദ്വിപക്ഷീയ വാർത്താം കരിഷ്യതി തഥാ ദ്വിപക്ഷീയ സംബന്ധാനാം സർവേഷാം പക്ഷാണാം സമീക്ഷാപി വിധാഷ്യതി. ഉഭയോഃ പക്ഷയോഃ വ്യാപാരഃ ഹരിത പരിവർത്തനം കൃത്രിമ ബുദ്ധിമത്ത സ്റ്റാർട്ടപ്സ് സുദൃഢ ആപൂർത്തി ശൃംഖലാഃ രക്ഷാ അന്തരിക്ഷം ജലവായു പരിവർത്തനം ജനസംബന്ധാശ്ച ഇത്യാദിഷു സഹയോഗസ്യ നൂതനാൻ മാർഗാൻ അന്വേഷ്ടും അപേക്ഷാസ്തി. ഉഭൌ പ്രധാനമന്ത്രിണോ ഉർസുല ഫോൺ ഡെർ ലെയൻ ഇത്യനയാ യൂറോപീയ ആയോഗസ്യ അധ്യക്ഷയാ സഹ മിലിത്വാ യൂറോപീയ ഉദ്യോഗ ഗോൽമേജ സമ്മേളനം അപി സംബോധയിഷ്യതഃ യത് പ്രമുഖം അഖില യൂറോപീയ വ്യാപാരമഞ്ചമസ്തി. സ്വസ്യ ദ്വിദിവസീയായാഃ നെതർലാൻഡ്സ് ദേശസ്യ യാത്രായാം പ്രധാനമന്ത്രി ശ്രീമോദി സ്വസ്യ ഡച്ച് സമകക്ഷിയേണ സഹ ദ്വിപക്ഷീയ വാർത്താം കൃതവാൻ. ഉഭൌ ദേശൌ രക്ഷാ മഹത്വപൂർണ ഖനിജ തഥാ അന്യേഷു പ്രമുഖ ക്ഷേത്രേഷു സഹയോഗം സുദൃഢീകർത്തും 17 സന്ധിപത്രാണി ഹസ്താക്ഷരിതവന്തൌ. ഉഭൌ നേതാരൌ പശ്ചിമ ഏഷ്യാദേശസ്യ സ്ഥിതേഃ തഥാ വൈശ്വിക ഊർജ്ജാ ആപൂർത്തി വ്യാപാരസ്യ ഉപരി തസ്യ പ്രഭാവസ്യ വിഷയേ ഗഭീരാം ചിന്താം പ്രകടിതവന്തൌ. സാമാജികാന്തർജാലീയ പടലേ ലിഖിതേ സന്ദേശ ശ്രീമോദി ഉക്തവാൻ യത് നെതർലാൻഡ്സ് ദേശസ്യ തസ്യ യാത്രാ ദ്വിപക്ഷീയ സംബന്ധാൻ നൂതനേ സ്തരേ നേഷ്യതി.

0: मृत्यूनां विवरणानन्तरं एषा निर्णयः प्रदत्तः। WHO संस्थया सामाजिक अन्तर्जालीय पटले प्रकाशिते सन्देशे स्पष्टतया उक्तं यत् अयं प्रकोपः कोविड 19 इव वैश्विक महामारी आपत्कालस्य श्रेण्यां नागच्छति, तथा च अन्तर्राष्ट्रिय सीमाः न निरोधव्याः इति परामर्शः अपि प्रदत्तः। स्वास्थ्य अधिकारिभिः उक्तं यत् अयं प्रकोपः इबोला विषाणोः दुर्लभेन बंडिबुग्यो प्रभेदेन सम्बद्धः अस्ति, यस्य कृते अधुना किमपि स्वीकृतम् उपचारः उपलब्धः नास्ति। इबोला रोगः शरीर द्रव संस्पर्शेन प्रसारं करोति, तथा च गभीरां प्रायः प्राणघातिनीं च व्याधिं जनयितुं शक्नोति। बैडमिंटन क्रीडायां भारतस्य श्रेयांसी वाल्लिसेट्टी इत्येषा बाबूजी चाइना मास्टर्स स्पर्धायां महिला एकल क्रीडायां रजत पदकं विजितवती। अद्य नेपाल देशीया पर्वतारोही कामी रीता शेरपा इत्येषा द्वात्रिंशत् वारं माउंट एवरेस्ट शिखरम आरुह्य ऐतिहासं विरचितवती। 55 वर्षीया एषा पर्वतारोही विश्वस्य उच्चतम शिखरं सर्वाधिक वारं आरोहणस्य स्वकीयमेव कीर्तिमानं पुनः आरेखितवती। इति वार्ताः।
1: ആകാശവാണി സമയം 6:30 അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ചേച്ചി ഇത് കണ്ടോ, കാണട്ടെ, വോ എന്റെ ഫേവറേറ്റ് കളർ.
3: എപ്പോഴും ഒരു ഷോപ്പിംഗ്,
2: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ റൈറ്റ്?
4: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
5: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ, നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
6: ഓ ഐ നോ,
5: RBI പറയുന്നു
7: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
8: ആ വിശാലിന്റെ കാര്യങ്ങൾ എല്ലാം പ്രോപ്പറാണ്.
9: ഇന്നലെ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ 15,000 രൂപയുടെ ഫ്രോഡ് നടന്നു, അറിഞ്ഞില്ലേ?
8: പക്ഷെ അയാൾക്ക് ടെൻഷൻ ഒന്നുമില്ലല്ലോ.
10: നോക്ക്, ടെൻഷൻ എന്തിനാ, എന്റെ തെറ്റൊന്നുമല്ല. എന്നിട്ടും ഫ്രോഡ് നടന്ന ഉടൻ ഞാൻ ബാങ്കിനെ അറിയിച്ചു. RBI പറയുന്നു, ആരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കളവായി പണമെടുത്താൽ ബാങ്കിനെ ഉടനടി വിവരം അറിയിക്കൂ. 3 ദിവസത്തിനകം അറിയിച്ചാൽ നഷ്ടമുണ്ടാവില്ല, വൈകുംതോറും നഷ്ടവും കൂടുന്നു. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ പിൻ, പാസ്വേഡ്, പിന്നെ OTP ആരുമായും ഷെയർ ചെയ്യരുത്. RBI പറയുന്നു, അറിവ് നേടും, അത് പ്രാവർത്തികമാക്കും.
11: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി VD സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിമാരുടെ പട്ടിക പ്രഖ്യാപിച്ചു. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്കൊരുങ്ങി തലസ്ഥാന നഗരി. നഗരത്തിൽ നാളെ രാവിലെ മുതൽ ഗതാഗത നിയന്ത്രണം. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ പഞ്ചാബ് കിങ്സിന് 223 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി VD സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മുഖ്യമന്ത്രിയടക്കം 21 മന്ത്രിമാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ശ്രീ VD സതീശൻ മന്ത്രിമാരുടെ പട്ടിക ലോക്ഭവനിലെത്തി ഗവർണർക്ക് കൈമാറി. സംസ്ഥാനത്ത് പുതിയ മന്ത്രിമാരുടെ പട്ടിക നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ കണ്ടോൺമെന്റ് ഹൌസിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകും. ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറാകും. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, PC വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, KA തുളസി, ടി സിദ്ദിഖ്, OJ ജനീഷ്, AP അനിൽകുമാർ, M ലിജു, റോജി M ജോൺ, PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, N ഷംസുദ്ദീൻ, VE അബ്ദുൾ ഗഫൂർ, KM ഷാജി, CP ജോൺ, അനൂപ് ജേക്കബ്, ഷിബു ബേബി ജോൺ, മോൻസ് ജോസഫ് തുടങ്ങിയവർ മന്ത്രിമാരാകും. സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലാണ്. രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ചടങ്ങ്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
3: നാളെ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയായി വി ഡി സതീശനും ഒപ്പം മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങളെല്ലാം അവസാനഘട്ടത്തിലാണ്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് തിരുവനന്തപുരം നഗരത്തിൽ പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ 4 ഗേറ്റുകൾ വഴിയായിരിക്കും പ്രവേശനം. പ്രധാന ഗേറ്റിലൂടെ വി ഐ പികൾക്ക് മാത്രമായിരിക്കും പ്രവേശനം ഉണ്ടായിരിക്കുക. മാധ്യമപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കുമുള്ള പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങ് തത്സമയം കാണുന്നതിനായി LED വാളുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്.
11: പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നാളെ രാവിലെ 7 മണി മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സ്റ്റാച്യു വഴി പോകേണ്ട വാഹനങ്ങൾ വെള്ളയമ്പലം, വഴുതക്കാട്, തൈക്കാട് വഴി പോകണം. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്ന MLA മാരുടെയും MP മാരുടെയും വാഹനങ്ങൾ സെക്രട്ടേറിയറ്റിനകത്ത് പാർക്ക് ചെയ്യണം. ചടങ്ങിനെത്തുന്ന മറ്റുള്ളവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേകം സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കേണ്ടതാണെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് നിർദ്ദേശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് സ്വീഡനിലെ ഗോഥൻബർഗിൽ എത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാരം, നിർമ്മിത ബുദ്ധി, സാങ്കേതിക വിദ്യ, സ്റ്റാർട്ടപ്പുകൾ, ബഹിരാകാശം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണം ഇരു നേതാക്കളും അവലോകനം ചെയ്യും. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ പുതുതായി ആരംഭിച്ച ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം നേരത്തെ മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥരുടെയും വ്യവസായികളുടെയും അഭ്യർത്ഥനകൾ പരിഗണിച്ചാണ് ഈ വർഷം മുതൽ ഹ്രസ്വകാല ഹജ്ജ് പാക്കേജ് ആദ്യമായി അവതരിപ്പിച്ചത്. രാജ്യത്തെ 7 വിമാനത്താവളങ്ങൾ വഴിയാണ് ഈ സൌകര്യം ഒരുക്കിയിട്ടുള്ളത്. ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ സംസ്ഥാനത്ത് 1-ാം സ്ഥാനം നേടി കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
6: സ്കൂളിലെ 119 വിദ്യാർത്ഥികൾക്കാണ് മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ചത്. സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ ഉൾപ്പെടുന്ന പൊതുവിദ്യാലയ വിഭാഗത്തിൽ മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ച വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ സംസ്ഥാനത്ത് 5-ാം സ്ഥാനവും ഈ വിദ്യാലയത്തിനാണ്. പരീക്ഷ എഴുതിയ 395 വിദ്യാർത്ഥികളിൽ മുഴുവൻ പേരും വിജയിച്ചു. ഭൌതിക സാഹചര്യങ്ങളുടെ കാര്യത്തിലും സ്കൂൾ മുൻപന്തിയിലാണ്. എയർകണ്ടീഷൻ ചെയ്ത ലാബ് ഉൾപ്പെടെയുള്ള സൌകര്യങ്ങളാണ് ഈ സർക്കാർ വിദ്യാലയത്തിനുള്ളത്.
11: CBSE 12-ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണയത്തിൽ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം സുതാര്യതയും കൃത്യതയും വർദ്ധിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ ഇന്ന് CBSE 12-ാം ക്ലാസ് ഫലങ്ങളുമായി ബന്ധപ്പെട്ട ആശങ്കകളെക്കുറിച്ച് സംസാരിക്കവേ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി സഞ്ജയ് കുമാറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
7: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
11: സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ പൂർണ്ണമായി ഒഴിവാക്കണം. അതേസമയം ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ആലപ്പുഴ ജില്ലയിൽ മഴ ശക്തമാവുകയാണ്. കനത്ത മഴയിലും കാറ്റിലും വിവിധയിടങ്ങളിൽ വൻ നാശനഷ്ടമുണ്ടായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
12: കനത്ത മഴയിലും കാറ്റിലും ആലപ്പുഴ ജില്ലയിൽ 10 വീടുകൾ തകർന്നു. കൈനേരി, പുളിങ്കുന്ന്, അരൂർ, എഴുമുന്ന എന്നീ പഞ്ചായത്തുകളിൽ ചുഴലിക്കാറ്റ് വലിയ നാശമാണ് ഉണ്ടാക്കിയത്. കാറ്റിൽ മരംവീണാണ് വീടുകൾ തകർന്നത്. എഴുമുന്നയിൽ മരംവീണ ഒരു കാറും തകർന്നു. കുട്ടനാട്ടിലെ പുഞ്ചകൃഷിക്കും കനത്ത മഴ ഭീഷണിയായിട്ടുണ്ട്. കർഷകർ ആശങ്കയിലുമാണ്. അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളിൽ കടൽക്ഷോഭവും തെലവും.

0: നോക്കി. അവധിക്കാലത്ത് സജീവമായ കായലോര ടൂറിസം മേഖലയ്ക്കും മഴ വില്ലനായി മാറി.
1: കൊല്ലം ജില്ലയിൽ ഡെങ്കിപ്പനി വ്യാപനം തുടരുന്നു. ഇതുവരെ 250 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ച കൊല്ലം കോർപ്പറേഷൻ മേലില, നെടുവത്തൂർ തുടങ്ങിയ മേഖലകൾ ഹോട്ട് പോയിന്റുകളിലാണ്. ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. ഒരുമിച്ച് രക്താതിമർദ്ദം നിയന്ത്രിക്കുക, നിങ്ങളുടെ രക്തസമ്മർദ്ദം പതിവായി പരിശോധിക്കുക, നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്തുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. രക്താതിമർദ്ദത്തിന്റെ കാരണങ്ങളും പ്രതിരോധവും സംബന്ധിച്ച് തൃശൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇന്ദു പി എസ് ആകാശവാണി വാർത്തകളോട്.
2: അമിത രക്തസമ്മർദ്ദം ഒരു നിശബ്ദ കൊലയാളിയാകുന്നത് അത് മിക്കവാറും പേരിൽ യാതൊരു ലക്ഷണവും ഇല്ലാതെ ഉയർന്നിരിക്കാം. ഒരുപക്ഷെ ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങിയ സങ്കീർണതകൾ സംഭവിക്കുമ്പോൾ മാത്രമാണ് നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകളിൽ രക്തസമ്മർദ്ദം പരിശോധിക്കുകയും തിരിച്ചറിയുകയും നേരത്തെ തന്നെ ചികിത്സിക്കുകയും ചെയ്യാം. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് കൂടിയ ഭക്ഷണങ്ങളുടെ അളവ് വളരെ കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുക. പഴങ്ങളും പച്ചക്കറികളും കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക.
1: IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ പഞ്ചാബ് കിങ്സിന് 223 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ പഞ്ചാബ് ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ന് നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ഡൽഹിയിൽ രാത്രി 7:30 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിമാരുടെ പട്ടിക പ്രഖ്യാപിച്ചു. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്കൊരുങ്ങി തലസ്ഥാന നഗരി. നഗരത്തിൽ നാളെ രാവിലെ മുതൽ ഗതാഗത നിയന്ത്രണം. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ പഞ്ചാബ് കിങ്സിന് 223 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കും.

0: ஏதாவது
1: சரணமில்லையப்பா,
0: ஹரிஹர சுதமே சரணம் பொன்னையப்பா.

സ്വാമി അയ്യപ്പൻ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം: aartvm@gmail.com.

ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലുകളും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ മറുപടി നൽകുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കേണ്ട നമ്പറുകൾ 9495964321 മറ്റൊരു നമ്പർ 9496596321. ഓർക്കുക, ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:05 മുതൽ 12 മണി വരെ.

0: ആകാശവാണി.
1: നമസ്കാരം പ്രിയ വയലിൻ വീടും ശ്രോതാക്കളെ,
2: ലക്ഷ്യം തെറ്റിപ്പോയ അമ്പ് പോലെയാണ് കോപത്തിൽ നാം പ്രയോഗിക്കുന്ന വാക്കുകൾ. അതാർക്ക് എങ്ങനെ വേദനിക്കുമെന്ന് പറയാനാവില്ല. വികാരമല്ല വിചാരമാണ് നമ്മെ നയിക്കേണ്ടത്. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ. വനാമി ചെമ്മീൻ കൃഷി, അറിയേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തിൽ ഒരഭിമുഖമാണ് ഇന്നത്തെ പ്രധാന പരിപാടി. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: പാലും പാലുൽപ്പന്നങ്ങളും വിൽക്കുന്നതിന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ രജിസ്ട്രേഷൻ ആവശ്യമുണ്ടോ? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. വളരെ എളുപ്പം കൃഷി ചെയ്യാവുന്ന, വേഗത്തിൽ വളരുന്ന, ധാരാളം കയറ്റുമതി സാധ്യതകളുള്ള ഒന്നാണ് വനാമി ചെമ്മീൻ. കൂടാതെ രുചികരവും പ്രോട്ടീൻ സമൃദ്ധവുമാണ് ഇത്. കേരളത്തിൽ വലിയ തോതിൽ വനാമി ചെമ്മീൻ കൃഷി ചെയ്തു വരുന്നു. തുടക്കത്തിൽ പറഞ്ഞപോലെ ഇന്ന് നമ്മൾ വർഷങ്ങളായി വനാമി ചെമ്മീൻ കൃഷി ചെയ്തു വരുന്ന ഒരു കർഷകനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. കൊല്ലം മയ്യനാട് പുലിച്ചിറ സ്വദേശിയായ ശ്രീ അൻസറുദ്ദീൻ എ. ചെയ്യുന്ന കൃഷിയെക്കുറിച്ചുള്ള സൂക്ഷ്മവും കൃത്യവുമായ അറിവ് കൃഷി ലാഭകരമാക്കും എന്നതിന്റെ ഉദാഹരണമാണ് ഇദ്ദേഹം. വനാമി കൃഷിയെക്കുറിച്ചുള്ള ധാരാളം അറിവുകൾ ഇദ്ദേഹം ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നുണ്ട്. ശ്രീ അൻസറുദ്ദീനുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
3: അൻസറുദ്ദീൻജി, പരിപാടിയിലേക്ക് സ്വാഗതം.
4: നമസ്കാരം.
3: ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വനാമി ചെമ്മീൻ കൃഷിയെ കുറിച്ചാണ്. ഒരു പുതിയ കർഷകൻ ചെമ്മീൻ കൃഷി തുടങ്ങാൻ ഇഷ്ടമുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ ചോദ്യം എന്ന് പറയുമ്പം, എവിടാണ് ഇത് ചെയ്യേണ്ടത്? കുളത്തിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ കുളമൊരുക്കണമല്ലോ, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
4: വനാമി ചെമ്മീൻ കൃഷി കുളങ്ങളിലും ചെയ്യാം, ബയോഫ്ലോക്ക് ചെയ്യാം, പിന്നെ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നിലവിലുണ്ട്. എന്നാലും ഞങ്ങളൊക്കെ ചെയ്യുന്നത് കുളങ്ങളിലാണ്. അത് നമ്മുടെ കായലോരങ്ങളിൽ മേലിയേറ്റവും മേലിയിറക്കമുള്ള സ്ഥലങ്ങളിലാണ് കുളങ്ങളുള്ളത്. 100 സെന്റിന്റെ കണക്ക് വെച്ച് പറയാം. 100 സെന്റ് ഉള്ള ഒരു കുളം, ഉപ്പ് വെള്ളം കിട്ടുന്ന ജലാശയം. അപ്പൊ ആ കുളത്തിൽ 1 മീറ്റർ വെള്ളം, അതല്ലെങ്കിൽ 1.5 മീറ്റർ വെള്ളം, അല്ലെങ്കിൽ 2 മീറ്റർ വെള്ളം, കുളത്തിന്റെ ആഴം കൂടെ കുറയാൻ ചെയ്യാം. 1 മീറ്റർ വെള്ളമാണ്.

0: ഇവക്ടയ്ക്ക് പമ്പ് വെച്ച് വെള്ളം പറ്റിച്ച് പുറത്തേക്ക് കളയുക. ആ കുളത്തിൽ ഒരു അടി വെള്ളം ആവുമ്പോഴത്തേക്ക് സ്റ്റോപ്പ് ചെയ്യുക. ശരിക്ക് കള മത്സ്യങ്ങളുണ്ടാവും. ഈ കള മത്സ്യങ്ങളെ കൊല്ലാൻ നമ്മൾ TCD പൗഡർ എന്ന് പറഞ്ഞ ഒരു പൗഡർ വിപണിയിൽ കിട്ടും. അത് നമ്മൾ തലേന്ന് രാത്രി ഒന്ന് കുതിർത്ത് വയ്ക്കും. അത് നമ്മൾ ഈ പുട്ട് പരുവത്തിനും മാവ് പരുവത്തിനും ഇങ്ങനെ കുഴച്ച് വെച്ചിട്ട് രാവിലെ 6 മണിക്ക് കുളത്തിലേക്ക് വിതറി കൊടുക്കും. ഒരു 2-3 മണിക്കൂറിനുള്ളിൽ കള മത്സ്യങ്ങളെല്ലാം നഷ്ടപ്പെടും. അത് കഴിഞ്ഞ് ഈ കുളത്തിനകത്ത് അടിത്തട്ടിൽ ജീവിക്കുന്ന ഒരു മീനുണ്ട്. അതുപോലെ നീളമുള്ളതാണ്. അതിന്റെ പേര് തൊണ്ടി എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്നത്. കൊല്ലം ജില്ലയിൽ ബ്ലാങ്ക് എന്ന് പറയുന്നത് വടക്കോട്ട് പോയ കൈപ്പാമ്പ്. ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ പേരാണ്. അപ്പൊ അതിനെ എല്ലാം നമ്മൾ ഈ മരുന്ന് കൊല്ലും. അത് കഴിഞ്ഞ് ഒരു 24 മണിക്കൂർ അവിടെ വെള്ളം അങ്ങനെ ഇട്ടേക്കും. പിറ്റേ ദിവസം ഒരു 200 കിലോ കുമ്മായം, പുതിയ കുളമാകുമ്പോൾ 200 കിലോ കുമ്മായം ഒരു പെട്ടിയിലോ ചരുവത്തിലോ കുറെ ചേട്ട് കലക്കി കുളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കൊടുക്കുക. എന്തിനാ? അരിയിൽ സോയിൽ pH ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അതിനുശേഷം പിറ്റേ ദിവസം നമ്മൾ വീണ്ടും വെള്ളം പമ്പ് ചെയ്ത് കുളത്തിലേക്ക് കയറ്റും.
1: അപ്പൊ ഈ ചത്ത കളമീനുകളെയൊക്കെ അവിടെ നിന്ന് എടുത്ത്
0: അതൊക്കെ എടുത്ത് മാറ്റും. നെറ്റില്ലാത്ത കുളങ്ങളാണെങ്കിൽ അത് പരുന്ന് കാക്കയെല്ലാം പറിക്കൊണ്ട് പൊക്കോളും. വലിയ മത്സ്യങ്ങളാണെങ്കിൽ നമുക്ക് ഭക്ഷണത്തിന് യോഗ്യമാണ്. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് നമ്മൾ വെള്ളം ഫുട്ബോളിന്റെ തുമ്പത്ത് 1-ാം നമ്പർ നെറ്റ് വെച്ച് കെട്ടി തിരിച്ച് കുളത്തിലേക്ക് വെള്ളം പമ്പ് ചെയ്യും. കുമ്മായത്തിന് ശേഷമാണ് പിറ്റേ ദിവസം. അത് കഴിഞ്ഞ് ആ പഴയ ലെവലിലേക്ക് വെള്ളം എത്തുമ്പോൾ ഒരു 50 കിലോ ബ്ലീച്ചിങ് പൗഡർ, ബാക്ടീരിയ ലോഡുകളൊക്കെ പിന്നെ തിരിച്ചു വരാൻ സാധ്യതയുണ്ടല്ലോ, അതിനെ നശിപ്പിക്കാൻ വേണ്ടി 50-75 കിലോ ബ്ലീച്ചിങ് പൗഡർ ഇതേ കുമ്മായം ഇത്രയും അതേ രീതിയിൽ കലക്കി കഴിക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ കള മത്സ്യങ്ങളെല്ലാം നശിച്ചു കഴിഞ്ഞു. അതിന് പിറ്റേ ദിവസം നമ്മൾ 100 കിലോ ഡോളം വിറ്റ് 5 കിലോ സോഡാപ്പൊടി, ഇത് രണ്ടും മിശ്രിതമാക്കി അടിച്ചു വയ്ക്കും. സോഡാപ്പൊടി ഉപയോഗിക്കുന്നതിനാണ് pH നിലനിർത്താനും അൽക്കനേറ്റ് നിലനിർത്താനും. ഈ അൽക്കനേറ്റ് നിലനിർത്തുന്നതിന് ചെമ്മീൻ കുഞ്ഞുങ്ങൾ തീറ്റ എടുക്കത്തില്ല. അത് കഴിഞ്ഞ് കുറച്ച് മിനറൽസ് കൊടുക്കും. മിനറൽസ് വിപണിയിൽ വാങ്ങാൻ കിട്ടും. അത് കിട്ടാത്ത സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു 10 കിലോ പൊട്ടാഷ്, 10 കിലോ മഗ്നീഷ്യം, 2 കിലോ മിശ്രിതം കൊടുത്തു കഴിഞ്ഞാൽ മിനറൽസ് ആവും. അതിന്റെ വിറ്റേന്ന് ഒരു പ്രോവ അടിക്കും. നമുക്ക് വെള്ളത്തിന് ചെറിയ ബ്ലൂമിങ് വേണം, അമ്പളം പച്ച കളറാക്കാൻ. അതിന് 1-5 കിലോ അരിച്ചവട്, 2.5 കിലോ ശർക്കര, 250 ഈസ്റ്റ് ഇട്ട് 24 മണിക്കൂറോ 48 മണിക്കൂറോ കുളിപ്പിച്ച് വെച്ചതിന് ശേഷം ആ ജ്യൂസ് എടുത്ത് കുളത്തിൽ കൊടുക്കുക. ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പച്ചക്കളറ് കിട്ടും.
1: വെള്ളത്തിൽ പച്ചക്കളറായിട്ട് പ്ലാങ്ക്ടൻസ് എല്ലാം വരും,
0: എല്ലാം ഓക്കെ ആയി. അത് കഴിഞ്ഞ് കുളത്തിലെ വെള്ളം നമ്മൾ വനാമി ചെമ്മീൻ കുഞ്ഞുങ്ങൾ ഉൽപാദന കേന്ദ്രത്തിൽ കൊണ്ട് പരിശോധിക്കാൻ കൊടുക്കും. കുളത്തിൽ എത്ര ഉപ്പുണ്ട് ഇത് പരിശോധിച്ച് അവിടെ ഹാറ്ററിയിൽ കിടക്കുന്ന വനാമി ചെമ്മീൻ കുഞ്ഞുങ്ങളെ നമ്മളെ കുളത്തിലെ വെള്ളത്തിന്റെ കടലിലാക്കി എടുക്കും. അപ്പൊ അവിടെ pH പരിശോധിക്കപ്പെടും. അപ്പൊ 2-3 ദിവസം കഴിയുമ്പോൾ അവര് വിളിച്ചപ്പോൾ ഒന്ന് സ്റ്റോക്ക് ചെയ്യാന്ന് പറയും. അപ്പൊ നമ്മള് വാങ്ങിക്കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യും. അത് സ്റ്റോക്ക് ചെയ്ത് നമ്മൾ ഹാറ്ററിയിൽ കൊണ്ടുവന്ന് ഒരു 1.5-3/4 മണിക്കൂറോ കുളത്തിലിട്ടേക്കും. ഈ കവറോട് കൂടി കവറിന്റെ ടെമ്പറേച്ചർ ഒന്ന് സെയിം ആവാൻ വേണ്ടി. അത് കഴിഞ്ഞ് നമ്മൾ കൂട് തുറന്ന് കുളത്തിലേക്ക് ഇറക്കി വിടും.
1: താങ്കള് എക്സാമ്പിൾ പറയുന്ന ഒരു 100 സെന്റ്. അപ്പൊ ഈ 100 സെന്റിന് വേണ്ടി എത്ര കുഞ്ഞുങ്ങളെ ആയിരിക്കും ഒരു ശരാശരി ഇടേണ്ടത്?
0: കുളത്തിന്റെ ആഴം ഞാൻ ആദ്യം പറഞ്ഞു, 1 മീറ്റർ ആഴമാണെങ്കിൽ 1 ലക്ഷം ഇടുന്നതാണ് അനുയോജ്യം. 1.5 മീറ്റർ ആഴമാണെങ്കിൽ 1.5 ലക്ഷം ഇടാം. 2 മീറ്റർ ആഴമാണെങ്കിൽ 2 ലക്ഷം ഇടാം. 2-2.5 ലക്ഷം ഇടാം. പരിപാലനം മൂലമാണ് ഇതിന്റെ മെയിൻ ഘടകം.
1: അപ്പൊ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ ആദ്യം താങ്കൾ പറഞ്ഞ മാതിരി തന്നെ കുളം റെഡിയാക്കി മിനറൽ മിക്സ്ചറും അതുമൊക്കെ ഇട്ട് ഒരു പച്ചപ്പൊക്കെ വന്ന്, അപ്പൊ ഈ കുഞ്ഞുങ്ങളെ വിടുമ്പം അതുങ്ങളുടെ ആഹാരമാണോ ഈ പച്ച വരുന്നത്?
0: പച്ചപ്പ അതുങ്ങളുടെ ആഹാരമാണ്. അവർക്ക് അത് കണ്ടെത്താൻ കഴിയും. നമ്മൾ ഇറക്കി വിട്ട് രാവിലെ 6-7 മണി ടൈമാണ് ഇറക്കി വിടാൻ പറ്റിയ സമയം. അത് കഴിഞ്ഞ് 10 മണിയാകുമ്പോൾ 1 ലക്ഷം ചെമ്മീൻ കുഞ്ഞുങ്ങളാണ് ഇടുന്നതെങ്കിൽ നമ്മൾ 500 ഗ്രാം ഫീഡ് കൊടുക്കും. അത് കമ്പനി ഫീഡാണ് കൊടുക്കുന്നത്,
1: കുഞ്ഞുങ്ങൾക്കുള്ള ഫീഡാണ്.
0: 38 പ്രോട്ടീൻ കിട്ടുന്ന ഫീഡ്. അപ്പൊ തുടക്കത്തിൽ ഫസ്റ്റ് നേരം 500 ഗ്രാം, അങ്ങനെ 3 നേരം, ഒരു നേരം രാവിലെ ഇറക്കി വിടുന്ന സമയമാണെങ്കിൽ കൊടുക്കുന്നില്ല. അപ്പൊ 500 ഗ്രാം വെച്ച് 3 നേരം കൊടുക്കുക ആ ദിവസം. പിറ്റേ ദിവസം 600 ഗ്രാം വെച്ച് 4 നേരം ആക്കും. അങ്ങനെ 5 ദിവസം വരെ 100 ഗ്രാം 100 ഗ്രാം ഒരു നേരത്തിൽ കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഇറക്കി വിട്ട ദിവസവും 5-ആം ദിവസം എത്തുമ്പോഴത്തേക്ക് 2500-2600 എത്തും ഒരു ദിവസം തീറ്റ അളവ്. അപ്പൊ 900 ഗ്രാം ഒരു നേരം ആവും. പിന്നെ 5 ദിവസം കഴിയുമ്പോൾ പിന്നെ 800 ഗ്രാം ആക്കും, അളവ് കൂട്ടും. ഒരു നേരത്തിൽ 200 ഗ്രാം വെച്ച് അധികം കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുത്ത് കൊടുത്ത് 10 ദിവസം പോകും. 10 ദിവസം പോകുമ്പോൾ ഒരു 45 കിലോ തീറ്റ കുളത്തിൽ വീട് കഴിഞ്ഞു. അപ്പൊ അതിൽ നിന്ന് ഒരു 20% വേസ്റ്റാണ് വരുന്നത്. അതിൽ നിന്ന് അമോണിയ ഉണ്ടാകും. അപ്പൊ തുടക്കത്തിൽ നമ്മൾ വെള്ളം പരിശോധിക്കുമ്പോൾ അമോണിയ 25 പിന്നെ 50-75 1 കാണത്തില്ല, 75-50 കാണത്തുള്ളൂ. പക്ഷെ പിന്നീട് അങ്ങോട്ട് തീറ്റ വീഴും തോറും അമോണിയയുടെ അളവ് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഒരു 10

0: വർഷമാകുമ്പോൾ ഒരു 1/2 kg പ്രോബബിലിറ്റി. പിന്നെ ഒരു 20 വർഷമാകുമ്പോൾ വീണ്ടും നമ്മൾ 1 kg ആക്കും. 30 ദിവസം കൂടുന്തോറും അളവ് കൂട്ടിക്കൂട്ടി പോകും,
1: പ്രോബയോട്ടിക്സിന്റെ അളവ് കൂട്ടിക്കൂട്ടി പോകും. അപ്പൊ ഈ വെള്ളത്തിന്റെ പിന്നെ പോയി നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വല്ലതുണ്ടോ? കൂടി അങ്ങനെ നോക്കേണ്ട ആവശ്യം
0: കാര്യമില്ല. പിന്നെ നമുക്ക് 15-20 ദിവസമാകുമ്പോൾ ചെക്ക് ട്രേകൾ കുളങ്ങളിൽ ഇടും, 3-4 ചെക്ക് ട്രേ ഇട്ടേക്കും. അങ്ങനെ തന്നെ 15-20 തീറ്റ സാമ്പിൾ ഇട്ട് വെച്ചേക്കും. അതിൽ ചെമ്മീൻ കുഞ്ഞുങ്ങൾ കയറിയിരിക്കും. അപ്പോഴത്തേക്കും നമ്മളെ ചെമ്മീൻ കുഞ്ഞുങ്ങളൊക്കെ 1.5-2 inch എത്തിക്കും. 20 ദിവസമാകുമ്പോൾ 30 ദിവസം എത്തുമ്പോഴത്തേക്കും ചെമ്മീനുകളെ നമ്മൾ അവരാഹാരം കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയുന്ന ഈ ചെക്ക് ട്രേകളെ നമുക്ക് പിന്നെ മറുപടി നൽകുന്നത്. ഇപ്പൊ ഒരു 30 kg ഫീഡായി 30 ദിവസമാകുമ്പോൾ ഒരു ഫുൾ ഉദ്ദേശം 4-7 kg 7.5 kg ആയിരിക്കും ഒരു നേരം. അത് നമ്മൾ തീറ്റ രാവിലെ 6 മണിക്ക് വിതറി കഴിഞ്ഞാൽ ഈ ചെക്ക് ട്രേകളിലൊരു 50 kg ഇട്ടേക്കും, എല്ലാ ട്രേകളിലും ഇട്ടേക്കും. 2 മണിക്കൂർ മിനിമം സമയം നമ്മൾ കിട്ടുന്നത്. 2 മണിക്കൂർ കൊണ്ട് ഈ ചെക്ക് ട്രേയുടെ തീറ്റയും തീരണം. കുളത്തിലെ അടിത്തട്ടിലെ തീറ്റകൾ തിന്ന് തീർന്ന് അവിടെ കിട്ടാതെ വരുമ്പോൾ അവർ ഈ ട്രേകളിൽ കയറും. കയറി നമ്മളൊരു ചെക്ക് ട്രേ ഇങ്ങനെ പൊക്കി പതുക്കെ മേപ്പോട്ട് പൊക്കി നോക്കുമ്പോൾ ചെക്ക് ട്രേ നേരെ കൊഞ്ചിരിപ്പോലും ശകലം പീട് ബാക്കിയുണ്ട്. അപ്പം മനസ്സിലാകാം നമ്മൾ കൊടുത്താവും കറക്റ്റ് 2 മണിക്കൂർ. പിന്നെ 3 ദിവസങ്ങൾ നീളും തോറും പിന്നെ തീറ്റയെടുപ്പ് വളരെ കൂടുതലായിരിക്കും. 30 to 75 ദിവസം വരെ 6% കഴിക്കും. എന്ന് വെച്ചാൽ 100 kg ചെമ്മീന് 6 kg തീറ്റയും നടത്തണം. അപ്പൊ നമുക്കൊരു 1000 kg ചെമ്മീൻ കുളത്തിലുണ്ടെങ്കിൽ 60 kg കൊടുക്കേണ്ടി വരും. അതൊരു ഘട്ടം. ഇത് നമുക്ക് ഇതെല്ലാം പരിശോധിക്കാം. ഒരു 2-3 വർഷം ഒരു കർഷകൻ കൃഷി ചെയ്ത് കഴിഞ്ഞതെല്ലാം മനസ്സിലാക്കാം. ഇത് നമ്മളൊരു 40-50 ദിവസമാകുമ്പോൾ ഒരു വീശ വല വെച്ച് വീശി ഒരു ബോക്സിനകത്ത് കുറച്ച് വെള്ളം വെച്ച് ജീവനോടെ തന്നെ ഈ ബോക്സിലേക്ക് ചെമ്മീനുകളെ ഇടും. ആ വലയിൽ തട്ടി എല്ലാം ജീവനോടെ കിടക്കുകയാണ്. ഒരു ത്രാസ് എടുത്ത് ഒരു ബക്കറ്റിനകത്ത് വെള്ളം എടുത്ത് ആ വെള്ളത്തിന്റെ ബാലൻസ് മാറ്റിക്കൊണ്ട് ചെമ്മീനുകൾ ഇട്ടിട്ട് 1 kg കണക്ക് കൂട്ടിയിട്ട് തൂക്കി നോക്കി തിരിച്ചെണ്ണി വിടുമ്പോൾ അറിയാം നമ്മളെ കൗണ്ട് എത്ര ആയി, എത്ര കിലോമായി. ആവറേജ് ബോഡി വെയിറ്റ് 50 ദിവസമാകുമ്പോൾ 10 kg കിട്ടണം.
1: അത്ര ആണെങ്കിൽ നമ്മുടെ വളർച്ച നല്ലതാണെന്ന് നമുക്ക് വിശ്വസിക്കാം.
0: നമ്മൾ 1 kg തീറ്റയാണ് കഴിക്കുന്നതെങ്കിൽ 700 g 750 g മാംസം വെച്ച് തരും. ഈ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ വൈറസുകളെ കുറിച്ച് കർഷകർക്ക് നല്ല ബോധവാന്മാരാണ്. അത് ഏറ്റവും ഡേഞ്ചർ വൈറസാണ്. വനാമി ചെമ്മീനായാലും കാരച്ചെമ്മീനായാലും ഏതിലായാലും വൈസ്പോട്ട് വൈറസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കിട്ടാൻ സാധ്യതയില്ല. നമ്മൾ കൊറോണ വൈറസ് വന്ന മോഡലാണ്. അത് പിടിപെട്ട് കഴിഞ്ഞാൽ കൂട്ട വരണോ, അത് വരാതെ സൂക്ഷിക്കേണ്ടത് കൃഷിക്കാരന്റെ ആവശ്യമാണ്.
1: താങ്കൾ എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുന്നത്?
0: ഞാൻ പ്രതിരോധിക്കുന്നത് നമുക്ക് വൈറസിനെ പ്രതിരോധിക്കുന്ന വെച്ചാൽ ഡിസംബർ നവംബർ മാസങ്ങളിൽ സ്റ്റോക്കിംഗ് പാടില്ല. ബാക്കിയുള്ള 10 മാസം എപ്പോ വേണമെങ്കിൽ സ്റ്റോക്ക് ചെയ്യാം. ഈ ഒരു 2 മാസം സ്റ്റോക്കിംഗ് ഒഴിച്ച് ബാക്കി ഏത് മാസം ഇന്ന് കൃഷി ചെയ്താലും അനുയോജ്യമായിരിക്കും. ഡിസംബറിലോ നവംബറിലോ സ്റ്റോക്ക് ചെയ്യുന്ന ചെമ്മീന് വൈറസ് സ്പോട്ട് വന്നിരിക്കും.
1: വൈറസ് സ്പോട്ട് വന്നാൽ എന്തുവാണ് ചെയ്യുന്നത്?
0: ഒന്നും ചെയ്യാനില്ല. ചെറിയ പ്രായത്തിൽ വന്നാലും വലിയ പ്രായത്തിൽ വന്നാൽ പെട്ടെന്ന് പിടിച്ച് തീർക്കുക, വെച്ചോണ്ടിരിക്കാൻ പാടില്ല. കാര്യം ഒരു ദിവസം പോകുന്നവരും ഡേഞ്ചറായിക്കൊണ്ടിരിക്കും, കൂടുതലും മരണം സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ വരണതിനെ കണ്ടു കഴിഞ്ഞാൽ ആ രോഗമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോഴേ ഹാർവെസ്റ്റ് ചെയ്യുക, ഉള്ള കാശിന് വിറ്റ് കാശാക്കുക. ഒരു മാസത്തിനായി വന്നാൽ ഒന്നും ചെയ്യാത്തത് ആരും എടുക്കാനില്ല. പിന്നെ രണ്ടാമത്തെ രോഗത്തിന്റെ കാര്യം പറയാം. ഇപ്പോഴത്തെ കാലാവസ്ഥ വ്യതിയാനമാണ്. ഇപ്പം 38°, 39° ചൂടാണ്. കുറഞ്ഞ ജലാശയങ്ങളായാലും 1 m, 1.5 m, 2 m ഉള്ള കുളങ്ങളായാലും ശരി തന്നെ ചൂടിൽ നിന്നൊരു ബാക്ടീരിയയുടെ ആക്രമണം ശക്തമായിട്ട് മുന്നറിയി വയ്ക്കുന്നുണ്ട്. എല്ലാ ജലാശയങ്ങളിലുള്ള ദിവിരിയ എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയയുണ്ട്. ചൂട് കൂടുമ്പോൾ ഇതിന്റെ തോത് 4 ഇരട്ടിയാകും. പ്രത്യേകിച്ച് വനാമി ചെമ്മീനുകൾക്ക് ഈ ബാക്ടീരിയ ഡേഞ്ചറാണ്. കാരണം ഈ ബാക്ടീരിയ ചെമ്മീനുകളെ ആക്രമിക്കുന്ന അതിന്റെ മലദ്വാരം അടച്ചു കളയും. അടച്ചു കഴിഞ്ഞാൽ ഭക്ഷണം എടുക്കത്തില്ല. അതുകൊണ്ട് 3-4 ദിവസം കൊണ്ട് അവിടെയും കൂട്ടമരണം സംഭവിക്കും. അത് വരാതെ സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ ചൂട് കൂടുന്നതനുസരിച്ച് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് 1 ഏക്കർ കുളമാണെങ്കിൽ 500 g 4-5 ദിവസം കൂടുമ്പോൾ രാത്രി കലക്കി ഒഴിച്ചു കൊടുക്കുക. അപ്പം ബാക്ടീരിയ തടയാം. അതല്ലെങ്കിൽ ഈ ബാക്ടീരിയ തടയാനുള്ള മെഡിസിനൊക്കെ നമുക്ക് വിപണിയിൽ കിട്ടുന്നുണ്ട്. അത് വലിയ വിലയായിരിക്കും. അതിനെക്കാട്ടി എളുപ്പം ഇതാണ് പൊട്ടാഷ്യം. ഞാനിപ്പോൾ തന്നെ ഈ ചൂടിനെ അതിജീവിച്ച് നിൽക്കുന്ന അങ്ങനെയാണ്.
1: ഈ ജലാശയത്തിൽ ഓക്സിജന്റെ കോണ്ടന്റ് നല്ലപോലെ ആയിരിക്കണം. അത് കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യും?
0: 1 ഏക്കർ കുളമാണെങ്കിൽ 6 BL ദണ്ടേറിട്ട് വെച്ചേക്കും. 2 ടൺ 2.5 ടൺ ഉൽപ്പാദിപ്പിക്കാം. രേഖാമൃതമാണെങ്കിൽ പകലുമൊക്കെ എയറേറ്റർ വർക്ക് ചെയ്യിപ്പിക്കും. വിളിക്കുന്നവരെ ഈ എയറേറ്റർ കൊടുക്കണം. എന്തൊക്കെയാണെങ്കിൽ 5 ഏക്കറിനകത്ത് 7 എയറേറ്റർ ഉണ്ട്. അത് പരിമിതമാണ്. എന്നാലും അത് വെച്ച് കൺട്രോൾ ചെയ്ത് പോലും ഞാൻ രാത്രി എപ്പോഴും ടോർച്ച് വെച്ച്
1: നോക്കും.
0: മേലിൽ വരാൻ പാടില്ല. രാത്രിയായാലും പകലായാലും ചെമ്മീൻ മേൽ തട്ടി കൂടെ പോവാൻ പാടില്ല. അത് കർഷകരാണ് നമ്മൾ നിരീക്ഷിക്കണം. അതിന് ഒരെണ്ണത്തിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ ഓക്സിജൻ കുറഞ്ഞു. രാത്രിയാണെങ്കിൽ അപ്പോഴേ നമ്മൾ എന്താകണം, ഓക്സിജൻ കിട്ടാൻ വേണ്ടി ഉളിയുണ്ട് അല്ലെങ്കിൽ അതേപോലെ ലിക്വിഡൊക്കെ ഉണ്ട്, അതിന്റെ അളവിന് അപ്പോഴേ കൊടുക്കുക.

0: കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം താരും. അത് നിരീക്ഷിക്കുക. ഇപ്പൊ ഈ എയറേഷൻ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, കൂടുതൽ സമയം കൊടുക്കും തോറും എയറേഷൻ എത്രത്തോളം പകൽ കൂട്ടി നിർത്തിയാൽ രാത്രി കിട്ടും. 2 മണിക്കും 4 മണിക്കുമാണ് ഡേഞ്ചർ ആവുന്നത്.
1: പിന്നെ ഇതിന്റെ വിളവെടുക്കുന്ന കുറിച്ചൊന്ന് പറയാം.
0: 100 സെന്റിനകത്ത് ഇപ്പൊ നമ്മൾ 2 മീറ്റർ വെള്ളം ഉള്ളവർച്ച് 2 ലക്ഷം സോക്ക് ചെയ്തിരിക്കുകയാണ്. ഒരു 85-86 ദിവസം ആകുമ്പോൾ 20 ഗ്രാം ആവണം ചെമ്മീൻ ആവറേജ് ബോഡി വെയിറ്റ്. അപ്പൊ വിപണിയിൽ കൊടുത്താൽ നമുക്കൊരു 370-360 ലഭിക്കും ഒരു കിലോയ്ക്ക്. അപ്പൊ നമ്മുടെ കയ്യിൽ 4 ടണ്ണുണ്ട് 85 ദിവസമായപ്പോൾ. അത്രയ്ക്കും തന്നെ ഏറേഷനും മെഡിസിനും എല്ലാം കൊടുത്താൽ പോകുന്നത്, സംരക്ഷിച്ചാൽ പോകുന്നത്. അപ്പൊ 4 ടണ്ണുണ്ട്, അധികം 2 ടണ്ണ് നമുക്ക് വിപണനം ചെയ്യാം. പഴയ ഇത് പകലെ തന്നെ വീശിയെടുക്കുന്ന ചെമ്മീനാണ്. ഇത് നമ്മുടെ ചെറിയ കച്ചവടക്കാർ ലോക്കൽ മാർക്കറ്റിൽ 50 കിലോ, 100 കിലോ, 500 കിലോ ഇങ്ങനെ വന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ 2000 കിലോ അതിന് മാറ്റി ശേഷിക്കുന്നത് 2000 കിലോ. അതിന് വീണ്ടും 2 ടണ്ണോടെ നമുക്ക് വളർത്തി 100-105 ദിവസം വീണ്ടും 4 ടണ്ണായി മാറും. അപ്പൊ 6 ടണ്ണ് വരെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. 2 മീറ്റർ വരെ 1 മീറ്റർ ആണെങ്കിൽ 3 ടണ്ണാക്കാം, 1.5 മീറ്റർ ആണെങ്കിൽ 4 ടണ്ണോളം കിട്ടും.
1: എത്ര ദിവസം വരെ ഇതിനെ വളർത്താൻ സാധിക്കും? 85 ദിവസം കൊണ്ട് നിങ്ങൾ വിൽക്കാൻ തുടങ്ങും?
0: അതെ അതെ, 85 വിൽക്കാം, 70 വിൽക്കാം. നമ്മുടെ അത് നമ്മളുടെ സാമ്പത്തിക പ്രശ്നം പോലിരിക്കും അതൊക്കെ. ഞാനിപ്പോ 2024-25 6 മാസം വളർത്തിക്കളഞ്ഞു. 15 കൗണ്ട് 20 കൗണ്ടായിരുന്നു ചെമ്മീൻ. അതിന്റെ വീഡിയോ എന്റെ ഉണ്ടേ, സത്യസന്ധമായ അഭിപ്രായം പറയുന്നു. 25, 15, 20 ഇങ്ങനെ പോയി. 6 മാസം കൊണ്ട് 15 കൗണ്ടായി. അപ്പൊ നമുക്ക് കൊടുത്ത 600 രൂപ കിട്ടി കിലോയ്ക്ക്. അങ്ങനെ നമുക്ക് എത്ര കാലം വളർത്തിക്കൊണ്ട്. പിന്നെ ഉപ്പില്ലാത്ത ജലാശയത്തിൽ ഇതെങ്ങനെ വളർത്താൻ കഴിയും? നമുക്ക് ഉപ്പിൽ നിന്ന് ലഭിക്കുന്ന മൂലകങ്ങൾ അത് നമുക്ക് കൃത്രിമമായിട്ട് കുളങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാം. കുമ്മായം, അതുപോലെ തന്നെ ഡോളമെറ്റ്, അതുപോലെ സോഡാപ്പൊടി, അതുപോലെ തന്നെ ഉപ്പിൽ നിന്ന് കിട്ടുന്ന മിനറൽസിന്റെ കണ്ടൻസാണ് കൂടുതൽ കിട്ടുന്നത്. അതിന് നമുക്ക് എന്താണ് പൊട്ടാഷ്യം, മഗ്നീഷ്യം, പിന്നെ മിനറൽസിന്റെ പൗഡർ കിട്ടും. മാച്ച് കലക്കി ഒഴിച്ച് ഈ ഉപ്പിൽ നിന്ന് നമുക്ക് എന്ത് ലഭിക്കുന്നു അതെല്ലാം കൊടുത്ത് ആ ഉപ്പില്ലാത്ത വെള്ളത്തിൽ ചെമ്മീനെ വളർത്തിയെടുക്കാം.
1: വെള്ളത്തിന്റെ കണ്ടീഷൻ അങ്ങനെ തന്നെ
0: നിൽക്കും.
1: ശ്രദ്ധിജി, താങ്കൾ കുറെ വർഷം കൊണ്ട് ഈ കാര്യം ചെയ്യുന്നുണ്ട്, ചെമ്മീൻ വളർത്തുന്നുണ്ട്. ഒരു പുതിയ കർഷകൻ വരുവാണ്, ഇതേമാതിരിയൊക്കെ ട്രെയിനിങ് ഒക്കെ ചെയ്ത് ഇതേമാതിരി നല്ലപോലെ ചെയ്താൽ ലാഭം കിട്ടുന്ന ഒരു വ്യവസായമാണിതല്ലേ?
0: തീർച്ചയായിട്ടും. നമ്മൾ 10 ലക്ഷം രൂപ ഇളക്കി 8 ലക്ഷം രൂപ ലാഭം തന്നെ വരും. 10 ലക്ഷം രൂപ ആകുമ്പോൾ നമുക്കൊരു 7 ടൺ ഫീഡ്, മെഡിസിന്, 2 ജോലിക്കാരെ, 1 ജോലിക്കാരെ ശമ്പളം. 1 ഏക്കർ 100 സെന്റിലാണ് വളർത്തുന്നതെങ്കിൽ 5-6 ലക്ഷം രൂപ. 2000 കിലോ ചെമ്മീൻ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാലും 7.5 ലക്ഷം രൂപ കിട്ടും.
1: മാർക്കറ്റ് ഡിമാൻഡ് എപ്പോഴും ഉണ്ട്.
0: എപ്പോഴും ഉണ്ട് മാർക്കറ്റ് ഡിമാൻഡ് എപ്പോഴും ഉണ്ട്. നമ്മളെ കേരളത്തിൽ തന്നെയാണ് എല്ലാം വാങ്ങുന്നത് ഇപ്പൊ ആളുകൾ.
1: അൻസ്രുദ്ദീൻ ജീതാകൾ പരിപാടിയിലേക്ക് വന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് വനാമി ചെമ്മീൻ കൃഷി എങ്ങനെയാണ് ചെയ്യുന്നത്, ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, താങ്കളുടെ എക്സ്പീരിയൻസ് നമ്മോടൊപ്പം ഷെയർ ചെയ്ത് വളരെ നന്ദി.
0: താങ്ക് യു സാർ, നമസ്കാരം.
2: വനാമി ചെമ്മീൻ കൃഷി അറിയേണ്ട കാര്യങ്ങൾ. കൊല്ലം മയ്യനാട് പുലിച്ചിറ സ്വദേശിയായ ശ്രീ അൻസറുദ്ദീൻ എയുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ ശ്രീ അൻസറുദ്ദീന്റെ ഫോൺ നമ്പർ 7592020479.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: മൂടകെട്ടൽ വിത്ത് സംരക്ഷണത്തിന്റെ വയനാടൻ തന്ത്രം. വയനാട് ജില്ലയിലെ ആദിവാസി കർഷകർ തലമുറകളായി നാടൻ നെൽവിത്തുകൾ സംരക്ഷിക്കാൻ ചെയ്തുവരുന്ന പരമ്പരാഗത സമ്പ്രദായമാണ് മൂടകെട്ടൽ. ഈ രീതിയിലൂടെ ഇവർ നിരവധി നാടൻ നെൽവിത്തുകളാണ് വംശനാശം സംഭവിക്കാതെ നിധി പോലെ സംരക്ഷിച്ചു പോരുന്നത്. ഗന്ധകശാല, ജീരകശാല, കയമ തുടങ്ങിയ സുഗന്ധ നെല്ലിനങ്ങൾ, ഹ്രസ്വകാല മൂപ്പുള്ള 90-ാം തൊണ്ടി, പാൽ തൊണ്ടി, ഔഷധ നെല്ലുകളായ ഞവര, ചെന്നെല്ല്, വരൾച്ച പ്രതിരോധ ശേഷിയുള്ള ചെന്താടി, ചെന്തുണ്ടി തുടങ്ങിയവ ഇതിൽപ്പെടുന്നു. ഏതാണ്ട് 2 മാസത്തോളം നീളുന്ന സംരക്ഷണ പ്രക്രിയയാണിത്. കൊയ്ത്തു കഴിഞ്ഞ് 7 മുതൽ 15 ദിവസത്തിനകം ആണ് മൂടകെട്ടൽ ആരംഭിക്കുക. ഓരോ മൂട തയ്യാറാക്കാൻ വ്യത്യസ്ത ഇനം നെൽവിത്തുകൾ 15 ദിവസത്തോളം തുറസായ സ്ഥലത്ത് രാപ്പകൽ ഭേദമില്ലാതെ വെവ്വേറെ ഉണക്കുന്നു. തുടർന്ന് ഓരോ ഇനം നെൽവിത്തും ഉണങ്ങിയ വൈക്കോലിലോ വാഴപ്പോളയിലോ മുളഞ്ചീലുകളിലോ പ്രത്യേകം പൊതിയുന്നു. ഓരോ മൂടയിലും 10 മുതൽ 60 കിലോ വരെ നെൽവിത്ത്

0: ഉണ്ടാകും. ഇങ്ങനെ മൂടകളിൽ ഭദ്രമായി പൊതിയുന്ന നെൽവിത്തുകൾ രോഗകീടബാധയോ ഈർപ്പനഷ്ടമോ തെല്ലും സംഭവിക്കാതെ ദീർഘനാൾ സൂക്ഷിക്കുവാൻ കഴിയും. പരമ്പരാഗത നെൽവിത്തുകൾ ഇത്തരത്തിൽ സംരക്ഷിക്കുന്നതോടൊപ്പം ഇവ തന്നെ കൃഷിയിൽ തൽപരരായ കർഷകർക്ക് വർദ്ധിപ്പിച്ച് വിതരണം ചെയ്യുകയും ഇവിടെ പതിവാണ്. വിത്ത് സംരക്ഷണത്തിന്റെയും വിത്ത് കൈമാറ്റത്തിന്റെയും ഉദാത്ത മാതൃകയാണ് മൂടകെട്ടൽ.
1: രാഷ്ട്രീയ ഗോകുൽ മിഷൻ ഇന്ത്യയുടെ കാർഷിക ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയിൽ മൃഗസംരക്ഷണത്തിന്, പ്രത്യേകിച്ച് പശുപരിപാലനത്തിന് അത്യന്തം പ്രധാന പങ്കുണ്ട്. പശുപാലന മേഖലയുടെ വികസനവും ദേശീയ പശുജാതികളുടെ സംരക്ഷണവും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ അഥവാ RGM. ഈ മിഷന്റെ മുഖ്യ ലക്ഷ്യം തനത് ഇനങ്ങളെ സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ്. ഇന്ത്യയിൽ കാണപ്പെടുന്ന തദ്ദേശീയ പശു ഇനങ്ങൾ കാലാവസ്ഥാ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കഴിവും രോഗപ്രതിരോധ ശേഷിയും കൂടുതലുള്ളവയാണ്. ഇവയുടെ ജനറ്റിക് ഗുണനിലവാരം മെച്ചപ്പെടുത്തിയും സംരക്ഷിച്ചും പശുപരിപാലന മേഖലയെ കൂടുതൽ ലാഭകരമാക്കാനാണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ ശ്രമിക്കുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി ഗോകുൽ ഗ്രാമങ്ങൾ സ്ഥാപിക്കുന്നു. ഇവിടങ്ങളിൽ ശാസ്ത്രീയമായ വളർത്തൽ രീതികളും മെച്ചപ്പെട്ട പരിപാലനവും പരിശീലനവും നൽകുന്നു. കൂടാതെ കൃത്രിമ ഗർഭധാരണം, എംബ്രിയോ ട്രാൻസ്ഫർ സാങ്കേതികവിദ്യ, പശു ഇനങ്ങളുടെ രജിസ്ട്രേഷൻ തുടങ്ങിയ ആധുനിക രീതികൾ പദ്ധതിയുടെ ഭാഗമാണ്. ഇതിലൂടെ പാലുൽപാദനം വർദ്ധിപ്പിക്കാനും പശുക്കളുടെ ആരോഗ്യനില മെച്ചപ്പെടുത്താനും കഴിയും. രാഷ്ട്രീയ ഗോകുൽ മിഷൻ വഴി ക്ഷീര കർഷകരുടെ സാമ്പത്തിക നേട്ടം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. മികച്ച ഗുണനിലവാരമുള്ള പശുക്കൾ ലഭ്യമാക്കുന്നതിലൂടെ പാലുൽപാദനം വർദ്ധിക്കുകയും സ്ഥിരമായ വരുമാനം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ചെറുകിട കർഷകർക്കും വനിതകൾക്കും ഈ പദ്ധതി വലിയ ആശ്വാസമാണ്. രാഷ്ട്രീയ ഗോകുൽ മിഷൻ പശു ഇനങ്ങളുടെ സംരക്ഷണം മാത്രമല്ല ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന ഒരു ദീർഘദർശനമാണ്. പശുപാലനം കൂടുതൽ ശാസ്ത്രീയവും ലാഭകരവുമായ മേഖലയായി മാറുന്നതിലൂടെ കർഷകരുടെ ജീവിത നിലവാരമുയർത്താൻ ഈ പദ്ധതി സഹായിക്കുന്നു.
2: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
3: കാലവർഷത്തിൽ ജാതിത്തോട്ടങ്ങളിൽ ക്രമാതീതമായി ഇലകൊഴിച്ചിൽ കണ്ടുവരാറുണ്ട്. 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം മുൻകരുതൽ എന്ന നിലയ്ക്ക് തളിക്കാവുന്നതാണ്. കോപ്പർ ഓക്സിക്ലോറൈഡ് 2 gram 1 liter വെള്ളത്തിന് എന്ന കണക്കിൽ നേർപ്പിച്ച് തളിക്കുന്നതും ചുവട്ടിൽ ഒഴിക്കുന്നതും ഈ രോഗം നിയന്ത്രിക്കാൻ സഹായിക്കും. കൊമ്പൻ ജില്ലയുടെ ആക്രമണത്തിന് മുൻകരുതൽ എന്ന നിലയിൽ തെങ്ങിന്റെ മണ്ട വൃത്തിയാക്കി കൂമ്പോലയ്ക്ക് ചുറ്റുമുള്ള 2-3 ഓലക്കവിളുകളിൽ പാറ്റ ഗുളിക 10 gram, അതായത് 4 എണ്ണം വെച്ച് മണൽകൊണ്ട് മൂടുക. ഇത് 45 ദിവസം കൂടുമ്പോൾ ആവർത്തിക്കുക. വേപ്പിൻ പിണ്ണാക്ക് അല്ലെങ്കിൽ മരോട്ടി പിണ്ണാക്ക് 250 gram തുല്യ അളവിൽ മണലുമായി ചേർത്ത് കൂമ്പുകളുടെ കവിളുകളിൽ ഇടുക. തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിന് മുൻപും അത് കഴിഞ്ഞും 2 തവണയാണ് ഇത് ചെയ്യേണ്ടത്. ബാക്കുലോ വൈറസ് ഒറിക്ടസ് എന്ന വൈറസ് കൊമ്പൻ ചെല്ലിയുടെ ജൈവിക നിയന്ത്രണത്തിന് ഉപയോഗിക്കാം. ഇതിനായി വൈറസ് രോഗബാധയേറ്റ ചെല്ലികളെ 1 hectare 10-15 എന്ന കണക്കിൽ തുറന്നുവിടുക. ഈ സമയത്ത് വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ളി രോഗം ബാധിച്ച ഇലകൾ നീക്കം ചെയ്ത ശേഷം രോഗം നിയന്ത്രിക്കാനായി 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിക്കാവുന്നതാണ്. തളിക്കുമ്പോൾ ഇലയുടെ 2 വശത്തും വീഴുന്നു എന്നുറപ്പാക്കണം. സ്യൂഡോമോണാസ് ബാക്ടീരിയ പൊടി 10 മുതൽ 20 gram വരെ 1 liter വെള്ളത്തിൽ കലക്കി തളിക്കുന്നതും ഈ രോഗം വരാതിരിക്കാനും നിയന്ത്രിക്കാനും നല്ലതാണ്.
2: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു: പാലും പാലുൽപ്പന്നങ്ങളും വിൽക്കുന്നതിന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ രജിസ്ട്രേഷൻ ആവശ്യമുണ്ടോ? ഉത്തരം: പാലും പാലുൽപ്പന്നങ്ങളും വിൽക്കുന്നതിന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ രജിസ്ട്രേഷൻ ആവശ്യമാണ്. 12 lakh+ വിറ്റുവരവുള്ള സംരംഭങ്ങൾക്ക് രജിസ്ട്രേഷൻ

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ 1 ലോക ക്ഷീരദിനമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരം പട്ടത്തുള്ള പരിശീലന കേന്ദ്രത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ LP UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. ചിത്രരചന, വാട്ടർ കളർ മത്സരങ്ങൾ LP UP വിഭാഗങ്ങൾക്കായും പെൻസിൽ ഡ്രോയിംഗ്, ഉപന്യാസ രചന, ഡയറി ക്വിസ് ഹൈസ്കൂൾ വിഭാഗത്തിന് മാത്രമായും നടത്തുന്നതാണ്. LP UP വിഭാഗങ്ങൾക്കായുള്ള ചിത്രരചന മത്സരം ഈ മാസം 21 രാവിലെ 10 മുതൽ 1 വരെയും ഹൈസ്കൂൾ വിഭാഗത്തിന് പെൻസിൽ ഡ്രോയിംഗ് മത്സരം അന്നേ ദിവസം ഉച്ചയ്ക്ക് 2 മുതൽ 5 വരെയും ഉണ്ടായിരിക്കുന്നതാണ്. മെയ് മാസം 22 ഹൈസ്കൂൾ വിഭാഗത്തിന് രാവിലെ 10 മുതൽ 11 വരെ ഉപന്യാസ രചന, 12 മുതൽ 1 വരെ ഡയറി ക്വിസ് എന്നിവയും ഉണ്ടായിരിക്കും. പങ്കെടുക്കാൻ താൽപര്യമുള്ള വിദ്യാർത്ഥികൾ ഈ മാസം 19 വൈകുന്നേരം 4 മുമ്പായി പരിശീലന കേന്ദ്രവുമായി ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ നമ്പർ 0471244091. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0471244091. മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വരുന്നവർ സ്കൂൾ ഐഡന്റിറ്റി കാർഡും പ്രിൻസിപ്പലിന്റെ സാക്ഷ്യപത്രവും നിർബന്ധമായും കൊണ്ടുവരേണ്ടതാണ്.

വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിലെ ഫലവർഗ വിഭാഗത്തിന്റെ കീഴിൽ ആഞ്ഞിലി ചക്കയുടെ അഥവാ അഴിച്ചക്കയുടെ ഗുണമേന്മയും വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള സാധ്യതകളെയും കുറിച്ചുള്ള ഒരു പഠനം നടത്താൻ ഉദ്ദേശിക്കുന്നു. കർഷകരുടെ പുരയിടങ്ങളിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ആഞ്ഞിലി മരങ്ങളുടെ ചക്കയുടെ ഗുണമേന്മ സംബന്ധിച്ചുള്ള പഠനമാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അത്തരം ആഞ്ഞിലി മരങ്ങൾ വളർത്തുന്ന കർഷകർ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. മൊബൈൽ നമ്പർ 9995535346. ഒരിക്കൽ കൂടി 9995535346.

കേരള കാർഷിക സർവകലാശാലയിലെ ഇ പഠന കേന്ദ്രം നടത്തിവരുന്ന രോഗകീട നിയന്ത്രണം ജൈവ ജീവാണു മാർഗങ്ങളിലൂടെ എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് മൂന്നിന് ആരംഭിക്കുന്നു. ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ CLKAU.in എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ പരിശീലന കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് നിശ്ചിത ഫീസ് ഈടാക്കി സർട്ടിഫിക്കറ്റ് നൽകും. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് June 3 മുതൽ യൂസർ ID പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 04872438566. നമ്പർ ഒരിക്കൽ കൂടി 04872438566. കുരുമുളക് തോട്ടങ്ങളിൽ ദ്രുതവാട്ടത്തിനെതിരെ മുൻകരുതലുകൾ എടുക്കണം. കുരുമുളകിന്റെ താങ്ങുമരങ്ങളിലെ ചില്ലുകൾ വെട്ടിമാറ്റി തോട്ടത്തിൽ സൂര്യപ്രകാശം ലഭിക്കത്തക്ക റെഡിയാക്കണം. കൂടാതെ മണ്ണിൽ പടർന്നു കിടക്കുന്ന കുരുമുളക് വള്ളികൾ കൊമ്പ് നാട്ടി കെട്ടിവയ്ക്കണം.

വെള്ളപ്പൊക്കം വന്നുണങ്ങിയതും കേടുവന്നതുമായ വള്ളികൾ മുറിച്ചുമാറ്റി തീയിട്ട് നശിപ്പിക്കണം. ദുരിതപാട്ടത്തിനെതിരെ ട്രൈക്കോഡെർമ എന്ന കുമിളിന്റെ കൾച്ചർ ഉപയോഗിക്കുന്നത് ഫലപ്രദമായിരിക്കും. നിങ്ങൾ ഇതുവരെ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റ് 45 സെക്കൻഡ്. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ 20 അംഗങ്ങൾ. നിർമ്മിത ബുദ്ധി, ഡീപ് ടെക് എന്നിവ ഭാവി സമ്പദ്വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങളാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സിബിഎസ്ഇ 12-ാം ക്ലാസ് പരീക്ഷകളിലെ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം മൂല്യനിർണയ പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കിയതായി കേന്ദ്ര സർക്കാർ. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ശത്രുരാജ്യങ്ങളുടെ സൈനിക കപ്പലുകൾ ഹോർമുസിലൂടെ കടത്തിവിടില്ലെന്ന് ഇറാൻ. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം അല്പസമയത്തിനകം. ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. വാർത്തകൾ വിശദമായി. രണ്ട് ദിവസത്തെ നെതർലാൻഡ്സ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുൻപ് സ്വീഡനിലെത്തി. ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിലുള്ള സൌഹൃദം കൂടുതൽ ശക്തമാക്കുന്നതിനും ഉഭയകക്ഷി ബന്ധത്തിന്റെ ആക്കം കൂട്ടുന്നതിനും സന്ദർശനം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഡച്ച് പ്രധാനമന്ത്രി റോബ് യെറ്റനുമായി പ്രധാനമന്ത്രി നടത്തിയ ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രതിരോധം, നിർണായക ധാതുക്കൾ തുടങ്ങിയവ സംബന്ധിച്ച 17 കരാറുകളിൽ ഒപ്പുവച്ചിരുന്നു. സ്വീഡൻ സന്ദർശനവേളയിൽ സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൽഫ് ക്രിസ്റ്റേഴ്സണുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന പ്രധാനമന്ത്രി യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെയും അഭിസംബോധന ചെയ്യും. കേരളത്തിൽ യുഡിഎഫ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശൻ ഉൾപ്പെടെ 21 പേരടങ്ങിയ മന്ത്രിസഭയാണ് നാളെ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യുക. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മന്ത്രിമാരുടെ പട്ടിക നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ലോക്ഭവനിലെത്തി ഗവർണർക്ക് കൈമാറി. മന്ത്രിസ്ഥാനത്തെത്തുന്നവരുടെ പേരുകൾ ശ്രീ വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, എ പി അനിൽകുമാർ, പി സി വിഷ്ണുനാഥ്, ടി സിദ്ദിഖ്, ബിന്ദു കൃഷ്ണ, കെ എ തുളസി, എം ലിജു, റോജി എം ജോൺ, ഒ ജെ ജനീഷ് എന്നിവരാണ് കോൺഗ്രസിൽ നിന്നുള്ള മന്ത്രിമാർ. പി കെ കുഞ്ഞാലിക്കുട്ടി, പി കെ ബഷീർ, എൻ ഷംസുദ്ദീൻ, കെ എം ഷാജി, വി ഇ അബ്ദുൽ ഗഫൂർ എന്നിവരാണ് മുസ്ലിം ലീഗിൽ നിന്ന് മന്ത്രിസ്ഥാനത്തെത്തുന്നത്. ഷിബു ബേബി ജോൺ, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, സി പി ജോൺ എന്നിവർ ഘടകകക്ഷികളിൽ നിന്ന് മന്ത്രിസഭയിലുണ്ടാകും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറും ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറുമാകും. ചീഫ് വിപ്പിനെ കേരള കോൺഗ്രസ് പ്രഖ്യാപിക്കുമെന്നും ശ്രീ വി ഡി സതീശൻ അറിയിച്ചു. മന്ത്രിമാരുടെ വകുപ്പുകൾ നാളെ ഗവർണറെ അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിർമ്മിത ബുദ്ധി, ഡീപ് ടെക് എന്നിവ ഭാവി സമ്പദ്വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങളാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ മില്യൺ മൈൻഡ്സ് ടെക് പാർക്ക് ഫേസ് 1, ഗെമി സിറ്റി ക്യാമ്പസ് എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
1: आने वाले 25 साल में जो सेक्टर विश्व की अर्थनीति को, विश्व के अर्थतंत्र को दिशा देंगे, वो सभी क्षेत्र में आज भारत फाउंडर बनकर अपनी मजबूत उपस्थिति को दर्ज करा रहा है. एआई और डीप टेक के जो भविष्य है, इसके लिए इसके जैसे टेक पार्क बहुत बड़ा काम भी करेंगे और इसको आगे भी बढ़ाएंगे.
0: രണ്ട് ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന്റെ ഭാഗമായി ഗാന്ധിനഗറിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിന്റെ ഇന്നോവേഷൻ ആന്റ് ഇൻക്യുബേഷൻ സെന്ററും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിനഗർ ജില്ലാ സഹകരണ പാൽ ഉൽപാദക യൂണിയൻ ലിമിറ്റഡിന്റെ 5 ലക്ഷം ലിറ്റർ ശേഷിയുള്ള പ്ലാന്റും കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ വൈദ്യുതി ആവശ്യകതയുടെ ഏകദേശം 33% പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിലൂടെയാണ് നിറവേറ്റുന്നതെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഒരു ദിവസം 256.4 GW എന്ന റെക്കോർഡ് വൈദ്യുതി ആവശ്യകത ഇന്ത്യ വിജയകരമായി കൈകാര്യം ചെയ്തതായി ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ വൈദ്യുതി അടിസ്ഥാന സൌകര്യങ്ങൾ കൂടുതൽ ശക്തവും ഭാവിയിലേക്ക് സുസജ്ജവുമാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. സിബിഎസ്ഇ 12-ാം ക്ലാസ് പരീക്ഷകളിലെ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം മൂല്യനിർണയ പ്രക്രിയയിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കിയതായി കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ സിബിഎസ്ഇ 12-ാം ക്ലാസ് ഫലങ്ങളെക്കുറിച്ച് ഉയർന്ന ആശങ്കകൾക്ക് മറുപടി നൽകവെ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി സഞ്ജീവ് കുമാർ അറിയിച്ചതാണ് ഇക്കാര്യം. ഒഎസ്എം ആദ്യമായി 2014 അവതരിപ്പിച്ചതാണെന്നും നിരവധി സർവകലാശാലകളും അന്താരാഷ്ട്ര ബോർഡുകളും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നതായും ശ്രീ സഞ്ജീവ് കുമാർ പറഞ്ഞു. ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിലൂടെ ഏകദേശം 98 ലക്ഷം ഉത്തരപേപ്പറുകളുടെ ഡിജിറ്റൽ മൂല്യനിർണയം നടത്തിയതായും അദ്ദേഹം അറിയിച്ചു. തിരുവനന്തപുരം ന്യൂഡൽഹി രാജധാനി എക്സ്പ്രസിന്റെ കോച്ചുകളിൽ തീപിടുത്തമുണ്ടായ സംഭവത്തിൽ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ട് റെയിൽവേ മന്ത്രാലയം. ഇന്ന് പുലർച്ചെ 5:15 കോട്ട ഡിവിഷനിലെ നാഗ്ഡയ്ക്ക് സമീപമാണ് ഒരു ഗാർഡ് കോച്ചിലും AC 3-ടയർ കോച്ചിലും തീപിടുത്തമുണ്ടായത്. അപകടത്തിൽ യാത്രക്കാർക്കാർക്കും പരിക്കില്ല. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആഗോള എണ്ണ ഊർജ്ജ വ്യാപാരത്തിൽ നിർണായകമായ ഹോർമുസ് കടലിടുക്കിലൂടെ ശത്രു രാജ്യങ്ങളുടെ സൈനിക കപ്പലുകൾ കടന്നുപോകാൻ അനുവദിക്കില്ലെന്ന് ഇറാൻ. പാതയിലൂടെയുള്ള ഗതാഗതം നിയന്ത്രിക്കുന്നതിന് ഏർപ്പെടുത്തിയ സംവിധാനം പ്രയോജനപ്പെടുത്താൻ ഇറാനുമായി സഹകരിക്കുന്ന രാജ്യങ്ങളുടെ വാണിജ്യ കപ്പലുകളെ മാത്രമേ അനുവദിക്കൂ എന്ന് ഇറാൻ പാർലമെന്റിന്റെ സുരക്ഷാ സമിതി തലവൻ ഇബ്രാഹിം അസീസി പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം ആണവായുധങ്ങൾ കൈവശം വയ്ക്കാൻ ഇറാനെ അനുവദിക്കില്ലെന്നും ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം സുഗമമായി നടക്കണമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചൈന സന്ദർശനവേളയിൽ അമേരിക്കയും ചൈനയും ധാരണയായിരുന്നു. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ജീവനക്കാരെ ലക്ഷ്യമിടുന്നതും ഗതാഗത സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നതും ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് UNലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക കൌൺസിലിന്റെ പ്രത്യേക യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
3: Targeting of commercial shipping, endangering civilian crew, impeding freedom of navigation in the Strait of Hormuz are unacceptable. International law in this regard must be fully respected. Open and predictable trade flows must be preserved and fragmentation avoided. Coordinated efforts are needed to stabilize energy markets and support countries facing external and fiscal pressures. Strengthening multilateral financial support mechanisms will also be critical in this regard.
0: IPL ക്രിക്കറ്റിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 23 റൺ വിജയം. രണ്ടാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ചൈനയിൽ നടക്കുന്ന ബാവോജി ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ ശ്രിയാൻഷി വാലിഷെട്ടിക്ക് വെള്ളി മെഡൽ. ചൈനീസ് താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് ശ്രിയാൻഷി തോൽപ്പിച്ചത്. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ പുതുതായി ആരംഭിച്ച ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയ സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം നേരത്തെ മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥരുടെയും വ്യവസായികളുടെയും അഭ്യർത്ഥനകൾ പരിഗണിച്ചാണ് ഈ വർഷം മുതൽ ഹ്രസ്വകാല ഹജ്ജ് പാക്കേജ് ആദ്യമായി അവതരിപ്പിച്ചത്. അബുദാബിയിലെ ബരാക ആണവ നിലയത്തിന് സമീപം ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടുത്തം. പ്ലാന്റിന് പുറത്തുള്ള ജനറേറ്ററിലാണ് തീപിടുത്തമുണ്ടായത്. ആർക്കും പരിക്കില്ലെന്നും പ്ലാന്റിന്റെ പ്രവർത്തനങ്ങളെയോ സുരക്ഷാ സംവിധാനങ്ങളെയോ തീപിടുത്തം ബാധിച്ചില്ലെന്നും അധികൃതർ അറിയിച്ചു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ എവറസ്റ്റ് 32-ാം തവണയും വിജയകരമായി കീഴടക്കി നേപ്പാളി പർവ്വതാരോഹകൻ കാമി റീത്ത ഷെർപ്പ പുതിയ ചരിത്രം കുറിച്ചു. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ സ്വന്തം ലോക റെക്കോർഡാണ് ഈ 56-കാരൻ തിരുത്തിക്കുറിച്ചത്. ഇതോടൊപ്പം മൌണ്ടൻ ക്യൂയിൻ എന്നറിയപ്പെടുന്ന ലെക്പ ഷെർപ്പയും 11-ാം തവണ എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യ നേപ്പാളി വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഡൊമിനിക്കയിലെ തദ്ദേശീയ ജനവിഭാഗമായ കലിനാഗോ സമൂഹത്തിന്റെ വികസനത്തിന് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ. UNDP പങ്കാളിത്തത്തിലൂടെ കലിനാഗോ ജനതയെ സഹായിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യ സഹമന്ത്രി പബിത്ര മാർഗരിറ്റ അറിയിച്ചു. കലിനാഗോ പ്രദേശം സന്ദർശിച്ച ശേഷം സാമൂഹ്യ

0: മാധ്യമത്തിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പ്രധാന വാർത്തകൾ വീണ്ടും. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ 20 അംഗങ്ങൾ. നിർമ്മിത ബുദ്ധി, ഡീപ് ടെക് എന്നിവ ഭാവി സമ്പദ്വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങളാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സിബിഎസ്ഇ 12-ാം ക്ലാസ് പരീക്ഷകളിലെ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം മൂല്യനിർണയ പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കിയതായി കേന്ദ്ര സർക്കാർ. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ശത്രുരാജ്യങ്ങളുടെ സൈനിക കപ്പലുകൾ ഹോർമൂസിലൂടെ കടത്തിവിടില്ലെന്ന് ഇറാൻ. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: യുവവാണി.

0: കൂട്ടുകാർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് യുവവാണിയിൽ നമ്മുടെ അതിഥി ഡോക്ടർ ജീമോൻ പന്യാമാക്കരാണ്. അദ്ദേഹവുമായി യുവാക്കളിലെ ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ലക്ഷ്മി എസ് ദേവി നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: യുവാക്കളിലെ ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് സംസാരിക്കുവാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ ജീമോൻ പന്യാമാക്കലാണ്. നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം
1: ഡോക്ടർ. പൊതുവിൽ നാം ഇപ്പോൾ കേട്ടുവരാറുള്ള ഒരു പദമാണ് ജീവിതശൈലി രോഗങ്ങൾ. ഏതൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഈ ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടുന്നത്?
2: ജീവിതശൈലി രോഗങ്ങൾ എന്ന് നാം പൊതുവായി പറയുമ്പോൾ ഏറ്റവും പ്രധാനമായും അതിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ, ഇവയാണ് പ്രധാനമായും ഉൾപ്പെടുന്നത്. എന്നാൽ അത് മാത്രമല്ല ജീവിതശൈലി രോഗങ്ങൾ. നമ്മുടെ ജീവിത രീതികൾ കൊണ്ട് നമുക്ക് വരാൻ ചാൻസ് കൂടുതലായി വരുന്ന എല്ലാ രോഗങ്ങളെയും പൊതുവായി ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയാം. എങ്കിലും ഞാൻ ഈ പറഞ്ഞ ഈ മൂന്ന് രോഗങ്ങളാണ് ഏറ്റവും പ്രധാനമായും കാണപ്പെടുന്നത്. അതുകൊണ്ട് ഈ രോഗങ്ങളെയാണ് പൊതുവായി ജീവിതശൈലി രോഗങ്ങൾ എന്നറിയപ്പെടുന്നത്.
1: ഇന്നത്തെ യുവതലമുറയിൽ ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ ധാരാളമായി കണ്ടുവരുന്നുണ്ട്. എന്താവാം അതിന്റെ കാരണം?
2: നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ വളരെ വ്യക്തമാണ് നമ്മുടെ ജീവിതശൈലി കൊണ്ട് വരുന്ന രോഗങ്ങളെയാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള രോഗങ്ങൾ നമ്മുടെ ചെറുപ്പക്കാരിൽ വരാനുള്ള സാധ്യത നമ്മുടെ പ്രത്യേകിച്ച് ഇന്ത്യയിലും കേരളത്തിലും കൂടിക്കൊണ്ടുവരികയാണ്. അതിന് പ്രധാനമായും കാരണം എന്ന് പറയുന്നത് നാലോ അഞ്ചോ ജീവിതശൈലികൾ കാരണമാണ്. അവ നമ്മുടെ ആഹാരക്രമത്തിലുള്ള വ്യത്യാസങ്ങളായിരിക്കാം, വ്യായാമത്തിലുള്ള കുറവായിരിക്കാം, പുകയില പോലെയുള്ള പദാർത്ഥങ്ങളുടെ കൂടുതലായിട്ടുള്ള ഉപയോഗമായിരിക്കാം, ആൽക്കഹോൾ അല്ലെങ്കിൽ മദ്യപാനത്തിന്റെ കൂടുതലായിട്ടുള്ള ഉപയോഗമായിരിക്കാം. ഇപ്പോൾ പുതുതായി നമ്മൾ പറയുന്നത് മതിയായ ഉറക്കം വരാത്തതും മതിയായ ഉറക്കം കിട്ടാത്തതും അതിനൊരു കാരണമായിരിക്കാം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ വളരെ നേരത്തെ തന്നെ, വളരെ ചെറുപ്പത്തിലെ തന്നെ നമ്മൾക്ക് ശീലമാകുന്നു. അതിനാലാണ് വളരെ നേരത്തെ ഇത് സംഭവിക്കുന്നതുകൊണ്ടാണ് വളരെ നേരത്തെ തന്നെ നമ്മുടെ യുവതലമുറകളിൽ വരെ ഇത്തരം അസുഖങ്ങൾ വരാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം. വേറെ കാരണങ്ങളില്ല എന്നല്ല, പക്ഷെ ഈ കാരണങ്ങളാണ് പ്രധാനമായും നമുക്കായി കണ്ടുവരുന്നത്. ഇത് ഒന്നിൽ കൂടുതൽ ഘടകങ്ങൾ നമ്മൾക്കുണ്ടാകുമ്പോൾ ജീവിതശൈലി രോഗങ്ങൾ വരാനുള്ള ചാൻസ് കൂടി വരികയാണ്. അത് കുറെ നാളത്തേക്ക് നമ്മൾ ഇതിന്റെ ഉപയോഗം കണ്ടിന്യൂ ചെയ്യുന്നത് വഴി നമുക്കിത് വീണ്ടും കൂടുതൽ ഇതിന്റെ ചാൻസ് വളരെ വർദ്ധിച്ചു വരുന്നു.
1: നമ്മളിപ്പോ പറഞ്ഞ കാരണങ്ങളായ ഭക്ഷണരീതി, വ്യായാമം, അവയിൽ ആദ്യം ഭക്ഷണരീതിയെ കുറിച്ച് ചോദിക്കാം. എന്ത്, എങ്ങനെ, എപ്പോൾ കഴിക്കുന്നതാണ് ഇത്തരത്തിലുള്ള രോഗങ്ങൾ പ്രതിരോധിക്കാൻ സഹായിക്കുന്നത്?
2: നമ്മുടെ ജീവിതത്തിന്റെ ആസ്വദിക്കുന്നത് തന്നെ ഭക്ഷണം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. എല്ലാ ഭക്ഷണത്തെയും മാറ്റിവെക്കുക എന്നുള്ളതല്ല ആരോഗ്യകരമായ ഭക്ഷണ രീതി ശീലിക്കുക എന്ന് പറയുന്നത്. നമ്മൾ ആഹാര രീതി റെഗുലറായിട്ട് ഒരു ദിവസം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്, നമ്മളെ പ്രാതൽ കഴിക്കുന്നത് 7 മണിക്കാണെന്നുണ്ടെങ്കിൽ അത് എല്ലാ ദിവസവും 7 മണിക്ക് തന്നെ കഴിക്കുക. ഉച്ചയ്ക്കത്തെ ഭക്ഷണവും അതേ സമയത്ത് തന്നെ, എല്ലാ ദിവസവും കഴിക്കുന്ന അതേ സമയത്ത് തന്നെ കഴിക്കാൻ ശ്രമിക്കുക. ഈ ഭക്ഷണ ക്രമത്തിനുള്ള ഈ ഗ്യാപ്പ് അത് റെഗുലറായിട്ട് ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ വൈകുന്നേരം ഭക്ഷണം കഴിക്കുന്ന രീതി. പിന്നെയുള്ള ആഹാരക്രമത്തിൽ നമുക്ക് വരുത്തേണ്ട മാറ്റം എന്ന് പറയുന്നത് നമുക്ക് മിതമായ ആഹാരം മാത്രമേ ആവശ്യമുള്ളൂ. ഒരു പരിധിയിൽ കൂടുതൽ ആഹാരം നമ്മൾ കഴിക്കുന്നത് വഴി നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതൽ ഊർജ തരുന്ന പദാർത്ഥങ്ങൾ കഴിക്കുന്ന വഴി അത് ചെലവാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യും. നമ്മളിപ്പോൾ കേരളത്തിൽ ജീവിക്കുന്ന

0: ഒരാളുടെ ആഹാരരീതി നോക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ട ആഹാരത്തെക്കാളും ആവശ്യത്തിന് ആഹാരത്തെക്കാളും കൂടുതൽ ആഹാരം അവർ കഴിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ മിതമായ ആഹാര രീതി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒന്നും നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടില്ല, നമ്മൾ മിതമായ ആഹാര രീതി പാലിക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കൂടുതൽ ആഹാരം കഴിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുവരുന്നത്. അത് നമുക്ക് ആ പ്രവണത കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കഴിക്കുന്ന ആഹാരത്തിന്റെ ഒരു പങ്ക് മാറ്റിവെക്കുക, അത് കഴിക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ പിന്നീട് കഴിക്കുക, അല്ലെങ്കിൽ അത് വേറെ ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പൊ അങ്ങനെ നമ്മുടെ മിതമായ ആഹാര രീതി പാലിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ആഹാരക്രമത്തിലേക്ക് വരാൻ പറ്റും. പക്ഷെ എന്ത് കഴിക്കണം? അപ്പൊ എന്ത് കഴിക്കണം? നമ്മളുടെ കേരളീയരായ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മളുടെ ഫുഡ് കഴിക്കുന്നത് അരിയാഹാരമാണ്. ആ അരിയാഹാരം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പം അരിയാഹാരം കഴിക്കുന്നതിന്റെ അളവ് കുറയ്ക്കുവാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രധാനമായും ഊർജം ലഭിക്കുന്ന അന്നജത്തിന്റെ ഭാഗമായി കഴിക്കുന്ന അരിയാഹാരത്തിൽ നിന്ന് ലഭിക്കുന്ന ഊർജത്തിന്റെ അളവ് കുറയ്ക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ദിവസം കിട്ടുന്ന ടോട്ടൽ ഊർജത്തിന്റെ അളവും കുറയ്ക്കാൻ നമുക്ക് കഴിയും. പിന്നീട് നമുക്ക് പറയുന്നു അന്നജാഹാരം മാത്രമല്ല, നമുക്ക് കൂടുതൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കണം. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും പൊതുവേ നമ്മുടെ സമൂഹത്തിൽ കഴിക്കുന്ന അളവ് വളരെ കുറവാണ്. ആ അളവ് കൂടുതൽ ക്വാണ്ടിറ്റി കഴിക്കുക. അപ്പം നമ്മൾ ഈ മാറ്റി വയ്ക്കുന്ന ഭാഗം അത് പച്ചക്കറികൾക്കും പഴവർഗ്ഗങ്ങൾക്കും ഉപയോഗിക്കാനായിട്ട് നീക്കിവെക്കുകയാണെങ്കിൽ, അത് എല്ലാ ദിവസവും ക്രമമായി നമ്മുടെ ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെതായ അഡ്വാൻറ്റേജ് ഉണ്ടാകും, ബെനിഫിറ്റ്സ് ഉണ്ടാകും. പക്ഷെ ചില ആൾക്കാർ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അല്ലെങ്കിൽ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ രാവിലെ ഞാൻ 2 ഗ്ലാസ് ജ്യൂസ് കുടിക്കുന്നുണ്ട്, അതുപോരെ പച്ചക്കറികൾക്കും പഴവർഗ്ഗങ്ങൾക്കും പകരമായി എന്ന് ചോദിക്കുന്നവരുണ്ടാകും. നമ്മൾ ഒരു പഴം അതേപോലെ കഴിക്കുന്നതും ജ്യൂസായി കഴിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് നമ്മൾ ഷുഗർ ചിലപ്പം പഞ്ചസാര കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ടാവാം, അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഊർജം ലഭിക്കുന്ന കാലറി കൂടുതൽ ലഭിക്കുന്നു. ഫൈബർ പോലുള്ള നാര് പോലുള്ള പദാർത്ഥങ്ങൾ നമ്മൾ ഈ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ സെപ്പറേറ്റഡ് ആവുന്നു. അപ്പൊ അതിൽ നിന്ന് ലഭിക്കുന്ന ബലം നമ്മൾക്ക് ലഭിക്കാതെയും വരുന്നു. അപ്പൊ നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും കൂടുതൽ കഴിക്കണം. അത് മുഴുവനായി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുക്ക് ചെയ്യാതെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആ കുക്ക് ചെയ്യുന്നതാണെങ്കിലും നമ്മൾ പ്രഷർ കുക്കർ പോലെയുള്ള പാത്രങ്ങൾ ഉപയോഗിച്ച് കുക്ക് ചെയ്യാതെ സാധാരണ കുക്കിംഗിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസും അതിലടങ്ങിയിരിക്കുന്ന ധാതുക്കളും നമ്മൾക്ക് നഷ്ടപ്പെടാതെ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പം പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും കൂട്ടണം, അന്നജത്തിന്റെ അളവ് കുറയ്ക്കണം. പിന്നീട് വരുന്ന ഒരു പ്രധാന പ്രശ്നം കൊഴുപ്പാണ്. ഈ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായ ഒരു കാര്യമാണ്. നമ്മുടെ എല്ലാ സെല്ലുകളും നമ്മുടെ എല്ലാ കോശങ്ങളെയും അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഈ കൊഴുപ്പ് ആവശ്യമാണ്. പക്ഷെ ആ കൊഴുപ്പിന്റെ ആവശ്യം എന്ന് പറയുന്നത് ഒരു ചെറിയ അളവിൽ മാത്രമേ ആവശ്യമുള്ളൂ. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന എണ്ണ ഉപയോഗിക്കുന്നത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് നമ്മളൊരു 2 സ്പൂൺ എണ്ണ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാത്രം മതി നമ്മൾക്ക് ആവശ്യത്തിനുള്ള കൊഴുപ്പ് എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന എല്ലാ പദാർത്ഥങ്ങളിലുള്ള കൊഴുപ്പ് കൂട്ടി നോക്കുകയാണെങ്കിൽ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ഒരുപാട് നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അന്നജത്തിന്റെ അളവ് കുറയ്ക്കണം, പഴങ്ങളും പച്ചക്കറികളും കൂടുതൽ കഴിക്കണം, നമ്മൾ ഓയിൽ കഴിക്കുന്നത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് നമ്മുടെ വീടുകളിൽ എല്ലാവരും കൂടി ഒരുമിച്ചായിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തെങ്കിൽ മാത്രമേ ഈ ആഹാരക്രമത്തിൽ മാറ്റം വരുത്താൻ പറ്റുകയുള്ളൂ.
1: ഓക്കെ ഡോക്ടർ, ആഹാരത്തിൽ നിന്നും നമ്മുടെ ശരീരത്തിൽ അധികമായി സംഭരിക്കപ്പെടുന്ന ഊർജം, നമ്മൾ അധികം ഭക്ഷണം കഴിക്കുന്ന ദിവസം അധികം വ്യായാമം ചെയ്താൽ അങ്ങനെ ഒരു രീതി കണ്ടുവരാറുണ്ട്, അത് ഫലപ്രദമാണോ?
0: വ്യായാമത്തിലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ആഹാരക്രമ രീതിയിലുള്ള ഒരു ചിട്ട വ്യായാമത്തിലും ആവശ്യമാണ്. ഒരു ദിവസം മാത്രം വ്യായാമം കൂട്ടുന്നത് കൊണ്ട് ഈ പറഞ്ഞതുപോലെ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ നിന്നുള്ള ഊർജം ചെലവഴിക്കാൻ നമുക്ക് സാധിക്കും. പക്ഷേ വ്യായാമത്തിൽ നിന്നുള്ള ശരിയായ ഫലങ്ങൾ നമ്മൾക്ക് നേടണമെന്നെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചിട്ടയുടെ ഭാഗമാക്കി മാറ്റണം. ആ ദിനചര്യയുടെ ഭാഗമായി മാറ്റുക എന്ന് പറയുന്നത് പറയാൻ വളരെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ പ്രാവർത്തികമാക്കാൻ പലപ്പോഴും നമ്മുടെ ആൾക്കാർക്ക് ബുദ്ധിമുട്ട് നേടുന്ന ഒരു കാര്യമാണ്. ഈ വ്യായാമ മുറകൾ ശീലിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഉള്ള ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യണം എന്നുള്ള ഒരു മിഥ്യാധാരണ ആൾക്കാരുടെ മനസ്സിലുണ്ട്. അത് മാത്രമല്ല വ്യായാമ മുറകൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ദിവസം ഒരു 45 മിനിറ്റ് എങ്കിലും നടക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, ദിവസവും നമ്മുടെ ദിനചര്യയുടെ ഭാഗമാക്കി മാറ്റാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. അത് നമ്മൾ ഒറ്റയ്ക്ക് ശ്രമിക്കുകയാണെങ്കിൽ പലപ്പോഴും കഴിയാത്ത ഒരു കാര്യമാണ് ഈ വ്യായാമം എന്ന് പറയുന്നത്. അതിന് നമുക്ക് ചിലപ്പം പങ്കാളികൾ വേണ്ടിവരും, കൂട്ടുകാർ വേണ്ടിവരും. പക്ഷെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം സ്പോർട്സിന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഗെയിംസിന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ചില സമയം കഴിയുമ്പോൾ അവരത് നിർത്തും, ആ ശീലം. അത് നിർത്താതെ അവർ ശീലിച്ചു

0: ആ ദിനചര്യയുടെ ഭാഗമാക്കി കൊണ്ടുപോകാൻ കഴിയുന്ന വ്യായാമ മുറകൾ ശീലിക്കുന്നത് വഴി ഒരുപാട് ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടാകും. ഇപ്പം നമ്മൾ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന ഒരുപാട് യുവതി യുവാക്കന്മാരുണ്ട്. അവരുടെയൊക്കെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് പുറത്തുപോയി ഈ വ്യായാമ മുറകളിൽ ഏർപ്പെടാൻ അവർക്ക് പലപ്പോഴും മടിയാണ്, പേടിയാണ്, അവർക്ക് അവരുടേതായ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ അവരുടെ ഹോസ്റ്റൽ ജീവിതത്തോടനുബന്ധിച്ച് തന്നെ അവർക്ക് വ്യായാമ മുറകളിൽ ഏർപ്പെടാൻ കഴിയും. പക്ഷെ നമ്മൾ സ്കിപ്പിംഗ് ശീലിക്കുവാണെന്നുണ്ടെങ്കിൽ, നമ്മൾ റെഗുലറായിട്ട് സ്കിപ്പ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഹോസ്റ്റൽ മുറിയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ വരാന്ത ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ അതുപോലുള്ള വ്യായാമ മുറകളും വളരെ അത്യാവശ്യമാണ്. പക്ഷേ ഏതുതരം വ്യായാമ മുറകൾ ശീലിച്ചാലും അത് നമ്മുടെ ദിനചര്യയുടെ ഭാഗമാക്കി മാറ്റാനും എല്ലാ ദിവസവും കുറച്ച് സമയം അതിനു വേണ്ടിയിട്ട് ചെലവഴിക്കാനും നമ്മൾ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്.
1: ഓക്കെ ഡോക്ടർ, വ്യായാമം ദിനചര്യയുടെ ഭാഗമാകണം എന്ന് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു. ഏതാണ് ശരിക്കും വ്യായാമം ചെയ്യാൻ അനുയോജ്യമായ സമയം? അതിരാവിലെയാണോ, രാത്രി ഭക്ഷണത്തിന് ശേഷമാണോ?
0: ഇപ്പോഴത്തെ പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് അങ്ങനെ പ്രത്യേകം സമയം നമ്മൾ വ്യായാമ മുറകൾക്കായിട്ട് മാറ്റിവെക്കേണ്ടതില്ല എന്നുള്ളതാണ്. നമ്മൾ ഒരു ദിവസം ചെയ്യുന്ന ആകെയുള്ള വ്യായാമത്തിന്റെ അളവാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പുതിയ പഠനങ്ങൾ പറയുന്നത്. അത് രാവിലെ ചെയ്തതോ ഉച്ചയ്ക്ക് ചെയ്തതോ വൈകുന്നേരം ചെയ്തതോ രാത്രി ചെയ്തതോ എന്ന വ്യത്യാസമില്ല. എത്രത്തോളം വ്യായാമം നമുക്ക് കൂട്ടാൻ പറ്റുന്നതോ അത്രത്തോളം നമുക്ക് ഉപകാരപ്രദമാണെന്നാണ് നമ്മളുടെ പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. പക്ഷേ ഞാനിത് പറഞ്ഞെങ്കിലും ചില സമയങ്ങൾ നമ്മൾക്ക് വ്യായാമ മുറകളിൽ ഏർപ്പെടാൻ നമുക്ക് ശാരീരികമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഇപ്പം ഉദാഹരണമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക്, നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഉച്ചയ്ക്ക് വ്യായാമത്തിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞത് പലർക്കും ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷേ അതിരാവിലെ വ്യായാമത്തിനിറങ്ങുന്നവര്, പ്രത്യേകിച്ച് നമ്മൾ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് വ്യായാമത്തിനിറങ്ങുന്നത് കൊണ്ട് ഈ വ്യായാമത്തിനേക്കാൾ ഉപരി വേറെ ചില അഡ്വാൻറ്റേജസും കൂടിയുണ്ട്. കാരണം നമ്മൾക്ക് നമ്മുടെ ശരീരത്തിന് ഏറ്റവും വേണ്ട ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. ആ വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നമ്മൾ സണ്ണിന് എക്സ്പോസ്ഡ് ആകുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഉദിച്ചു വരുന്ന സൂര്യനെ എക്സ്പോസ്ഡ് ആവുന്ന അവസ്ഥയിൽ നമുക്ക് ആരോഗ്യം, നമുക്ക് വ്യായാമ മുറകളിൽ ഏർപ്പെടുകയാണെങ്കിൽ വ്യായാമത്തിൽ നിന്നുള്ള ബലവും ലഭിക്കും, അതിനോടൊപ്പം തന്നെ നമ്മൾക്ക് ഈ വൈറ്റമിൻ ഡിയുടെ കുറവ് നിന്നുള്ള പരിഹാരവുമാകും. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ പൊതുവായി കണ്ടുവരുന്ന, ഇപ്പം നമ്മൾ ഈവൻ നമ്മുടെ യുവതി യുവാക്കളെ നോക്കുകയാണെങ്കിൽ, അവരുടെ വൈറ്റമിൻ ഡി നോക്കുകയാണെങ്കിൽ മിക്കവാറും ആൾക്കാരുടെ വൈറ്റമിൻ ഡി വളരെ കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് രാവിലെ ചെയ്യുന്ന വ്യായാമ മുറകളിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ഉപരിയായി നമുക്ക് വേറെ ചില അഡ്വാൻറ്റേജസും കിട്ടും. അതുകൊണ്ട് ആൾക്കാർ പൊതുവെ റെക്കമെൻഡ് ചെയ്യുന്നതാണ് സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് ആരോഗ്യ കാര്യങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത്. വൈകുന്നേരം, രാത്രിയിലെ ആരോഗ്യം, പ്രത്യേകിച്ച് നമ്മൾ രാത്രിയിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ആരോഗ്യം, അതിനെപ്പറ്റി ഇപ്പോൾ പറയുന്ന റിസർച്ച് പറയുന്നത് നമ്മൾ ആരോഗ്യ വ്യായാമ മുറകളിൽ ഏർപ്പെടുന്നത് കൊണ്ട് റെഗുലറായിട്ട് പാർട്ടായിട്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അതിന് ബുദ്ധിമുട്ടുകളില്ല, അതിന് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഒരു ദിവസം പെട്ടെന്ന് തീരുമാനിക്കുകയാണ്, ഇന്ന് ഞാൻ രാത്രി ഭക്ഷണം കഴിച്ച് ഞാനിന്ന് കുറെ നടക്കാൻ പോവുകയാണ് എന്ന് തീരുമാനിക്കുന്നത്, അത് ചിലപ്പോൾ നമ്മൾക്ക് ഗുണത്തേക്കാൾ ഉപരി ദോഷവും ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറയുന്നു. അതിന് വ്യക്തമായ പഠനങ്ങളൊന്നുമില്ല, പക്ഷെ അതുകൊണ്ട് വ്യക്തമായ ആധികാരികമായി എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ജനറൽ ആയിട്ട് നമുക്ക് തരാൻ പറ്റുന്ന ഒരു മെസ്സേജ് ഇതാണ്, നമ്മുടെ പൊതുവായിട്ടുള്ള വ്യായാമത്തിന് നമ്മൾ ചെലവഴിക്കുന്ന സമയം കൂട്ടുക. അത് എത്രത്തോളം നമുക്ക് കൂട്ടാൻ കഴിയുന്നു അത്രയും നല്ലതാണ്. അത് ഏതു തരം വ്യായാമ മുറകളും നമുക്ക് സ്വീകരിക്കാം. ഈ പറഞ്ഞതുപോലെ തന്നെ രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് പുറത്തു പോയി ചെയ്യുന്ന വ്യായാമ മുറകളിൽ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് വ്യായാമത്തിനേക്കാൾ ഉപരി അഡീഷണൽ അഡ്വാൻറ്റേജസും നമുക്ക് ലഭിക്കുന്നതാണ്.
1: ആരോഗ്യവാനായ ഒരാളിൽ മേൽപ്പറഞ്ഞ ജീവിതശൈലി രോഗങ്ങൾ പ്രകടിപ്പിക്കുന്ന പ്രാരംഭ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും?
0: നമുക്ക് ഉള്ള ഒരു മിഥ്യാധാരണയാണിത്. ഈ ലക്ഷണങ്ങൾ വരുന്നത് വരെ നമ്മൾ ആരോഗ്യവാനായിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത്. നമ്മൾ ആരോഗ്യവാനായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ഈ രോഗലക്ഷണങ്ങൾ വരത്തില്ല. രോഗലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞിട്ട് ആരോഗ്യത്തെപ്പറ്റി ചിന്തിക്കുന്നത് പലപ്പോഴും കതിരയിൽ വളം വെക്കുന്നത് പോലെയാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അത് നമ്മുടെ ദിനചര്യയുടെ ഭാഗമായി നമ്മൾ ജനിക്കുന്നത് മുതൽ തന്നെ, അപ്പം ആ ജനിച്ചു കഴിയുമ്പോൾ മുതൽ തന്നെ നമ്മുടെ ആഹാര രീതിയും നമ്മുടെ വ്യായാമ മുറകളും നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും എന്നുള്ള പൂർണ്ണമായ വിശ്വാസവും ആ വിശ്വാസത്തിൽ നിന്ന് ഉടലെടുത്ത ബോധ്യവും അതിനോടുള്ള ജീവിത രീതികളോടുള്ള താരതമ്യപ്പെടലും നമുക്ക് വളരെ അത്യാവശ്യമാണ്. അത് കുട്ടികളായിരിക്കുമ്പോഴും യുവാക്കളായിരിക്കുമ്പോഴും മുതിർന്നു വരുമ്പോഴും വളരെ അത്യാവശ്യമാണ്. രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് ഇനി ഞാൻ ആരോഗ്യവാനായി ശീലിക്കും എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് പലപ്പോഴും ഒരു ഒരു പൊട്ടത്തരം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും പലപ്പോഴും ഈ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി കഴിഞ്ഞെങ്കിൽ തന്നെ നമ്മൾ അത് ആരോഗ്യ രീതിയിലേക്ക് കടന്നു വരുന്നത് കൊണ്ടും പ്രയോജനമുണ്ട്. പക്ഷെ നേരത്തെ ശീലിക്കുന്ന പ്രയോജനത്തിന്റെ അത്രയും പ്രയോജനം നമുക്ക് ആ സമയത്ത് നമുക്ക് ലഭിക്കില്ല എന്നേ ഉള്ളൂ. അപ്പൊ ഇപ്പോൾ പറഞ്ഞത് ഏതൊക്കെ രോഗലക്ഷണങ്ങളാണ് എന്നുള്ളത്. നമ്മൾ ഈ പൊതുവായിട്ട് ഈ പിന്നെ പറയുമ്പോൾ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പലപ്പോഴും ഈ ജീവിതശൈലി രോഗങ്ങൾക്ക് ഏർലി വാർണിംഗ് സൈൻസ് നേരത്തെയുള്ള ലക്ഷണങ്ങൾ വളരെ കുറവാണ്. നമ്മൾക്ക് ഇങ്ങനെ ഉള്ള ഒരസുഖം വരുന്നുണ്ടോ എന്ന് നമ്മൾക്ക് ലക്ഷണങ്ങളിലൂടെ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ നമ്മൾ ഹൈപ്പർ ടെൻഷൻ, അതിരക്തസമ്മർദ്ദം എന്ന് പറയുന്നുണ്ടല്ലോ. ഈ അതിരക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്നുള്ള ആൾക്കാർ പലപ്പോഴും അവർക്ക് അതിരക്തസമ്മർദ്ദം ഉണ്ട് എന്ന് അറിയുന്നത് അവരുടെ ബ്ലഡ് പ്രഷർ വളരെ ഉയർന്നു നിൽക്കുന്ന അവസ്ഥയിൽ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലൈസേഷൻ അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ മാത്രമാണ് അവർ പലപ്പോഴും അറിയുന്നത്. നമുക്ക് സാധാരണയായിട്ടുണ്ടാകുന്ന തലവേദന ഉണ്ടാവാം, തലവേദന നമുക്ക് പല രീതികളിലുണ്ടാവാം, അതിരക്തസമ്മർദ്ദം കൊണ്ടാവണം നിർബന്ധമില്ല. പക്ഷെ പലപ്പോഴും നമ്മൾ അതുകൊണ്ട് അത്തരമുള്ള കോമൺ സിംറ്റംസിനെ നമ്മൾ അത് ഇഗ്നോർ ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മൾ അത് മാറ്റിവെക്കുന്നു. അത് ചിലപ്പോൾ ഇമ്പോർട്ടൻ്റും ആയിരിക്കത്തില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതിനെ എന്താ പറയുക, ഒരു ഒരു ഒരു ലക്ഷണമില്ലാതെയാണ് ചിലപ്പോൾ നമ്മൾ വളരെ വളരെ ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഹൈപ്പർ ടെൻഷനെ നമ്മൾ പൊതുവായിട്ട് പറയുന്നത് സൈലന്റ് കില്ലർ എന്നാണ്. അത് ഒരുപാട് നാൾ ഇവൻ ഇങ്ങനെ വളരെ വളരെ എന്താ പറയുക സൈലന്റ് ആയിട്ടിരിക്കും. പെട്ടെന്നൊരു ദിവസമായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് വളരെ ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടെന്ന്. നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, പലപ്പോഴും ആൾക്കാർ രോഗികൾ പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു. അന്ന് അഡ്മിറ്റ് ആവുന്ന ദിവസം മാത്രമാണ് അവർക്ക് അതിരക്തസമ്മർദ്ദമുള്ള ഒരു വ്യക്തി ആയിരുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ലക്ഷണങ്ങളെ നോക്കി നിന്ന് നമ്മൾ ആരോഗ്യ രീതി മാറ്റാം എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്നത് ഒരു നല്ല ഒരു ഒരു രീതിയല്ല. അത് നമ്മൾ ഈ ആരോഗ്യ രീതി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഏറ്റവും ഏർലിയസ്റ്റ് എത്രത്തോളം നേരത്തെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുമോ അത് നമ്മൾക്ക് ബലദായകമാണെന്നുള്ള ബോധ്യം നമ്മൾക്ക് വരണം. ആ ബോധ്യത്തിൽ നിന്നുള്ള ചേഞ്ചസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്.
1: ഡോക്ടർ ഇപ്പോൾ പറഞ്ഞതുപോലെ ലക്ഷണങ്ങൾ പ്രകടമാകുന്നതുവരെ ആരോഗ്യവാനാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും. അങ്ങനെയുള്ളപ്പോൾ എപ്പോഴാണ് അല്ലെങ്കിൽ ഏത് പ്രായത്തിലാണ് ഇത്തരത്തിലുള്ള രോഗങ്ങൾക്ക് സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത്?
0: അതിന് വ്യക്തമായ മറുപടി എന്ന് പറയുന്നത് നമ്മൾ ആരോഗ്യ പ്രവർത്തകരോട് പറയുന്ന ഒരു ഒരു ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്, ഒരാൾ അവരുടെ അടുത്തേക്ക് ഒരു ഒരു ആവശ്യത്തിനായി ചെല്ലുകയാണ്, അത് ഏത് ആവശ്യമായിക്കോട്ടെ, അവർക്ക് പനിയായിക്കോട്ടെ, അവർക്ക് ഛർദിലായിക്കോട്ടെ, എന്താവശ്യമായി ചെല്ലുന്ന ഒരു ഒരു രോഗിയുടെ ബ്ലഡ് പ്രഷർ രക്തസമ്മർദ്ദം നോക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആയിട്ട് കൊടുക്കുന്ന, അത് 20 വയസ്സുള്ളയാളാണെങ്കിലും 22 വയസ്സുള്ളയാളാണെങ്കിലും നോക്കണം. പക്ഷെ ചിലപ്പോൾ നമ്മൾക്ക് എന്താ പറയുക, നമ്മുടെ യുവത്വത്തിൽ നമ്മൾക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ആവശ്യം അല്ലെങ്കിൽ ഡോക്ടറെ പോകേണ്ട ഒരു ആവശ്യം തന്നെ ഉണ്ടായെന്ന് വരില്ല. അങ്ങനെയുള്ള ആൾക്കാരിൽ 20 വയസ്സിന് മുതിർന്ന ആൾക്കാരിൽ നമ്മളെ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചെക്ക് ചെയ്ത് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾക്ക് രക്തസമ്മർദ്ദം കൂടുതലുണ്ടോ അല്ലെങ്കിൽ രക്തത്തിൽ ഷുഗറിന്റെ അളവ് കൂടുതലുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എന്നാൽ എല്ലാ മാസവും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാ വർഷവും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പറയുന്നത് 2 വർഷത്തിലൊരിക്കലെങ്കിലും അല്ലെങ്കിൽ മിനിമം 3 വർഷത്തിലൊരിക്കലെങ്കിലും ആ പ്രായത്തിൽ, അതായത് ആരോഗ്യകരമായി ഇരിക്കുന്ന ഒരു വ്യക്തിയിൽ ആ പ്രായത്തിൽ 3 വർഷത്തിലൊരിക്കലെങ്കിലും നമ്മുടെ രക്തസമ്മർദ്ദത്തിന്റെ അളവും പഞ്ചസാരയുടെ അളവും രക്തത്തിലെ കൊഴുപ്പിന്റെ അളവും നോക്കുന്നത് വളരെ ഉപകാരകരമായിരിക്കും. കാരണം അതനുസരിച്ച് നമ്മുടെ ജീവിത രീതി മാറ്റാൻ നമ്മൾക്ക് ഒരു ഇൻഡിക്കേറ്ററായിട്ട് അത് നിലനിൽക്കുമെന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ നമ്മൾ മുതിർന്നു വരുന്നതോടും പ്രായം കൂടി വരുന്നതോടും അല്ലെങ്കിൽ 30 വയസ്സ് 35 വയസ്സ് കഴിയുമ്പോൾ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ഈ 2 വർഷവും 3 വർഷവും ചെക്ക് ചെയ്താൽ മാത്രം മതിയാവില്ല, ചിലപ്പോൾ എല്ലാ വർഷവും ഒരിക്കലെങ്കിലും രക്തസമ്മർദ്ദമുണ്ടോ അല്ലെങ്കിൽ ഷുഗർ കൂടുതലുണ്ടോ അല്ലെങ്കിൽ കൊഴുപ്പ് കൂടുതലുണ്ടോ എന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് നോക്കിയാൽ മാത്രം പോരാ, ഇത് നോക്കി ഇതിന്റെ അളവ് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു ജീവിത രീതിയിലേക്ക് കടന്നു വരാൻ അവര് പ്രാപ്തരായി കടന്നു വരാൻ അവർ ശ്രമിക്കണം. പക്ഷെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ പൊതുസമൂഹത്തിൽ ഉയർന്നു വരുന്ന ഒരു കാര്യം, ഇതൊക്കെ ഡോക്ടർമാർ വെറുതെ പറയുന്നതാണ്, അവർക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷുഗർ നോക്കണം അല്ലെങ്കിൽ കൊളസ്ട്രോളിന്റെ ലെവൽസ് നോക്കണം അല്ലെങ്കിൽ രക്തസമ്മർദ്ദം നോക്കണം എന്ന് പറയുന്നത്. അങ്ങനെ വന്നെങ്കിൽ മാത്രമല്ലേ കൂടുതൽ മരുന്നുകൾ ചെലവാകുകയുള്ളൂ എന്നാണ് ഒരു പൊതുവായി നിൽക്കുന്ന ഒരു ആർഗ്യുമെന്റ്. പക്ഷെ അതിനേക്കാൾ ഉപരിയായി ഈ പല ഇതേപോലെയുള്ള രക്തസമ്മർദ്ദവും കുറച്ച് കൂടുതലുള്ള രക്ത രക്തസമ്മർദ്ദവും കുറച്ച് കൂടുതലുള്ള കൊഴുപ്പും കുറച്ച് കൂടുതലുള്ള പഞ്ചസാരയുടെ അളവും എപ്പോഴും നമുക്ക് മരുന്നുകളുടെ ആവശ്യം വരില്ല. അപ്പൊ ആ മരുന്നുകളുടെ ആവശ്യം വരുന്നതിന് മുമ്പ് അതിനെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു ജീവിത രീതിയിലേക്ക് നമ്മൾ കടന്നു വരുന്നത് കൊണ്ട് ഈ മരുന്നുകളുടെ ഉപയോഗം തന്നെ നമുക്ക് മാറ്റിവെക്കാൻ നമുക്ക് കഴിഞ്ഞേക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മരുന്നുകൾ കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല ഈ സ്ക്രീനിങ് റെക്കമെൻഡ് ചെയ്യുന്നത്. ആ മരുന്നുകളുടെ ഉപയോഗം തന്നെ കുറയ്ക്കാനും ഭാവിയിൽ എത്രത്തോളം മരുന്ന് കഴിക്കുന്നുണ്ട് എത്ര എത്ര കാലത്തോളം മരുന്ന് കഴിക്കുന്നുണ്ട് എന്നുള്ളത് ആ പീരീഡ് വരെ കുറയ്ക്കാൻ ഈ നേരത്തെ ഇത് ഇത്തരം കാര്യങ്ങൾ അപകട ഘടകങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നതിലൂടെയും അതിനനുസരിച്ചുള്ള ഒരു ജീവിത രീതിയിലേക്ക് കടന്നു വരുന്നതിലൂടെയും സാധിക്കും. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം.
1: ഓക്കെ ഡോക്ടർ, ചിട്ടയായ വ്യായാമവും ആരോഗ്യപരമായ ഭക്ഷണ രീതിയും ഉൾപ്പെടെ നല്ല ജീവിതശൈലി പിന്തുടർന്നിട്ടും പലരിലും പ്രമേഹം, രക്താതി സമ്മർദ്ദം, കൊളസ്ട്രോൾ പോലുള്ള അസുഖങ്ങൾ കണ്ടുവരാറുണ്ട്. എന്താവാം അതിന്റെ കാരണം?
0: ഇതാണ് നമ്മുടെ സമൂഹത്തിലുള്ള ഒരു പൊതുവായിട്ടുള്ള മിഥ്യാധാരണ എന്ന് പറയുന്നത്. ഇപ്പം എൻ്റെ അടുത്ത് പല ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, അപ്പുറത്തെ വീട്ടിലെ ആളെ നോക്കൂ, അയാൾ 100 വയസ്സ് വരെ ജീവിച്ചു, 100 വയസ്സിൽ അയാൾ 15-ാം വയസ്സ് മുതൽ പുകയില ഉപയോഗിക്കുന്ന ആളായിരുന്നു, എന്നിട്ടും അയാൾ 100 വയസ്സ് വരെ ജീവിച്ചു, അയാൾക്ക് ക്യാൻസറും വന്നില്ല, അയാൾക്ക് ഹാർട്ട് അറ്റാക്കും വന്നില്ല. ഇതിന് പറയാനുള്ള മറുപടി ഇതാണ്, നമ്മൾ നമ്മുടെ റോഡുകളിൽ ശ്രദ്ധിക്കുക. നമ്മുടെ റോഡിൽ നല്ല വേഗതയിൽ വണ്ടി പോകുന്ന ഒരു റോഡിന്റെ നടുക്കൂടി നമ്മൾ റോഡ് ക്രോസ് ചെയ്യണം എന്ന് വിചാരിക്കും. ആ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താ സംഭവിക്കുന്നത്? നമുക്ക് അപകടം വരാനുള്ള ചാൻസ് കൂടുതലാണ്. എന്ന് വെച്ച് എല്ലാ സമയവും നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ അപകടം വരണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ വണ്ടികൾ വഴി മാറിപ്പോകും. അതുപോലെ ഒരു വഴി മാറിപ്പോയ ഒരു എക്സെപ്ഷനാണ് ആ ഈ പറയുന്ന 100 വയസ്സുള്ള വ്യക്തി. കാര്യം അതുപോലുള്ള ഒരുപാട് എക്സെപ്ഷൻസ് നമ്മുടെ സമൂഹത്തിലുണ്ട്. ചില ആൾക്കാർ ഇപ്പം എന്താ പറയുക, ഈ ജീവിത രീതി, നല്ല ജീവിത രീതി എന്ന് പറയുന്നത് ശീലിച്ച ആൾക്കാരിലും ഡയബറ്റീസും അതിശക്ത സമ്മർദ്ദമൊക്കെ വരാം, വരില്ല എന്ന് പറയണില്ല. പക്ഷേ അതിന് വരാനുള്ള സാധ്യത നമുക്ക് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ് എന്ന രീതിയിലുള്ളതാണ് നമ്മൾ റെക്കമെൻഡേഷൻ കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരാൾക്ക് ഇതെല്ലാം എൻജോയ് ചെയ്ത എല്ലാം ആസ്വദിച്ച ഒരാൾക്ക് ഇതൊന്നും വന്നില്ല, അതുകൊണ്ട് ഞാൻ അതെല്ലാം പിന്തുടരും എന്ന് പറയുന്നത് ഒരു ഒരു വെഡിത്തരമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.
1: വളരെ നല്ലൊരു ഉദാഹരണമായിരുന്നു ഡോക്ടർ. കോവിഡ് വന്നു പോയതിനു ശേഷം പലർക്കും, പ്രത്യേകിച്ച് യുവാക്കൾക്ക്, ഹൃദ്രോഗം പോലുള്ള അല്ലെങ്കിൽ പ്രമേഹം പോലുള്ള അസുഖങ്ങൾ കൂടുതലായി കണ്ടുവരുന്നതായി പൊതുവെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പഠനം നടന്നിട്ടുണ്ടോ? അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ?
0: ഇപ്പൊ കോവിഡ് എന്ന ഒരു മഹാമാരി നമ്മുടെ സമൂഹത്തില് ആദ്യമായിട്ടാണ് വരുന്നത്. അത് ലോകമെമ്പാടും പടർന്നു പിടിച്ച ഒരു മഹാമാരിയായി ഒരുപാട് ആൾക്കാരിൽ ഒരേ സമയത്ത് കോവിഡ് ബാധിതരായി നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ട ഒരവസ്ഥയിലൂടെയാണ് നാം കടന്നുപോയത്. ഇത് ആദ്യമായി വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കിതിനെ മുൻകൂട്ടി കാണാനോ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനോ നമുക്ക് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പഠനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഈ ജീവിതശൈലി രോഗങ്ങൾ പോലുള്ള അതിരക്തസമ്മർദ്ദമുള്ള അല്ലെങ്കിൽ പ്രമേഹമുള്ള പഞ്ചസാരയുടെ അളവ് കൂടുതലുള്ള വ്യക്തികളിൽ കോവിഡ് തന്നെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം കോവിഡ് വരാനുള്ള ഒരു ചാൻസാണ് ഇത്തരം അസുഖങ്ങൾ നമ്മൾ ഉണ്ടെന്നുള്ളത്. അത് മാത്രമല്ല, കോവിഡ് ഇത്തരം അസുഖങ്ങൾ ഇല്ലായിരുന്ന ആൾക്കാരിലും കോവിഡ് വന്നതിന് ശേഷം ഇത്തരം അസുഖങ്ങൾ കൂടുതൽ ആയി കാണുന്നു എന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്തരം അസുഖങ്ങളുടെ കാഠിന്യം അല്ലെങ്കിൽ അത് മൂർച്ഛിക്കുന്ന അവസ്ഥ കൂടുതലായി വരുന്നു എന്നുള്ളതും പഠനങ്ങളിലൂടെ പറയുന്നുണ്ട്. പക്ഷെ അതിന് നമുക്ക് ഇപ്പം കോവിഡിലുള്ള വേറൊരു ഇമ്പോർട്ടന്റ് ഫൈൻഡിങ്സ്, സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ അമേരിക്കയുടെ പഠനങ്ങൾ കൃത്യമായി വ്യക്തമാക്കുന്നത്, അമേരിക്കയിൽ കൃത്യമായ വ്യായാമ മുറകളിൽ ഏർപ്പെട്ട ആൾക്കാരിൽ കോവിഡ് വരാനുള്ള ചാൻസ് വളരെ കുറവായിരുന്നു. അഥവാ കോവിഡ് വന്നു എങ്കിൽ തന്നെ അത് വളരെ മിതമായ ഒരു അവസ്ഥയിലാണ് അവർക്ക് വന്നത്. അതിൽ നിന്ന് അവർക്ക് റിക്കവർ ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലായിരുന്നു. അങ്ങനെ റിക്കവർ ചെയ്ത ആൾക്കാരിൽ ഇതേപോലുള്ള കോംപ്ലിക്കേഷൻസ് വരാനുള്ള അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ് പോലുള്ള അവസ്ഥ വരാനുള്ള ചാൻസസും കുറവായിരുന്നു എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ അവിടെയും ഈ ജീവിതശൈലിക്ക് ഒരു ഒരു ഒരു ഒരു പ്രാധാന്യം വന്നിരിക്കുകയാണ്.
2: യുവാക്കളിലെ ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാർ ജേതാവും പൊതുജനാരോഗ്യ വിദഗ്ധനും ഡോക്ടർ ജിമോൻ പന്നിയാമാക്കലുമായി ലക്ഷ്മി എസ് ദേവി നടത്തിയ അഭിമുഖമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം.

0: ആകാശവാണി
1: നാട്ടുചിന്ത. നാട്ടുചിന്തയിൽ ഇന്ന് കോട്ടവട്ടം തങ്കപ്പനും സംഘവും അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ കേൾക്കാം.
2: കേക്കുതിമല

അന്നേരം ഞാൻ പറഞ്ഞ് കെട്ടിയ മാലനുണ്ടേ, അപ്പോഴേ ഞാൻ പറഞ്ഞ് പെണ്ണേ കെട്ടിയ മാലനുണ്ടേ.

കോട്ടവട്ടം തങ്കപ്പനും സംഘവും അവതരിപ്പിച്ച നാടൻ പാട്ടുകളാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ സുഭാഷ് വായവിള, ജ്യോതിലക്ഷ്മി കടമ്പനാട്, അപർണ പുനല്ലൂർ, സുജിലാൽ കടയ്ക്കാമൽ, ബിപിൻ പത്തനാപുരം, രതീഷ് മലനട, രാജീവ് നരിക്കൽ, പ്രതിഭ കോട്ടവട്ടം.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജനയെക്കുറിച്ച് കേൾക്കാം.
2: 2019 ഫെബ്രുവരിയിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ തൊഴിൽ മന്ത്രാലയം ആരംഭിച്ച ഒരു സാമൂഹിക ക്ഷേമ പദ്ധതിയാണ് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന. കുറഞ്ഞത് 18 വയസ്സ് മുതൽ പരമാവധി 40 വയസ്സുവരെ പ്രായമുള്ള അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായാണ് ഇത് നടപ്പിലാക്കുന്നത്. രാജ്യത്തെ 42 വിഭാഗങ്ങളിലായുള്ള അസംഘടിത തൊഴിലാളി വിഭാഗങ്ങളെയാണ് പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിൽ പ്രധാനമായും റിക്ഷാ വലിക്കുന്നവർ, ചുമട്ടു തൊഴിലാളികൾ, തെരുവു കച്ചവടക്കാർ, ഇഷ്ടികച്ചുളകളിൽ ജോലി ചെയ്യുന്നവർ, ചെരുപ്പ് തുന്നുന്നവർ, വീട്ടുജോലിക്കാർ, അലക്കുകാർ, കർഷക തൊഴിലാളികൾ, നിർമ്മാണ തൊഴിലാളികൾ, വീട് തൊഴിലാളികൾ, കൈത്തറി തൊഴിലാളികൾ, തുകൽ തൊഴിലാളികൾ, ഓഡിയോ വിഷ്വൽ തൊഴിലാളികൾ അല്ലെങ്കിൽ സമാനമായ മറ്റു തൊഴിലുകളിൽ ഏർപ്പെടുന്നവർക്കും പദ്ധതിയിൽ അപേക്ഷിക്കാം. പ്രതിമാസ വരുമാനം 15,000 രൂപയിൽ താഴെയുള്ളവർക്കാണ് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനാവുക. ഈ പദ്ധതി പ്രകാരം 60 വയസ്സ് തികയുമ്പോൾ ഉപഭോക്താവിന് പ്രതിമാസം 3,000 രൂപ കുറഞ്ഞ പെൻഷൻ ലഭിക്കും. പദ്ധതിയിൽ നിന്ന് പ്രയോജനം നേടുന്നതിന് തൊഴിലാളികൾ പ്രതിമാസം 55 രൂപ നൽകേണ്ടതുണ്ട്. അത് പ്രായത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നു. കൂടാതെ ഗുണഭോക്താവ് മരിച്ചാൽ പങ്കാളിക്ക് പെൻഷന്റെ 50% കുടുംബ പെൻഷനായി ലഭിക്കാൻ അർഹതയുണ്ട്. അതോടൊപ്പം തന്നെ ഗുണഭോക്താവ് മരിച്ചാൽ പങ്കാളിക്ക് തുടർന്ന് ഈ യോജനയിൽ നിക്ഷേപിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനും സാധ്യമാകും. ഗുണഭോക്താവിന് 10 വർഷത്തെ കാലയളവിനു ശേഷം ഏതെങ്കിലും സാഹചര്യത്തിൽ തുക അടയ്ക്കാൻ കഴിയാതെ വന്നാൽ അടച്ച തുക സേവിംഗ്സ് ബാങ്ക് അക്കൌണ്ട് നിരക്കിലോ അല്ലെങ്കിൽ ഫണ്ട് വരുമാനം നേടിയ നിരക്കിലോ പലിശ സഹിതം തിരികെ നൽകും. പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജനയിൽ അപേക്ഷിക്കുന്നതിനുള്ള ഘട്ടങ്ങൾ ഇനി പറയുന്നവയാണ്. യോജനയിൽ ചേരാൻ താൽപര്യമുള്ള വ്യക്തികൾ അടുത്തുള്ള കോമൺ സർവീസസ് സെന്റർ CSC സന്ദർശിക്കണം. അതോടൊപ്പം താൽപര്യമുള്ള വ്യക്തികൾക്ക് എൻറോൾമെന്റിനായി ഇനി പറയുന്ന രേഖകളും ഉണ്ടായിരിക്കണം: ആധാർ കാർഡ്, ജൻധൻ ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ, അതോടൊപ്പം തന്നെ ജനന തീയതിയും പങ്കാളിയുടെ വിശദാംശങ്ങളും നൽകണം. നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗുണഭോക്താവിന്റെ പ്രായമനുസരിച്ച് അടയ്ക്കേണ്ട പ്രതിമാസ സംഭാവന കണക്കാക്കും. പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന ഒരു സാമൂഹിക സുരക്ഷാ പദ്ധതിയാണ്. ഇതിലൂടെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് 60 വയസ്സ് തികഞ്ഞതിനു ശേഷം പെൻഷൻ നൽകിക്കൊണ്ട് അവരുടെ വാർദ്ധക്യത്തിൽ സാമ്പത്തിക സുരക്ഷിതത്വം നൽകുന്നു.
1: പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജനയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

പ്രിയ ശ്രോതാക്കളെ, നാളെ രാവിലെ 11 മുതൽ 12 മണിവരെ ഉള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ താമ്പുകടിയും സുരക്ഷാ മുൻകരുതലും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ മറുപടി നൽകുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക. മൊബൈൽ നമ്പർ 9495964321, 9496556321, 9496559321. ഓർക്കുക, ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11 മുതൽ 12 മണിവരെ.

0: സമയം 8 മണി കഴിഞ്ഞ് 34:50. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. 2 ദിവസത്തെ നെതർലാൻഡ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിലുള്ള സൌഹൃദം കൂടുതൽ ശക്തമാക്കുന്നതിനും ഉഭയകക്ഷി ബന്ധത്തിന്റെ ആക്കം കൂട്ടുന്നതിനും സന്ദർശനം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സ്വീഡൻ സന്ദർശന വേളയിൽ സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മുഖ്യമന്ത്രിയടക്കം 21 മന്ത്രിമാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. മന്ത്രിമാരുടെ പട്ടിക ലോക്ഭവനിലെത്തി ശ്രീ വി ഡി സതീശൻ ഗവർണർക്ക് കൈമാറി. സംസ്ഥാനത്ത് പുതിയ മന്ത്രിമാരുടെ പട്ടിക നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ കണ്ടോൺമെന്റ് ഹൌസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകും. ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറാകും. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, പി സി വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, കെ എ തുളസി, ടി സിദ്ദി, ഒ ജെ ജനീഷ്, എ പി അനിൽകുമാർ, എം ലിജു, റോജി എം ജോൺ, പി കെ കുഞ്ഞാലിക്കുട്ടി, പി കെ ബഷീർ, എൻ ഷംസുദ്ദീൻ, വി ഇ അബ്ദുൾ ഗഫൂർ, കെ എം ഷാജി, സി പി ജോൺ, അനൂപ് ജേക്കബ്, ഷിബു ബേബി ജോൺ, മോൻസ് ജോസഫ് തുടങ്ങിയവർ മന്ത്രിമാരാകും. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നാളെ രാവിലെ 7 മണി മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കേണ്ടതാണെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് നിർദ്ദേശിച്ചു. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ പുതുതായി ആരംഭിച്ച ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയ സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം നേരത്തെ മടങ്ങാൻ ആഗ്രഹിക്കുന്നവരുടെ അഭ്യർത്ഥനകൾ പരിഗണിച്ചാണ് ഈ വർഷം മുതൽ ഹ്രസ്വകാല ഹജ്ജ് പാക്കേജ് ആദ്യമായി അവതരിപ്പിച്ചത്. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് മിന്നലേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചയാൾ മരിച്ചു. കുമ്പാറ സ്വദേശി ജെയ്സണാണ് മരിച്ചത്. ഇന്ന് വൈകിട്ട് മലയോര മേഖലയിൽ ശക്തമായ ഇടിമിന്നലോടുകൂടി മഴ പെയ്തിരുന്നു. താമരശ്ശേരി ചുരം റോഡിൽ വൻ ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടു. ചുരത്തിൽ വെച്ച് ഒരു കുഞ്ഞിന് ശ്വാസതടസ്സം നേരിട്ടതിനെ തുടർന്ന് ഇരുചക്രവാഹനത്തിൽ താഴെയിറക്കി ആശുപത്രിയിലെത്തിച്ചു. പിഎം വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമാകുന്നു. നാളെ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും നിർവഹിക്കും. ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ പദ്ധതിയിലൂടെ പരമ്പരാഗത തൊഴിൽ മേഖലകളിലുള്ളവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതി യുവാക്കൾക്കും ആധുനിക കാലത്തെ തൊഴിൽ നൈപുണ്യങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. പാർട്ടി രൂപീകരിച്ച് വെറും 2 വർഷം പിന്നിടുമ്പോഴേക്കും തമിഴ്നാട്ടിൽ ഭരണം പിടിച്ച TVK കേരളത്തിലും ചുവടുറപ്പിക്കാനുള്ള നീക്കത്തിലാണ്. വയനാടിനും പാലക്കാടിനും തൊട്ടുപിന്നാലെ തൃശൂരിലും TVK ജില്ലാ ഘടകം രൂപീകരിച്ച് ആദ്യ യോഗം ചേർന്നു. IPL ക്രിക്കറ്റിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 23 റൺ വിജയം. രണ്ടാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം പുരോഗമിക്കുന്നു. നിർമ്മിത ബുദ്ധി, ഡീപ് ടെക് എന്നിവ ഭാവി സമ്പദ് വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങളാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ മില്യൺ മൈൻഡ്സ് ടെക് പാർക്ക് ഫേസ് 1, ഗ്രെമിസിറ്റി ക്യാമ്പസ് എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന്റെ ഭാഗമായി ഗാന്ധിനഗറിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിംഗിന്റെ ഇന്നോവേഷൻ ആന്റ് ഇൻക്യുബേഷൻ സെന്ററും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. CBSE 12ാം ക്ലാസ് പരീക്ഷകളിലെ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം മൂല്യനിർണയ പ്രക്രിയയിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കിയതായി കേന്ദ്ര സർക്കാർ. CBSE 12ാം ക്ലാസ് ഫലങ്ങളെക്കുറിച്ച് ഉയർന്ന ആശങ്കകൾക്ക് മറുപടി നൽകവെ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി സഞ്ജീവ് കുമാർ ന്യൂഡൽഹിയിൽ അറിയിച്ചതാണ് ഇക്കാര്യം.

0: തിരുവനന്തപുരം ന്യൂഡൽഹി രാജധാനി എക്സ്പ്രസിന്റെ കോച്ചുകളിൽ തീപിടുത്തമുണ്ടായ സംഭവത്തിൽ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ട് റെയിൽവേ മന്ത്രാലയം. ഇന്ന് പുലർച്ചെ 5:15 ഒരു ഗാർഡ് കോച്ചിലും AC 3-ടയർ കോച്ചിലും തീപിടുത്തമുണ്ടായത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.

ആവിങ്ങൾ എന്നിൽ നിന്നു മാഞ്ഞ വർണ്ണങ്ങൾ, നീരജിച്ച പ്രേമ കാവ്യങ്ങൾ എന്നിൽ നിന്നു മാഞ്ഞ വർണ്ണങ്ങൾ.

0: youngsters. And in IPL cricket, Royal Challengers Bengaluru defeat Punjab Kings by 23 runs in Dharamshala. That's all in the news at 9. Good night.
1: ആകാശവാണി
2: പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട്
3: ഗ്രീക്ക് പുരാണ കഥകൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ വീണ്ടെടുക്കാനുള്ള ട്രോജൻ യുദ്ധത്തിന്റെ കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത് ഐശ്വര്യ.
4: സ്പാർട്ടയിൽ മെനലാവൂസിന്റെ ഭാര്യയായ ഹെലനെ ട്രോയിലെ രാജകുമാരനായ പാരിസ് പിടിച്ചുകൊണ്ടുവന്നിരിക്കുകയാണ്. അവളെ വീണ്ടെടുക്കാനായി വലിയൊരു പടയുമായിട്ടാണ് മെനലാവൂസ് വന്നിരിക്കുന്നത്. പക്ഷേ അതിനിടയിലാണ് പാരിസ് ഒരു ഉടമ്പടി വെച്ചത്. മെനലാവൂസും പാരിസും തമ്മിലാകട്ടെ യുദ്ധം, ആരാണോ വിജയിക്കുന്നത് അവർക്ക് ഹെലനെ സ്വന്തമാക്കാം എന്നതായിരുന്നു കരാർ. അങ്ങനെ ഉടമ്പടി പ്രകാരം നടക്കുന്ന പാരിസും മെനലാവൂസും തമ്മിലുള്ള യുദ്ധത്തിന്റെ കഥ കേൾക്കാം ഇന്ന്. യുദ്ധത്തിന് തയ്യാറായിട്ട് പാരിസ് തന്റെ ചേട്ടനായ ഹെക്ടറിന്റെ പടച്ചട്ടയും മകുടവും ഒക്കെ അണിഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നു. ആരാണ് ആദ്യം ആക്രമിക്കേണ്ടത് എന്ന് തീരുമാനിക്കണം. അത് തീരുമാനിക്കാനുള്ള അവകാശം പാരിസിന് കിട്ടി. പാരിസ് തന്റെ കുന്തം മെനലാവൂസിനെ ലക്ഷ്യമാക്കി എറിഞ്ഞു. അത് ഭയങ്കര ശബ്ദത്തോടെ അയാളുടെ പരിചയിൽ തട്ടി തെറിച്ചുപോയി. മെനലാവൂസ് എറിഞ്ഞ കുന്തം പാരിസിന്റെ പരിചയുടെ പകുതി കീറിക്കൊണ്ടാണ് കടന്നുപോയത്. അയാൾ പാഞ്ഞു ചെന്ന് പാരിസിന്റെ മകുടത്തിൽ ആഞ്ഞുവെട്ടി. പക്ഷെ വാൾ 100 കഷണങ്ങളായി മുറിഞ്ഞു വീഴുകയാണ് ചെയ്തത്. തന്റെ ഭാര്യയെ തട്ടിയെടുത്ത് പാരിസിനോട് ക്ഷമിക്കാൻ മെനലാവൂസിന് കഴിയുന്നതേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മെനലാവൂസ് പാരിസിന്റെ മകുടത്തിന്റെ ചരടിൽ പിടിച്ചുകൊണ്ട് വലിച്ചുളച്ച് അയാളെ ഗ്രീക്ക് സൈന്യത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. പാരിസ് എത്ര വിടുവിക്കാൻ നോക്കിയിട്ടും അയാൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അയാളുടെ മകുടം ആഞ്ഞു വലിച്ചെടുത്ത് ഗ്രീക്കുകാരുടെ മുന്നിലേക്ക് മെനലാവൂസ് എറിഞ്ഞു. വാളൂരി പാരിസിനെ വെട്ടാൻ ശ്രമിച്ചപ്പോൾ പാരിസ് അവിടെയില്ല. അവിടെ ഒരു പുകമറ മാത്രം. അഫ്രോഡിറ്റി ദേവി പാരിസിനെ സഹായിച്ചതായിരുന്നു അത്. പാരിസിനെ മിന്നൽ വേഗത്തിൽ ദേവി അവിടെ നിന്ന് കൊണ്ടുപോയിരുന്നു. മെനലാവൂസ് അലറിക്കൊണ്ട് ചുറ്റുപാടും തെരയാൻ തുടങ്ങി. എവിടെ പാരിസ് ധൈര്യമുണ്ടെങ്കിൽ എന്റെ മുന്നിലേക്ക് വരൂ എന്ന് ആക്രോശിച്ചു. ട്രോജൻ സൈന്യവും ഇതെന്താണ് സംഭവിച്ചത് എന്നറിയാതെ വിസ്മയിച്ചു നിൽക്കുകയായിരുന്നു. പാരിസ് എവിടെയാണെന്ന് അവർക്ക് ആർക്കും മനസ്സിലായില്ല. പാരിസിനെ ആശ്വസിപ്പിക്കാനായിട്ട് ഹെലന്റെ മുൻപിലാണ് അഫ്രോഡിറ്റി ദേവി കൊണ്ടുപോയത്. ആ സമയത്ത് ആഗ്മനോൺ ട്രോജൻ സൈന്യത്തെ നോക്കി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ പാരിസിനെ കാണുന്നില്ല, അവൻ പേടിച്ച് എവിടെയോ പോയി ഒളിച്ചു എന്നാണ് തോന്നുന്നത്. മെനലാവൂസ് വിജയിച്ചിരിക്കുന്നു. സ്പാർട്ടയിൽ നിന്ന് കൊള്ള ചെയ്യപ്പെട്ട വസ്തുക്കളെല്ലാം ഞങ്ങൾ കൊണ്ടുപോകുകയാണ്. ഒപ്പം മെനലാവൂസിന് ഹെലനെ നിങ്ങൾ നൽകണം. അങ്ങനെ വിജയഭേരി മുഴക്കിക്കൊണ്ട് ഗ്രീക്കുകാർ യുദ്ധക്കളത്തിൽ നിന്ന് പിൻവാങ്ങി. മെനലാവൂസുമായുള്ള യുദ്ധത്തിൽ പാരിസ് പരാജയപ്പെടുമെന്ന് അഫ്രോഡിറ്റി ദേവിക്ക് ഉറപ്പായിരുന്നു. അയാളുടെ ജീവനെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു ശ്രമം നടത്തിയത്. അഥീനി ദേവി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അഥീനി ദേവിക്ക് പാരിസിനോടും അഫ്രോഡിറ്റി ദേവിയോടും വെറുപ്പായി. എങ്ങനെയും ട്രോജൻ സൈന്യത്തെ പരാജയപ്പെടുത്തണമെന്നായി അഥീനിയുടെ മനസ്സിൽ. അതിന് ഒരു സൂത്രം പ്രയോഗിച്ച് ട്രോജൻ സൈന്യത്തെ കുടുക്കിലാക്കണം എന്നായിരുന്നു ദേവിയുടെ പദ്ധതി. അങ്ങനെ ട്രോജൻ സൈന്യത്തിൽ ഒരാളുടെ രൂപം ധരിച്ച് ദേവി ട്രോജൻ സൈന്യ നിരയിലെത്തി. അവിടെയുള്ള ഒരു വില്ലാളിയോട് പറഞ്ഞു, നിങ്ങൾ അമ്പെയ്ത് ഗ്രീക്ക് സൈന്യത്തിലെ മെനലാവൂസിനെ കൊല്ലാമെങ്കിൽ താങ്കൾക്ക് എന്ത് പേരും പെരുമയും കിട്ടും. ഈ നാണം കേട്ട തോൽവി ഏറ്റുവാങ്ങിയിട്ടോ തിരിച്ചു പോകണ്ടല്ലോ. അതുമാത്രമല്ല, അങ്ങനെ ചെയ്താൽ പാരിസ് രാജകുമാരൻ നിങ്ങൾക്ക് ആവശ്യമുള്ള സമ്മാനങ്ങളൊക്കെ തരികയും ചെയ്യും. അഥീനി ദേവിയുടെ ഈ ചതിപ്രയോഗം ആ സൈനികന് മനസ്സിലായില്ല. എന്തായാലും ഈ ഉപദേശം കൊടുത്ത പാടെ തന്നെ അയാൾ അത് വിശ്വസിച്ചു. അയാൾ മെനലാവൂസിന്റെ നേരെ അമ്പ് തൊടുത്തുവിട്ടു. മെനലാവൂസിന്റെ തോളിലാണ് അമ്പ് തറച്ചത്. ആ മുറിവിൽ നിന്ന് രക്തം വാർന്നൊഴുകാൻ തുടങ്ങി. ആഗ്മനോൺ അത് കണ്ട് കലി കൊണ്ടലറി. ചതി, ട്രോജൻ സൈന്യം വഞ്ചന കാണിച്ചിരിക്കുന്നു. ഇതിനുള്ള ശിക്ഷ അവർക്ക് കൊടുത്തിട്ടേ ഞാൻ മടങ്ങുകയുള്ളൂ. ആഗ്മനോൺ ഗ്രീക്ക് രാജാക്കന്മാരെയും പടയാളികളെയും വിളിച്ചുകൂട്ടി. മെനലാവൂസിനെതിരെ ട്രോജൻ പടയാളി ചെയ്തത് ഒളിയമ്പാണ്. യുദ്ധമുറയ്ക്ക് എതിരായിരുന്നു അത്. അതുകൊണ്ട് ഇതറിഞ്ഞ യവനവീരന്മാരെല്ലാം കോപം കൊണ്ട് കത്തി ജ്വലിച്ചു. തിരമാലകൾ പോലെ യുദ്ധ

ഒരാളുമായി ദ്വന്ദ്വയുദ്ധത്തിന് തയ്യാറാണ്. ഞങ്ങളിൽ വിജയിക്കുന്നത് ആരാണെന്ന് കാണുക. ഒരു മഹായുദ്ധം ഒഴിവാക്കാമല്ലോ. ഹെക്ടറിന്റെ വാക്കുകൾ ഇവരൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു. മുൻപ് പാരിസും മെനലാവൂസും തമ്മിൽ ദ്വന്ദ്വയുദ്ധം നടത്തി. പക്ഷെ പരാജയമടഞ്ഞപ്പോൾ അയാൾ എവിടെയും കാണാനില്ല. ഹെക്ടറും അങ്ങനെ വഞ്ചിച്ചാലോ? ചിലർക്കെല്ലാം ഈ ഒരു സംശയമുണ്ടായിരുന്നു. എന്നാൽ ഹെക്ടർ വളരെ ധീരനും ശക്തനുമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അയാൾ സത്യസന്ധനായിരിക്കും എന്നൊരു വിശ്വാസമുള്ളതുകൊണ്ട് എല്ലാവരും സമ്മതം മൂളി. ആരാണ് ഹെക്ടറുമായി യുദ്ധം ചെയ്യേണ്ടത് എന്നായി അടുത്ത ചോദ്യം. അങ്ങനെ ഗ്രീക്ക് സൈന്യം കൂടിയാലോചിച്ചു. മെനലാവൂസാണ് പാരിസുമായി മല്ലടിച്ച് വിജയത്തിന്റെ വക്കോളമെത്തി. ഒരു ട്രോജൻ പടയാളിയുടെ ഉളിയമ്പേറ്റ് കൈ അനക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അയാൾ. എങ്കിലും അദ്ദേഹം ഹെക്ടറുമായി പോരാടാൻ തയ്യാറായിരുന്നു. എന്നാൽ തന്റെ അനുജൻ ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് ചാടി വീഴുന്നത് ആഗ്മനോണ് സഹിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് അവസാനം യവനരിലെ അജാക്സ് ഹെക്ടറിനോട് എതിരിടാൻ തീരുമാനിച്ചു. ഒരു പർവ്വതത്തിന്റെ ആകാരമുള്ള ഒരാളാണ് അജാക്സ് എന്നാണ് പറയുന്നത്. ട്രോജൻ സൈന്യത്തിലെ ഏറ്റവും കരുത്തൻ പോലും അജാക്സിന്റെ തോളോടൊപ്പം പോലും എത്തുകയില്ല. അത്രയ്ക്ക് ബലിഷ്ഠമായ ശരീരമായിരുന്നു അജാക്സിന്റേത്. അജാക്സിനെ കണ്ടതും ട്രോജൻ പട പേടിച്ചുപോയി. ഹെക്ടറിന്റെ മുഖം ആകെ വിളറി വെളുത്തു. താൻ വെല്ലുവിളിച്ചു പോയതുകൊണ്ട് പിന്മാറാൻ ഒരു വഴിയുമില്ല. ഇടിയൊച്ച പോലെ മുഴങ്ങുന്ന ശബ്ദത്തിൽ അജാക്സ് പറഞ്ഞു, ഹെക്ടർ, ഞങ്ങളുടെ സൈന്യത്തിൽ നിന്ന് അജേയനായിട്ടുള്ള അക്കിലസ് യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണ് എന്ന് കരുതി കരുത്തും തന്റേടവുമുള്ളവർ ഇനിയുമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളൂ. മരണത്തിനായി ഒരുങ്ങിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഹെക്ടർ പറഞ്ഞു, വീരന്മാർ നാക്കുകൊണ്ടല്ല യുദ്ധം ചെയ്യാറ്. അതുകൊണ്ട് തടിമിടുക്കുകൊണ്ടുള്ള ഈ അഹങ്കാരം എന്റെ മുന്നിൽ കാണിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുന്തം അജാക്സിന് നേരെ എറിഞ്ഞു. അത് അജാക്സിന്റെ വാളിൽ തട്ടി ഗതി മാറി. അജാക്സ് തന്റെ കുന്തം ഹെക്ടറുടെ നേരെ വലിച്ചെറിഞ്ഞു. അത് അയാളുടെ പരിച തുളച്ചു കയറി. അങ്ങനെ രണ്ടുപേരും വാളും പരിചയും കുന്തവും ഒക്കെ മാറി മാറി ഉപയോഗിച്ച് യുദ്ധം ചെയ്തു. രണ്ടുപേർക്കും തുല്യശക്തിയാണ് എന്നതാണ് കാണികൾക്ക് തോന്നിയത്. രണ്ട് ചേരിയിലെയും സൈന്യങ്ങൾ അവരവരുടെ യോദ്ധാക്കളെ ആർപ്പുവിളിച്ച് പ്രോത്സാഹിപ്പിച്ചു. അവസാനം ഇരുവരും ആയുധം ഉപേക്ഷിച്ച് മുഷ്ടിയുദ്ധത്തിലേക്ക് കടന്നു. ഹെക്ടറെ വീഴ്ത്തുവാൻ അജാക്സിനോ അജാക്സിനെ വീഴ്ത്താൻ ഹെക്ടറിനോ കഴിയുന്നില്ല. രണ്ടുപേരും ഏതാണ്ട് യുദ്ധം ചെയ്ത് തളർന്ന മട്ടായി. പിറ്റേ ദിവസം ആഗ്മനോൺ ഗ്രീക്ക് സൈന്യത്തെ നയിച്ചു. അനേകം ട്രോജൻകാരെ അദ്ദേഹം വധിച്ചു. കുതിച്ചു കയറുന്ന ഗ്രീക്ക് പടയെ നേരിടാൻ ട്രോജൻ പടയാളികൾ വളരെ കഷ്ടപ്പെട്ടു. സമയം ഉച്ചയായി. വിജയശ്രീ ലാളിതനായി മുന്നേറുന്ന ആഗ്മനോണിന്റെ വലതു കൈയിൽ ഒരു കുന്തം പതിച്ചു. രക്തം ചീറ്റി ഒഴുകാൻ തുടങ്ങി. ഗ്രീക്ക് പടയിൽ ആകെ അങ്കലാപ്പായി. ട്രോജൻകാർ വിജയഭേരി മുഴക്കി. ആഗ്മനോണെ ഗ്രീക്കുകാർ താവളത്തിലേക്ക് മാറ്റി. അയാൾക്ക് മുറിവേറ്റതോടെ ഹെക്ടർ മുന്നോട്ട് വന്ന് ട്രോജൻ പടയെ നയിച്ചു തുടങ്ങി. ഹെക്ടറെ ചെറുത്തു നിൽക്കാൻ ഗ്രീക്ക് സൈന്യത്തിന് സാധ്യമല്ലാത്തതുകൊണ്ട് ഒഡീസിയൂസും ഡിയോമേഡും മുന്നോട്ട് വന്നു. ഹെക്ടറുടെ തലപ്പാവ് ചേർത്ത് ഡിയോമേഡോസ് കനത്ത ഒരു അടി കൊടുത്തു. ഹെക്ടർ അപ്പോൾ തന്നെ ബോധം നശിച്ച് താഴെ വീണു. ഹെക്ടർ നിലത്ത് വീഴുന്നത് കണ്ട പാരിസ് തന്റെ ചേട്ടന്റെ ശത്രുക്കൾക്ക് നേരെ പാഞ്ഞു ചെന്നു. പാരിസ് അയച്ച ഒളിയമ്പ് ഡിയോമേഡസിന്റെ ഉപ്പൂറ്റിയിലാണ് പതിച്ചത്. ഡിയോമേഡസ് യുദ്ധഭൂമിയിൽ നിലതെറ്റി വീണു. ഒഡീസിയൂസ് മാത്രമാണ് വലിയ പരിക്കുകളൊന്നുമില്ലാതെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം തന്റെ പൊരിഞ്ഞ യുദ്ധം തുടർന്നുകൊണ്ടിരുന്നു. ട്രോജൻ പട നാലുപാടു നിന്ന് ഒരുമിച്ചുകൊണ്ട് ഒഡീസിയൂസിനെ എതിർത്തു. കുറച്ചു സമയത്തിനുള്ളിൽ ഒരു കുന്തമേറ്റ് ഒഡീസിയൂസും നിലത്ത് വീണു. ഒഡീസിയൂസിന്റെ ആർത്തനാദം യുദ്ധഭൂമിയിൽ മുഴങ്ങി. അജാക്സും മെനലാവൂസും അദ്ദേഹത്തിന്റെ രക്ഷയ്ക്കായി പാഞ്ഞെത്തി. അല്ലെങ്കിൽ ട്രോജൻകാർ ഒഡീസിയൂസിന്റെ കഥ കഴിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. ഗ്രീക്ക് നേതാക്കന്മാരെല്ലാം മുറിവേറ്റവരായിട്ടാണ് പാളയങ്ങളിലേക്ക് മടങ്ങുന്നത്. അപ്പോൾ ട്രോജൻ പക്ഷത്തു നിന്ന് വിജയഭേരി മുഴങ്ങിക്കൊണ്ടിരുന്നു. യുദ്ധത്തിലൊന്നും പങ്കെടുക്കാതെ പിണങ്ങി മാറിയിരിക്കുന്ന അക്കിലസ് തന്റെ കപ്പലിന്റെ മുകൾ തട്ടിലിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം തന്റെ സന്തത സഹചാരിയായ പെട്രോക്ലോസിനോട് പറഞ്ഞു, നോക്കൂ, നമ്മുടെ നേതാക്കന്മാരെല്ലാം തോറ്റു തുന്നം പാടുകയാണ്. അവർ എന്നെ ആക്ഷേപിച്ചതിന് മാപ്പ് പറയാൻ ഇനി വൈകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലു. ആരെയോ ഒരാളെ നെസ്തോർ താവളത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ചികിത്സകനായിട്ടുള്ള മാക്കിയോനെയാണെന്ന് തോന്നുന്നു. പെട്രോക്ലോസ് അത് കേട്ടയുടനെ ക്യാമ്പിലേക്ക് പോയി. അയാളെ കണ്ടതും നെസ്തോർ ദേഷ്യത്തോടെ പറഞ്ഞു, ഗ്രീക്ക് സൈന്യത്തിന് അപകടം പറ്റിയാൽ നിനക്ക് നിന്റെ കൂട്ടുകാരൻ അക്കിലസിന് ഒരു പ്രശ്നവുമില്ലല്ലോ. ഡിയോമേഡസിനും ഒഡീസിയൂസിനും ആഗ്മനോണും മുറിവേറ്റ കാര്യം അക്കിലസിന് അറിയണ്ടല്ലോ. ഇതാ മാക്കിയോനെ ഇവിടെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. പാരിസിന്റെ അസ്ത്രമേറ്റ് ബോധം കെട്ട് വീണ ഇദ്ദേഹത്തെ ഞാനിപ്പോൾ കൊണ്ടുവന്നതേയുള്ളൂ. ഗ്രീക്ക് സൈന്യത്തിന്റെ അവസ്ഥ കണ്ടും നെസ്തോറിന്റെ പരിഭവം കേൾക്കുകയും ചെയ്തപ്പോൾ പെട്രോക്ലോസിന്

0: ആകെ വിഷമമായി. നെസ്റ്റോർ അയാളോട് തുടർന്ന് പറഞ്ഞു, പെട്രോക്ലോസ്, ഞാനൊരു ചെറുപ്പക്കാരനായിരുന്നെങ്കിൽ തീർച്ചയായും എന്റെ നാടിനു വേണ്ടി ഞാൻ മഹത്തായത് എന്തെങ്കിലും ചെയ്യുമായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിവില്ലേ? യുവാവല്ലേ നിങ്ങൾ? ഈ പ്രതിസന്ധിയിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നില്ലേ? എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് പെട്രോക്ലോസ് വളരെ വിനയത്തോടെ നെസ്റ്റോറിനോട് ചോദിച്ചു. നീ ഇനിയെങ്കിലും നിന്റെ സുഹൃത്തായ അക്കിലേസിനോട് വാശി വെടിഞ്ഞ് യുദ്ധം ചെയ്യാൻ പറയും. അതിന് സമ്മതമല്ലെങ്കിൽ അയാളുടെ പടച്ചട്ടയും ആയുധങ്ങളും തരാൻ പറയും. നീ അവ ധരിച്ച് യുദ്ധത്തിനിറങ്ങിയാൽ അക്കിലസ് ആണ് വന്നിട്ടുള്ളത് എന്ന് കരുതി ട്രോജനിലെ ആളുകൾ ഭയപ്പെടും. നീയും അക്കിലസും നിർമ്മിടൻ ജനവും മാത്രമേ പരിക്കില്ലാത്തവരായിട്ടുള്ളൂ. നെസ്റ്റോർ മാക്കിയോന്റെ ശരീരത്തിൽ നിന്ന് അമ്പു വലിച്ചൂരി മുറിവുകെട്ടി. പെട്രോക്ലോസ് അക്കിലസിന്റെ അടുത്തേക്ക് മടങ്ങി. അഗമനോൺ തന്നെ അപമാനിച്ചതിൽ അക്കിലസിന് അപ്പോഴും പിണക്കമുണ്ടായിരുന്നു. പെട്രോക്ലോസ് എത്ര നിർബന്ധിച്ചിട്ടും അദ്ദേഹം യുദ്ധം ചെയ്യാൻ തയ്യാറായിരുന്നില്ല. എങ്കിലും സ്വന്തം പടച്ചട്ടയും ആയുധങ്ങളും അക്കിലസ് അയാൾക്ക് കൊടുത്തു. നിർമ്മിടങ്കാരെ പെട്രോക്ലോസിന് സഹായികളായി വിടുകയും ചെയ്തു. അക്കിലസിന്റെ പടച്ചട്ടയിട്ട് സൂര്യനെ പോലെ പെട്രോക്ലോസ് തിളങ്ങി. ഗ്രീക്ക് കപ്പലുകളും താവളങ്ങളും പിടിച്ചടക്കാൻ മുന്നോട്ട് വന്ന ട്രോജൻകാരെ പെട്രോക്ലോസും കൂട്ടരും തിരികെ പായിച്ചു. നെസ്റ്റോർ പറഞ്ഞതുപോലെ അക്കിലസ് യുദ്ധത്തിനിറങ്ങി എന്ന് ട്രോജൻ ജനത കരുതി. അവരുടെ ആത്മവിശ്വാസം ആകെ ചോർന്നു പോകാൻ തുടങ്ങി. മെനലാവൂസും പെട്രോക്ലോസിന്റെ സഹായത്തിനെത്തി. നെസ്റ്റോറിന്റെ മക്കളും പല്ലും നഖവും ഉപയോഗിച്ച് പൊരുതി. ശത്രുക്കളെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് പെട്രോക്ലോസും നിർമ്മിടൻ സൈന്യവും ട്രോജൻ കോട്ടയുടെ വക്കോളമെത്തി. അല്പസമയത്തിനുള്ളിൽ ട്രോയ് നഗരം ഗ്രീക്കുകാർ കീഴടക്കുമെന്ന് ഉറപ്പായി. ട്രോയ് നിവാസികൾ ആർത്തനാദം മുഴക്കിക്കൊണ്ട് കോട്ടയ്ക്കുള്ളിൽ അഭയം തേടി. ട്രോയ് നഗരത്തിന്റെ പരിപാലകനായ സൂര്യദേവൻ അപ്പോളോ ക്രുദ്ധനായി പെട്രോക്ലോസിന് നേരെ പാഞ്ഞു വന്നു. പെട്രോക്ലോസെ, തിരിച്ചു പോവുക. ട്രോയ് നഗരം പിടിച്ചടക്കുവാൻ നിനക്ക് കഴിയുമെന്ന് കരുതണ്ട. നിനക്കെന്നല്ല, ശക്തനായ അക്കിലസ് വന്നാലും അത് നടപ്പുള്ള കാര്യമല്ല. പെട്ടെന്ന് മടങ്ങിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അപ്പോളോ ദേവനെ എതിർക്കുന്നത് ബുദ്ധിയല്ല എന്ന് പെട്രോക്ലോസിന് തോന്നി. അങ്ങനെ പെട്രോക്ലോസ് ഗ്രീക്ക് താവളത്തിലേക്ക് മടങ്ങി. ഹെക്ടർ തന്റെ രഥത്തിൽ ട്രോജൻ കോട്ടയുടെ മുൻപിൽ നിന്നു. അയാളുടെ മനസ്സിലൂടെ കുറേ ചിന്തകൾ അങ്ങനെ പാഞ്ഞുപോയി. ഒരിക്കൽ കൂടി യുദ്ധം ചെയ്യാൻ പോകണോ അതോ കോട്ടയ്ക്കുള്ളിൽ കഴിയണോ എന്നറിയാതെ അയാൾ കുഴങ്ങി. അപ്പോളോ ദേവൻ ഹെക്ടറുടെ സ്നേഹിതന്റെ രൂപം ധരിച്ച് അടുത്തെത്തി. എന്നിട്ട് അയാളെ ഉപദേശിച്ചു, ഹെക്ടർ, താങ്കൾ ധീരനായി ഇനിയും യുദ്ധം ചെയ്യുക. ഒരു പക്ഷെ അപ്പോളോ ദേവൻ താങ്കളെ സഹായിക്കും. അത് കേട്ടപ്പോൾ ഹെക്ടറിന് വല്ലാത്തൊരു ധൈര്യം തോന്നി. അദ്ദേഹം യവന താവളത്തിലേക്ക് കയ്യിൽ കുന്തവും പേറി നീങ്ങി. പെട്രോക്ലോസിനെ കണ്ടപ്പോൾ ഹെക്ടർ രഥത്തിൽ നിന്ന് ചാടിയിറങ്ങി. ഹെക്ടറിനെ കണ്ട പെട്രോക്ലോസിന്റെ പ്രതികരണവും മറ്റൊന്നായിരുന്നില്ല. ഇരുവരും ചീറിയെടുത്തു. ആയുധങ്ങളുടെ ശബ്ദവും ആക്രോശങ്ങളും മുഴങ്ങിക്കേട്ടു. ഹെക്ടർ തോൽക്കും എന്ന നിലയിലായി. ഉടനെ അപ്പോളോദേവൻ പ്രത്യക്ഷനായി പെട്രോക്ലോസിനെ ആഞ്ഞു പ്രഹരിച്ചു. അടികൊണ്ട പെട്രോക്ലോസ് നിലം പതിച്ചു. ലോഹത്തലപ്പാവ് ധരിച്ച് പെട്രോക്ലോസ് പൊടിമണ്ണിൽ കിടന്നുരുണ്ടു. ഹെക്ടറുടെ കുന്തം പെട്രോക്ലോസിന്റെ നെഞ്ചിൽ ആഞ്ഞു തറഞ്ഞു. ഹെക്ടർ പറഞ്ഞു, പെട്രോക്ലോസെ, ഇത്രയും സമയം നിങ്ങൾ സ്വയം അഭിമാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇപ്പോൾ എന്താ ഒന്നും പറയാത്തത്? ട്രോയി നഗരം കീഴടക്കുമെന്നും കൊള്ളയടിക്കുമെന്നും ഒക്കെ ആയിരുന്നല്ലോ പുലമ്പിയിരുന്നത്. എന്നോട് മത്സരിക്കാൻ നിന്നെ അയച്ച അക്കിലസ് എത്ര മണ്ടനാണ്. മരിച്ചുകൊണ്ടിരിക്കുന്ന പെട്രോക്ലോസ് അപ്പോൾ പറഞ്ഞു, ഹെക്ടർ, ഇത് നിങ്ങളുടെ സമയമാണ്. നിങ്ങൾ എന്തും പറഞ്ഞുകൊള്ളുക. പക്ഷെ ഒന്നോർക്കുക, ദേവന്മാർ എനിക്കെതിരെ പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് പരാജയം ഉണ്ടാകില്ലായിരുന്നു. നമ്മൾ നേരിട്ട് യുദ്ധം ചെയ്താൽ തീർച്ചയായും വീരവാദം നടത്താൻ നിങ്ങൾ ജീവിച്ചിരിക്കില്ലായിരുന്നു. അപ്പോളോ ദേവനാണ് എന്നെ വീഴ്ത്തിയത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇതാ ഞാൻ ശപഥം ചെയ്യുന്നു, ട്രോയ് നഗരത്തിന്റെ പടിവാതിലിൽ വച്ച് അക്കിലസ് ഹെക്ടറിനെ കൊല്ലും. വീരനായ പെട്രോക്ലോസ് അതും പറഞ്ഞുകൊണ്ട് മരണമടങ്ങി. അക്കിലസിന്റെ കവചവും തലപ്പാവും ഹെക്ടർ അഴിച്ചെടുത്തു. അങ്ങനെ ട്രോജൻ നഗരത്തിൽ വീരനായിട്ടുള്ള അക്കിലസിന്റെ ആത്മാർത്ഥ സുഹൃത്തും പോരാളി വീരനുമായ പെട്രോക്ലോസ് മരണമടഞ്ഞു. യുദ്ധത്തിന്റെ ബാക്കി കഥ കേൾക്കാം അടുത്തയാഴ്ച.
1: സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ വീണ്ടെടുക്കാനുള്ള ട്രോജൻ യുദ്ധത്തിന്റെ കഥയാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്. ഈ കഥ പറഞ്ഞു തന്നത് ഐശ്വര്യ.
2: പണ്ട്

ആകാശവാണി കവരത്തി. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ നാളെ രാവിലെ 6:20 ആരംഭിക്കും. ജയ് ഹിന്ദ്.